0: പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നന്ദാത്മജൻ കൊതേരി.
1: പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ ഈ വരികൾ ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഓർക്കപ്പെടേണ്ടുന്നതാണ്. തനിക്ക് ഉപകാരം ചെയ്ത ആളോട് അവർക്കൊരാവശ്യം വരുമ്പോൾ അത് തിരികെ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്ത നന്മയോട് നന്ദികേട് കാണിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നാലും മരിച്ചതിന് തുല്യനാണ് എന്നാണ് ഈ വരിയുടെ അർത്ഥം. മനുഷ്യത്വം, കൃതജ്ഞത, ധർമ്മബോധം എന്നിവയാണ് ഒരാളെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത്. മറ്റൊരാളിൽ നിന്ന് നന്മയോ സഹായമോ കൈപ്പറ്റിയ ശേഷം അത് മറക്കുകയോ അല്ലെങ്കിൽ അതിന് ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുകയോ ചെയ്യുമ്പോൾ അയാൾക്ക് ഈ മാനവിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. ആത്മാവോ ഗുണമോ ഇല്ലാതെ അത്തരം ആളുകൾ ജീവിച്ചിരിക്കുന്നത് വെറും ഒരു ശരീരമായി മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം. ആപത്ത് ഘട്ടങ്ങളിലെ സഹായമായി വന്നവരെ ചിലരെങ്കിലും തള്ളിപ്പറയുന്നത് കാണാം. മഹാഭാരതത്തിൽ കർണന്റെയും പരശുരാമന്റെയും കഥ ഇതിന് മികച്ചൊരു ഉദാഹരണമാണ്. പരശുരാമനിൽ നിന്ന് വിദ്യ അഭ്യസിക്കാൻ ബ്രാഹ്മണനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സത്യം മറച്ചുവെച്ച കർണനോട് ശാപം നൽകുന്ന വേളയിൽ പരശുരാമൻ പറയുന്നത് നിർണായക സമയത്ത് ഈ വിദ്യ ഓർമ്മ വരാതെ പോകുമെന്നാണ്. ഗുരുവിനോട് കാണിച്ച നന്ദികേടും വഞ്ചനയും ആ അറിവിനെ തന്നെ അർത്ഥശൂന്യമാക്കി മാറ്റി. സമൂഹത്തിൽ മാന്യതയോടും ആത്മാഭിമാനത്തോടും ജീവിക്കാൻ ഒരാൾക്ക് കൃതജ്ഞതാബോധം അത്യാവശ്യമാണെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
0: നന്ദാത്മജൻ കൊതേരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
2: മലബാർ ഡയറി.

0: അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 റേഡിയോ എറ്റ് സ്കൂൾ. ഇതിൽ ശ്രീശങ്കര വിദ്യാപീഠം ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 ചാരുകസേര, ഇതിൽ പാലാട്ടുകോമിനെ കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 ഒരു വട്ടം കൂടി നാടകനേരത്തിൽ നാടകം നിശാഗന്ധി, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. കേൾക്കാം വയലാറിന്റെ പുഷ്പാഞ്ജലി എന്ന കവിത. ആലപിക്കുന്നു ഉണ്ണികൃഷ്ണൻ കീച്ചേരി.

0: പറ്റിയ മനുഷ്യ വിസ്മയ ചൈതന്യം.
1: വയലാറിന്റെ പുഷ്പാഞ്ജലി എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് ഉണ്ണികൃഷ്ണൻ കീച്ചേരി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
2: വചനാമൃതം. എല്ലാവരും ഈശ്വരനെയാണ് ആരാധിക്കുന്നത്, ബിംബത്തെയല്ല. ശ്രീനാരായണ ഗുരു.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
4: ഇന്ന് സെപ്റ്റംബർ 9, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 9 വർഷത്തിലെ 252-ാം ദിനമാണ്. സെപ്റ്റംബർ 9 അന്താരാഷ്ട്ര സുഡോകു ദിനമായി ആചരിക്കുന്നു. സെപ്റ്റംബർ 9 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1946 പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ആദ്യ ജനകീയ മന്ത്രിസഭ സ്ഥാനമേറ്റു. 1948 ഉത്തരകൊറിയ രൂപീകൃതമായി. 1991 താജിക്കിസ്ഥാൻ USSRൽ നിന്നും സ്വതന്ത്രമായി. 2015 വിക്ടോറിയ രാജ്ഞിയുടെ റെക്കോർഡ് തകർത്ത് എലിസബത്ത് രാജ്ഞി ഏറ്റവും കൂടിയ കാലയളവ് ഭരിച്ച ബ്രിട്ടീഷ് രാജ്ഞിയായി. അന്ന കരനീനയുടെ രചയിതാവ് റഷ്യൻ സാഹിത്യ കുലപതി ലിയോ ടോൾസ്റ്റോയി. ഇന്ത്യയിലെ ആദ്യത്തെ മഹിളാ സംഘടനാ ഭാരത് സ്ത്രീ മണ്ഡലത്തിന്റെ സ്ഥാപക സരളാദേവി ചൗധുറാണി. യൂണിക്സ് എന്ന ഓപ്പറേഷൻ സിസ്റ്റം കണ്ടുപിടിച്ച ഡെന്നിസ് റിച്ചി. ഹിഗ്വിറ്റ എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവ് NS മാധവൻ തുടങ്ങിയവരുടെ ജന്മദിനവും. US ഭൗതികശാസ്ത്രജ്ഞൻ എഡ്വാർഡ് ടെല്ലർ. ഹാസ്യ സാഹിത്യകാരൻ P സുബയ്യപിള്ള. മലയാളിയായ പർവ്വതാരോഹകൻ C ബാലകൃഷ്ണൻ. ഓളവും തീരവും എന്ന ചിത്രത്തിന്റെ സംവിധായകൻ P N മേനോൻ. മലയാള സിനിമാ താരം വേണു നാഗവള്ളി. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ്, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 9
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490271400, 7225900118.
5: അമ്മ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ.
6: നീ കളിക്കലേ.
5: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
6: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
7: പോന്നില്ലേ, എന്തിട്ട്?
6: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
7: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
6: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
7: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
6: എന്ത്?
7: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാ. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
6: ശരിക്കോ?
7: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 9469 74 141.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
8: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
9: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
8: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
9: ഫോൺ 9496420880 8111 933 600. CM വിസ്താര.
8: CM വിസ്താര നെല്ലൂന്നി.
6: അച്ഛനെന്ന ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയ?
10: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
4: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്കറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്കറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്കറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
10: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
4: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
11: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
12: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ ടി വീണ, മുൻമന്ത്രി മരുമകനുമായ മുഹമ്മദ് റിയാസ് എന്നിവരുടെ പേരിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ED കൊച്ചി മേധാവി കത്ത് നൽകി. ED ഡയറക്ടറുടെ അനുമതിയോടെ പ്രത്യേക ദൂതൻ വഴി തിങ്കളാഴ്ച വൈകിട്ടാണ് കത്തെത്തിച്ചത്. മകൾ വീണ മുഖേന സി എം ആർ എല്ലിൽ നിന്ന് 3.28 കോടി രൂപ കൈക്കൂലിയായി കൈമാറി എന്നതാണ് കേസ്. രാഷ്ട്രീയമായി ഉന്നമിട്ടുള്ള ബോധപൂർവമായ ഇടപെടലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെയുള്ള ഇ ഡിയുടെ പുതിയ നീക്കമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കോടതി തള്ളിക്കളഞ്ഞ കേസ് കേരളത്തിലെ ഭരണമാറ്റത്തിന്റെ മറവിൽ വീണ്ടും ഉന്നയിക്കുകയാണ്. തട്ടിക്കൂട്ടിയുണ്ടാക്കിയ മുഴിക്കപ്പുറം ഒരു രേഖയും ഇ ഡിയുടെ കൈവശമില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസംഗിച്ച വേദിയിൽ ശുദ്ധികലശം നടത്തിയവരുടെ പേരിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ 20 കോൺഗ്രസ് എസ് എസ് സി എം പിമാരുടെ പ്രതിഷേധം. 3 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് 0 FIR രജിസ്റ്റർ ചെയ്തു. ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 11 മുതൽ 13 വരെ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും. മാടായി ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും മാടായി പാറയിൽ ഇക്കോ പാർക്ക് പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായാണെന്ന് ഹൈക്കോടതി. പാർക്കിന്റെ പ്രവർത്തനം ഇനിയും തുടർന്നാൽ ഉടമകൾക്കും പഞ്ചായത്ത് അധികൃതർക്കുമെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കുമെന്ന ഉത്തരവിൽ പറയുന്നു. മാങ്ങാട്ടുപറമ്പിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന് നൽകി. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കീഴിലുണ്ടായിരുന്ന സ്ഥാപനമാണ് കൈമാറിയത്. ഇതു സംബന്ധിച്ച് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് യോഗത്തെ അറിയിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് വിശദ പദ്ധതി രേഖ തയ്യാറാക്കാൻ ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം. ഇതിനായി ജനപ്രതിനിധികൾ, എച്ച് എം സി അംഗങ്ങൾ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി. ദേശീയപാതയിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കലക്ടർ അധ്യക്ഷനും ജില്ലാ പോലീസ് മേധാവി കൺവീനറുമായുള്ള ഡിസ്ട്രിക്ട് ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 അപകടങ്ങൾ ഇല്ലാതാക്കുകയും സുരക്ഷിത യാത്ര ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വി ബി ജി റാംജി എന്ന പേരിൽ പുതിയ രൂപത്തിൽ നിലവിൽ വന്ന് 2 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത് 4 കോടി രൂപ. വൈദഗ്ധ്യമുള്ളതും അർദ്ധവൈദഗ്ധ്യമുള്ളതുമായ ജോലി ചെയ്തവർക്കാണ് വേതന കുടിശ്ശികയുള്ളത്. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം GSAT-1A നിർദ്ദിഷ്ട ഭൗമ സമന്വയ ഭ്രമണപഥത്തിൽ എത്തിയതായി ISRO അറിയിച്ചു. വെള്ളിയാഴ്ച താൽക്കാലിക ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തെ 3 ഘട്ടങ്ങളായി ഉയർത്തിയാണ് തിങ്കളാഴ്ച രാത്രി 8:57 സ്ഥിരം ഭ്രമണപഥത്തിൽ എത്തിച്ചത്. കോഴിക്കോട് സാമൂതിരി രാജാവായ പി കെ കേരളവർമ്മ അന്തരിച്ചു. തിരുവണ്ണൂർ പുതിയ കോവിലകത്ത് തെക്കേക്കെട്ട് താവഴി അംഗമാണ്. 2025 ജൂലൈയിലാണ് അദ്ദേഹം സാമൂതിരിയായി സ്ഥാനമേറ്റത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയർഡ് റീജിയണൽ മാനേജർ തിരുവണ്ണൂർ പുതിയ കോവിലകത്തെ ചെറിയ അനുജൻ രാജ പുതിയ സാമൂതിരിയായി. 2025 പിണറായി സർക്കാർ അവതരിപ്പിച്ച ശബരിമല വികസന അതോറിറ്റി എന്ന ആശയവുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാർ. ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഹൈക്കോടതിക്ക് മാത്രമുള്ള അധികാരം കൈയാളാൻ സംസ്ഥാന സർക്കാരിന് വഴിയൊരുക്കാനാണ് അതോറിറ്റി. ദേവസ്വം വകുപ്പ് അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ തയ്യാറാക്കി എന്നതല്ലാതെ അന്ന് നിയമമാക്കാനായിട്ടില്ല. കൊടും ചൂടിനിടെ വൈദ്യുതി നിയന്ത്രണം കൂടിയായപ്പോൾ ജനജീവിതം ദുസ്സഹം. രാത്രി ചിലയിടങ്ങളിൽ 1 മണിക്കൂറോളം വൈദ്യുതി മുടങ്ങുന്നുണ്ട്. അത് മുന്നറിയിപ്പില്ലാതെ എത്ര ദിവസം നിയന്ത്രണം തുടരേണ്ടി വരുമെന്ന് KCB ഉത്തരമില്ല. സ്ഥിതിഗതി വിലയിരുത്താൻ മന്ത്രി സണ്ണി ജോസഫ് ഇന്ന് അടിയന്തര യോഗം വിളിച്ചു. ബോർഡ് ചെയർമാനും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ദേശീയപാതാ നിർമ്മാണ മേഖലകളിലെ റോഡ് സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കാൻ കലക്ടർമാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘത്തിന് രൂപം നൽകി. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കലക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥർ നിർമ്മാണ മേഖലകൾ പരിശോധിക്കും. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഗ്രാമസഭകളുടെ സമ്മതപത്രം വേണമെന്ന നിബന്ധനയില്ലെന്ന് കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര വൈദ്യുതി മന്ത്രാലയത്തിന് നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പാർട്ടി നടപടിയെടുത്തയാളെ പേഴ്സണൽ സ്റ്റാഫാക്കാനുള്ള രമ്യ ഹരിദാസ് MLA നീക്കത്തിൽ KPCC നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. തന്റെ ഓഫീസിനെ സംശയത്തിലാക്കാനുള്ള MLA ശ്രമത്തിനെതിരെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്തെത്തി. കാര്യക്ഷമതയോടെയുള്ള പഠന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ കൂടുതൽ സാമൂഹിക ബോധമുള്ളവരാക്കി എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുമെന്ന് അസിസ്റ്റന്റ് കളക്ടർ S. സ്വാതി പറഞ്ഞു. US സ്ഥിരതാമസം അനുവദിക്കുന്നതിനുള്ള ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായേക്കാവുന്ന പുതിയ മുന്നറിയിപ്പുമായി വിദേശകാര്യ വകുപ്പ്. EB1 എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഫസ്റ്റ് പ്രിഫറൻസ് വിഭാഗത്തിൽ ഇന്ത്യക്കുള്ള വിസ വിഹിതം ഉയർന്ന ആവശ്യകത കാരണം അമേരിക്കൻ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സെപ്റ്റംബർ 30 മുൻപ് തന്നെ തീർന്നേക്കാമെന്നാണ് അറിയിപ്പ്. സെപ്റ്റംബർ മാസത്തെ വിസ ബുള്ളറ്റിനിലൂടെയാണ് വകുപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉരുവച്ചൽ വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ലത്തീഫ് പഴശ്ശി നാമനിർദ്ദേശ പത്രിക നൽകി. വരണാധികാരിയായ മുനിസിപ്പൽ എഞ്ചിനീയർ PP രജനയുടെ മുമ്പാകെയാണ് ഇന്നലെ രാവിലെ പത്രിക നൽകിയത്. ഈ മാസം 10 വരെയാണ് നാമനിർദ്ദേശ പത്രിക നൽകേണ്ട സമയം. 28 തെരഞ്ഞെടുപ്പ്. കായിക വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന മലയാളി താരങ്ങൾക്ക് മുൻകൂറായി പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ. സ്വർണം 50 ലക്ഷം, വെള്ളി 30 ലക്ഷം, വെങ്കലം 20 ലക്ഷം എന്നിങ്ങനെ സമ്മാനമായി നൽകുമെന്ന് മന്ത്രി OG ജനീഷ് പ്രഖ്യാപിച്ചു. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷവും, വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3 ലക്ഷവും, വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷവും നൽകും. മത്സരിക്കുന്നവർക്കെല്ലാം 1 ലക്ഷം രൂപയും നൽകും. 20 ഏഷ്യൻ ഗെയിംസിന് 10 നാൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ സംഘം അവസാനഘട്ട പരിശീലനത്തിൽ. കഴിഞ്ഞ തവണ മെഡൽ നേട്ടം സെഞ്ചുറി കടന്നെങ്കിൽ ഇത്തവണ അത് കടത്തിവെട്ടാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. വിവിധ ഇനങ്ങളുടെ ക്യാമ്പുകൾ വിവിധ ഇടങ്ങളിലായി പുരോഗമിക്കുന്നു. ഇന്ത്യൻ അത്ലറ്റിക്സ് സംഘത്തിന്റെ അവസാനഘട്ട പരിശീലനത്തിന്റെ ഭാഗമായുള്ള ഇന്ത്യൻ അത്ലറ്റിക്സ് ഫൈനൽ സീരീസ് മത്സരങ്ങൾ നാളെ ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ഏഷ്യൻ ഗെയിംസ് സംഘത്തിലുള്ള കായിക താരങ്ങളുടെ കായികക്ഷമത പരിശോധിക്കാനുള്ള അവസരം കൂടിയാണ് ഇത്. 1 സീഡ് അലക്സാണ്ടർ സുരേവ്, വനിതാ 2 സീഡ് എലേന റൈബാക്കിന, 4 സീഡ് കോക്കോ ഗാഫ് എന്നിവർ US ഓപ്പൺ ടെന്നീസിൽ ക്വാർട്ടർ ഫൈനലിൽ. എന്നാൽ 8 സീഡായ മുൻ ചാമ്പ്യൻ ഇഗ സ്വിയാടെക് പുറത്തായി. അഖിലേന്ത്യ ടെന്നീസ് അസോസിയേഷൻ പ്രസിഡന്റാവാൻ ഇന്ത്യൻ ഇതിഹാസ താരമായ ലിയാണ്ടർ പേസും ബംഗാൾ ടെന്നീസ് അസോസിയേഷനാണ് പേസിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ നൽകുന്നത്. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ മേൽക്കൈ ഉറപ്പിച്ച് കിഴക്കൻ മേഖല. എതിരാളികളുടെ 708 റൺസ് 1 ഇന്നിംഗ്സ് പിന്തുടർന്ന ദക്ഷിണ മേഖല 3 ദിവസം കളി അവസാനിച്ചപ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 242 റൺസ് എടുത്തു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
13: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
14: ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994776836, 9447371836, 8078502836.
15: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
16: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
17: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
18: ആഹാ, അങ്ങനെ പറഞ്ഞ
17: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
18: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
19: മതി.
17: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
18: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
17: അതെന്താ,
18: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മൾ പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
19: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
18: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
20: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
21: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
18: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടന്ന് പ്രശ്നമുണ്ടോ?
21: ആടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫ് പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
18: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
20: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
21: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
18: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
21: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
18: ഏയ്, എനിക്കെന്താ പ്രശ്നം?
21: ആ പിന്നെന്നാ?
19: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
22: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും വിവാഹം കഴിഞ്ഞു. സഭയിൽ വിരാട പാഞ്ചാലന്മാർ അടുത്തടുത്തിരുന്നു. തൊട്ടടുത്ത സിംഹാസനത്തിലിരുന്ന കേശവൻ എഴുന്നേറ്റ് നിന്ന് സഭാവാസികളോട് ഇങ്ങനെ പറഞ്ഞു: ചൂതുകളിയിൽ ധർമ്മജൻ പരാജയപ്പെട്ടു. 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും നടത്തി. രാജ്യത്തിൻ്റെ പകുതി പാണ്ഡവർക്ക് അവകാശപ്പെട്ടതാണ്. അത് ചോദിച്ചു വാങ്ങണം. അതിനായി ഒരു ദൂതനെ ഹസ്തിനാപുരത്തേക്ക് അയക്കണം. പക്ഷേ സുഗമമായ രീതിയിൽ ധർമ്മജന് ദുര്യോധനൻ രാജ്യം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അതുകൊണ്ട് മിത്രങ്ങളെ സ്വന്തം വശത്തേക്ക് ചേർക്കേണ്ടത് ആവശ്യമാണ്. സഭ പിരിഞ്ഞു. ഒരു ദിവസം കേശവന്റെ അരികിലേക്ക് പാർത്ഥനും സുയോധനനും വന്നു. അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ കേശവൻ മഞ്ചത്തിൽ ഉറക്കുന്നടിച്ചു കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ എത്തിച്ചേർന്നു. ഉറക്കമാണെന്നറിഞ്ഞ് കേശവന്റെ മഞ്ചത്തിനരികിൽ എത്തി തലഭാഗത്ത് കിടന്ന പീഠത്തിൽ ഇരുന്നു. മാധവൻ ഉണർന്നാൽ തന്നെയാണ് ആദ്യം കാണുക. അപ്പോൾ ആദ്യം തന്നോടായിരിക്കും വന്നതിൻ്റെ കാര്യം അന്വേഷിക്കുക. സഹായം അഭ്യർത്ഥിക്കാൻ ഇതുതന്നെയാണ് നല്ല മാർഗം. പാർത്ഥനാകട്ടെ മാധവന്റെ പാദത്തിനരികിൽ തൊഴുകൈകളോടുകൂടി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ കേശവൻ എഴുന്നേറ്റു. മുന്നോട്ടേക്ക് എഴുന്നേറ്റുണർന്നപ്പോൾ പാർത്ഥനെയാണ് കണ്ടത്. പാർത്ഥനോട് വിശേഷങ്ങൾ തിരക്കി. അപ്പോൾ പാർത്ഥൻ പുറകിലിരിക്കുന്ന സുയോധനനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ദുര്യോധനൻ പറഞ്ഞു: കേശവ, ചിലപ്പോൾ യുദ്ധമുണ്ടായേക്കാം. താങ്കൾക്ക് ഞങ്ങളിൽ രണ്ടാളിലും ബന്ധുത്വവും സ്നേഹവും തുല്യമാണല്ലോ. ഞാനാണ് ആദ്യം വന്നത്. ആദ്യം വന്നവർക്കാണ് പ്രാധാന്യം. മാധവൻ പറഞ്ഞു: ഞാൻ ആദ്യം കണ്ടത് പാർത്ഥനയാണ്. അങ്ങാണ് ആദ്യം വന്നത്. രണ്ടാൾക്കും തുല്യമായി സഹായം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ്വാരകയിലെ വലിയ സൈന്യം ഒരാളോടൊത്ത് പോരും, ഞാൻ മാത്രം മറ്റൊരാളോടൊത്ത് വരും. യുദ്ധക്കളത്തിൽ ആയുധമെടുക്കുകയില്ല. നിങ്ങളിൽ ഇളയവൻ പാർത്ഥനാണ്. അതുകൊണ്ട് പാർത്ഥൻ ആദ്യം തീരുമാനിക്കുക. അർജുനൻ പറഞ്ഞു: മാധവ, ഋണത്തിൽ ആയുധമെടുക്കാത്ത അങ്ങു മാത്രം എന്നോടൊപ്പം വന്നാൽ മതി. ദുര്യോധനനും സന്തോഷമായി. ദുര്യോധനൻ പോയ ശേഷം കേശവൻ അർജുനനോട് ചോദിച്ചു: എന്ത് വിഡ്ഢിത്തമാണ് നീ ചോദിച്ചത്? അർജുനൻ പറഞ്ഞു: ഭാഗ്യത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് വിധിയാണ്. ആ വിധിയെപ്പോലും നിയന്ത്രിക്കുന്ന ഒരാൾ എൻ്റെ സഹായത്തിനുണ്ടാവുക എന്നതിനപ്പുറം എനിക്കെന്ത് ഭാഗ്യമാണ് വരേണ്ടത്? കേശവൻ പുഞ്ചിരിച്ചു. യുദ്ധത്തിനുള്ള സന്നാഹം ഇരുഭാഗത്തും തകൃതിയായി ആരംഭിച്ചു. യുധിഷ്ഠിരൻ്റെ ദൂതന്മാർ എല്ലാ രാജാക്കന്മാരെയും കണ്ടു. ദുര്യോധനനും വെറുതെയിരുന്നില്ല. വനവാസവും അജ്ഞാതവാസവും പൂർത്തിയാക്കി ധർമ്മപുത്രനും സംഘവും ഹസ്തിനാപുരത്തെത്തി. ധൃതരാഷ്ട്രരോട് പറഞ്ഞു: ഞങ്ങൾ പ്രതിജ്ഞ നിറവേറ്റിയിരിക്കുന്നു. പകുതി രാജ്യം തിരിച്ചു തരണം. ഇന്ദ്രപ്രസ്ഥത്തിൽ വാഴുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പാതിരാജ്യം കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ യുദ്ധമൊഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പാണ്ഡവർക്കു വേണ്ടി കേശവനാണ് ദൂതിന് പോയത്. കേശവൻ കൗരവസഭയിലേക്ക് എഴുന്നള്ളുമ്പോൾ ദുര്യോധനനും കർണനുമൊഴിച്ച് ബാക്കി എല്ലാവരും എത്തിയിരുന്നു. ഭീഷ്മരെ വന്ദിച്ച ശേഷം ധൃതരാഷ്ട്രരെ ബഹുമാനിച്ചു. വിദുരരോടും സുഖാന്വേഷണങ്ങൾ നടത്തി. ധൃതരാഷ്ട്രർ പറഞ്ഞു: മാധവ, നീണ്ട യാത്ര കഴിഞ്ഞാണല്ലോ വന്നത്. വിശ്രമിക്കുക. അത് കഴിഞ്ഞാവാം എല്ലാം. കേശവനും അത് സമ്മതിച്ചു. താൻ വന്നാൽ വിദുരഗൃഹത്തിലാണ് വസിക്കാറുള്ളതെന്നും അതുകൊണ്ട് അവിടെ പോയി വിശ്രമിച്ചു കൊള്ളാമെന്നും കേശവൻ അറിയിച്ചു. കേശവൻ കുന്തിദേവിയെ കാണുവാൻ പോയി. കുന്തിദേവി കേശവനോട് വൃത്താന്തങ്ങളെല്ലാം ഉണർത്തിച്ചു. തൻ്റെ മക്കളുടെ ദുർവിധിയോർത്ത് അവർ വിലപിച്ചു. കേശവൻ കുന്തിദേവിയെ സമാശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ കേശവൻ സഭയിലേക്ക് പ്രവേശിച്ചു. രാജാക്കന്മാരുൾപ്പെടെ വലിയൊരു സദസ്സുണ്ടായിരുന്നു അവിടെ. 100 മുഴുവൻ സഭയിൽ വന്നിരുന്നു. ഭീഷ്മർ, ദ്രോണർ, ശല്യർ തുടങ്ങിയ ഗുരുക്കന്മാർ സദസ്സിൻ്റെ ഒരു ഭാഗത്ത്. കേശവൻ വിദുരനുമൊത്ത് സഭാ കവാടത്തിലെത്തി. തൊഴുകൈയോടെ വരുന്ന കേശവനെ എല്ലാവരും കണ്ടു. സഭാവാസികൾ കൂപ്പുകൈകളോടെ എഴുന്നേറ്റ് നിന്ന് വന്ദിച്ചു. കേശവൻ സംസാരിച്ചു തുടങ്ങി. യുദ്ധത്തിൽ കുരുക്കളും പാണ്ഡവരും ശക്തർ തന്നെ. ശക്തർ ശക്തരോട് ഏറ്റുമുട്ടുമ്പോൾ മരണം കൂടും. മഹാരാജാവേ, ഇരുപുറത്തു മരിച്ചാലും അങ്ങയുടെ സന്താനങ്ങളാണ് മരിച്ചു വീഴുക. ബാല്യത്തിൽ പിതാവ് മരിച്ച അവർക്ക് അച്ഛൻ അങ്ങ് തന്നെയാണ്. സ്വന്തം മക്കളേക്കാൾ അധികം സ്നേഹം അവരോട് അങ്ങ് കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് പാണ്ഡുവിന് അവകാശപ്പെട്ടത് പാണ്ഡവർ

0: നിങ്ങൾക്ക് നൽകി എല്ലാവരോടുമൊത്ത് ശേഷിച്ച കാലം സന്തോഷത്തോടെ വസിക്കുക. കേശവന്റെ വാക്കുകൾ കേട്ടിരുന്ന സഭാവാസികൾ ധൃതരാഷ്ട്രരുടെ മറുപടിക്ക് വേണ്ടി ശ്രദ്ധിച്ചു. ധൃതരാഷ്ട്രർ പറഞ്ഞു, കേശവ, ഭവാൻ പറഞ്ഞത് ന്യായമാണ്. എന്നാൽ ഞാൻ സ്വതന്ത്രനല്ല. എന്റെ മകൻ ദുര്യോധനനെ ഭവാൻ സമ്മതിപ്പിക്കണം. കേശവൻ പറഞ്ഞു, പുത്രസ്നേഹം കൊണ്ട് സത്യധർമ്മങ്ങളെ അങ്ങ് മറക്കുന്നു. എന്നിട്ട് ദുര്യോധനനോട് സന്ധിമാർഗം ഉപദേശിച്ചു. ഭീഷ്മര് പറഞ്ഞു, ദുര്യോധന, കേശവന്റെ വാക്ക് നീ തള്ളിക്കളയരുത്. ഭാരതരാജ്യത്തിന്റെ ഐശ്വര്യം നീയായിട്ട് നശിപ്പിക്കരുത്. പാണ്ഡവർക്ക് രാജ്യം നൽകി സഹോദരരോടൊത്ത് വർദ്ധിക്കുക, ഐശ്വര്യം വർദ്ധിക്കും. ദ്രോണരും ദുര്യോധനനോട് ശമം പറഞ്ഞു. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ സംസാരിച്ചു തുടങ്ങി, കേശവ, യുദ്ധത്തിൽ ജയവും തോൽവിയും ഉണ്ടാകും. നല്ല കുലത്തിൽ ജനിച്ച ക്ഷത്രിയൻ ശത്രുവിനെ വണങ്ങുന്ന കാര്യം കേട്ടുകേൾവിയില്ലാത്തതാണ്. പിന്നെ ഭീഷണിപ്പെടുത്തി രാജ്യം നേടിയെടുക്കാമെന്ന് കരുതുന്നുവെങ്കിൽ നടക്കുന്ന കാര്യമല്ല. കാരണം കൗരവർ ഭീരുക്കളല്ല. കേശവൻ പറഞ്ഞു, ദുര്യോധന, പാണ്ഡവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം വേണ്ട. അവർക്ക് കഴിയാൻ 5 ഗ്രാമങ്ങൾ കൊടുക്കും. സാധ്യമല്ല. എങ്കിൽ 5 വീടുകൾ കൊടുത്തൂടെ? ഒരിക്കലും സാധ്യമല്ല. ശരി, അവർ 5 പേർക്കും വസിക്കുവാൻ ഒരു വീടെങ്കിലും നൽകിക്കൂടെ? ദുര്യോധനൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കേശവ, നീ എന്തിനാണ് ഇങ്ങനെ പരിതാപം പറയുന്നത്? പാണ്ഡവർ എന്റെ ശത്രുക്കളാണ്. ഈ രാജ്യം ഞാൻ ഭരിക്കുമെങ്കിൽ സൂചി കുത്തുവാനിടം അവർക്ക് നൽകുകയില്ല. കേശവന് ബന്ധിക്കുവാനുള്ള നീക്കം അവിടെ നടന്നു. എല്ലാ നയനങ്ങളും കേശവനിലേക്ക് ഉഴുന്നു ചെന്നു. അന്തരീക്ഷത്തിൽ നിന്നും അനേകായിരം മിന്നലുകൾ സഭയിലേക്ക് ഇറങ്ങി വന്നു. ഒരു തേജസ് മാധവന് പൊതിഞ്ഞുയർന്നു. കേശവൻ വളരുകയാണ്. ഭയന്നുവിറച്ച സഭാവാസികൾ ബോധം മറഞ്ഞു വീണു. ഭീഷ്മരും വിദുരരും ദ്രോണരും മാത്രം ഇരിപ്പിടത്തിൽ നിന്നും ഊർന്നു വീണില്ല. കേശവൻ രഥത്തിൽ കയറിപ്പോയി. കുന്തിദേവിയെ കണ്ടു. കേശവ, നീ എന്റെ മക്കളെ കാത്തു സൂക്ഷിക്കണേ. കേശവൻ അതിനുത്തരമായി ഒരു ചെറു പുഞ്ചിരി മാത്രം നൽകി. മനോഹരമായൊരു തേര് തനിക്ക് നേരെ വരുന്നത് മാധവൻ ശ്രദ്ധിച്ചു. കർണന്റെ രഥമാണ്. കേശവൻ കർണനോട് പറഞ്ഞു, ചില കാര്യങ്ങൾ നിന്നോട് പറയുവാനുണ്ട്. വരൂ. കർണ, നീ നിശ്ചയിച്ചാൽ കനത്ത പോരൊഴിവാകും. കർണൻ ചോദിച്ചു, എനിക്കെങ്ങനെ യുദ്ധം ഒഴിവാക്കുവാൻ കഴിയും? കർണ, നിന്റെ ജനന രഹസ്യം തൊട്ടേ ഈ ചോദ്യത്തിന് ഉത്തരം കിടക്കുന്നു. ക്ഷമയോടും മനസ്സടക്കത്തോടും കൂടി നീ ആ കഥ കേൾക്കണം. നദിയിലൂടെ ഒഴുകി വന്ന നിന്നെ അതിരഥൻ വളർത്തുപുത്രനാക്കുകയായിരുന്നല്ലോ. കർണൻ പറഞ്ഞു, നിർത്തൂ മാധവ, ജന്മം തന്നവരെക്കുറിച്ച് അറിയണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അവരാരോ ആയിക്കൊള്ളട്ടെ, എന്റെ ജീവിതത്തിൽ അവർക്ക് യാതൊരു സ്ഥാനവുമില്ല. കർണ, നിന്റെ ജന്മരഹസ്യം അതീവ ഗുഹ്യമാണ്. അത് നീ ഇനിയെങ്കിലും അറിയണം. നിന്റെ മാതാവ് പാണ്ഡവജനനിയായ കുന്തിദേവിയാണ്. നീ കുന്തിപുത്രനാണ്. ചെറുപ്പത്തിൽ ദുർവാസാവ് നൽകിയ വരം പരീക്ഷിക്കാൻ വേണ്ടി സൂര്യദേവനെ വിളിച്ചു. സൂര്യദേവന്റെ തേജസ്സിൽ പിറന്ന കുന്തിദേവിയുടെ മകനാണ് നീ. അപമാനഭയത്താൽ പേടകത്തിലാക്കി നദിയിലൊഴുക്കി. അത് അതിരഥന് ലഭിച്ചു. ഇതാണ് സത്യം. ജീവിതത്തിന്റെ ഉൽപ്പത്തി കഥ കേട്ട് നിശ്ചലനായി നിൽക്കുകയായിരുന്നു കർണൻ. കേശവ, ജനനകാരണനാകുന്നത് കൊണ്ടൊരാൾ യഥാർത്ഥ പിതാവാകുന്നില്ല. എന്നെ രക്ഷിച്ചു വളർത്തിയത് അതിരഥനാണ്. ഉദരത്തിൽ ഇടം തന്നതുകൊണ്ട് മാത്രം ഒരാൾ അമ്മയാകുന്നില്ല. ആഹാരം തന്നു പ്രയാസപ്പെട്ട് വളർത്തിയത് രാധയാണ്. ഞാൻ യോദ്ധാവായപ്പോൾ എനിക്ക് രാജ്യം തന്നെ രക്ഷിച്ചത് ദുര്യോധനനാണ്. ജീവൻ കൊണ്ടും ശരീരം കൊണ്ടും ആ കൗരവന് ഞാൻ കടപ്പെട്ടുപോയി. യുദ്ധത്തിന്റെ മുറവിളി മുഴങ്ങുന്ന സന്ദർഭത്തിൽ ഞാൻ മാറുന്നത് തെറ്റാണ്. ഞാനായി ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൻ

0: പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 7th ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഫിൻടെക് രംഗത്തെ പ്രധാന നേട്ടമായി UPI വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം 2400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി അറിയിച്ചു. നിലവിൽ 11 രാജ്യങ്ങളിൽ ഇന്ത്യൻ UPI സേവനം ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശ പണമയക്കൽ വഴി ഇടപാട് ചെലവുകൾ കുറയ്ക്കുന്നതിന് ഫിൻടെക് സംവിധാനങ്ങളിൽ ആഗോള സഹകരണം ഉറപ്പാക്കുകയെന്നത് പുതിയ ലക്ഷ്യമായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ പാദത്തിൽ രാജ്യം കൈവരിച്ച ശ്രദ്ധേയമായ GDP വളർച്ചയെ പ്രശംസിച്ച പ്രധാനമന്ത്രി ആഗോള സംഘർഷം, അനിശ്ചിതത്വം, ഊർജ്ജ ചരക്ക് വിതരണ ശൃംഖലയിലെ സമ്മർദ്ദം എന്നിവയ്ക്കിടയിലും ഇന്ത്യ 7.8% വളർച്ച കൈവരിച്ചത് ലോകത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് പറഞ്ഞു. ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെ നിർമ്മിച്ച് രാജ്യം പുതിയ ഉൽപ്പാദന ഭാവി കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി വഡോദരയിൽ പറഞ്ഞു. അത്യാധുനിക ഇലക്ട്രോണിക്സ് മുതൽ വൻകിട കപ്പൽ നിർമ്മാണം വരെ മേഖലകളെ ഉൾക്കൊള്ളുന്ന സമ്പൂർണവും സ്വയം പര്യാപ്തവുമായ വിതരണ ശൃംഖല രാജ്യത്തിനകത്ത് രൂപപ്പെട്ടു വരികയാണെന്ന് 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കവേ അദ്ദേഹം പറഞ്ഞു.
0: അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ചുകൾ സ്വന്തമായി നിർമ്മിച്ച ഇന്ത്യ ആഗോള ഉൽപ്പാദന കേന്ദ്രമായി ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ 50,000-ലധികം റെയിൽവേ കോച്ചുകളും 2.5 ലക്ഷം വാഗണുകളും പുതുതായി കൂട്ടിച്ചേർത്തതായും അദ്ദേഹം വ്യക്തമാക്കി. അലിരാജ്പൂരിലെ വിദൂര ഗോത്ര മേഖലകളെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ടാണ്ട റോഡ് വഡോദര പാസഞ്ചർ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഗുജറാത്തിലും മധ്യപ്രദേശിലും ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് 9,700 കോടിയിലധികം രൂപയുടെ 3 റെയിൽവേ വികസന പദ്ധതികൾക്കും 1,780 കോടി രൂപയുടെ 3 ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയേകിയത് പങ്കിട്ട സാംസ്കാരിക നാഗരിക ബന്ധങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിവേഗ സാമ്പത്തിക പരിവർത്തനത്തെക്കുറിച്ച് പരാമർശിച്ച രാജ്നാഥ് സിംഗ് ആഗോള വളർച്ചയിൽ രാജ്യം 16%-ൽ സംഭാവന നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. റോയൽ ഓസ്ട്രേലിയൻ നേവിയിലെയും ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോയൽ ന്യൂസിലാന്റ് നേവിയിലെ ഉദ്യോഗസ്ഥരുമായും പ്രൊഫഷണൽ സൈനിക പരിശീലന ഉദ്യോഗസ്ഥരുമായും അഡ്മിറൽ ആശയവിനിമയം നടത്തും. ന്യൂസിലാന്റിൽ റോയൽ ന്യൂസിലാന്റ് നേവിയിലെയും പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി കൃഷ്ണ സ്വാമിനാഥൻ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാനും പ്രഭാത ഭക്ഷണം കൂടി ഉൾപ്പെടുത്താനും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിച്ച ജില്ലാ പ്രോജക്ട് കോ ഓർഡിനേറ്റർമാരുമായും പ്രോഗ്രാം ഓഫീസർമാരുമായും സംസ്ഥാനതല ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 8th ക്ലാസ് വരെ കുട്ടികൾക്കാണ് PM പോഷൺ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലേക്ക് കൂടി ഇത് വിപുലീകരിക്കുന്നതിലൂടെ മുഴുവൻ സ്കൂൾ കുട്ടികൾക്കും പോഷകാഹാരം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് അംഗീകാരം ലഭിക്കാതെ കിടന്ന 1700 നിയമനങ്ങൾ കണ്ടെത്തി 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗീകാരം നൽകിയതായി ഷംസുദ്ദീൻ പറഞ്ഞു. കായിക അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും 6 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാസർകോട് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈയാഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VE അബ്ദുൽ ഗഫൂർ. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും ഇന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. രാവിലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാ 2026 ലക്ഷ്യം. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമായ തുടർ പരിചരണം ഉറപ്പാക്കുന്നതിനും ആരംഭിച്ച ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ പുറത്തിറക്കിയ ഗിഫ്റ്റ് കാർഡുകൾ ദുരുപയോഗം ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് പഞ്ചസാര കൈമാറിയ സംഭവത്തിൽ പെരുമ്പാവൂർ ഡിപ്പോയിലെ 7 ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കീർത്തി നിർമ്മൽ എന്ന കമ്പനിക്കാണ് പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് സബ്സിഡി ഇതര പഞ്ചസാര കൈമാറിയത്. ഡിപ്പോയിലെ മാവേലി സ്റ്റോർ കസ്റ്റോഡിയൻ രജീഷ് രവീന്ദ്രനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത്തരം ക്രമക്കേടുകൾ വെച്ച് പുറപ്പിക്കില്ലെന്നും ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ദേശീയപാതയിലൂടെ അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കണ്ണൂർ ജില്ലയിൽ കർശന നടപടിക്ക് തുടക്കമായി. ഇതിന് പ്രത്യേക ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 അപകടങ്ങൾ ഇല്ലാതാക്കുകയും സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനുമായി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. അപകട സാധ്യതകളുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിലവിലെ ദേശീയപാതയിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം സൂചക ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. വെളിച്ചത്തിന്റെ അപര്യാപ്തത പരിശോധിച്ച് ഈ മാസം 13 മുൻപ് റിപ്പോർട്ട് നൽകാനും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ ചെയർമാനും ജില്ലാ പോലീസ് മേധാവി കൺവീനറുമായുള്ള ഡിസ്ട്രിക്ട് ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിനാണ് രൂപം നൽകിയിരിക്കുന്നത്.
0: അഹമ്മദാബാദിൽ ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസിൽ ഇന്ത്യയുടെ ടോമൻ കുമാർ ശ്യാം സുന്ദർ സ്വാമി സഖ്യം ഇറാൻ സഖ്യത്തെ പരാജയപ്പെടുത്തി സ്വർണം കരസ്ഥമാക്കി. റിക്കർവ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്യൻ സഖ്യത്തെ തോൽപ്പിച്ച് സ്വർണം സ്വന്തമാക്കി. വനിതകളുടെ റിക്കർവ് ടീം ഇനത്തിൽ ഭാവന പൂജ സഖ്യവും W1 മിക്സ്ഡ് ടീം ഇനത്തിൽ സ്വാതി ആദിൽ മുഹമ്മദ് നസീർ അൻസാരി സഖ്യവും വെള്ളി മെഡൽ നേടി. വ്യക്തിഗത W1 വിഭാഗത്തിൽ റഷ്യയുടെ എലീന ക്രുട്ടോവയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സ്വാതി വെങ്കല മെഡലും സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ ജപ്പാനിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ സംഘത്തിന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ യാത്രയയപ്പ് നൽകി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, കായിക സെക്രട്ടറി ഹരിരഞ്ജൻ റാവു, ഷെഫ് ഡി മിഷൻ സഹദേവ് യാദവ് എന്നിവർക്കൊപ്പം ഡോക്ടർ മാണ്ഡവ്യ കായിക താരങ്ങളുടെയും സപ്പോർട്ട് സ്റ്റാഫിന്റെയും സാന്നിധ്യത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി അനാച്ഛാദനം ചെയ്തു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപയും വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കല നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും നൽകുമെന്ന് മന്ത്രി OJ ജിനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളരിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ഗെയിംസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ മുൻകൂറായി നൽകും. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷവും വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3 ലക്ഷവും വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും ആദ്യ ദിവസം നടന്ന മത്സരങ്ങളിൽ 42 പോയിന്റുമായി കേരള ആംഡ് വുമൺ പോലീസ് ബറ്റാലിയൻ 1st സ്ഥാനത്താണ്. 40 പോയിന്റുകളോടെ ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയനാണ് തൊട്ടുപിന്നിൽ. ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയൻ വനിതാ വിഭാഗം ഇതാദ്യമായാണ് പോലീസ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. ന്യൂയോർക്കിൽ US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ആര്യാന സബ്ലങ്ക ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ പരാജയപ്പെടുത്തി. ഇന്ന് പുരുഷ വിഭാഗത്തിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി +2 വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी अद्य भारतस्य UPI इत्यस्य वैश्विक विस्ताराय आह्वानं कृतवान्. सः वित्तीय प्रौद्योगिकी क्षेत्रम् आहूतवान् यत् തത് ഭാരതസ്യ സ്വദേശീയേന ഉപഭോക്തി ദേയ ജാലേന യു പി ഐ ഇത്യനേന സഹ അധികാനാം ദേശാനാം ദേയ പ്രണാലീ സംയോജയേ തഥാ ഭാരതീയ പ്രവാസി ജനാനാം ധനപ്രേഷണ വ്യയസ്യ ന്യൂനീകരണേ സാഹായ്യം കുര്യാത്. പ്രധാനമന്ത്രി ഏതദ് ഹ്യഃ മുംബൈ നഗരെ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഇത്യസ്യ സപ്തമ സംസ്കരണം സംബോധയൻ ഉക്തവാൻ. പ്രധാനമന്ത്രി യു പി ഐ ഇത്യേതത് വിത്തീയ പ്രൗദ്യോഗികി ക്ഷേത്രസ്യ വിജേതാരം ഇതി വർണ്ണയൻ ഉക്തവാൻ യത് ഗതേ മാസെ യു പി ഐ മാധ്യമേന ചതുശ്ശതാധിക ദ്വിസഹസ്രകോട്യധികാഃ ധന വിനിമയാഃ അഭിലേഖിതാഃ. സഹ സബലം പ്രതിപാദിതവാൻ യത് ധന വിനിമയ വ്യയസ്യ ന്യൂനീകരണായ വിത്തീയ പ്രൗദ്യോഗികീ പ്രണാലിഷു വൈശ്വിക സഹകാരഃ നൂതനം ലക്ഷ്യം ഭവിതവ്യം.
4: ഭാരത് കി ഫിൻടെക് സ്റ്റോറി അദ്ഭുത രഹി ഹൈ ഔർ ഇസ്കാ ഏക ബഡാ ചാമ്പ്യൻ ഹൈ ഹമാരാ യു പി ഐ. മൈനെ പിച്ചലേ സാൽ ഭി ഇസ്കി ചർച്ച കീ തി ലേക്കിൻ യേ ഇത്നി ബഡി ട്രാൻസ്ഫോർമേഷൻ ഹൈ കി ജബ് ഭി ഫിൻടെക് കി ചർച്ച ഹോഗി തോ വോ യുപിഐ കെ ബിനാ അധൂരി ഹീ ഹോഗി.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്തവാൻ യത് ഭാരതേന നവോന്മേഷം സർവസമാവേശിതാൻ ച കേന്ദ്രേ നിധായ വിത്തീയ പ്രൗദ്യോഗിക്യാഃ യാത്ര നൂതനാനി ശിഖരാണി പ്രതി നീതാ അസ്തി. അസൌ ഉക്തവാൻ യത് എജന്റിക് എഐ ടോക്കനൈസേഷൻ ക്വാണ്ടം ചേത്യാദയഃ പ്രവിധയഃ വിത്തീയ ക്ഷേത്രേ നവീന സംഭാവനാനാം ദ്വാരാണി ഉദ്ഘാടയന്തി. ചതുർദിവസീയം ഐഷമഃ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഇത്യേതത് അദ്യാരഭ്യ സിതംബർ മാസസ്യ ഏകാദശ ദിനാങ്ക പര്യന്തം മുംബൈ നഗരെ ആയോജിതഃ അസ്തി. ധ്യാതവ്യമിദം യത് ഫെസ്റ്റ് ഇദം ഹ്യഃ ഏവ ആരബ്ധമാസീത്. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ അദ്യ ഉക്തവാൻ യത് സങ്കടകാലേ ഭാരതം സർവദാ ദൃഢതയാ ശ്രീലങ്കായാഃ പക്ഷേ സ്ഥാസ്യതി. സഹ ഉക്തവാൻ യത് ഭാരത ശ്രീലങ്കാ ദേശയോഃ സംബന്ധാഃ സമാന ഇതിഹാസ സംസ്കൃതി ആസ്ഥാസു ആധാരിതാഃ സന്തി. ഭാരതീയ പ്രവാസി സമുദായേന സഹ സംവാദാവസരെ സഹ ഏതത് ഉക്തവാൻ. അസൌ ഏതദപി കഥിതവാൻ യത് ഉഭയോഃ ദേശയോഃ മധ്യേ ഘനിഷ്ഠാഃ സാംസ്കൃതികാഃ രിക്ത സംബന്ധാശ്ച സംബന്ധാഃ സന്തി യേന ദ്വിപക്ഷീയ സംബന്ധാനാം വികാസായ സുദൃഢാധാരഃ പ്രദത്തഃ അസ്തി. ശ്രീസിംഹഃ കൊളംബോ നഗരം പ്രാപ്തവാൻ. ധ്യാതവ്യമിദം യത് തത്ര അസൌ ശ്രീലങ്കായാഃ ശീർഷനേതൃത്വേന സഹ വാർത്താം കരിഷ്യതി. ഭാരതസ്യ പൂർവ മുഖ്യ ന്യായാധീശ ന്യായമൂർത്തി ദീപക മിശ്ര കടകനഗരെ സരളാ സാഹിത്യ സാംസദ കലിംഗരത്ന പുരസ്കാരേണ സമ്മാനിതഃ അസ്തി. പുരസ്കാരേ ദേവീ സരസ്വത്യാഃ രജത പ്രതിമാ പ്രശസ്തിപത്രം ച സമ്മിലിതേ സ്തഃ. അവസരേസ്മിൻ ഭാഷമാണാഃ ന്യായമൂർത്തിഃ മിശ്രഃ ഉക്തവാൻ യത് മനുഷ്യഃ ജീവനേ കിയത് ദൂരമപി ഗച്ഛേത് തഥാപി ജന്മഭൂമേഃ മൃത്തികാ തസ്യ സ്മൃതിം പരിചയം സാംസ്കൃതിക പരമ്പരാഞ്ച നിരന്തരം നിർമാതി. സംവിധാനസ്യ ഉല്ലേഖം കുർവൻ ന്യായമൂർത്തിഃ മിശ്രഃ പ്രസ്താവനായാം വർണ്ണിതം ബന്ധുത്വം ഏകം ജീവന്ത നൈതിക സംബന്ധം വർണ്ണിതവാൻ. കേന്ദ്രീയ മഹിളാ ബാല വികാസ മന്ത്രാലയേന അദ്യ വാരാണസ്യാം ഐഷമഃ നവമ രാഷ്ട്രീയ പോഷണ മാസസ്യ ശുഭാരംഭ കരിഷ്യത്തെ. കേന്ദ്രീയ മഹിളാ ബാല വികാസ മന്ത്രി അന്നപൂർണാദേവി മുഖ്യമന്ത്രിണഃ യോഗി ആദിത്യനാഥസ്യ ഉപസ്ഥിതൌ രുദ്രാക്ഷ കൺവെൻഷൻ സെന്റർ ഇത്യത്ര അസ്യ അഭിയാനസ്യ ശുഭാരംഭം കരിഷ്യതി. അസ്മിൻ വർഷെ രാഷ്ട്രീയ പോഷണ മാസസ്യ വിഷയോ വർത്തതേ അസ്മാകം ആംഗനവാടി കേന്ദ്രാണി അസ്മാകം ദായിത്വം ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ജില്ലാ ആശുപത്രിയിലെ സാന്ത്വന പരിചരണ വിഭാഗം നടത്തുന്ന 11-ാമത് ബാച്ച് CCPN കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497273123. കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഗ്ലോബൽ ഫൌണ്ടേഷൻ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കാസർകോട് ജില്ലകളിലെ മികച്ച നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ്, പ്രോഗ്രാം ഓഫീസർ, വോളണ്ടിയർ എന്നിവർക്ക് പുരസ്കാരം നൽകുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ, കോളേജ് യൂണിറ്റുകൾക്ക് അപേക്ഷിക്കാം. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം നൽകുക. അപേക്ഷ ഡോക്ടർ APJ അബ്ദുൽ കലാം ഗ്ലോബൽ ഫൌണ്ടേഷൻ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സ്റ്റഡീസ്, സെക്കൻഡ് ഫ്ലോർ സ്റ്റാൻഡ് വ്യൂ കോംപ്ലക്സ്, പഴയ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ എന്ന വിലാസത്തിലോ 9446656887 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ഈ മാസം 17-ന് മുൻപ് അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9446656887. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ മിനി ജോബ് ഫെയർ നടത്തുന്നു. SSLC, +2 ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ടാലി യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270761, മറ്റൊരു നമ്പർ 62829426. ഈ അധ്യയന വർഷത്തിൽ പ്രൊഫഷണൽ കോഴ്സുകളുടെ 1-ാം വർഷം പ്രവേശനം നേടിയ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന വഖഫ് ബോർഡ് നൽകുന്ന പലിശരഹിത ലോൺ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മുൻപരീക്ഷയിൽ 80% മാർക്കോ തത്തുല്യ ഗ്രേഡോ നേടിയവരും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2,50,000 താഴെയുള്ളവരുമായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. യോഗ്യരായ 200 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കും. അപേക്ഷ ഒക്ടോബർ 31 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സംസ്ഥാന വഖഫ് ബോർഡ്, ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് സമീപം, VIP റോഡ്, കലൂർ, കൊച്ചി 6820017 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. വിവരങ്ങൾക്ക് www.keralastatewakfboard.in. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. ശ്രീകണ്ഠാപുരം ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഗണിതശാസ്ത്രം തസ്തികയിലേക്ക് താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് പകൽ 11 മണിക്ക്. തോട്ടട BD വർക്കേഴ്സ് ആൻഡ് സ്റ്റാഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സെയിൽസ് അസിസ്റ്റന്റ് നിയമനം നടത്തുന്നു. അപേക്ഷകർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ ബയോഡാറ്റ സഹിതം ഈ മാസം 22-ന് വൈകിട്ട് 4 മണിക്ക് മുൻപ് സംഘം ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9562213870. പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനടിസ്ഥാനത്തിൽ ഹിന്ദി അധ്യാപകന്റെ ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. തലശ്ശേരി പോസ്റ്റൽ ഡിവിഷന് കീഴിൽ തപാൽ ലൈഫ് ഇൻഷുറൻസ് ഗ്രാമീണ തപാൽ ലൈഫ് ഇൻഷുറൻസ് ഏജന്റുമാരെ നിയമിക്കുന്നു. 10-ാം ക്ലാസ് യോഗ്യതയുള്ള 18 വയസ്സ് പൂർത്തിയായവർക്ക് ഈ മാസം 11-ന് രാവിലെ 10 മണി മുതൽ 2 മണി വരെ തലശ്ശേരി ഡിവിഷണൽ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. തൊഴിൽ രഹിതർ, സ്വയം തൊഴിൽ കണ്ടെത്തിയവർ, വിമുക്ത ഭടന്മാർ, വിരമിച്ച അധ്യാപകർ, അംഗണവാടി ആശാപ്രവർത്തകർ, സഹകരണ സംഘം ജീവനക്കാർ, മറ്റ് ഇൻഷുറൻസ് ഏജന്റുമാർ എന്നിവർക്ക് പങ്കെടുക്കാം. ലൈഫ് ഇൻഷുറൻസ് മേഖലയിലെ പരിചയവും കമ്പ്യൂട്ടർ അറിവുമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ യോഗ്യതാ രേഖകൾ, ബയോഡാറ്റ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എന്നിവ സഹിതം അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8086229535, മറ്റൊരു നമ്പർ 9447089466. പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ കരാറടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ 9:30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490024453555. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കന്നിമാസ സംക്രമ പൂജ ഈ മാസം 17-ന് നടക്കും. എളയാവൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സർപ്പബലി ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കും. നാഗസ്ഥാനത്ത് നീരും പാലും സമർപ്പണം, വിശേഷാൽ നിവേദ്യം എന്നിവയും ഉണ്ടാകും. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ തൃപ്പുത്തരി ഈ മാസം 11-ന് ആഘോഷിക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്.

0: സംരക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
2: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
6: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
6: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
7: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
8: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
7: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
8: ഫോൺ നമ്പർ 9656120022.
9: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
10: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
9: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
10: യെസ്,
9: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
10: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
9: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
10: 9447-371-836,
9: 8078-502-836.
11: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: മദ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ എലനോണിന്റെ പ്രവർത്തകർ സംസാരിക്കുന്നു ഇപ്പോൾ.
1: എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യാസക്തി എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ അലനോൺ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്നത്. ഈ കൂട്ടായ്മയിൽ എത്തുന്നതിന് മുമ്പ് ശരിക്കും ഒരു മദ്യാസക്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നുവെച്ചാൽ ഇപ്പം കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം ആകുമ്പോഴും തന്നെ അദ്ദേഹം ചെറിയ രീതിയിൽ മദ്യപാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഒരിക്കലും എനിക്കതൊരു പ്രശ്നമായി തീരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യം ഞാനതിനെ സീരിയസ് ആക്കി എടുത്തിട്ടില്ല. ആ ഒരു രീതിയിൽ ജീവിച്ചു കൊണ്ടുപോയി. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതിനെ ശരിയായ രീതിയിലേക്ക് പരിഗണിച്ചിട്ടേ ഇല്ല. എന്നു വെച്ചാൽ ഒരു വ്യക്തിൻ്റെ സ്വാതന്ത്ര്യമായിട്ട് ഞാനതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു വലിയ പ്രശ്നമില്ലാണ്ട് പോയി. പക്ഷെ ക്രമേണ എനിക്ക് തോന്നുന്നത് ഒരു വർഷമാകുമ്പോഴേക്ക് മെല്ലെ മെല്ലെ എൻ്റെ ജീവിതത്തിന് അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ മെല്ലെ മെല്ലെ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. പ്രതികരിക്കുന്ന സമയത്ത് തുടക്കത്തിലെല്ലാം ഇങ്ങനെ പോയാലേ ശരിയാവില്ല എന്നുള്ള രീതിയിൽ സ്നേഹത്തോടെ പ്രതികരിച്ചു. പക്ഷെ പിന്നെ പിന്നെ എൻ്റെ പ്രതികരണത്തിൻ്റെ രീതി മാറി. എന്നുവെച്ചാൽ വല്ലാത്ത ദേഷ്യത്തിലായി, പിന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായി. എന്നുവെച്ചാൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല എന്നുള്ള ഒരു തോന്നലിൽ

0: ആയിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ തുടക്കകാലങ്ങളിൽ ഞാനൊരു ഭീഷണിപ്പെടുത്താൻ വേണ്ടി, എന്നാലെങ്കിലും അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിൽക്കുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ, ഭീഷണിപ്പെടുന്ന പറയുന്നത് വെറുതെ ഒരു അഭിനയം പോലെ ആക്കിയിട്ടായിരുന്നു ഞാൻ സംസാരിച്ചത്. ഒരിക്കലും വിട്ടുപോകണമെന്നുള്ള ചിന്തയിലല്ല, പക്ഷെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ മദ്യപാനത്തു നിന്ന് വിട്ടു നിർത്തണം എന്നുള്ളൊരു ചിന്തയിൽ പല രീതിയിലും എന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം പ്രതികരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഞാൻ ഒരു വ്യക്തിയോട് പോലും തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരുന്നില്ല. എൻ്റെ ബന്ധുക്കളോട് പോലും ഞാനത് തുറന്ന് സംസാരിക്കാൻ പലപ്പോഴും ശ്രമിച്ചപ്പോഴും അവരെടുക്കുന്ന കിട്ടിയ ഒരു റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ വിചാരിച്ചാൽ ഭർത്താവിനെ നന്നാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു ചിന്തയിൽ ഞാനും പരമാവധി ശ്രമിച്ചു. പക്ഷേ ബാക്കി എന്ത് കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഇതിന് മാത്രം ഒരു സൊല്യൂഷൻ കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തിനെ ന്യായീകരിച്ചു കൊണ്ടിരുന്നു. പല കാരണങ്ങളും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു മദ്യപിക്കാനുള്ള കാരണം. തുടക്കകാലങ്ങളിൽ ഞാൻ ചെയ്തത് അദ്ദേഹം ഒരു പ്രശ്നം പറയുമ്പോൾ അതിന് എങ്ങനെയെങ്കിലും ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ആക്കി കൊടുത്താൽ അദ്ദേഹം മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല ഒരു രീതിയിലായിരുന്നു ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തൊരു സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലത്തെ പ്രശ്നമായിക്കോട്ടെ, എന്ത് കാര്യം പറഞ്ഞാലും ഏതറ്റം വരെ പോയിട്ടും ഞാൻ അതിന് ഒരു സപ്പോർട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ പ്രതികരിക്കുന്ന രീതി മാറിയപ്പോൾ അദ്ദേഹം പല ദിവസങ്ങളിലും രാവിലെ തലയെത്തൊട്ട് സത്യം ചെയ്ത് ഇനി ഞാൻ മദ്യപിക്കൂല എന്ന് പറയും. അപ്പോൾ ആദ്യമെല്ലാം എനിക്കതിൽ ഭയങ്കര വിശ്വാസമായിരുന്നു, സത്യം ചെയ്താൽ ഇനിയിപ്പോൾ എന്തായാലും മദ്യപിക്കൂല എന്നുള്ളൊരു രീതിയിൽ തുടക്കകാലങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ആ ഒരു പ്രോമിസ് അദ്ദേഹത്തിന് ഒരിക്കലും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ദിവസം കഴിയും തോറും അദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസം ഇല്ലാണ്ടായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇതെപ്പോഴും നടക്കുന്ന ഒരു നാടകം മാത്രമാണ് എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ട്, ഒരു ജോലി ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരം കൊണ്ട് മാത്രമാണ് അദ്ദേഹം മദ്യപിക്കുന്ന എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സത്യത്തിൽ ആ സമയത്ത് എൻ്റെ സ്വഭാവത്തിലും കുറേ മാറ്റങ്ങൾ വരുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഏത് കാര്യത്തിലായാലും മുന്നേ, വിവാഹ ജീവിതത്തിന് മുന്നേ ഞാനെന്നൊരു വ്യക്തി ആ ഒരു സ്വഭാവിയല്ല. ആ ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും ശരിക്കും ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഒരാളോട് തുറന്നു പറയാൻ വേണ്ടി പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും തുറന്നു പറയാൻ ശ്രമിച്ചപ്പോഴെല്ലാം പല രീതിയിലുള്ള ഉപദേശങ്ങൾ, അല്ലെങ്കിൽ നീ ഇങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല, നിനക്കൊരു ജോലിയുണ്ട്, നിനക്ക് വിട്ടിട്ട് പോയിക്കൂടെ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ അതൊരിക്കലും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഈ ഒരു വ്യക്തിനെ വിട്ടിട്ട് പോകണം എന്നുള്ളത് അതോട് എനിക്ക് പൊരുത്തപ്പെടാനും പറ്റുന്നില്ല. ആ ഒരു രീതിയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ട് പോയത്. പക്ഷെ തുടക്കകാലങ്ങളിൽ ഞാൻ വിട്ടിട്ട് പോകുന്ന ഒരു ഭീഷണി സ്വരത്തിൽ ഞാൻ പറഞ്ഞത് വെറുതെയാണെങ്കിലും ആ ഒരു മദ്യപാനത്തിൻ്റെ നാളുകളിൽ അവസാന ഘട്ടത്തിൽ ഞാൻ സത്യസന്ധമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരിക്കലും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ സ്വഭാവം ആ എൻ്റെ ഒരു വ്യക്തിത്വം തന്നെ ഇല്ലാണ്ടായി. ശരിക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുണ്ട്, അതേപോലെ സാമൂഹ്യപരമായിട്ടും അതുപോലെ മാനസികമായിട്ടും എല്ലാ പ്രശ്നങ്ങളിലൂടെയായിരുന്നു ആ കാലങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ തുടക്കകാലങ്ങളിൽ ഞാനൊരു തമാശയൊക്കെ പറഞ്ഞ കാര്യം അവസാനമാകുമ്പോഴേക്കും അത് എങ്ങനെയും ഈ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മോളുണ്ടായി. പക്ഷെ വേറൊരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധയില്ല. എന്ന് വെച്ചാൽ 24 മണിക്കൂറും ഇദ്ദേഹത്തിൻ്റെ മദ്യപാനം എങ്ങനെ ഒഴിവാക്കാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മദ്യപിക്കുമ്പം മദ്യപാനത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നേരം പുലരുമ്പം മുതൽ വൈകുന്നേരം വരെ ഇദ്ദേഹം മദ്യപിക്കുന്നുണ്ടാവും ആ ഒരു ചിന്തയിൽ തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് എന്നുള്ള രീതിയിൽ എൻ്റെ ജോലി സ്ഥലത്ത് എൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ യാന്ത്രികമായിട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളും. പക്ഷെ അതൊരിക്കലും എനിക്ക് മനസ്സറിഞ്ഞു ഒരു നിമിഷം ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്കലി മാത്രം ഞാൻ അവിടെ ഉണ്ടാവും, മെന്റലി ഞാൻ അദ്ദേഹത്തിന്റെ പുറകെയായിരുന്നു. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ മദ്യപാനത്തിന് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ഉത്തരവാദിത്തം ചെയ്യാണ്ടിരിക്കുമ്പോൾ ശരിക്കും എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് വരാൻ തുടങ്ങി. ഒരു ഉൾവലിഞ്ഞ സ്വഭാവത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. എന്റെ ചുറ്റും ഇഷ്ടംപോലെ ബന്ധുക്കളുണ്ട്, അതേപോലെ സുഹൃത്തുക്കളുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഞാൻ ഒരിക്കലും ഒരാളോടും ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഷെയർ ചെയ്യുമ്പം അവിടുന്ന് കിട്ടുന്ന റെസ്പോൺസ് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായതുകൊണ്ട് തന്നെ പരമാവധി ഇതെല്ലാം അനുഭവിക്കാൻ ഞാൻ വിധിക്കപ്പെട്ടവളാണ്. ആ ഒരു രീതിയിൽ, ഒരു സെൽഫ് പിറ്റി എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആകസ്മികമായിട്ടാണ് ഈ ഒരു കൂട്ടായ്മേനെ പറ്റിയിട്ട്, അലനോൺ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മേനെ പറ്റി അറിഞ്ഞത്. ഈ കൂട്ടായ്മേനെ ഞാൻ അറിഞ്ഞത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ളൊരു കൂട്ടായ്മയിൽ അദ്ദേഹത്തിന് ആദ്യം ഒരു മെസ്സേജ് കിട്ടി. അങ്ങനെ അദ്ദേഹം ആ ഒരു കൂട്ടായ്മയിലെത്തി. അപ്പോൾ എത്തുമ്പോഴാണ് ശരിക്കും ഈ ഒരു മദ്യാസക്തരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പങ്കെടുക്കാൻ പറ്റിയ ഒരു കൂട്ടായ്മയുണ്ട്, അലനോൺ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. പക്ഷേങ്കിൽ ആ സമയത്ത് ഞാൻ ആ കൂട്ടായ്മേനെ കണ്ടെത്തുമ്പോൾ 1% പോലും ഇദ്ദേഹത്തിന് എനിക്ക് മാറ്റാൻ പറ്റൂല, ഇദ്ദേഹത്തിന് ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റൂല എന്നില്ലേ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു എനിക്ക് മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയുമ്പോൾ മുന്നേ ഏതറ്റം വരെ പോയി ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു നിമിഷം, അതെനിക്ക് തോന്നുന്നു വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമാകുമ്പോഴാണ് ഞാൻ ഈ കൂട്ടായ്മേനെ പറ്റി അറിയുന്നത്. ആ 3 വർഷമാകുമ്പോഴേക്ക് തന്നെ അദ്ദേഹം ഈ ഒരു ആഗ്രഹം, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യമാണ് അദ്ദേഹം പറയുന്നത്, എന്നിട്ട് പോലും എനിക്ക് അതിന് 1% പോലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. മുന്നേ ഉണ്ടായ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും അദ്ദേഹം സത്യം ചെയ്യുന്നുണ്ട്, പക്ഷെ അദ്ദേഹം പല വാഗ്ദാനങ്ങളും പറയുന്നുണ്ട്, അതൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 3 വർഷം കഴിയുമ്പോഴേക്കും ആ സമയമാകുമ്പോഴേക്ക് തന്നെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഈ മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിട്ടു നിൽക്കാം എന്നുവെച്ചാൽ ആ ഒരു വ്യക്തിയിലുണ്ടായ മാറ്റമാണ് ആ 3 വർഷം കൊണ്ട് ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിൽ, പിന്നെ ഒരു വല്ലാത്തൊരു ദേഷ്യം, ഉത്കണ്ഠ, ഭാവി ജീവിതം എന്താവും ആ ഒരു രീതിയിലുള്ള വല്ലാത്തൊരു ആകുലതയോടെയായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ കൂട്ടായ്മയിലെത്തി അവസാന ഒരത്താണിയാണ്, അതെന്ന് വെച്ചാൽ ജീവിക്കണോ മരിക്കണോ എന്നുള്ള പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസാനത്തെ ഒരു പിടിവള്ളി കിട്ടിയ പോലെ അവസാനത്തെ ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ അലനോൺ കൂട്ടായ്മയിലെത്തിയത്. പക്ഷേ ആ മദ്യപിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്നത് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയായിരുന്നു. എൻ്റെ ചുറ്റുപാടുള്ളവർക്കൊന്നും ഈ ഒരു പ്രശ്നം ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പം അതുമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. പിന്നെ അതേപോലെ എനിക്ക് ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ബന്ധുക്കളും അറിയുന്ന ആൾക്കാരെല്ലാം പറയുന്നുണ്ട് ഭാര്യ വിചാരിച്ചാൽ ഭർത്താവിനെ നന്നാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ടാണോ ഇദ്ദേഹം വീണ്ടും മദ്യപിക്കുന്നത്. എനിക്ക് എത്ര ഞാൻ ശ്രമിച്ചിട്ടും അതിനൊരു സൊല്യൂഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേനും. അപ്പം ഇത്രയും പ്രശ്നങ്ങളായിരുന്നു എനിക്ക് ഇത് ഉള്ളിൽ അടക്കി വെച്ചതുകൊണ്ടാണ് എനിക്ക് മെൻ്റലി ഉണ്ടായ പ്രശ്നങ്ങൾ മൊത്തം. പക്ഷെ അതന്നൊന്നും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷെ അവസാന ഒരു പിടിവള്ളി എന്നുള്ള രീതിയിൽ അദ്ദേഹം ആൽക്കോഹോളിസ്റ്റ് അനോണിമസിലെ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചു, ഞാൻ അലനോണിലെ കൂട്ടായ്മയിലേക്ക് പോയി. അപ്പോൾ ഈ കൂട്ടായ്മയിൽ എത്തിച്ചേരുമ്പോഴും എനിക്ക് 1% പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ വ്യക്തിയുടെ നിലയിൽ ഏതെല്ലാം രീതിയിൽ ഞാൻ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, അതിന് അപ്പുറത്തേക്കൊന്നും ഇനി ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിലെത്തിയപ്പോഴും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഞാൻ വരാത്തതിൻ്റെ കാരണം അദ്ദേഹം വീണ്ടും മദ്യപിക്കണ്ട എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ഈ കൂട്ടായ്മയിലെത്തി. കൂട്ടായ്മയിലെത്തിയപ്പോഴാണ് ആദ്യം എനിക്ക് കിട്ടിയ ഒരു ആശ്വാസം എന്നാൽ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരെ ഞാൻ ആ കൂട്ടായ്മയിൽ കണ്ടു. ആ കൂട്ടായ്മയിലെത്തിച്ചേർന്നപ്പം ശരിക്ക് എന്നെപ്പോലെ അനുഭവിക്കുന്ന കുറേ വ്യക്തികൾ അവിടെ കണ്ടപ്പം എൻ്റെ ഉള്ളു തുറന്ന് സംസാരിക്കാനും അത് അതേ ആഴത്തിൽ മനസ്സിലാക്കാനും പറ്റുന്ന കുറേ സുഹൃത്തുക്കൾ എനിക്ക് അവിടെ ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാനും എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും സാധിച്ചു. അതിലൂടെ സഞ്ചരിക്കുമ്പം എനിക്ക് അതുകൊണ്ട് തുടക്കകാലങ്ങളിൽ അതിൽ ഒരുപാട് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. അതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയുമ്പം അത് അതേ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരെ എൻ്റെ ചുറ്റും ഇല്ലാത്ത പോലെയായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ തുടക്കകാലങ്ങളിൽ ഇത്രയും അലനോൺ സുഹൃത്തുക്കളെ കിട്ടുമ്പം എനിക്ക് കൃത്യമായിട്ട് നല്ല രീതിയിലേക്ക് എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ഒരു അറിവായിരുന്നു ആൽക്കഹോളിസം എന്ന മദ്യപാനാസക്തി എന്ന് പറയുന്നത് ഒരു രോഗമാണെന്നും അതേപോലെ തന്നെ അതൊരു കുടുംബ രോഗമാണെന്നുള്ള അറിവ്. അതുവരെ ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് ഇദ്ദേഹം മദ്യപിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരേ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ അഹങ്കാരം കൊണ്ട് കഴിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കിയപ്പോഴും ആദ്യം അവർ കുടുംബ രോഗമാണെന്ന് പറഞ്ഞു. പക്ഷെ കുടുംബ രോഗമാണെന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് അന്നത്തെ മാനസികാവസ്ഥയിൽ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചത് കുടുംബ രോഗമാവാൻ ഞാൻ എന്നെ അത്ര എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ ഞാൻ ക്രമേണ എന്തായാലും അവസാനത്തെ ഒരു പിടിവള്ളി എന്നുള്ള രീതിയിൽ ആ ഒരു കൂട്ടായ്മയിലൂടെ ഞാൻ നിരന്തരം സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പം നിരന്തരം സഞ്ചരിക്കുമ്പോഴാണ് ശരിക്കും അലനോണ് മനസ്സിലാക്കാൻ തുടങ്ങി എന്താണ് ഈ കൂട്ടായ്മ പറയുന്നതെന്നുള്ളത്. എനിക്കുണ്ടാവുന്ന ഒരു ആൽക്കഹോളിക്കിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ശരിക്കും അലനോണിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്.
1: മദ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ അലനോണിന്റെ പ്രവർത്തകരാണ് ഇതുവരെ സംസാരിച്ചത്. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447961166, 9447961177.
2: തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും. പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്. 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111 3030 9496 974 141.
5: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
6: 10 വേണ്ട സാർ, ആരോമയിലെത്താം.
7: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
8: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
9: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
8: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
9: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
8: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
9: കോക്കനട്ട്.
8: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
9: ഫോൺ 9188951780.
10: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345.
11: ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9 ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മണിപ്പൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. ഐ എൻ എ രക്തസാക്ഷി സ്മാരക സമുച്ചയത്തിലും ഐ എൻ എ യുദ്ധ സ്മാരക സ്തൂപത്തിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. ഐ എൻ എ മ്യൂസിയവും ശ്രീ രാധാകൃഷ്ണൻ സന്ദർശിച്ചു. ഇംഫാലിലെ സൈനിക സ്കൂളിൽ വിദ്യാർത്ഥികളുമായി ഉപരാഷ്ട്രപതി സംവദിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി വൈകുന്നേരത്തോടെ അദ്ദേഹം അരുണാചൽ പ്രദേശിലെത്തി. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ എന്നിവ സാമ്പത്തിക മേഖലയിൽ പുതിയ സാധ്യതകൾ തുറക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുംബൈ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മാസം 2,400 crore UPI ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി UPI വിശേഷിപ്പിച്ചു.
12: भारत की फिनटेक स्टोरी अद्भुत रही है और इसका एक बड़ा चैंपियन है हमारा UPI. मैंने पिछले साल भी इसकी चर्चा की थी, लेकिन ये इतनी बड़ी ट्रांसफॉर्मेशन है कि जब भी फिनटेक की चर्चा होगी तो वो UPI के बिना अधूरी ही होगी.
11: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗൻവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗൻവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻമാർ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാലസ്പന്ദന പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രപരമാണെന്നും സംസ്കാരം, വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമാണെന്നും കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തിനിടയിലെ പാലമാണ് അവിടുത്തെ ഇന്ത്യൻ സമൂഹമെന്നും ശ്രീ സിംഗ് പറഞ്ഞു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാജ്യരക്ഷാമന്ത്രി കൊളംബോയിലെത്തിയത്. ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറിക്ക് കീഴിലുള്ള നവീകരിച്ച നെഹ്റു പ്ലാനറ്റേറിയം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര ആശയവിനിമയം ശക്തമാക്കാനും വാനശാസ്ത്ര ബോധവൽക്കരണം വളർത്താനുമാണ് പ്ലാനറ്റേറിയം നവീകരിച്ചത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും ജിജ്ഞാസയും വളർത്താൻ ലക്ഷ്യമിട്ടുള്ള മികച്ച സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് PMML ഡയറക്ടർ അശ്വിനി ലോഹാനി പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. അരുണാചൽപ്രദേശ്, അസം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ബീഹാർ, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ഝാർഖണ്ഡ്, നാഗാലാന്റ്, ഒഡീഷ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
13: ആകാശവാണി വാർത്തകളിൽ വാർത്താധിഷ്ഠിത പരിപാടികളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
11: അമേരിക്കയും ഇറാനും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷ. അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ US സൈന്യം തകർത്തു. ഇതിനെ തുടർച്ചയായി ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അതിനിടെ ബഹ്റൈൻ, കുവൈത്ത് തുറമുഖങ്ങൾക്ക് സമീപമുള്ള കപ്പലുകൾ ഉടൻ ഒഴിയണമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ, നാവികസേന, ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം സൈനികരുമായി ആശയവിനിമയവും നടത്തും. നാവികസേനകൾ തമ്മിലുള്ള സഹകരണം, വിവര കൈമാറ്റം, പരിശീലനം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ. ഉഭയകക്ഷി ചർച്ചകളിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
14: द्विपक्षीय वार्ता बहुत सारे राजनेताओं के साथ हमारे प्रधानमंत्री की होगी। जब ब्रिक्स के लिए वहां आएंगे कौन कौन सा द्विपक्षीय वार्ता किस समय होगा इसके बारे में आपको विस्तृत जानकारी भी दी जाएगी ताकि आप लोग प्रेस के माध्यम से उसको कवर कर सकते हैं। जहां तक रशिया और यूक्रेन की जो संघर्ष चल रही है उसके बारे में बात है, ये मुद्दा भी बहुत सारे मुद्दे जो द्विपक्षीय वार्ता होंगे तो बहुत सारे मुद्दे ऊपर उठ के आएंगे और उसमें एक ये मुद्दा भी रहेगा।
15: ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 6-ാം തീയതി അരുണാചൽ പ്രദേശിലെ വാഷയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ദാമയിലുമാണ് ഫ്ളാഗ് മീറ്റിംഗ് നടന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യ ഇരുകക്ഷികളെയും അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. മിന്നു പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള 503-ാം അംഗ ഇന്ത്യൻ സംഘത്തിന് ന്യൂഡൽഹിയിൽ ഗംഭീര യാത്രയയപ്പ്. കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ഉഷയും ചേർന്ന് ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി പ്രകാശനം ചെയ്തു. സമ്മർദ്ദങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി താരങ്ങളോട് ആഹ്വാനം ചെയ്തു. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവീന്ദർ സിംഗ് സഖ്യം ചൈനയെയും കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതദേവി കസാഖിസ്ഥാൻ താരത്തെയും നേരിടും. കോമ്പൌണ്ട് മിക്സഡ് ടീം വെങ്കല പോരാട്ടത്തിൽ ശീതദേവി തോമർകുമാർ സഖ്യം ഇറാഖിനെ നേരിടും. നിലവിൽ ഇന്ത്യ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. യുഎസ് ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യനും 1-ാം സീഡുമായ അരുണ സെബലങ്കയും അമേരിക്കൻ താരം ഫ്രാൻസിസ് തിയഫോയും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ തോൽപ്പിച്ചാണ് സെബലങ്കയെ മുന്നേറിയത്. പുരുഷ വിഭാഗത്തിൽ സ്വന്തം രാജ്യക്കാരനായ അലക്സ് മിഷേൽസനെ കീഴടക്കിയാണ് തിയഫോ സെമി ഉറപ്പിച്ചത്. ഉത്തർപ്രദേശിൽ അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സംസ്ഥാന വിഹിതത്തിലുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. ഇതോടെ വർക്കർമാർക്ക് മാസം 12,000 രൂപയും ഹെൽപ്പർമാർക്ക് 6,000 രൂപയും ലഭിക്കും. പ്രതിമാസ വേതനത്തിൽ വർക്കർമാർക്ക് 4,000 രൂപയുടെയും ഹെൽപ്പർമാർക്ക് 2,000 രൂപയുടെയും വർധനവാണ് വരുത്തിയത്. യൂറോപ്പിന് നേരെ റഷ്യയ്ക്ക് ആക്രമണ ഉദ്ദേശമില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതാണ് ഇക്കാര്യം. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രതിനിധികൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ മികച്ചതാണെന്നും ഉടൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. എന്നാൽ റഷ്യയ്ക്ക് കാര്യമായ മുന്നേറ്റമില്ലെന്നും യുദ്ധം വർഷങ്ങൾ നീണ്ടേക്കാമെന്നും യുഎസ് വിലയിരുത്തുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇന്ത്യ നടത്തുന്ന സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് റഷ്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്ന ഇന്ത്യൻ നിലപാടിനോട് യോജിക്കുന്നതായും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിലെ 4 പ്രമുഖ നഗരങ്ങൾ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 73 പേർക്ക് പരിക്കേറ്റു. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും എണ്ണ വ്യോമസേനാ സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ ഈ ആക്രമണം രാജ്യത്തിന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും സൗദി സഖ്യസേനാ വക്താവ് അറിയിച്ചു. യമനിൽ സൗദി ആക്രമണം നടത്തിയെന്ന ഹൂതികളുടെ ആരോപണത്തിന് പിന്നാലെയാണ് പോരാട്ടം രൂക്ഷമായത്. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇനി തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്ന് താപനില സാധാരണയേക്കാൾ 3-4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ അറ്റ് സ്കൂൾ.
1: റേഡിയോ അറ്റ് സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടി കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
2: പഠിത്ത പരിപാടിയിലേക്ക് പോയാലോ. എനിക്കൊരു പ്രത്യേകത തോന്നിയത്, പൊതുവെയുടെ സ്കൂളില് കുട്ടികളെ കൊണ്ടുവരുമ്പം അവർ ചിലപ്പോൾ ഒരു ലിമിറ്റ്, അതായത് ചിലപ്പോൾ യു പി മാത്രം കൊണ്ടുവരും, അല്ലെങ്കിൽ എൽ പി. ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്ലസ് വൺ മുതൽ ഉള്ള കുട്ടികൾ അല്ലേ, ഹൈസ്കൂളിലുള്ള കുട്ടികൾ, യു പി ഉള്ള കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
3: നമ്മൾ കുട്ടികൾ ഇവർ വന്നവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ സഹോദയ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തവരും കൂടിയാണ്.
2: അപ്പൊ ഒന്ന് പൊടിതെട്ടി എടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ള അല്ലേ ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക്.
3: അടുത്തൊരു ലളിതഗാനമാണ്. ലളിതഗാനം അവതരിപ്പിക്കുന്നത് ദീപിത് ശ്രീജിത്ത്.
2: എന്താ ഫുൾ പേര്?
3: ദീപിത് ശ്രീജിത്ത്.
2: ദീപിത് ശ്രീജിത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പേര് കേൾക്കുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു വെറൈറ്റി പേരാണെന്ന് കേട്ടപ്പോഴേ? ഞാൻ മാത്രമാണോ പറഞ്ഞത്? കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. മോന്റെ വീട് എവിടെയാ?
4: എന്റെ വീട് ഉള്ളിയിൽ.
2: ഉള്ളിയിലേക്ക് ബസ് പോകുന്നുണ്ട്. എന്താ ഈ ഒരു സ്കൂള് സെലക്ട് ചെയ്യാൻ കാരണം?
4: സെലക്ട് ചെയ്യാൻ നല്ല സ്കൂളാണ്.
2: ആണ് പഠിക്കാനും കഴിവുകളൊക്കെ പുറത്തെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്ന സ്കൂളാണ്. ഏതാ ക്ലാസ് പറഞ്ഞ മോൻ?
4: സെവൻത്.
2: ക്ലാസ് ടീച്ചർ പേരെന്താ?
4: മേഘ മിസ്.
2: നമുക്ക് പരിപാടിയിലേക്ക് പോയാലോ. ലളിതഗാനം ഏതാണ് പാടുന്നത്?
4: എരിയൂമി വരുമേ
2: തുടങ്ങി.

0: എല്ലാവരും ഒരു നിമിഷം മൂഡൗട്ടായിപ്പോ അല്ലേ? ഒരു സങ്കടമുള്ള ഒരു പാട്ടാണ് അല്ലേ? എന്താ ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ കാരണം?
1: അമ്മ സെലക്ട് ചെയ്തേ.
0: അമ്മ പാടുവോ?
1: കുറച്ചോളൂ.
0: അമ്മയാണോ എല്ലാം സെലക്ട് ചെയ്ത് തരുന്നേ പാട്ടൊക്കെ? ഓക്കെ, എവിടുന്ന? യൂട്യൂബിൽ നിന്ന് നോക്കി പഠിക്കുകയാണോ? ഓക്കെ. ഒരുപാട് ലളിതഗാനങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവസരം കിട്ടപ്പോഴൊക്കെ പാടും. ഓക്കെ, ഇനിയും പാടുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്തതായിട്ട് മ്യൂസിക് ടീച്ചർ ഒരു പാട്ട് കേട്ടതിന് ശേഷം നമ്മളെ കുട്ടികളെ പരിപാടിക്ക് പോകുന്നതാ നല്ലതെന്ന് തോന്നുന്നു. ടീച്ചർ ഇങ്ങനെ കുട്ടികളെ പാടുന്നത് നോക്കി താളം പിടിച്ചിട്ട് കുറച്ച് സമയമായിട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ടീച്ചറെ പരിചയപ്പെടാം. മ്യൂസിക് ടീച്ചറാണ് ശ്രീശങ്കരയിലെ അല്ലേ? ടീച്ചറെ പേര്?
2: എന്റെ പേര് സിന്ധു.
0: സിന്ധു, കുറെ വർഷമായോ അവിടെ?
2: 20 വർഷത്തോളമായി.
0: 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തൊക്കെയാ ഇവര് മ്യൂസിക് ടീച്ചർ എന്ന രീതിയിലെ കുട്ടികളെ എന്തൊക്കെയാണ്?
2: നമുക്ക് ഒരുപാട് വേദികൾ എന്ന് പറയാനൊന്നുമില്ല.
0: ലിമിറ്റഡ് ആണ്.
2: ലിമിറ്റഡ് ആണ്. നമ്മുടെ അക്കാദമിക് കാര്യങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഒരു മെയിനായിട്ട് വരുന്നത് സഹോദയ കോമ്പറ്റീഷൻസ്, സ്കൂളിലെ ആനുവൽ ഡേ വരാറുണ്ട്. പിന്നെ നവരാത്രിക്ക് കുറച്ച്
0: കീർത്തനങ്ങളായിട്ട്
2: പ്രോഗ്രാം നടത്താൻ പറ്റാറുണ്ട്.
0: പറഞ്ഞല്ലോ, ഇത്രയും പരിപാടിക്ക് മുന്നേ ഒരുക്കങ്ങൾ ചെയ്യുമോ പൊതുവെ? ആ ഷോർട്ട് ടേം അല്ലാതെ മുന്നേ തന്നെ ഒരുക്കങ്ങൾ? ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ
2: അക്കാദമിക് ക്ലാസ്സിൽ ഒരു പീരീഡ് ആയിട്ട് തന്നെ ഉണ്ട് മ്യൂസിക് സബ്ജക്ട്. പക്ഷെ ഇത്രയും കുട്ടികളെ വെച്ചിട്ട് അതിൽ എല്ലാതരം കുട്ടികളും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് ഉണ്ട് ചെയ്തു കൊടുക്കാൻ. എന്നാലും പറ്റുന്ന പോലെ ലളിതഗാനങ്ങളായിട്ടും കവിതകളായിട്ടും ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട്. പ്രോഗ്രാം വരുന്നതിന് ഒരു ഒരു മാസമൊക്കെ മുന്നേ സ്പെഷ്യലായിട്ട് ഈവനിങ്ങോ ഹോളിഡേയ്സിലോ വെച്ചിട്ട് പ്രാക്ടീസ് കൊടുക്കാം.
0: ടീച്ചർ അടുത്ത് തന്നെയാണോ സ്കൂളിന് അടുത്ത് തന്നെയാണോ വീട്?
2: ആ, ഞാൻ ചാവശ്ശേരിയാണ്.
0: ചാവശ്ശേരിയാണ്. സ്കൂൾ വേറെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ?
2: ഇല്ല.
0: ഒരുപാട് പേരുണ്ടാവുമല്ലോ അല്ലെ പാട്ട് പഠിക്കുന്നത്? എങ്ങനെയാണ് ഇവരിൽ നിന്ന് ഒരു പരിപാടിയിലേക്ക് സെലക്ട് ചെയ്യാ? കോമ്പറ്റീഷൻ നടത്തിയിട്ടാണോ?
2: സ്കൂൾ ലെവൽ ഒരു സെലക്ഷൻ പോലെ നടത്താറുണ്ട്. പക്ഷേ ക്ലാസ്സിൽ തന്നെ പോണ സമയത്ത് തന്നെ നമുക്ക് ഏകദേശം
0: ഐഡന്റിഫൈ
2: ചെയ്യാൻ പറ്റും അതിൽ കഴിവുള്ള കുട്ടികളാരൊക്കെയാണ് എന്നുള്ളത്. എന്റെ പണി ഒരുപാട് കുറയാറുണ്ട്. ഇവർക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താല് ഭംഗിയായിട്ട് പഠിച്ചു കൊണ്ടുവരാനും എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ബേർഡൻ ആയിട്ട് തോന്നാറില്ല. ഒരു കോമ്പറ്റീഷൻ വരാണെങ്കിലും ഇന്നേത് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ചു വരാറുണ്ട്.
0: ടീച്ചർ എവിടെയാ പഠിച്ചതൊക്കെ?
2: പഠിച്ചത് പിലാത്ര ലാസ്യ കോളേജ് ഓഫ് മ്യൂസിക്കിലാണ് പഠിച്ചത്. ഡിഗ്രി ചെയ്തത് അവിടെ നിന്നാണ്. ഞാൻ പഠിച്ചു തുടങ്ങിയത് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അടുത്ത് പഠിച്ചു തുടങ്ങിയതാണ്.
0: അച്ഛൻ സംഗീത?
2: പിന്നെ ഒരുപാട് ഗുരുക്കന്മാർ, ശങ്കരനമ്പൂരി സാറ്, ശ്രീ ജയമാഷിന്റെ അടുത്തൊക്കെ പഠിച്ചു.
0: ഇതല്ലാതെ ഈ സംഗീതത്തിന്റെ വേറെ ഏതെങ്കിലും പരിപാടികളിലോ എന്തെങ്കിലും ആക്റ്റീവ് ആണോ ടീച്ചർ?
2: സ്കൂളിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ടൈം വലിയൊരു പ്രശ്നമാണ് നമുക്ക്. മുന്നേ ഞാൻ ഗാനമേള ചെയ്യാറുണ്ട്. അത്യാവശ്യം ഭജൻസ് ഒക്കെ ആയിട്ട് പ്രോഗ്രാം ചെയ്യാറുണ്ടായിരുന്നു.
0: വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടില് ഇപ്പം ഹസ്ബൻഡ്, മക്കള് രണ്ടുപേര്, അച്ഛനും അമ്മയും.
0: മക്കളെ പഠിക്കുകയാണ്?
2: മോള് ഇപ്പം എഞ്ചിനീയറിംഗ് ബിടെക് ചേർന്നു. മോൻ സിക്സ്ത്തിൽ.
0: ഓക്കെ. പാടുമോ രണ്ടുപേരും?
2: മോള് പാടും. അവരുടെ ടേസ്റ്റ് ഒക്കെ വ്യത്യാസമാണ്. നമ്മുടെ കുറച്ചും കൂടെ
0: എന്നാലും നമ്മുടെ ആ ഒരു പാരമ്പര്യം എന്തെങ്കിലും കിട്ടിയ
2: മോള് പാടും. അവളുടെ പാട്ടിന്റെ സെലക്ഷൻ ഞാനുമായിട്ട്
0: എന്റയർലി ഡിഫറന്റ് ആയിരിക്കും. ഒരു ന്യൂജൻ ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക്. ടീച്ചർ ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടിത്തരുന്നത്? എല്ലാവർക്കും ആഗ്രഹമില്ലേ ടീച്ചർ പാടണമെന്ന്? ഓക്കെ, നിങ്ങൾക്ക് ടീച്ചർ പാടുന്ന പാട്ടില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാട്ടെ.
2: അവര് പറയുന്ന പാട്ടുകൾ പൊതുവെ എനിക്ക് അറിയില്ല എന്നാണ് ഞാൻ എന്റെ മറുപടി ഉണ്ടാവാറ്.
0: അതുകൊണ്ട് പേടിച്ചിട്ട് അവര് പറയാത്തത്.
2: പാടിക്കൊടുത്ത കേൾക്കാൻ ഇഷ്ടക്കുറവൊന്നുമില്ല. പഴയ പാട്ടുകളായാലും ആസ്വദിക്കുന്ന കൂട്ടിലാണ്.
0: ടീച്ചറെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്.
2: ഞാൻ തോന്നുന്നു നമ്മുടെ ഇപ്പൊ അടുത്ത് വിട്ടുപിരിഞ്ഞ ജാനകിയമ്മക്കുള്ള ഒരു ട്രിബ്യൂട്ട് പോലെ തന്നെ ജാനകിയമ്മയുടെ ഒരു പഴയ സോങ് തന്നെ പാടാൻ തോന്നുന്നു.

0: അടിപൊളിയല്ലേ. എന്തായാലും നമുക്ക് ജാനകി അമ്മേനെ ഒരിക്കൽ കൂടി ഓർമ്മിക്കാനുള്ള അവസരമാണ് ടീച്ചർ തന്നത്. അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടന്നാലോ. അടുത്തത്
1: നിവിൻ ദേവ് അവതരിപ്പിക്കുന്ന ഒരു മലയാളം കഥ.
0: നിവിൻ ദേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിവിൻ ദേവ് ഇവിടെ വന്നിട്ടുണ്ട് മുന്നേ. നിവിൻ ദേവിന്റെ അച്ചാച്ചൻ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ശ്രോതാവാണ്, മദ്രസ സ്കൂളിലെ അധ്യാപികയാണ് അമ്മ നവ്യ ടീച്ചർ. നിവിൻ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നിവിൻ, എന്തുണ്ട് വിശേഷം? കുഞ്ഞുമാവ് എന്ത് പറയുന്നു? സുഖം തന്നെ. കളിപ്പിക്കാറുണ്ട്? നല്ലോണം കളിക്കൊക്കെ ചെയ്യോ? അപ്പൊ എന്താ ഇപ്പൊ ഇന്ന് അവതരിപ്പിക്കുന്നേ?
2: ഞാൻ കഥയാണ്.
0: എന്ത് കഥ?
2: പൂവൻകോഴിയും രക്തവും.
0: പൂവൻകോഴിയും
2: രക്തവും.
0: രക്തവും. ആരാ പഠിപ്പിച്ചേ?
2: അമ്മ.
0: അമ്മ. അമ്മക്കിപ്പോ സമയം കിട്ടുന്നുണ്ടാവും അല്ലെ, സ്കൂളിൽ പോവാത്തോണ്ട്.
2: ഓക്കെ,
0: അപ്പൊ നമുക്ക് തുടങ്ങിയാലോ.
2: പൂവൻ കോഴിയും രക്തവും. പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അയാൾ തൻ്റെ വീട്ടിൽ ഒരു കൊച്ചു പൂവൻ കോഴിയെ വളർത്തിയിരുന്നു. ചെമ്പൻ എന്നായിരുന്നു അവൻ്റെ പേര്. ദിവസവും രാവിലെ കർഷകൻ ചെമ്പൻ്റെ കൂട് തുറന്നുവിടും. പകൽ മുഴുവൻ പറമ്പിലൂടെ നടന്ന് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കൊത്തി തിന്ന് അവൻ വയറു നിറയ്ക്കും. വൈകുന്നേരമാകുമ്പോൾ കൃത്യമായി കൂട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യും. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ പതിവ് പോലെ കൂട്ടിൽ നിന്നിറങ്ങിയ ചെമ്പൻ നല്ല പ്രഭാത ഭക്ഷണം തിരയുന്ന തിരക്കിലായിരുന്നു. അവൻ തൻ്റെ ചിറകുകളൊക്കെ ഒന്ന് കുടഞ്ഞ് കൊക്കരക്കോക്കോ എന്ന് കൂവി കാലുകൾ കൊണ്ട് മണ്ണ് പതുക്കെ ചിക്കി മാന്തി നോക്കാൻ തുടങ്ങി. ഇന്നെനിക്ക് നല്ല ഒന്നാം തരം ഒരു ധാന്യമണി കിട്ടിയാൽ മതിയായിരുന്നു. വിശന്നിട്ട് വയ്യ, ചെമ്പൻ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്നാണ് മണ്ണിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സൂര്യപ്രകാശം തട്ടിയപ്പോൾ അത് കൂടുതൽ തിളങ്ങി. ചെമ്പൻ അത് കൊത്തിയെടുത്തു. അതൊരു വിലപിടിപ്പുള്ള രത്നമായിരുന്നു. നമ്മുടെ ചെമ്പൻ അതിനെ ഒന്ന് നോക്കിയിട്ട് ഒരു താല്പര്യവുമില്ലാതെ പതുക്കെ താഴെ വച്ചു. ഇത്രയും തിളക്കമുള്ള തന്നെ കണ്ടിട്ട് ഈ കോഴിക്ക് എന്താണൊരു സന്തോഷവുമില്ലാത്തത് എന്നോർത്ത് രത്നത്തിന് അത്ഭുതം തോന്നി. അവൻ ചോദിച്ചു, അല്ല ചെമ്പ, നീ എന്തിനാ എന്നെ താഴെ വച്ചത്? ഇത്രയും വിലയുള്ള എന്നെ കണ്ടിട്ട് നിനക്ക് ഒരു സന്തോഷവും തോന്നുന്നില്ലേ? ചെമ്പൻ രത്നത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ട്. പക്ഷേ ഞാനൊരു മനുഷ്യനായിരുന്നു എങ്കിൽ നിന്നെ കിട്ടിയ സന്തോഷത്തിൽ നിധി പോലെ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചേനെ, അല്ലെങ്കിൽ മാലയിലോ വളയിലോ അണിഞ്ഞു നടന്നേനെ. പക്ഷേ എന്തു ചെയ്യാം, എനിക്കിപ്പോൾ നല്ല വിശപ്പാണ്. എനിക്ക് ആവശ്യം ധാന്യം മണികളാണ്. നിന്നെ കിട്ടിയാൽ എൻ്റെ വിശപ്പ് മാറില്ല. ഇത്ര പറഞ്ഞ് ആ രത്നം അവിടെ അവനെ ഉപേക്ഷിച്ച് ചെമ്പൻ തൻ്റെ വിശപ്പടക്കാൻ ധാന്യമണി തിരഞ്ഞ് പറമ്പിലേക്ക് നടന്നു. പാവം രത്നം നാണം കെട്ട് അവൻ അവിടെ മണ്ണിൽ അങ്ങനെ തിളങ്ങിക്കൊണ്ടു തന്നെ കിടന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഗുണപാഠം, ഒരു വസ്തുവിൻ്റെ മൂല്യം അതിൻ്റെ വിലയിലല്ല, മറിച്ച് അത് നമുക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നതിലാണ്.
0: ഓക്കെ, വേറെ എന്തായിട്ട് ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ?
2: വേറൊന്നുമില്ല.
0: ഇനിയും കഥകള് കൊണ്ടുവരിക, അവതരിപ്പിക്കുക. ഓക്കെ.
3: മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ദിവസം കേൾക്കാം.
4: മടിയ പുരാണം. അനങ്ങാപ്പാറകളായ കുഴിമടിയന്മാരെക്കുറിച്ച് ഒട്ടേറെ കഥകൾ പ്രചരിച്ചിരുന്നു മുൻപ്. അത്തരം മടിയന്മാരെയെല്ലാം കവച്ചുവെക്കുന്ന ഒരു മടിയൻ്റെ കഥയാണ് ഇത്, മടിയ പുരാണം. വളരെക്കാലം മുൻപ് ഒരു ഗ്രാമത്തിൽ പഴയൊരു തറവാടും അവിടെ മടിയനായ ഒരു കാരണവരും ജീവിച്ചിരുന്നു. വെറുതെ മടിയനെന്നങ്ങ് പറഞ്ഞു പോയാൽ പോരാ, ബഹുവിശേഷമാണ് കാരണവരുടെ ഓരോ കാര്യങ്ങളും. ആ തറവാട്ടിൽ കാരണവരല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു. അദ്ദേഹം വളർന്ന് വിവാഹപ്രായമെത്തിയ കാലത്ത് തന്നെ പലരും ഉപദേശിച്ചതാണ്, അങ്ങ് വൈകാതെ ഒരു കല്യാണം കഴിക്കണം. സുന്ദരനും ധനികനുമായ അങ്ങയെ ഭർത്താവാക്കാൻ സുന്ദരികളായ എത്രയോ സ്ത്രീകൾ തയ്യാറാവും. അങ്ങനെ ഭാര്യയും സന്താനങ്ങളുമായി കുടുംബ പരമ്പര നിലനിർത്തണം. അതൊന്നും എനിക്ക് വയ്യ. കല്യാണം എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കണം. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിവെക്കണം. അവർക്ക് അസുഖം വന്നാൽ ചികിത്സിക്കണം. എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. ഇങ്ങനെ തൻ്റെ ഇടം കഴിച്ച് ഒറ്റത്തടിയായി കഴിയുന്നതാണ് എനിക്കിഷ്ടം. അദ്ദേഹം തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവർ പല കുറി ഉപദേശങ്ങൾ തുടർന്നെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന മോഹത്തിൽ നിന്ന് അവർ നിരുപാധികം പിന്മാറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നല്ല പ്രായം കഴിഞ്ഞു. തറവാട്ടിലെ തേക്കുകട്ടിലിൽ തന്നെ കിടന്ന് അദ്ദേഹം കാലം കഴിച്ചു. കാരണവർ വാർദ്ധക്യത്തിലെത്തിയതും മടിയുടെ തീവ്രത ഇരട്ടിച്ചു. കഴിയുമെങ്കിൽ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ കഴിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മോഹം. മേലനങ്ങാതെ കിടന്നു കിടന്ന് ദുർമേധസ് നിറഞ്ഞതായി ആ ശരീരം. ആഹാരവും വെള്ളവുമെല്ലാം അപൂർവം സമയത്തു മാത്രമായി. ഇങ്ങനെ പോയാൽ കാരണവരുടെ ജീവൻ പോയതു തന്നെ എന്ന് ഭയന്ന ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി ഒരു കാര്യസ്ഥനെ ശമ്പളം കൊടുത്തു നിർത്തി. കാരണവരുടെ കാര്യങ്ങൾ നന്നായി നോക്കണമെന്നും അദ്ദേഹത്തിന് സമയാസമയങ്ങളിൽ ആഹാരം വെച്ചു കൊടുക്കണമെന്നും അവർ കാര്യസ്ഥനെ ശട്ടം കിട്ടി. അതെല്ലാം താൻ കടുകിട തെറ്റാതെ അനുസരിക്കാമെന്ന് കാര്യസ്ഥനേറ്റു. ബന്ധുക്കളുടെ നിർബന്ധത്തിന് മുന്നിൽ കാരണവരുടെ എതിർപ്പുകൾ തെല്ലും ഏശിയില്ല. വൃത്തിയും വെടിപ്പുമുള്ള കാര്യസ്ഥനെ കാരണവർക്കും ക്രമേണ ഇഷ്ടമായി. പിറ്റേന്ന് മുതൽ കാര്യസ്ഥൻ അതിരാവിലെ എഴുന്നേറ്റ് ഭക്ഷണം പാകം ചെയ്ത് വീട്ടിലെ മറ്റു പണികളെല്ലാം തീർത്തു. ആവി പറക്കുന്ന പ്രഭാത ഭക്ഷണവുമായി അയാൾ കാരണവർക്ക് മുന്നിലെത്തി. അപ്പോഴും കട്ടിലിൽ മലർന്നടിച്ച് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുകയാണ് കാരണവർ. പാത്രം നിലത്തുവെച്ച് അയാൾ കാരണവരെ വിളിച്ചുണർത്തി പറഞ്ഞു, എഴുന്നേൽക്ക് തമ്പുരാനെ, അങ്ങയുടെ മുഖത്തുവരെ വെയിലടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ കിടന്നുറങ്ങിയാൽ എങ്ങനെയാണ്? എഴുന്നേറ്റ് മുഖം കഴുകി വന്നാലും പ്രാതലിത തയ്യാറായി കഴിഞ്ഞു. കാരണവർ മനസ്സില്ലാ മനസ്സോട് എഴുന്നേറ്റ് മൂരി നിവർന്നു. പിന്നെ കൈവിരലുകളൊക്കെ ഞൊട്ടയൊടിച്ച് കോട്ടുവാവിട്ട് പറഞ്ഞു, എടോ കാര്യസ്ഥ, വെയിലടിച്ചാലും ഇങ്ങനെ മലർന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ രസം ഏഭ്യനായ തനിക്കറിയോ? ആ, ഏതായാലും ഉണർന്നു പോയില്ലേ. ഇനി താൻ ചെന്ന് മാവിൻ്റെ മൂത്ത രണ്ടിലയും തണ്ടുള്ള ഒരു പച്ചീർക്കലയും ഇങ്ങോട്ട് കൊണ്ടുവാ. പിന്നെ കുലുക്കിക്കുഴിയാൻ മൊന്തലിത്തിരി വെള്ളവും തുപ്പാനൊരു പിഞ്ഞാണോ വേഗം വേണം. കാരണവരുടെ അലസത എത്രത്തോളമെന്ന് അപ്പോഴാണ് കാര്യസ്ഥന് മനസ്സിലായത്. അയാൾ പിറുപിറുത്തുകൊണ്ട് അതെല്ലാം അനുസരിച്ചു. ഇനി പല്ലു തേപ്പിച്ചുകൂടി കൊടുക്കേണ്ടി വരുമോ എന്നയാൾ ഭയപ്പെട്ടെങ്കിലും ഭാഗ്യത്തിന് അതുണ്ടായില്ല. പല്ലുതേപ്പ് കഴിഞ്ഞ് ഈരഴ തോർത്തുകൊണ്ട് മുഖം തുടച്ച് വീണ്ടും കട്ടിലിലേക്ക് ചായാൻ കാരണവർ ഭാവിച്ചപ്പോൾ കാര്യസ്ഥൻ അദ്ദേഹത്തെ വിലക്കി. തമ്പുരാനെ, പ്രാതൽ കഴിച്ചിട്ട് പോരെ ഇനിയും വിശ്രമം. ഇതാ ചൂട് പറക്കുന്ന കുത്തരിപ്പുട്ടും പാളങ്കോടൻ പഴവും തമ്പുരാൻ ഇഷ്ടാവാതെ വരില്ല. ഇത് തീർച്ച. ഇഷ്ടാവും, നിശ്ചയമായിട്ടും ഇഷ്ടാവും. പക്ഷേ ഇതിങ്ങനെ പാത്രത്തിൽ തന്നെ മിഴുങ്ങസ്യാന്നിരുന്നിട്ട് ഫലമില്ല. താനൊരു കാര്യം ചെയ്യാം. ആ പുട്ട് രണ്ട് കഷ്ണം എടുത്ത് പൊട്ടിച്ച് അതിൽ പാളങ്കോടൻ പഴവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. പിന്നെ അത് ഉരുളെ ഉരുളയാക്കി എൻ്റെ വായിലിങ്ങോട്ട് വച്ചേക്കുക. എന്നാൽ എനിക്ക് വലിയ ഇഷ്ടാവും. പുട്ടിന് മാത്രമല്ല, തന്നെ. കട്ടിലിലേക്ക് ചാഞ്ഞുകൊണ്ട് കാരണവർ പറഞ്ഞു, ഈശ്വര, ഇങ്ങനെയും ഒരു മടിയനോ? മനസ്സിലിങ്ങനെ പറഞ്ഞ് കാര്യസ്ഥൻ പുട്ടും പഴവും കുഴച്ചുരുട്ടി കാരണവരുടെ വായിൽ വെച്ചു കൊടുത്തു. രണ്ടു കുറ്റി പുട്ടും രണ്ട് പടല പഴവും തീർന്നപ്പോൾ മതിയെന്നറിയിച്ചുകൊണ്ട് വയറ്റിൽ നിന്നും നല്ലൊരേമ്പക്കം വന്നു. വായ കഴുകാൻ പോലും നിൽക്കാതെ കാരണവർ കൂർക്കം വലിച്ചുറങ്ങാനും തുടങ്ങി. ദിവസങ്ങൾ കഴിയും തോറും കാരണവരുടെ മടി കൂടിക്കൂടി വന്നു. പല്ലുതേപ്പും കൈവായ്മുഖം കഴുകലുമൊക്കെ കട്ടിലിൽ തന്നെ സാധിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഹരം പിടിച്ചു. ക്രമേണ ഒന്നും രണ്ടും കൂടി കിടന്ന കിടപ്പിലായാൽ പരമസുഖമാവുമെന്ന് കാരണവർക്ക് തോന്നി. അതുപോലെ നനച്ചുകുളി എന്നേക്കുമായി വേണ്ടെന്ന് വെച്ച് നനഞ്ഞ തുണികൊണ്ട് ദേഹം തുവർത്തുന്ന കാക്കക്കുളിയാക്കിയാലോ എന്നുമുണ്ടായി ആലോചന. ഒന്നിനും രണ്ടിനും പറ്റിയ പാത്രങ്ങൾ വാങ്ങാൻ അദ്ദേഹം കാര്യസ്ഥന് ഏർപ്പാടാക്കിയെങ്കിലും അതിൻ്റെ അനന്തര ജോലികൾ താൻ തന്നെ ചെയ്യേണ്ടി വരുമല്ലോ എന്നോർത്ത് അയാൾ അതിനെ അത്ര പ്രോത്സാഹിപ്പിച്ചില്ല. ഫലമോ, പല ദിവസങ്ങളിലും നനഞ്ഞുകുതിർന്ന കിടക്കവിരികൾ കുളത്തിലെ അലക്കക്കല്ലിലിടിച്ച് തിരുമേണ്ട ദുർഗതിയും വന്നു അയാൾക്ക്. അങ്ങനെയിരിക്കെ ഒരു നാൾ കാര്യസ്ഥന് അത്യാവശ്യമായി ഒന്ന് ദേശാന്തരം പോകേണ്ടി വന്നു. അടുത്ത ബന്ധുവിൻ്റെ ഒരു സംബന്ധം പോയില്ലെങ്കിൽ കുടുംബകലഹമാകും ഫലം. അയാൾ കാര്യം കാരണവരെ ബോധിപ്പിച്ചു. സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കിയ കാരണവർ അയാൾക്ക് യാത്രാനുമതി നൽകി. എന്നിട്ടും കാര്യസ്ഥൻ്റെ മുഖം തെളിഞ്ഞില്ല. താൻ തറവാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന രണ്ട് മൂന്ന് നാൾ കാരണവർ എന്തു കഴിക്കുമെന്ന ചിന്ത അയാൾ വിഷമിപ്പിച്ചു. കുറെ ആലോചിച്ച ശേഷം അയാൾ ഒരു വഴി കണ്ടെത്തി. അയാൾ നല്ലൊരു മേശ വലിച്ച് കാരണവരുടെ കിടക്കക്കരികിൽ കൊണ്ടുപോയിട്ടു. അതിൻ്റെ പുറത്ത് വലിയൊരു തളിക വെച്ച് അതിൽ പാകം വന്ന പൂവൻ പഴങ്ങളും നേന്ത്രപ്പഴങ്ങളും എടുത്തു വെച്ചു. കാരണവർക്ക് കയ്യെത്തുന്ന ദൂരത്തായിരുന്നു അത്. തമ്പുരാനെ, ഞാൻ മടങ്ങി വരുന്നതുവരെ ഈ പഴങ്ങളാണ് അങ്ങയുടെ ആഹാരം. മൂന്നു നേരവും വിശപ്പ് മാറും വരെ ഈ പഴം തിന്നണം. കാര്യസ്ഥന്റെ നിർദ്ദേശം കേട്ട് കാരണവർ തലകുലുക്കി. കാരണവരുടെ കാര്യത്തിൽ ഒരു പരിഹാരമായതിലുള്ള സന്തോഷത്തോടെ കാര്യസ്ഥൻ പോവുകയും ചെയ്തു. മൂന്നാം നാൾ തറവാട്ടിൽ തിരിച്ചെത്തിയ കാര്യസ്ഥൻ അമ്പരന്നു. കട്ടിലിൽ തളർന്നു കിടക്കുന്ന കാരണവർ തളികിയിൽ വെച്ച പഴം ഒന്നുപോലും തൊട്ടിട്ടില്ല. അയാൾ ആശങ്കയോടെ ചോദിച്ചു, തമ്പുരാനെ, അങ്ങെന്താണ് പഴം തിന്നാതിരുന്നത്? തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നല്ലോ. എടോ സപ്പ, പഴം അടുത്തുണ്ടായിട്ടെന്താ കാര്യം? അത് തിന്നണമെങ്കിൽ തൊലി കളയണ്ടേ? പിന്നെ വായിലിട്ട് ചവയ്ക്കണ്ടേ? കാരണവരുടെ ചോദ്യം കേട്ട് മിഴുങ്ങസയാന്ന് നിന്നത് കാര്യസ്ഥനാണ്.
0: റേഡിയോ ടു സ്കൂളിലേക്ക് കുട്ടികളുടെ പരിപാടികൾ അയച്ചു തരാം. അയച്ചു തരേണ്ട നമ്പർ ഇതാണ്: 9037008960.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങൾ എന്ന സംഗീത വിരുന്നിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
2: മധുരഗീതങ്ങൾ.
1: ഇന്നൊരു പ്രത്യേക സംഗീതയാത്രയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മലയാള സിനിമാ ഗാനങ്ങളിൽ കേട്ടു എന്നൊരു വാക്ക് എത്ര സുന്ദരമായി, എത്ര വ്യത്യസ്തമായ ഭാവങ്ങളോടെ നമ്മളെ സ്പർശിച്ചിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രണയം, സ്മരണ, നൊമ്പരം, ആനന്ദം, ഈ എല്ലാ വികാരങ്ങളെയും സംഗീതത്തിൽ ചേർത്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന അമൂല്യ ഗാനങ്ങൾ ആദ്യമായി കേൾക്കാം.

പത്മവ്യൂഹം എന്ന ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ പാടിയ അതുല്യ ഗാനം. 1973 ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം. പ്രേംനസീർ, വിൻസെന്റ്, വിജയശ്രീ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനന്റെ സംഗീതം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1978 ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പഞ്ചാമൃതം. പ്രേം നസീർ, എം ജി സോമൻ, ജയഭാരതി, വിധുബാല എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: കേട്ടു എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: മന്മഥന്റെ കൊടിയടയാളം മത്സ്യമെന്നു കേട്ടു ഞാൻ.
0: വനദേവത എന്ന ചിത്രത്തിലെ ഗാനഗന്ധർവൻ പാടിയ ഈ ഗാനവും പ്രണയത്തിന്റെ വ്യത്യസ്ത നിറം നൽകുന്ന ഒരു ഗാനമാണ്. 1976 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി ജി ദേവരാജനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രേം നസീർ, അടൂർ ഭാസി, KPSC ലളിത എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

ശ്രീകുമാരൻ തമ്പി മോഹൻ സിതാര കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം കേൾക്കാം. കേട്ടു താരാട്ടിന്റെ താളം, ആത്മരാഗം നെയ്ത മേളം, ഇഷ്ടദാനം എന്ന ചിത്രത്തിലെ മധുരമായ ലാളിത്യഗാനം. നെടുമുടി വേണു, ജഗദീഷ്, കെ പി എസ് സി ലളിത, ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെന്റ്, തിലകൻ, ബിന്ദു പണിക്കർ, സുമാമേനോൻ, കൽപ്പന, സലീം കുമാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് 1997 രമേഷ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

1968 ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും ചേർന്ന മനോഹര സംഗീതം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. പ്രേം നസീർ, അടൂർ ഭാസി, ഷീല എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് KS സേതുമാധവനാണ്. കേൾക്കാം

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
1: കൊടു. അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ, ഇലക്ട്രിക്, ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ.
5: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
6: മതി.
5: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
5: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
7: കേട്ടു എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1987 ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇടനാഴിയിൽ ഒരു കാലൊച്ച. എം ജി സോമൻ, വിനീത്, ജയഭാരതി, കാർത്തിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ഈ സിനിമയ്ക്കു വേണ്ടി ഒ എൻ വി കുറുപ്പാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വി ദക്ഷിണാമൂർത്തി. ഈ ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ പാടി മനോഹരമാക്കിയ

ചിത്രം യക്ഷി. 1968 കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സത്യൻ, അടൂർ ഭാസി, ശാരദ, ഉഷാകുമാരി എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. വയലാർ രാമവർമ്മ എഴുതിയ ഗാനരചനയ്ക്ക് ജി ദേവരാജനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

യേശുദാസും ജാനകിയും ചേർന്ന സുന്ദരമായ ഗാനം. പ്രേം നസീർ, മധു, ശുഭ, കെ പി കുമാർ, റാണി പത്മിനി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രം പുറത്തിറങ്ങിയത് 1984.

മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ, കെ ജെ യേശുദാസ് എന്നിവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന ഭക്തിസാന്ദ്രമായ ഗാനം കേൾക്കാം.

1978 എ ബി രാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആനക്കളരി എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. വിൻസെന്റ്, ജോസ് പ്രകാശ്, കുതിരവട്ടം പപ്പു, ടി പി മാധവൻ, ജി കെ പിള്ള, സത്താർ, ഉണ്ണിമേരി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ.

കൃഷ്ണചന്ദ്രൻ, ബി വസന്ത എന്നിവർ പാടിയ ഘോഷയാത്ര എന്ന ചിത്രത്തിലെ മൃദുലഗാനം. 1988 പുറത്തിറങ്ങാത്ത ഈ ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം SP വെങ്കിടേഷ്.

സത്യൻ അന്തിക്കാടിന്റേതാണ് വരികൾ. സംഗീതം എ ടി ഉമ്മർ. 1982 പുറത്തിറങ്ങിയ മുഖങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സുകുമാരൻ, ജോസ്, കെ ആർ വിജയ, എസ് അംബിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പി ചന്ദ്രകുമാർ.

0: പ്രിയ ശ്രോതാക്കളെ, കേട്ടു എന്ന പദം വഴിയായി ജീവിതത്തിന്റെ പല നിമിഷങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ സംഗീതയാത്രയിൽ നിങ്ങളും ഒപ്പമുണ്ടായതിൽ ഏറെ സന്തോഷം. ഇതോടെ ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയ സംഗീത വിഷയവുമായി അടുത്ത പരിപാടിയിൽ കേട്ടുമുട്ടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബൈജു സുന്ദരൻ മട്ടന്നൂർ. നന്ദി, നമസ്കാരം.
1: മധുര ഗീതങ്ങൾ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരുകസേര, ഇതിൽ പാലാട്ട് കോമിനെ കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2:00 ഒരു വട്ടം കൂടി നാടകനേരത്തിൽ നാടകം നിശാഗന്ധി, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
4: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? അടുന്ന് പ്രശ്നമുണ്ടോ?
2: അടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
5: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
7: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
8: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ TV മുൻമന്ത്രി മരുമകനുമായ മുഹമ്മദ് റിയാസ് എന്നിവരുടെ പേരിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ED കൊച്ചി മേധാവി കത്ത് നൽകി. ED ഡയറക്ടറുടെ അനുമതിയോടെ പ്രത്യേക ദൂതൻ വഴി തിങ്കളാഴ്ച വൈകിട്ടാണ് കത്തെത്തിച്ചത്. മകൾ വീണ മുഖേന CMRL നിന്ന് 3.28 കോടി രൂപ കൈക്കൂലിയായി കൈമാറിയെന്നതാണ് കേസ്. രാഷ്ട്രീയമായി ഉന്നമിട്ടുള്ള ബോധപൂർവമായ ഇടപെടലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെയുള്ള ED പുതിയ നീക്കമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതി തള്ളിക്കളഞ്ഞ കേസ് കേരളത്തിലെ ഭരണമാറ്റത്തിന്റെ മറവിൽ വീണ്ടും ഉന്നയിക്കുകയാണ്. തട്ടിക്കൂട്ടിയുണ്ടാക്കിയ മുഴിക്കപ്പുറം ഒരു രേഖയും ED കൈവശമില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസംഗിച്ച വേദിയിൽ ശുദ്ധികലശം നടത്തിയവരുടെ പേരിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ 20 കോൺഗ്രസ് SSC MPമാരുടെ പ്രതിഷേധം. 3 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് 0 FIR രജിസ്റ്റർ ചെയ്തു. ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 11 മുതൽ 13 വരെ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും. മാടായി ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും മാടായിപ്പാറയിൽ ഇക്കോ പാർക്ക് പ്രവർത്തി

HMC അംഗങ്ങൾ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി. ദേശീയപാതയിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കലക്ടർ അധ്യക്ഷനും ജില്ലാ പോലീസ് മേധാവി കൺവീനറുമായുള്ള ഡിസ്ട്രിക്ട് ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 അപകടങ്ങൾ ഇല്ലാതാക്കുകയും സുരക്ഷിത യാത്ര ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി VBG റാംജി എന്ന പേരിൽ പുതിയ രൂപത്തിൽ നിലവിൽ വന്ന് 2 പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത് 4 കോടി രൂപ. വൈദഗ്ധ്യമുള്ളതും അർദ്ധവൈദഗ്ധ്യമുള്ളതുമായ ജോലി ചെയ്തവർക്കാണ് വേതന കുടിശ്ശികയുള്ളത്. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം GSAT-1A നിർദ്ദിഷ്ട ഭൗമ സമന്വയ ഭ്രമണപഥത്തിൽ എത്തിയതായി ISRO അറിയിച്ചു. വെള്ളിയാഴ്ച താൽക്കാലിക ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തെ 3 ഘട്ടങ്ങളായി ഉയർത്തിയാണ് തിങ്കളാഴ്ച രാത്രി 8:57 സ്ഥിരം ഭ്രമണപഥത്തിൽ എത്തിച്ചത്. കോഴിക്കോട് സാമൂതിരി രാജാവായ PK കേരളവർമ്മ അന്തരിച്ചു. തിരുവണ്ണൂർ പുതിയ കോവലകത്ത് തെക്കേക്കെട്ട് താവഴി അംഗമാണ്. 2025 ജൂലൈയിലാണ് അദ്ദേഹം സാമൂതിരിയായി സ്ഥാനമേറ്റത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയർഡ് റീജിയണൽ മാനേജർ, തിരുവണ്ണൂർ പുതിയ കോവലകത്തെ ചെറിയ അനുജൻ രാജ പുതിയ സാമൂതിരിയായി. 2025 പിണറായി സർക്കാർ അവതരിപ്പിച്ച ശബരിമല വികസന അതോറിറ്റി എന്ന ആശയവുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാർ. ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഹൈക്കോടതിക്കും മാത്രമുള്ള അധികാരം കൈയാളാൻ സംസ്ഥാന സർക്കാരിന് വഴിയൊരുക്കാനാണ് അതോറിറ്റി. ദേവസ്വം വകുപ്പ് അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ തയ്യാറാക്കി എന്നതല്ലാതെ അന്ന് നിയമമാക്കാനായിട്ടില്ല. കൊടും ചൂടിനിടെ വൈദ്യുതി നിയന്ത്രണം കൂടിയായപ്പോൾ ജനജീവിതം ദുസ്സഹം. രാത്രി ചിലയിടങ്ങളിൽ 1 മണിക്കൂറോളം വൈദ്യുതി മുടങ്ങുന്നുണ്ട്. അത് മുന്നറിയിപ്പില്ലാതെ എത്ര ദിവസം നിയന്ത്രണം തുടരേണ്ടി വരുമെന്ന് KCB ഉത്തരമില്ല. സ്ഥിതിഗതി വിലയിരുത്താൻ മന്ത്രി സണ്ണി ജോസഫ് ഇന്ന് അടിയന്തരയോഗം വിളിച്ചു. ബോർഡ് ചെയർമാനും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ദേശീയപാതാ നിർമ്മാണ മേഖലകളിലെ റോഡ് സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കാൻ കലക്ടർമാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘത്തിന് രൂപം നൽകി. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കലക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥർ നിർമ്മാണ മേഖലകൾ പരിശോധിക്കും. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഗ്രാമസഭകളുടെ സമ്മതപത്രം വേണമെന്ന നിബന്ധനയില്ലെന്ന് കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര വൈദ്യുതി മന്ത്രാലയത്തിന് നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പാർട്ടി നടപടിയെടുത്തയാളെ പേഴ്സണൽ സ്റ്റാഫാക്കാനുള്ള രമ്യ ഹരിദാസ് MLA നീക്കത്തിൽ KPCC നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. തന്റെ ഓഫീസിനെ സംശയത്തിലാക്കാനുള്ള MLA ശ്രമത്തിനെതിരെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്തെത്തി. കാര്യക്ഷമതയോടെയുള്ള പഠന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ കൂടുതൽ സാമൂഹിക ബോധമുള്ളവരാക്കി എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുമെന്ന് അസിസ്റ്റന്റ് കളക്ടർ SWadi പറഞ്ഞു. US സ്ഥിരതാമസം അനുവദിക്കുന്നതിനുള്ള ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായേക്കാവുന്ന പുതിയ മുന്നറിയിപ്പുമായി വിദേശകാര്യ വകുപ്പ്. EB-1 എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഫസ്റ്റ് പ്രിഫറൻസ് വിഭാഗത്തിൽ ഇന്ത്യക്കുള്ള വിസ വിഹിതം ഉയർന്ന ആവശ്യകത കാരണം അമേരിക്കൻ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന September 30 മുൻപ് തന്നെ തീർന്നേക്കാമെന്നാണ് അറിയിപ്പ്. സെപ്റ്റംബർ മാസത്തെ വിസ ബുള്ളറ്റിനിലൂടെയാണ് വകുപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉരുവച്ചൽ വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ലത്തീഫ് പഴശ്ശി നാമനിർദ്ദേശ പത്രിക നൽകി. വരണാധികാരിയായ മുനിസിപ്പൽ എഞ്ചിനീയർ PP രജനയുടെ മുമ്പാകെയാണ് ഇന്നലെ രാവിലെ പത്രിക നൽകിയത്. ഈ മാസം 10 നാമനിർദ്ദേശ പത്രിക നൽകേണ്ട സമയം 28 തെരഞ്ഞെടുപ്പ്. കായിക വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന മലയാളി താരങ്ങൾക്ക് മുൻകൂറായി പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ. സ്വർണം 50 വെള്ളി 30 വെങ്കലം 20 എന്നിങ്ങനെ സമ്മാനമായി നൽകുമെന്ന് മന്ത്രി OJ ജനീഷ് പ്രഖ്യാപിച്ചു. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3 വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 നൽകും. മത്സരിക്കുന്നവർക്കെല്ലാം 1 രൂപയും നൽകും. 20 ഏഷ്യൻ ഗെയിംസിന് 10 മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ സംഘം അവസാനഘട്ട പരിശീലനത്തിൽ. കഴിഞ്ഞ തവണ മെഡൽ നേട്ടം സെഞ്ചുറി കടന്നെങ്കിൽ ഇത്തവണ അത് കടത്തിവെട്ടാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. വിവിധ ഇനങ്ങളുടെ ക്യാമ്പുകൾ വിവിധ ഇടങ്ങളിലായി പുരോഗമിക്കുന്നു. ഇന്ത്യൻ അത്ലറ്റിക്സ് സംഘത്തിന്റെ അവസാനഘട്ട പരിശീലനത്തിന്റെ ഭാഗമായുള്ള ഇന്ത്യൻ അത്ലറ്റിക്സ് ഫൈനൽ സീരീസ് മത്സരങ്ങൾ നാളെ ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ഏഷ്യൻ ഗെയിംസ് സംഘത്തിലുള്ള കായിക താരങ്ങളുടെ കായികക്ഷമത പരിശോധിക്കാനുള്ള അവസരം കൂടിയാണ് ഇത്. 1 അലക്സാണ്ടർ സുരേവ്, വനിത 2 എലേന റൈബാക്കിന, 4

0: കോക്കോ ഗാഫ് എന്നിവർ യു എസ് ഓപ്പൺ ടെന്നീസിൽ ക്വാർട്ടർ ഫൈനലിൽ. എന്നാൽ എട്ടാം സീഡായ മുൻ ചാമ്പ്യൻ ഇഗ സ്വിയാടെക് പുറത്തായി. അഖിലേന്ത്യ ടെന്നീസ് അസോസിയേഷൻ പ്രസിഡന്റാവാൻ ഇന്ത്യൻ ഇതിഹാസ താരമായ ലിയാണ്ടർ പേസും ബംഗാൾ ടെന്നീസ് അസോസിയേഷനാണ് പേസിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ നൽകുന്നത്. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ മേൽക്കൈ ഉറപ്പിച്ച് കിഴക്കൻ മേഖല. എതിരാളികളുടെ 708 റൺസ് ഒന്നാം ഇന്നിംഗ്സ് പിന്തുടർന്ന ദക്ഷിണ മേഖല മൂന്നാം ദിവസം കളി അവസാനിച്ചപ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 242 റൺസ് എടുത്തു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836. പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497-697-664.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിലിരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: ഏതാണടോ ഈ ഗന്ധർവരാജകുമാരെ? എന്തിനാ സൂര്യേച്ചി വെറുതെ ഇങ്ങനെ നീട്ടി പാടാൻ നിൽക്കുന്നത്? ഇനി എന്തായാലും ഒരു ഗന്ധർവരാജകുമാരൻ നിങ്ങളടുത്തേക്ക് വരാൻ പോകുന്നില്ല.
1: എന്റെ അശ്വിനി, ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എത്ര ശ്രോതാക്കളെ നിൽക്കുന്നു അറിയാ?
0: ഞാനില്ല കൂട്ടത്തിൽ എന്തായാലും.
1: എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്.
0: എനിക്ക് പേടിയുണ്ട് നിങ്ങളോട് നോക്കുമ്പോ. ഇത് കേട്ടിട്ട് അഥവാ ഗന്ധർവനങ്ങാൻ കഴിഞ്ഞോ അന്നാലോ.
1: ആ നീ അത് അതുകൊണ്ട് ഇവിടെ നിക്കണ്ട.
0: വരുന്നുണ്ടെങ്കിൽ തന്നെ വല്ല ഓട്ടോറിക്ഷ സൈക്കിൾ അങ്ങനെ പിടിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഈ ചന്ദനപ്പല്ലക്കിൽ നിന്നും വരുന്ന എനിക്ക് തോന്നുന്നില്ല.
1: ആന്തേ,
0: അതിനിപ്പോ ചന്ദനമുണ്ട്, എടോ പല്ലക്കുണ്ട.
1: എങ്ങനെയും വന്നോട്ടെ, പാട്ടെങ്ങനെയുണ്ട്?
0: പാട്ട്?
1: പാട്ടല്ലേ, പാട്ടാണ്. എങ്ങനെയുണ്ട് പാടിയത്? എങ്ങനെയുണ്ട് എന്റെ ചോദ്യം.
0: പാട്ട് സൂപ്പർ പാട്ടല്ലേ, പക്ഷെ ഇങ്ങള് പാടുമ്പോ വേണ്ടേനു.
1: വേണ്ടേ? ആന്തേ,
0: വേണ്ടാത്തോണ്ടാ?
1: മോശായിനി?
0: ഏയ്, ചെറുതായിട്ട് നന്നായിട്ടില്ല.
1: ഇനി ഞാൻ പറയുന്ന അശ്വിനി നീ കേൾക്കണം. ഇനി ചാരു കസേരയിൽ ഞാൻ പാട്ട് പാടുന്നില്ല. ഇങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് എനിക്ക് ഇപ്പം പാട്ട് പാടാൻ തോന്നുന്നില്ല.
0: ചാരു കസേരയില്ലെങ്കും പാടണ്ട, മാഷ ആടിയിരുന്ന് കഥ പറഞ്ഞോളൂ.
1: അല്ല, എന്നാലും മാഷ എന്നോട് പറയല്ലോ സൂര്യ ഒന്ന് പാടുന്ന്.
0: നിവൃത്തിയോടുകൊണ്ടല്ലേ. മാഷേ പാടട്ടെ, മാഷേ പാടട്ടെ, ഇത് നാട്ടുകാർ കേൾക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. അതുമല്ല, ഈ ചാരു കസേരന്റെ സമയത്ത് നിങ്ങളെന്തിനെ പാട്ടും പാടി നിക്കുന്നു? അതല്ല എന്റെ അടുത്ത് ചോദ്യോ.
1: ഞാനിപ്പം പാടിയ പാട്ട് ഏത് സിനിമയിലേതാന്ന് എനിക്കറിയാ.
0: വാഴാറ്റുവല്ലേ.
1: വാഴാറ്റുവാ?
0: ഏയ്, എന്നാ ദൃശ്യം നാല്?
1: എന്റെ അശ്വിനി, വാഴാറ്റുവും ദൃശ്യം നാലും ഒന്നല്ല. അതുമാത്രല്ല, ദൃശ്യം നാല് ഇറങ്ങിയോ?
0: ഇറങ്ങുമല്ലോ.
1: ഓ, അതിനു മുന്നേ എനിക്ക് ഈ പാട്ട് അതിലാന്ന് മനസ്സിലായ.
0: എന്നോട് ചോദിക്കാണ്ട് ഒരു പാട്ടും മലയാള സിനിമയിൽ ഇറങ്ങൂല നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇത് സുശീലി എം രാജീവ് പാടിയ പാട്ടല്ലേ.
1: ആ, അതങ്ങനെ ഈ വാഴയിലെ പാട്ടും ദൃശ്യത്തിലെ പാട്ടും ആവുവാ?
0: അതായത് വാഴത്തോപ്പിലൂടെ നടന്നു പോകുമ്പോഴാണ് ഈ പാട്ട് പാടുന്നത്.
1: ഓ, അതുകൊണ്ടാണ് വാഴാറ്റൂന്ന് പറഞ്ഞത്.
0: രണ്ട് വാഴേന്റെ നടുക്കൂട്ടെ.
1: ആഹാ, ഭയങ്കര കണ്ടുപിടുത്തം തന്നെ.
0: സിനിമേന്റെ പേര് നിങ്ങൾ പറ?
1: സിനിമേന്റെ പേര് എന്റെ അശ്വിനി ആർക്കറിയാത്ത, നിനക്ക് മാത്രമേ അറിയാണ്ടുണ്ടാവും.
0: നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയടോ.
1: പാലാട്ട് കോമൻ.
0: പാലക്കാട്ട് കോമനാ?
1: പാലക്കാട്ട് കോമൻ എന്നല്ല, പാലാട്ട് കോമൻ.
0: നിങ്ങൾ ആരോടോ ദേഷ്യം തീർക്കാൻ പറയുന്നില്ലേ.
1: അല്ല, എനക്ക് നീ അറിയില്ല എന്ന് പറയുമ്പോ എനക്ക് ദേഷ്യത്തോടെ പറയേണ്ടി വന്നിയാ. നീ എപ്പോഴെങ്കിലും പാലക്കാട്ട് കോമനെ കേട്ടിട്ടുണ്ടാ?
0: ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഓ
0: അല്ല, അതെല്ലാം വിട്. നമ്മളിപ്പോ സിനിമേന്റെ കഥ പറയാനല്ലല്ലോ വന്നിന്.
1: അല്ല, ഈ പാട്ട് റേഡിയോന്ന് കേട്ടപ്പോ എനക്ക് ഭയങ്കര ഇഷ്ടായി, അങ്ങനെ ഞാൻ മൂളിപ്പോയതാ. അപ്പൊ ഈ പാലാട്ട് കോമൻ ഏതാന്ന് എന്താന്നല്ല അറിയണമെന്നൊരു തോന്നല്.
0: നിങ്ങക്ക് എന്നെ ഒരു സൂത്രം പറഞ്ഞുതരാ.
1: എന്ത് സൂത്രോ? മാഷെടുത്ത് പോകാനല്ലേ.
0: ഏയ്, സിനിമയല്ലേ, സിനിമാണ്ട പോരെ.
1: അല്ല അശ്വിനി, ഇതിപ്പോ ടിവിയിലും വരുന്നില്ല, ടാക്കീസിലും വരുന്നില്ല, പിന്നെ എങ്ങനെയാ കാണുക?
0: യൂട്യൂബില്?
1: ഞാൻ കൊറേ നോക്കി, അതിലൊന്നുമില്ല, ചെറിയ ചെറിയ പോഷം മാത്രമേ ഉള്ളൂ. പാലാട്ട് കോമനെ പറ്റിട്ട് കുറച്ചും കൂടി അറിയണമെന്നുണ്ട്.
0: വായിച്ചാ പോരെ.
1: അതിപ്പോ വായിച്ചാലേ ശരിയാവൂല അശ്വിനി. മാഷ കഥ കേൾക്കാനല്ലേ രസോ, നമ്മള് കേൾക്കുമ്പോ മറ്റുള്ളവർക്കും കൂടി കേൾക്കാലോ.
0: ആ
1: മാഷേ.
2: ആ, ഏതാണ് ഇന്നത്തെ കഥ നമുക്ക്?
0: പാലക്കാട്ട് കോമൻ.
1: പാലക്കാട്ടല്ല അശ്വിനി, പാലാട്ട് കോമൻ.
0: അത് സ്പെല്ലിങ് നോക്കണം സൂര്യേച്ചിയെ, കാ വിട്ടുപോയിട്ടുണ്ടാവും കേ.
1: അതൊന്നല്ല, പാലാട്ട് കോമൻ എന്നാണ്.
2: പാലാട്ട് കോമൻ എന്നൊരു കഥാപാത്രം നമ്മുടെ വടക്കൻ പാട്ടിലുണ്ടല്ലോ അല്ലേ? എന്താണ് അത്? പെട്ടെന്ന് പാലാട്ട് കോമനെ കുറിച്ച് ഓർമ്മിക്കാൻ കാരണം?
0: സൂര്യേച്ചിന്റെ വീട്ടിൽ ആരോ വരുന്നുണ്ട് പോലും മാഷെ, അതും പല്ലക്കില്. വെറും പല്ലക്കങ്ങാറ്റ ചന്ദനപ്പല്ലക്കിലെ പോലും വരുന്നത്. ഒരു കഷ്ണം തരുവോന്ന് ചോദിച്ചേ.
2: പാലാട്ട് കോമൻ എന്ന സിനിമയിലെ പാട്ടാണ് ഇവിടെ പറഞ്ഞല്ലേ.
1: അതെ,
2: ചന്ദനപ്പല്ലക്കിൽ
1: വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാരി.
2: ഗന്ധർവരാജകുമാരിയും ഗന്ധർവരാജകുമാരനും.
1: അതെ,
2: നമ്മുടെ 1962 പുറത്തിറങ്ങിയ ഒരു സിനിമയാണത്. 1962 എന്ന് പറയുമ്പം
0: സൂര്യേച്ചി ജനിച്ച് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് മാഷെ. 5-6
1: അല്ല, 8.
0: 8 അയ്യോ, എന്റെ അടുക്കുന്ന് കുറഞ്ഞു പോയതാ.
1: ഞാൻ 8 നീ 10.
2: ഏതായാലും അത് അവിടെ നിന്ന് കിട്ടെ. 1962 എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും കാലമാണ് അല്ലേ. 60-65 വർഷങ്ങൾക്ക് പിറകിലാണ്. നമ്മുടെ കുഞ്ചാക്കോ, പഴയ വടക്കൻ സിനിമകൾ എടുക്കുന്ന കുഞ്ചാക്കോ എടുത്തൊരു സിനിമയാണ്. ആരായിരിക്കും പാലാട്ട് കോമനായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവുക?
0: നസീർ.
2: അല്ല,
1: സത്യൻ.
2: സത്യനാണ്.
1: ആ സമയത്ത് സത്യനാണ് ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്.
2: പ്രേം നസീർ അത്ര സജീവമാകുന്നതിന് മുൻപാണ്. സത്യനും അതുപോലെ കോട്ടയം ചെല്ലപ്പൻ നടിയായിട്ട് രാഗിണിയുടെ കാലമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണല്ലോ. എസ് പി പിള്ള, ബഹദൂർ, ഇങ്ങനെ കുറെ ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയായിരുന്നു. നമുക്കേതായാലും ഇന്ന് പാലാട്ട് കോമനെ കുറിച്ച് പറയാം. നമുക്ക് 2 സിനിമകളുണ്ട് പാലാട്ട് തറവാട്ടിലെ രണ്ടാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാലാട്ട് കോമനും
0: കുഞ്ഞിക്കണ്ണനും.
2: പാലാട്ട് കുഞ്ഞിക്കണ്ണനും. നമ്മള് കുറേയധികം വടക്കൻ പാട്ട് കഥകൾ കഥാപാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെ കുറിച്ചൊക്കെ പറഞ്ഞു? ആരോമൽ ചേകവര്,
1: ഉണ്ണിയാർച്ച,
2: കണ്ണപ്പൻ ചേകവര് അല്ലേ. ആരോമലിന്റെയും ഉണ്ണിയാർച്ചയുടെയും അച്ഛൻ. അതുപോലെ ചന്തുവിനെ കുറിച്ചും ഓത്തേനൻ ഇങ്ങനെ പല വീരഗാഥകൾ നമ്മളിവിടെ പറഞ്ഞു. പാലാട്ട് കോമനെയും കുഞ്ഞിക്കണ്ണനെയും നമ്മൾ പറഞ്ഞിട്ടില്ല. പാലാട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ തറവാടാണ്. കപ്പുള്ളി പാലാട്ട് എന്ന് പറയും. കെ പി കോമനാണ് കപ്പുള്ളി പാലാട്ട് തറവാട്. വളരെ പ്രശസ്തമായ തറവാടാണ്. അവിടുത്തെ തറവാട്ടമ്മയുടെ പേര് കൊങ്കിയമ്മ എന്നാണ്.
0: എന്താണ്
2: കൊങ്കിയമ്മ? 9 മക്കൾ അവർക്കുണ്ട്. 9 പേരവർ കൽപ്പണിക്കാർ, അവർ ഓരമ്മ പെറ്റവരായിരുന്നു
0: അല്ലേ.
2: അത് ഏതമ്മയാണ്? കൊങ്കിയമ്മയല്ലോ.
0: ഓൻവീട്,
2: ഓൻവീടമ്മയല്ല, ഓൻവീട് അമ്മ എന്ന കവിത അല്ലേ, വളരെ പ്രശസ്തമായ കവിതയാണ്. 9 പേരവർ കൽപ്പണിക്കാർ,
1: ഒരമ്മ
2: പെറ്റവർ ആയിരുന്നു. ആ കഥ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു. കൊങ്കിയമ്മക്കും ആൺമക്കൾ 9 പേരുണ്ട്. അപ്പോ ആരില്ല? പെൺമക്കളില്ല. പക്ഷേ മക്കൾ 9 ഉണ്ടായിട്ടും ഒരാളെ പോലും വളർത്താൻ പറ്റിയിട്ടില്ല.
0: അതെന്താ?
2: അവർക്ക് ഒരു വലിയ ശത്രു ഉണ്ടായിരുന്നു. ഈ പാലാട്ട് തറവാട്ടിന്, കപ്പുള്ളി പാലാട്ട് തറവാട്ടിന് കുടിപ്പക, കുലപ്പക വെച്ച് പുലർത്തുന്ന മറ്റൊരു തറവാട്ടുകാരുണ്ടായിരുന്നു. ആ തറവാട്ടുകാരുടെ പേര് 90-ാം വീട്ടുകാരാണ്. എന്താണ്
0: 90-ാം വീട്ട്?
2: 90-ാം വീട് പണ്ടത്തെ തറവാട്ടിന്റെ പേരാണ്. അവിടുത്തെ കുറുപ്പന്മാരാ, ദുഷ്ടന്മാരായ കുറുപ്പന്മാര്. പാലാട്ട് തറവാട്ടിൽ ആൺകുട്ടി പിറന്നാൽ അവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തി
0: കൊന്നുകളയും. പണ്ട് നമ്മളെ കംസമാമൻ കൊന്നിട്ടില്ലേ?
1: അതന്നെ.
2: കംസൻ ദേവകിയുടെ മക്കളെ എല്ലാം കൊന്നതുപോലെ. ഇത് അമ്മാമനല്ല, മറ്റൊരു തറവാട്ടുകാരാണ്. എല്ലാവരെയും കൊലപ്പെടുത്തും. കാരണം ഈ കപ്പുള്ളി പാലാട്ട് തറവാട്ടിൽ ആൺകുട്ടി ജനിച്ചാൽ അത് 90-ാം വീട്ടുകാർക്ക് ഭീഷണിയാകുമെന്ന് അവർ കരുതിയിരുന്നു. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കൊല്ലുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ തറവാട് അനാഥമായി. എങ്ങനെയാണ് അവർ മുന്നോട്ട് പോവുക എന്നൊന്നും അറിയാതെ അനാഥമായിരിക്കുകയാണ്. കുറുപ്പന്മാർ 7 പേരാണ്. ഇവിടെ 9 മക്കളെ കൊന്നത് 7 കുറുപ്പന്മാരെ ചേർന്നിട്ടാണ്. 7 കുറുപ്പന്മാർക്ക് 2 അനുജത്തിമാരുണ്ട്.
1: എനിക്ക് കണക്കല്ല, ശരിക്കും അറിയല്ലേ അശ്വിനി.
0: പണ്ടത്തെ ഫസ്റ്റ് ക്ലാസ് അല്ല, എ പ്ലസ് ആ.
2: 7-2 9 തന്നെയാണ് അല്ലേ? അശ്വിനി പറഞ്ഞോട്, നമുക്ക് തർക്കിക്കണ്ട. ഈ 2 പെങ്ങൾമാര്, അവരുടെ പേരെന്തറിയാ? 1 ഉണ്ണിയമ്മ, മറ്റൊന്ന് ഉണ്ണിച്ചിരുത. ഇപ്പൊ 2 മക്കളാണ്, ഉണ്ണിയമ്മയും ഉണ്ണിച്ചിരുതയും. ഉണ്ണിച്ചിരുത അല്ല ഉണ്ണിച്ചിരുതയും. അപ്പൊ അങ്ങനെ 2 പെൺമക്കളും 7 ആൺമക്കളുമായിട്ട് അവരങ്ങനെ ആർമാദിച്ച് കഴിയുകയാണ്. നമ്മളെ കൊങ്കിയമ്മക്ക് തറവാട് നിലനിർത്താൻ പറ്റാത്തതിൽ വലിയൊരു വിഷമമുണ്ട്. ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുന്നു, ഒരുപാട് നേർച്ച കൂട്ടുന്നു, ഒരുപാട് വ്രതം എടുക്കുന്നു. അതിനെ കൊണ്ടൊന്നും രക്ഷയില്ല. അങ്ങനെ ഒടുവിൽ 10-ാമത് ഗർഭിണിയായി ആര്?
1: കൊങ്കിയമ്മ.
2: ഈ ഗർഭസ്ഥ ശിശുവിന്റെ ഭാവിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ജ്യോത്സ്യരടുത്ത് പോകുന്നുണ്ട്. ഒരു വാര്യരാണ് ജ്യോത്സ്യർ. അപ്പൊ വാര്യര് പറയും, ഇപ്പം തന്നെ ഞാൻ ജാതകം കുറിച്ച് തരാം, ജനിക്കും മുമ്പ് തന്നെ ജാതകം കുറിച്ച് തരാം. ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞ് തന്നെയായിരിക്കും. ഈ ആൺകുഞ്ഞ് ജീവിക്കും, കുറുപ്പന്മാർക്ക് കൊല്ലാൻ പറ്റില്ല. മാത്രമല്ല നിങ്ങളുടെ തറവാട്ടിൻ്റെ വലിയ സൽപ്പേരുണ്ടാക്കും, വലിയ സന്തോഷമായി. പക്ഷെ എങ്ങനെ സാധിക്കും? തറവാട്ടിൽ ഏത് സമയത്തും ആരും, ആണുങ്ങളൊന്നുമില്ല, ഏത് സമയത്തും കയറി വരാൻ കുറുപ്പന്മാർക്ക്. പ്രസവിച്ചത് കണ്ടാൽ ഉടനെ തന്നെ എടുത്തുകൊണ്ടുപോയി കൊന്നുകളയും. അപ്പൊ വലിയ ഈ ശത്രുക്കളായ കുറുപ്പന്മാരോട് പൊരുതാനുള്ള ആളുകളൊന്നും പാലാട്ട് തറവാട്ടിലില്ല. അതുകൊണ്ട് തന്നെ ആർക്കും കയറി വരാം. കുറുപ്പന്മാർക്ക് അങ്ങനെയാണ്, അവരെ തീരുമാനിക്കുന്നതാണ് നിയമം. കോടതിയും പോലീസൊക്കെ അവർ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് വാര്യര് പറഞ്ഞതുപോലുള്ള ഒരു കുഞ്ഞിനേക്ക് വളർത്താൻ പറ്റുക എന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് കുങ്കിയമ്മ ചെയ്ത് എന്താണെന്ന് അറിയോ? അന്നത്തെ ഗൈനക്കോളജിസ്റ്റുമാരെ വയറ്റാട്ടിമാരെന്നല്ലേ പറയാ. വയറ്റാട്ടി ആർച്ച എന്ന് പേരുള്ള ഒരു വയറ്റാട്ടി ആയിരുന്നു. ആർച്ച വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആൺകുഞ്ഞ് ജനിക്കുമെന്നാണ് വാര്യര് പറഞ്ഞത്, ജാതകം നോക്കിയിട്ട്. അങ്ങനെയാണ് സംഭവിക്കുന്നെങ്കിലൊരു കാര്യം ചെയ്യണം. ആർച്ചയോടാണ്, വയറ്റാട്ടി തള്ളയോടാണ് ചോദിക്കുക, കുറുപ്പന്മാര് പറഞ്ഞത് പെൺകുഞ്ഞാണെന്ന് പറയാവോ? ആൺകുട്ടിയാണെന്നാണ് പറഞ്ഞത്. ഇനി അങ്ങനെ തന്നെ സംഭവിക്കുകയാണെങ്കിൽ പെൺകുട്ടി തന്നെയാണ് എന്ന് 90-ാം വീട്ടിലെ കുറുപ്പന്മാരോട് നീ പറയണം. അതിന് അവൾക്ക് കുറെ പൈസ ഒക്കെ കൊടുക്കും, പണമൊക്കെ വാങ്ങി. എത്രയാണ് പണം കൊടുക്കുന്നത്? 64 പണം. 64 പണമാണ് ഈ നുണ പറയാൻ വേണ്ടി ആർച്ചക്ക് പാലാട്ട് കൊങ്കിയമ്മ കൊടുക്കുന്നത്. അങ്ങനെ കൊങ്കിയമ്മ പ്രസവിക്കുന്നു. നമ്മുടെ വാറ്റാട്ടി ആർച്ച പ്രസവ ശുശ്രൂഷകളൊക്കെ ചെയ്തു. ഈ ആണ് തന്നെയാണ് കുളിപ്പിച്ച്, ചെമ്പുരളിയിൽ വെള്ളത്തിൽ കുളിപ്പിച്ച്, തലതോർത്തി വീരാളിപ്പെട്ടുകൊണ്ട് തലതൊക്കെ തോർത്തി കുഞ്ഞിനെ അമ്മയുടെ അരികിൽ കൊടുത്തു. പിന്നെ നടന്നുപോയി, ആർച്ചയുടെ ജോലി കഴിഞ്ഞ് നടന്നുപോയി. 90-ാം വീട്ടിന്റെ മുന്നിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പൊ ഉമ്മർത്ത് ആരുണ്ടാകും?
0: കുറുപ്പന്മാരുണ്ടാകും.
2: എവിടുന്നാണ് നീ വരുന്നത് ഇപ്പം ചോദിക്കും. ഈ വയറ്റാട്ടിമാർ എവിടെയെങ്കിലും പോയിട്ട് വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രസവം നടന്നു എന്നാണ് മനസ്സിലാക്കുക. അപ്പം പേടിച്ചുകൊണ്ട് പറഞ്ഞു, തമ്പുരാക്കന്മാരെ, അടിയൻ പാലാട്ട് എന്നാണ് വരുന്നത്. അവിടുത്തെ തമ്പുരാട്ടി കൊങ്കിയമ്മ പ്രസവിച്ചു. അവർക്ക് ആശ്ചര്യമായി. കുങ്കിയമ്മ വീണ്ടും പ്രസവിച്ചോ? ആൺകുഞ്ഞാണോ
1: പെൺകുഞ്ഞാണോ?
2: എന്ത് പറയും?
1: പെൺകുഞ്ഞ്.
2: പെൺകുഞ്ഞ് കാരണം എന്താണ്?
0: അല്ലേ കൊന്നാട്.
2: 64 പണം
0: കിട്ടിയില്ലേ,
2: കൈക്കൂലി വാങ്ങിട്ടല്ലോ. ഇനി ആൺകുഞ്ഞാണെന്ന് പറഞ്ഞാൽ ഉടനെ കുറുപ്പന്മാര് കൊന്നുകളി. അങ്ങനെ ആർച്ച അഥവാ പേറ്റിച്ച് തള്ള പറഞ്ഞാൽ പിന്നെ അതിൽ വേറെ അപ്പീലില്ല. അവരത് വിശ്വസിച്ചു. കുറെ കാലം കഴിഞ്ഞു. ഈ രഹസ്യം അധികകാലം ഒളിപ്പിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയോ അത് പുറത്തായി. അത് ആളുകൾ അറിഞ്ഞറിഞ്ഞ അവസാനം എവിടെയെത്തി? കുറുപ്പന്മാര്, 90 വീട്ടിലെ കുറുപ്പന്മാരുടെ കാതിൽ മതി. അത് കേൾക്കേണ്ട പാതി അവര് കലിതുള്ളി വാളുമായിട്ട് പാലാട്ട് തറവാട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പൊ കുഞ്ഞിനെ കൊല്ലാൻ കുറുപ്പന്മാര് വരുന്ന കാര്യം കുങ്കിയമ്മയും അറിഞ്ഞു. എങ്ങനെയോ ആരോ പരിചാരകരോ മറ്റാണ് ഈ വിവരം ചോർത്തി കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോഴാണ് കുങ്കിയമ്മക്കൊരു ആശയം തെളിഞ്ഞു വന്നത്. തന്റെ അയൽക്കാരി ഉണ്ണിച്ചിരുതിയുണ്ട്, അവിടെയും അവരും പ്രസവിച്ച് കിടക്കുകയാണ്. ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് അവൾക്ക് പറഞ്ഞതാണെങ്കിലോ പെൺകുഞ്ഞായിരിക്കും. അപ്പൊ വേഗം അവര് തമ്മിൽ എന്ത് ചെയ്തു? എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റി.
0: ഇത് ശ്രീകൃഷ്ണന്റെ കഥ തന്നെ.
2: അവിടെയും ദേവകിയുടെയും അല്ലേ യശോദയുടെയും കുഞ്ഞുങ്ങളെ മാറ്റിപോലെ. ഇവിടെയും അത് സംഭവിച്ചു. വളരെ കുങ്കിയമ്മ തന്റെ ദാരുണമായ അവസ്ഥകളൊക്കെ പറഞ്ഞു. 9 മക്കളെ അവർ കൊന്നുകളഞ്ഞു. ഇതിനെയെങ്കിലും എനിക്ക് പോറ്റണമെന്നുണ്ട്, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. അങ്ങനെ ഈ കുഞ്ഞിനെ അവര് കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ അയൽക്കാരിയായ ഉണ്ണിച്ചിരുതയുടെ പെൺകുഞ്ഞിനെ പാലാട്ട് തറവാട്ടിലെ കുങ്കിയമ്മയുടെ കിടപ്പ് മുറിയിലേക്ക് അവർ മാറ്റിക്കിടത്തി. ഇപ്പോഴേക്കും ആരെത്തും അവിടെ? കുറുപ്പന്മാര്. 90 വീട്ടിലെ കുറുപ്പന്മാര് വന്നു. ചന്ദനക്കട്ടിലെ പട്ടുമെത്തയൊക്കെ കൊടിഞ്ഞു നോക്കി. കുഞ്ഞിനെ കണ്ടു, അത് പെൺകുഞ്ഞാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അവർ തിരിച്ചുപോയി. ഒരു തവണ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. പക്ഷെ എന്നാലും ഇനിയും ഇതുപോലെ വന്നേക്കാം. കുറച്ച് ദിവസങ്ങൾക്കകം അയൽ വീട്ടിലെ തെക്കേ ഉണ്ണിച്ചിരുതയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി പാലാട്ടിലേക്ക് തിരിച്ചു വന്നു. പാലാട്ട് തറവാട്ടിലെ ഇനിയും എങ്ങനെയെങ്കിലും അറിയല്ലോ. അവർ വന്നാൽ ഒളിപ്പിക്കാൻ പറ്റില്ല. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് കുങ്കിയം ഒരു കാര്യം ചെയ്തു. തൻ്റെ തറവാട്ടിൻ്റെ അകത്ത് ഒരു വലിയ ഗുഹ ഉണ്ടാക്കി. ഒരു നിലവറ, ഭൂമിക്കുള്ളിൽ ഭൂഗർഭ നിലവറ ഉണ്ടാക്കി. ഒരുപാട് പണിക്കാര് രഹസ്യമായിട്ട്.
0: അത് ഏതോ ഒരു ഇല്ലേ അരക്കില്ലോ,
2: പുരാണത്തിലെ കഥകൾ തന്നെയാണ് ഇവിടെ വരുന്നല്ലേ. പക്ഷെ പാലാട്ട് കോമന്റെ കഥയിലും ഇങ്ങനെ പറയുന്നുണ്ട്, കുങ്കിയമ്മ ഒരു കല്ലറയാണ് പണിതത്. ആർക്കും കാണാതെ വീട്ടിനകത്തൊരു ഭൂഗർഭ കല്ലറ. പുറമേ നോക്കിയാൽ ആർക്കും മനസ്സിലാവില്ല ഈ കുഞ്ഞിനെ അവിടെയാണ് ഒളിപ്പിച്ചു വെക്കുന്നത്. 28 നാൾ എന്താ ചെയ്യണം?
1: പേര് വിളിക്കണം.
2: പേര് വിളിക്കണം. പേരെന്താണ്?
1: കോമൻ.
2: കോമൻ അന്നത്തെ വളരെ പ്രശസ്തമായ പേരാണ് കോമൻ. 28 നാൾ പേര് വിളിച്ചു. അതുപോലെ 3 വയസ്സിൽ മുടിമുറിച്ചു. 5 വയസ്സിൽ കാതുകുത്തി. 7 വയസ്സിലോ
1: എഴുത്തിനിരുത്തി.
2: ഈ സമയത്ത് 18 നാള് പേര് വിളിക്കുന്ന സമയത്ത് അവിടത്തേക്ക് ഒരു അതിഥി വന്നു. കോമന്റെ അമ്മാവൻ കുങ്കിയമ്മയുടെ ആങ്ങള. നിങ്ങൾക്കറിയായിരിക്കും അയാള്. തച്ചോളി മാണിക്കോത്ത് ഒതേനൻ. പക്ഷെ ഒതേനൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കുട്ടീനെ കാണാനേ ഇല്ല. ഇവിടെയാണ് ഏതോ ഒരു ചെറിയ മുറിയിൽ നിന്ന് ഭൂമിക്കുള്ളിലേക്ക് പോകുന്നൊരു അറയിലാണ് സൂക്ഷിച്ചത്. കുങ്കിയമ്മ പറഞ്ഞു കുട്ടിയുടെ ഇല്ല, കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ കാരണം അവർ വളരെ ചൂടായിട്ട് പെങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ പെങ്ങൾക്ക് പറയാൻ പറ്റുമോ?
1: ഇല്ല.
2: ഒതേനൻ വന്നു എന്നൊക്കെ പറഞ്ഞാൽ ആളുകളെല്ലാം അറിയും. ഒതേനന്റെ കൂടെയുള്ളവർ കാണും, കുട്ടി ആണാണെന്ന് കാണും. അതെങ്ങനെയെങ്കിലും 90 വീട്ടുകാരുടെ കാതിലെത്തും. അപകടമാണെന്ന് കരുതിയിട്ടാണ്, അല്ലാതെ ആങ്ങളയോട് ദേഷ്യം കൊണ്ടൊന്നുമല്ല കുങ്കിയമ്മ പറഞ്ഞത്. പക്ഷേ ഒതേനൻ അന്നു മുതൽ പാലാട്ട് തറവാട്ടുകാരോട് ദേഷ്യമാണ്. അങ്ങനെ 16 വയസ്സുവരെ കുട്ടി ഇവിടെ തന്നെയാണ്, കല്ലറയിൽ തന്നെയാണ്. പുറം ലോകം കാണാതെ അപൂർവമായിട്ട് മാത്രം പുറത്തു വന്നു. അങ്ങനെ 16 വയസ്സാകുമ്പോഴേക്കും കല്ലറയിൽ വെച്ച് തന്നെ എല്ലാ പഠനവും പൂർത്തിയാക്കി. അഭ്യാസം പ്രത്യേകിച്ചും തറവാട്ടുകാരെന്താണ്, കളരിയാണ്. കളരി അഭ്യാസമൊക്കെ പൂർത്തിയാക്കി ഒത്ത ഒരു ചെറുപ്പക്കാരനായി മാറി. 16 വയസ്സ് മതി. പണ്ടൊക്കെ 16 വയസ്സെന്ന് പറഞ്ഞാൽ വിവാഹപ്രായമാകുന്ന കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്. ചാവേർ ചന്തുണ്ണിയുടെ പ്രായമൊക്കെ 12 മാമാങ്കത്തിൽ പൊരുതിയ ചന്തുണ്ണിയുടെ പ്രായം. അങ്ങനെ 16 വയസ്സിൽ കല്ലറയിൽ നിന്നും എല്ലാം പുറത്തേക്ക് വന്നു. അമ്മ പേടിച്ചു, മോനെ നീ പുറത്ത് ഇറങ്ങരുത്, 90 വീട്ടുകാർ കണ്ടാൽ നിന്നെ വെച്ചേക്കില്ല. അവർ 16 കൊല്ലക്കാലമായിട്ട് നമ്മൾ ചതിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ 7 കുറുപ്പന്മാരും അവരുടെ ബന്ധുക്കളൊക്കെ ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് ഭയമൊന്നുമില്ല അല്ലേ. 16 വയസ്സാകുമ്പോഴേക്കും എല്ലാ അടവുകളും പഠിച്ചൊരു ഒത്ത യോദ്ധാവായിട്ട് മാറുകയാണ്. ആരും വന്നാലും എനിക്ക് ഭയമില്ല, അമ്മ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പടിപ്പുരയിൽ, പാലാട്ട് തറവാട്ടിൻ്റെ പടിപ്പുരയിൽ യുവാവായ കോമൻ ഇരിക്കുകയാണ്. ആ വഴിയിൽ 2 സുന്ദരിമാർ നടന്നു വരുന്നത് കണ്ടു. ഇപ്പം കഥയിൽ അങ്ങനൊരു പ്രണയം കൂടി വേണമല്ലോ. പ്രണയം, പ്രതികാരം, ഇതൊക്കെയാണല്ലോ വടക്കൻ പാട്ടിലെ പ്രധാനപ്പെട്ട പ്രമേയം. ഒരു ചെറിയ കുട്ടി വലുതായി സത്യൻ വേഷം അഭിനയിക്കേണ്ട കോലത്തിലായി. ഇനി വേണ്ടത് നമ്മള് സൂര്യ നേരത്തെ പാടി പോലെ ചന്ദനപ്പല്ലക്കിൽ വരുന്ന
0: ഗന്ധർവ
2: രാജകുമാരനായിട്ട് വേണം. അങ്ങനെ രണ്ട് സുന്ദരിമാരെയാണ് കാണുന്നത്, അപ്സരസ്സുകളെ പോലെ സുന്ദരികളായ രണ്ട് പേര്. ഇവരെ കണ്ടപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ ആരാണ് നമ്മുടെ പടിപ്പുരയുടെ മുന്നിലൂടെ നടന്നു പോകുന്ന സുന്ദരിമാരാരൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം മോനോട് പറഞ്ഞു, മോനെ അവരെ അത്ര നീ അധികം ശ്രദ്ധിക്കണ്ട, അവരെവിടുത്തുകാരാണ്? കുറുപ്പന്മാര്, പെങ്ങൾമാരാണ്, 90-ാം വീട്ടുകാരാണ്. മൂത്തയാള് ഉണ്ണിച്ചിരുതയും ഇളയവള് ഉണ്ണി അമ്മയാണ്. ഉണ്ണിച്ചിരുത എപ്പോഴും നുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. അല്ല, ഈ വീട് കാണാൻ പറ്റുന്ന ഗന്ധർവരാജകുമാരി ഉണ്ണിച്ചിരുതയല്ല, ഉണ്ണി അമ്മയാണ്. അതാണ് സൂര്യ നേരത്തെ പാടിയത്. ഉണ്ണിയമ്മ അനുജത്തിയാണ്, ഉണ്ണിച്ചിരുത വിവാഹിതയാണ്, മൂത്തയാളാണ്. അവിടെ വാഴുന്നവർ, വാഴുന്നവരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഉണ്ണിച്ചിരുതയുടെ നായർ വാഴുന്നവരാണ്. ഉണ്ണിയമ്മ ഏറ്റവും ഇളയ കുട്ടിയാണ് രണ്ടുപേരും, പക്ഷേ അതിസുന്ദരിമാരാണ്. ഇവര് 90-ാം വീട്ടുകാരാണ്, അതുകൊണ്ട് നീ അവരെ പിന്നാലെ നോക്കണ്ട മോനെ, അപകടമാണെന്ന് അമ്മ തന്നെ ഉപദേശിച്ചു. പക്ഷേ കോമൻ വിടുവാ, കോമന്റെ ഉള്ളിൽ പ്രണയം മുട്ടിട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അമ്മയ്ക്കൊന്ന് കുളിക്കാൻ പോണം, കുറച്ച് കുളിക്കെണ്ണ തരൂ. മോന്റെ മനസ്സിലിരിപ്പ് പിടികിട്ടി. ഈ രണ്ട് സുന്ദരിമാരും പോകുന്നത്
0: കുളിക്കാനാണ്.
2: പിന്നാലെ എനിക്കും കുളി, പക്ഷെ അമ്മയോട് പറഞ്ഞിട്ടാണ് പോകുന്നല്ലേ, അറിയാതെ പോകുന്നല്ല. കാച്ചി എണ്ണ തീർന്നു എന്ന് പറഞ്ഞു അമ്മ. മോനെ കാച്ചി എണ്ണയിലും തീർന്നു പോയി, ഇപ്പം എന്നാ ചെയ്യാ, എണ്ണ കാച്ചിട്ട് എന്നിട്ട് നീ പിന്നീട് പോയാൽ മതി. അപ്പോഴേക്കും അവർ ഒഴിവാണ് അമ്മ ആഗ്രഹിക്കുന്നത്. എന്നാ പിന്നെ ചിറ്റ എള്ള്, എള്ളിൻ്റെ എണ്ണ ഉണ്ടായാലും മതി, അത് തേച്ചോളാം. ഓ, എള്ളും തീർന്നു പോയി മോനെ എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും മകനെ നിരുത്സാഹപ്പെടുത്തലാണ്. അമ്മ തന്നോട് കളവ് പറയുകയാണെന്ന് കോമന് മനസ്സിലായി. അവൻ എന്ത് ചെയ്തു, അകത്ത് പോയി താക്കോൽക്കൂട്ടൊക്കെ എടുത്ത് പടിഞ്ഞാറ്റ തുറന്നു. അകത്ത് നോക്കുമ്പോൾ എണ്ണ ഭരണികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, എല്ലാത്തരം എണ്ണയും അവിടെ സുലഭമായിട്ടുണ്ട്. അങ്ങനെ എണ്ണഭരണിയുടെ മുടി അഴിച്ചു നോക്കുമ്പോൾ കാച്ചി എണ്ണയും എള്ളിൻ്റെ എണ്ണയൊക്കെ നിറയെ ഉണ്ട്. ഒരു കുളിക്ക് ആവശ്യമായ എണ്ണ, എണ്ണ തേച്ച് കുളിയാണ് പണ്ടത്തെ അഭ്യംഗം അല്ലേ, ആവശ്യമായ എണ്ണ കോരിയെടുത്ത് അമ്മയോട് പറഞ്ഞു, അമ്മ നിങ്ങളെല്ലാം പറഞ്ഞില്ല, നോക്കിയിട്ട് എണ്ണ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനേതായാലും എണ്ണ കിട്ടി, ഇനി കുളിക്കാൻ പോകണം. എണ്ണ തേച്ചാൽ കുളിക്കണമല്ലോ. പുത്തൻ ചിറയിലേക്കാണ് പോകുന്നത്, അതാണ് കുളിക്കേണ്ടത്, പുത്തൻചിറ. അപ്പം അമ്മ എന്ത് പറഞ്ഞു, നീ പുത്തൻചിറയിൽ പോയി കുളിക്കണ്ട, മറ്റെവിടെയെങ്കിലും പോയി കുളിച്ചോളൂ, അപകടമാണത് എന്ന് പറഞ്ഞു. വാഴുന്നവരുടെ കുളമാണ്, നമ്മുടെ ഉണ്ണിച്ചിരുതയുടെ ഭർത്താവിൻ്റെ കുളമാണത്, അവിടെ കുളിച്ചാൽ അപകടമായിരിക്കുന്നു, അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷേ അതൊന്നും അമ്മ പിടിക്കണ്ട, കുളം ആർക്കും കുളിക്കാമല്ലോ, അത് അപകടം ഉണ്ടാവില്ല, അമ്മ ഭയപ്പെടണ്ടെന്നൊക്കെ പറയും. നീ കുളിക്കണമെന്നുണ്ടോ, ഞാൻ കിണറിലെ വെള്ളം കോരി തരാം, അവിടെ തന്നെ കുളിക്കണമെന്നില്ലല്ലോ. അതിനും ആര് വഴങ്ങുന്നില്ല, കോമൻ വഴങ്ങുന്നില്ല. കാരണം കോമന്റെ ഉള്ളിൽ ആരുണ്ട്, ഉണ്ണിയമ്മ,
1: ഉണ്ണിയമ്മയുണ്ട്.
2: അപ്സര സ്ത്രീകളായ രണ്ടുപേരെ കാണണം. അമ്മ പല വിലക്കുകളും വിലക്കിയിട്ടും നടന്നില്ല, അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. പുത്തൻചിറയുടെ വളരെ അകലെ വെച്ച് തന്നെ ഉണ്ണിച്ചിരുത ആരെ കാണുന്നുണ്ട്, കുളിക്കാൻ വേണ്ടി വരുന്ന യുവാവായ കോമനെ കാണുന്നുണ്ട്. ഉണ്ണിയമ്മയെ വിളിച്ച് പറഞ്ഞതോ, നോക്ക്, അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. ഉണ്ണിയമ്മ മെല്ലെ തലയുയർത്തി നോക്കി, അവളും അമ്പരന്ന് പോയി. ഇതാരാണ്, ഇതുവരെ കാണാത്ത ഒരാളാണ്, ആരും കണ്ടിട്ടില്ലല്ലോ, ഒളിവിലായിരുന്നല്ലോ അല്ലേ. തലകാല ബോധം മറന്ന് അങ്ങനെ നോക്കി നിന്നു ആര്,
0: ഉണ്ണിയമ്മ.
2: ഏട്ടത്തിക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഒന്ന്, ഏട്ടത്തി ഒരു ഭാര്യയാണ് അല്ലേ, അല്പം കൂടി പ്രായമുണ്ട്. പക്ഷെ അനജത്തി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അത്ര എന്തോ ഇഷ്ടമായില്ല. കുശുമ്പ്,
1: കുശുമ്പെന്നല്ല, പ്രൊട്ടക്ഷൻ
0: നോക്കിയിട്ടല്ലേ.
2: അങ്ങനെ എന്തായാലും ശരി, ഈ ഉണ്ണിച്ചിരുത അല്പം വിപരീത കഥാപാത്രമാണല്ലോ, പൊടിപ്പും തൊങ്ങലും നുണയും പറയുന്ന ഒരാളാണ്. കോമൻ പുത്തൻചിറയുടെ വാക്കിലെത്തി. ഉണ്ണിയമ്മയുടെ മനസ്സ് അവൻ അടുത്ത് വരുന്തോറും കുളക്കടവിലേക്കെല്ലാം മനസ്സിലേക്കാണ് നടന്നു കിടുന്നത്. ഉണ്ണിച്ചിരുത പറയും, നീ ഇങ്ങനെ അധികം നോക്കി നിൽക്കണ്ട, നിന്നെ അപകടത്തിലേ ചാടിക്കുള്ളൂ, ആരാണ് എന്താണെന്ന് അറിയാതെ നോക്കണ്ടെന്ന് പറയും. പിന്നെ നമ്മുടെ ഓപ്പമാര്, പിന്നെ മനസ്സിലായി ഈ ഇയാളെ ചോദിക്കുന്നുണ്ട് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കോമൻ തുറന്നു പറയണം, ഞാൻ പാലാട്ട് കോമനാണ്, പാലാട്ട് കുങ്കിയമ്മയുടെ മകനാണ്, കോമനാണെന്നൊക്കെ പറയും. ഇത് കേട്ടതോടുകൂടി ഉണ്ണിച്ചിരുതാകെ പ്രശ്നമായി. ഓപ്പമാര്, ഓപ്പമാർ പറഞ്ഞാല് ആങ്ങളമാരും ആങ്ങളുടെ ഭാര്യമാരും. ആങ്ങളമാര് അറിഞ്ഞാല് പ്രശ്നമാണ്, ആങ്ങളമാരുടെ ശത്രുവാണ് കപ്പുള്ളി പാലാട്ട് തറവട്ടുകാർ. അതുകൊണ്ട് അവിടുത്തെ ഒരാളെ നീ ആഗ്രഹിച്ചാൽ അതിൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കുന്നില്ല. മാത്രമല്ല അവർക്ക് വളരെ എതിർപ്പായിരിക്കും. പക്ഷേ ഉണ്ണിയമ്മ ഇതൊന്നും
0: ശ്രദ്ധിച്ചില്ല,
2: ഇതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ കണ്ണോട് കണ്ണിടഞ്ഞു.
0: കണ്ണും കണ്ണും
1: തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ.
2: ഇത് ജയനാണല്ലേ, ഇത് പക്ഷേ സത്യനാണ്. അങ്ങനെ ഉണ്ണിച്ചിരുത പറഞ്ഞു, നമുക്ക് മതിയാക്കം കുളിക്കാം, കുളിച്ചതൊക്കെ മതിയാക്കാൻ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. അഞ്ഞാഴി അരി അളന്നെടുത്ത് അടുപ്പത്ത് വേവാനിട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ വന്നത്. ഇനിയും വൈകിയാൽ അരി വെന്ത് മോശമായി പോകും, ഞാൻ പോന്നാന്ന് പറഞ്ഞു. ഉണ്ണിച്ചിരുത ഉണ്ണിയമ്മയാടെ വെച്ചിട്ട് നേരെ പോയി. യഥാർത്ഥത്തിൽ അരി വേവിക്കാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കള്ളം പറഞ്ഞു. കള്ളം പറഞ്ഞ ആളാണല്ലോ. ഈ സമയത്ത് കോമൻ ഉണ്ണിച്ചിരുത പറഞ്ഞത് വിശ്വസിച്ചു. അപ്പൊ പറഞ്ഞു, നീ പോയിക്കോളൂ, അരി വെറുതെ മോശമായി പോണ്ട, അഞ്ഞാഴി അരിയല്ലേ. ആ സമയത്താണ് ഉണ്ണിയമ്മ ആദ്യം പറഞ്ഞത്, എന്താണ് ഏട്ടത്തി അങ്ങനെ പറയും, ഏട്ടത്തി നുണ പറഞ്ഞാണ് എന്നെ ഇവിടുന്ന് പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോഴത്തേക്കും അവരെ അനുരാഗം അതി ഗാഢമായിരുന്നു. ഉണ്ണിച്ചിരുത പണി തുടങ്ങിയിരുന്നു. എന്താണ് പണി?
1: എല്ലാവരോടും പറഞ്ഞു,
2: ഏട്ടന്മാരോടും ഓപ്പന്മാരോടൊക്കെ പറഞ്ഞു, നമ്മളെ ഉണ്ണിയമ്മ
1: കൈവിട്ടുപോയി.
2: അവള് ഒരു യുവാവിനെ ഇങ്ങനെ പ്രണയിക്കുന്നുണ്ട്, ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ആ യുവാവ് ആരാണെന്ന് അറിയോ ഏട്ടന്മാരെ?
1: പാലാട്ട് കോമനാണ്.
2: പാലാട്ട് തറവാട്ടിലെ കോമനാണ്.
0: ഒരു വൈകുന്നേരം കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്?
1: അത് മാത്രല്ല, ഒരിക്കലേ കണ്ടിട്ടുള്ളൂ,
0: ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്.
2: നമ്മുടെ കഥയിൽ അങ്ങനെയാണ്, ഒരു പക്ഷെ അതിനു മുമ്പ് ഉണ്ടാവണമെന്ന് അറിയില്ല നമുക്ക്. സിനിമയിലും ഏതാണ്ട് അങ്ങനെ ആയിരിക്കും അല്ലേ. അത്ര മതി, ഇത്ര ഒരു ഗാഢ പ്രണയത്തിനൊക്കെ സമയം അത്ര മതി എന്നാണ് മനസ്സിലാക്കുന്നത്. കുറുപ്പന്മാരാകെ കലിതുള്ളി നിൽക്കുകയാണ്, കാരണം തങ്ങളെ പറഞ്ഞു പറ്റിച്ചു. പറഞ്ഞത് പെൺകുഞ്ഞാണെന്നൊക്കെ നുണ പറഞ്ഞു. ഇപ്പോഴിതാ അങ്ങനെ ഏഴ് ആങ്ങളമാരും ഉണ്ണിച്ചിരുതയുടെ ഭർത്താവായ വാഴുന്നവരും കൂടി കുളക്കടവിലേക്ക് പോയി. ഈ സമയത്ത് കോമൻ കുളത്തിലിറങ്ങി
0: കുളിക്കുന്നു.
2: ഉണ്ണിയമ്മയും കുളിച്ചു കൊണ്ടിരിക്കലാണ്. കോമൻ പുത്തൻചിരയുടെ കരയിലിരുന്നിട്ട് ഉണ്ണിയമ്മയുടെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കലാണ്.
0: അത് വേണ്ടാത്ത പണിയിൽ പോയില്ലോ, പക്ഷേ മോശല്ലേ.
2: ഈ സമയത്താണ് കുളിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിയമ്മ അകലിൽ നിന്ന് വരുന്ന ആങ്ങളമാര് ദേഷ്യം പിടിച്ച് വാള് ഊരി പിടിച്ച് വരുന്നത് കാണുന്നുണ്ട്. അവിടെ ഉണ്ണിയമ്മ പറഞ്ഞു, ഇതാ വരുന്നുണ്ട്, എന്തു ചെയ്യും, എന്താ ചെയ്യാ, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, കുളത്തിലേക്ക് ചാടിക്കോളൂ. കുളത്തിലേക്ക് ചാടുകയും ഉണ്ണിയമ്മയുടെ വലിയ കാർക്കൂന്തലിനുള്ളിൽ കോമനെ ഒളിപ്പിച്ചു. അങ്ങനെയാണ് ഒളിപ്പിച്ചത്. പണ്ടുള്ള ആൾക്കാർ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ
0: മുടി നീട്ടി വളർത്തുന്നത്.
2: തുമ്പ് കെട്ടിയിട്ട വാർമുടിയിൽ അല്ലെ, പനങ്കുല പോലെ എന്നൊക്കെ പറയും. ഏതായാലും പാലാട്ട് കോമൻ വളരെ സുരക്ഷിതനായി ഉണ്ണിയമ്മയുടെ പിറകിൽ മുടിക്കകത്ത് ഒളിച്ചിരിക്കലാണ്. പാങ്ങളന്മാർ വന്നു, ഉണ്ണിയമ്മയെ ആരാ നിന്നെ ഉപദ്രവിക്കുന്ന, ഇവിടെ കോമൻ ഉണ്ട് വന്നിട്ടല്ലോ. ഏ ഏട്ടാ, ആരും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ, ഇതുവരെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. കുറുപ്പന്മാരെല്ലാ സ്ഥലത്തും പരതി നോക്കി, ഇവിടെയും കാണാനില്ല. ഉണ്ണിയമ്മ പറഞ്ഞു, ഞാനൊരു സ്ത്രീയല്ലേ, നിങ്ങളുടെ പെങ്ങളാണെങ്കിലും ഒരു സ്ത്രീയല്ലേ, സ്ത്രീ കുളിക്കുന്നിടത്ത് ഇങ്ങനെ അധികം നേരം നിൽക്കാവോ ആങ്ങളമാരെന്നൊക്കെ പറഞ്ഞിട്ടാണ്
0: പറഞ്ഞുവിടുന്നത്.
2: പക്ഷേ മറ്റൊരാണവിടെ ഉണ്ട് അല്ലേ, കരയിലല്ല വെള്ളത്തിൽ തന്നെ തൻ്റെ മുടിക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു കാമുകിയുടെ ത്യാഗം അല്ലേ,
0: മുടി നീട്ടി വളർത്തണമെന്ന് സൂര്യേച്ചി.
1: അനക്കങ്ങനെ ആരും ഒളിപ്പിക്കാനൊന്നുമില്ല അശ്വിനി, നീ വേണിക്കലോ മുടി നീട്ടി വളർത്തണം.
0: അനക്ക് ഒളിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ പണ്ടേ മുറിച്ച് കളഞ്ഞു.
2: ഇപ്പൊ മുടി ഒരു മറയായിട്ട് അവിടെ വെച്ചു. അങ്ങനെ കുറുപ്പന്മാരൊക്കെ തിരിച്ചുപോയി. കോമൻ തന്റെ വീട്ടിലേക്ക് പോയി, എന്നിട്ട് പറഞ്ഞു, ഉണ്ണിയമ്മയോട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. എനിക്ക് തൊണ്ണൂറാമാരെ പേടിയൊന്നുമില്ല, കുറുപ്പന്മാരെ പേടിയൊന്നുമില്ല, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. അയ്യോ, അവിടെ ആനകളുണ്ട്, രണ്ട് ആന വീട്ടിന്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. അപരിചിതരെ കണ്ടാൽ അത് ചിന്നം വിളിക്കും, അറിയിക്കും. അതിനുശേഷം വലിയ മൂരിയുണ്ട്, ശത്രുവിനെ കണ്ടാൽ അത് മുക്രയിടും. പിന്നെയാണെങ്കിലോ കരിനാഗങ്ങളുണ്ട്, പാമ്പുകൾ, അത് സിൽക്കാരം പുറപ്പെടുവിക്കും, പരിചയമില്ലാത്തവരെ കൊത്തും. അതും കഴിഞ്ഞാൽ രണ്ട് വേട്ടനായ്ക്കളുണ്ട്, കുറുപ്പന്മാർ പോറ്റുന്നവർ, അത് വല്ലാതെ കൊറിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം പഞ്ചവർണ തത്തയുണ്ട്, ആ പഞ്ചവർണ തത്ത കാവൽക്കാരെ വിളിച്ചു അറിയിക്കും ഒരു പരിചയമില്ലാത്തവർ വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും തൊണ്ണൂറാം വീട്ടിലേക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷെ കോമൻ സർവ്വസന്നദ്ധനായിട്ടാണ് പോകുന്നത്. ആനകൾക്ക് ഇഷ്ടപ്പെട്ട കരിമ്പ്, ഒരു കെട്ട് കരിമ്പ് സംഘടിപ്പിച്ചു. കാളകൾക്കാണെങ്കിൽ മൂരിക്ക് പുല്ല്, നല്ല പച്ചപ്പുല്ല് സംഘടിപ്പിച്ചു. നാഗത്തിന് വലിയ പാമ്പിന് ഇഷ്ടപ്പെട്ട തവള. നായ്ക്കൾക്കാണെങ്കിൽ ഉണക്കത്തേങ്ങയാണ് കൊണ്ടുപോയത്. നായ്ക്കൾക്ക് ഉണക്കത്തേങ്ങ ഇഷ്ടമാണ് അത്രേ, ആ പണ്ടത്തെ കഥയാണ്. തത്തക്കാണെങ്കിൽ പച്ചക്കായകൾ, കുറെ പച്ചക്കായകൾ കൊണ്ടുപോയി. ഇങ്ങനെ ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത്. തൊണ്ണൂറാം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി 64 പണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോമൻ തൻ്റെ സഹായിയെ വിളിച്ച് ഇതെല്ലാം 64 പണം കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ 90 വീട്ടിലേക്ക് പോയി. ആനക്ക് കരിമ്പ് കൊടുത്തു, അതുപോലെ മൂരിക്ക് പുല്ല് കൊടുത്തു, നാഗത്തിന് തവളയെ കൊടുത്തു, പിന്നെ
1: കൊട്ടത്തേങ്ങ കൊടുത്തു,
2: നായ്ക്കൾക്ക് കൊട്ടത്തേങ്ങ കൊടുത്തു, തത്തക്കാണെങ്കിൽ പച്ചക്കായ കൊടുത്തു. അതെല്ലാം ശാന്തമായി. മെല്ലെ ചങ്ങലവട്ട, പഴയ വിളക്കുണ്ടല്ലോ, അതുമായിട്ട് ആരിറങ്ങി വന്നു? ഉണ്ണിയും ഇറങ്ങി വന്നു. അപ്പോൾ ധീരനാണ്, ഏത് വിലക്കുകളും അതിലംഘിച്ചിട്ട് അവിടെ കാമുകിയുടെ വീട്ടിലെത്തും. നമ്മുടെ വടക്കൻ വീരഗാഥയിൽ ഉണ്ണിയാർച്ചയെ തേടി ചന്തു പോയിരുന്നല്ലോ, കുമരമ്പുഴ നീന്തി കിടന്നിട്ട് നേരം കെട്ട നേരത്ത് അല്ലേ. അതുപോലെയാണ് ഒരു ധീരമായ വെല്ലുവിളി നിറഞ്ഞൊരു യാത്രയായിരുന്നു കാമുകിയുടെ അടുത്തേക്കുള്ള കാമുകന്റെ പോക്ക്. മാത്രമല്ല അതൊരു ബദ്ധശത്രുക്കളാണ്, കുടുംബം കുലവൈരികളായ ആളുകളാണ്. അങ്ങനെ ചങ്ങലവട്ട കാണിച്ച് കോമനെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് കുറുപ്പന്മാർ ഉണർന്നു. കുറുപ്പന്മാരന്ന് ഇവിടെ ഒരു യാത്രയുണ്ട്, അതിനു മുമ്പാണ്. ഉണ്ണിയമ്മ വിളിച്ചിട്ട് പറഞ്ഞു, 4 കാൽപെരുമാറ്റം കേട്ടല്ലോ. ഉണ്ണിയമ്മക്ക് 2 കാലല്ലേ ഉള്ളൂ, 4 കാൽപെരുമാറ്റം കേട്ടല്ലോ എന്ന് പറയും. അപ്പം അതിനെന്താണ് ഉണ്ണിയമ്മയുടെ മറുപടി? വിളക്ക് കെട്ടപ്പോൾ എനിക്ക് ചെറിയ പേടി തോന്നി, അതുകൊണ്ട് ഞാൻ കാലുകൾ നിലത്തുരച്ചാണ് നടന്നു പോയത്. ഈ വിളക്ക് എങ്ങനെ കെട്ടും ചോദിച്ചാൽ, എൻ്റെ ചേലത്തുമ്പിൽ പട്ടിൻ്റെ അറ്റം കൊണ്ട് വിളക്ക് കെട്ടുപോയതാണെന്ന് പറഞ്ഞു. ഓരോ നുണ പറയലാണ്. അതിനുശേഷം ആന അല്പം ശബ്ദം ഉയർത്തിയിരുന്നു. ആന ചിന്നെ വിളിച്ചല്ലോ, ആദ്യം കരിമ്പ് കൊടുക്കും വരെ ചിന്നെ വിളിക്കല്ലോ. അത് മരത്തിന്റെ മുകളിൽ അണ്ണാന്മാര് വന്നിരുന്നപ്പോ ആന ചിന്നെ വിളിച്ചാന്ന് പറയും. കാളക്കൂറ്റിനെന്തോ ആ കേട്ടല്ലോ, അത് വാലൂരി പശുവിനെ കണ്ടതാവാം. വാലൂരി പശു, വാലൂരി പോയൊരു പശു
1: ആയിരിക്കും. മനസ്സിലായി, ഉണ്ണി ചെറുതി എല്ലാ ആളത്തരം പറയുന്നത് ഉണ്ണി അമ്മി.
2: അതെ, നായകൾ എന്തിനാണ്? അത് തെമ്മാടിക്കീരി നായുടെ അടുത്ത് വന്നപ്പോ അത് കുരച്ചതാണ്. തത്ത എന്തിനാണ് കരഞ്ഞത്? കിഴക്ക് നിന്ന് ഒരുപാട് തത്തകൾ അതിന് ചുറ്റും വന്നു നിന്നു, അതുകൊണ്ടാണ് നമ്മുടെ പഞ്ചവർണ്ണ തത്തകൾ ചിലച്ചത്. അതൊക്കെ സമ്മതിച്ചു, അതൊക്കെ അവർ ബോധ്യമായി, കാരണം പൊന്നുപങ്ങളല്ലേ എന്നൊന്നും പറയില്ലല്ലോ. അങ്ങനെ ആംഗ്ലമാരൊക്കെ ഊണ് കഴിഞ്ഞാൽ വിസ്തരിച്ച് വെത്തില മുറുക്കുണ്ട്. വെത്തില മുറുക്ക് നോക്കുമ്പോൾ കിളിവാലൻ വെത്തിലയില്ല, തീർന്നുപോയി. ഉണ്ണിയമ്മ നീ എവിടെന്നെങ്കിലും കൊണ്ടുവരും പറഞ്ഞു. ഉണ്ണിയമ്മ നേരെ തൻ്റെ മുറിയിൽ ആരുണ്ട്? കോമന്റെ കയ്യിലൊരു ചെല്ലപ്പെട്ടിയുണ്ട്, അത് തുറന്ന് അതിൽ നിന്ന് വെത്തിലെടുക്കുന്നുണ്ട്. കിളിവാലൻ വെത്തില തന്നെ വേണം, അതിന് കുറച്ച് വിലയൊക്കെ കൂടുതലാണ്. അങ്ങനെ ആംഗ്ലമാർക്ക് കൊടുത്തു. അപ്പോൾ വെത്തില എടുക്കുമ്പോൾ ഉണ്ണിയമ്മയുടെ കയ്യിൽ തഴമ്പ് കാണാം. എന്താ ചുരുക്കത്തഴമ്പ് നിന്റെ കയ്യിലെന്ന് പറയും. ഇത് ചുരുക്കത്തഴമ്പല്ല, ഒലക്കത്തഴമ്പാണ് ആംഗ്ലമാരെന്ന് പറയും. പിന്നെ വെറ്റില, ഇത് കപ്പുള്ളിപ്പാലാട്ടെ വെത്തില മരത്തിലെ കിളിവാലൻ വെത്തിലയാണല്ലോ എന്നാണ് അടുത്ത ചോദ്യം.
0: അങ്ങനെയല്ലുണ്ട്,
2: അത് കപ്പുള്ളിപ്പാലാട്ടെന്ന് വെത്തില കൊണ്ടുപോകുന്ന പറിച്ചിട്ട് കൊണ്ടുപോകുന്ന ആൾ ഇത് പടിപ്പുര വഴി പോകുമ്പോൾ ഞാൻ വാങ്ങി വെച്ചതാണ് എന്ന് അവിടെയും നുണ പറയും. അപ്പൊ യഥാർത്ഥത്തിൽ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആരാണ്?
1: പാവം.
2: അതെ, അപ്പൊ അങ്ങനെ ഓപ്പന്മാരൊക്കെ പോയി, ആംഗ്ലമാരൊക്കെ മറ്റെവിടെ പോയപ്പോ ആര് മാത്രം?
0: കോമനും
2: ഉണ്ണിയമ്മയും മാത്രം. ഉണ്ണിച്ചിരുത അവിടെ ഉണ്ട്, ഉണ്ണിച്ചിരുതയും വാഴുന്നവരുണ്ട്, അവർ മറ്റൊരു മുറിയിലാണുള്ളത്. അപ്പം അങ്ങനെ അകത്ത് വന്നു, കോമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കോമന് വയറ് നിറയെ ചോറ് കൊടുത്തു, ചോറ് കഴിച്ചു. പിന്നെ എന്താണ് മുറുക്കാൻ? അതിഥി സൽക്കാരമുണ്ടല്ലോ പണ്ടത്തെ, അത് അനുസരിച്ച് ഇങ്ങനെ ഊണ് കഴിക്കുക, അതിന് ശേഷം
1: മുറുക്കുക,
2: വെത്തില മുറുക്കുക, വെത്തില ചുണ്ണാമ്പൊക്കെ ചുട്ടിട്ട് അങ്ങോട്ട് വായിൽ വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ചില ചടങ്ങുകളുണ്ട്, സിനിമകളൊക്കെ ആണല്ലോ പഴയകാല സിനിമകളിൽ. ആ ഉണ്ട്. ഈ സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കലാണ്. സംസാരം അവരറിയാതെ മെല്ലെ മെല്ലെ ശബ്ദം കനത്തു പോയി. അപ്പൊ തൊട്ടടുത്ത മുറിയിൽ ആരൊക്കെ ഉണ്ട്? വാഴുന്നവരുണ്ട്. ഉണ്ണിച്ചിരുത്തക്ക് സംശയം, എവിടെ നിന്നാണ് ശബ്ദം? മെല്ലെ വിളിച്ചു, മുട്ടി വിളിച്ചു, ഉണ്ണിയമ്മയെ വിളിച്ചു. എന്താണ് ഇവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നു? നീ ആരോട് സംസാരിക്കുന്നു? ചിരിക്കുന്നൊക്കെ പറഞ്ഞു. എന്താണ് അതിന് പറയുന്നൊരു നുണ? ഞാൻ ആരെയും കണ്ടിട്ട് ചിരിച്ചൊന്നുമല്ല, മച്ചിലൂടെ എലികൾ അങ്ങും ഇങ്ങും പായുന്നത് കണ്ട് ചിരിച്ചു പോയതാണെന്ന്. എലികൾ പായുമ്പോൾ എന്തിനാണ് ചിരിക്കുന്നത് നമുക്കറിയില്ല അല്ലേ. എന്തായാലും തൽക്കാലം ഉണ്ണിച്ചിരുത് അത് വിശ്വസിച്ച് തിരിച്ചു പോയി.
1: കണ്ടുപിടിച്ചില്ല.
2: അപ്പൊ അങ്ങനെ രാത്രി വളരെ പാതിരാവായി, കുറേ നേരം അവർ സംസാരിച്ചിരുന്നു, പിന്നെ ഉറങ്ങാൻ കിടക്കാണ്. ഈ സമയത്ത് കോമൻ പറയുന്നുണ്ട്, അതിരാവിലെ പോണം, അതിരാവിലെ വിളിച്ചുണർത്തണം. നേരം പുലരും മുൻപ് ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ അപകടമാണ്, അതുകൊണ്ട് അതിരാവിലെ വിളിച്ചുണർത്തണം എന്ന് പറയും. അങ്ങനെ എങ്ങനെയാണ് 7:30 വെളുപ്പിന് വിളിച്ചുണർത്തുക? 7:30 വെളുപ്പിന് ഉണ്ണിയമ്മ ഉണർന്നു, പക്ഷേ എങ്കിൽ കോമൻ നല്ല ഉറക്കാം. അവസാനം വിളിച്ചുണർത്തി, അപ്പോഴത്തേക്കും നന്നായിട്ട് 7:30 വെളുപ്പ് കഴിഞ്ഞിരുന്നു, നേരം നന്നായിട്ട് പുലർന്നിരുന്നു. പൂങ്കോഴികളൊക്കെ നീട്ടി കൂവിയിരുന്നു. ഈ സമയത്ത് എങ്ങനെയെങ്കിലും 90 വീട്ടിൽ നിന്ന് കടത്തണല്ലോ. അതിന് ഉണ്ണിയമ്മയുടെ അടുത്ത സൂത്രങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പാണന്റെ വേഷത്തിലേക്ക് കോമനെ മാറ്റുകയാണ്. അണിഞ്ഞൊരുങ്ങിയിട്ടാണ് കോമന്റെ വരവ്. അതൊക്കെ അഴിച്ചു മാറ്റി ഒരു പാണൻ, പാട്ടുപെടുന്ന പാണനുണ്ടല്ലോ, മാറാപ്പൊക്കെ കെട്ടി മുഷിഞ്ഞ കുപ്പായം ധരിച്ച് ഇപ്പോഴത്തേക്കും കുറച്ചൊക്കെ 101 പണം കൊടുക്കുന്നുണ്ട്. അതായത് കുറുപ്പന്മാർ കാണും, കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു കാഴ്ചപ്പണം കൊടുക്കാനുണ്ട് നാടുവാഴികൾക്ക്, തമ്പുരാക്കന്മാർക്ക്. അത് കൊടുത്താൽ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പടിപ്പുര കടന്ന് പോകുന്നത്. അപ്പോഴത്തേക്കും 90 വീട്ടിലെ കുറുപ്പന്മാർ അവരെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ചോദിച്ചു, ആരാണ് നീ, എവിടെ നിന്നാണ് ഈ വരുന്നൊക്കെ ചോദിച്ചു. കറുത്തനാർ നാട്ടിൽ നിന്ന് വരുന്ന പാണനാണ്, എൻ്റെ പേര് ചാത്തൻ എന്നാണെന്ന് പറയും. കറുത്തനാർ നാട്ടിൽ എന്താണ് അവിടെ വിശേഷം, എന്തിനാണ് ഈ വഴി വന്നതെന്ന് ചോദിക്കും. അപ്പോൾ തച്ചുളി ഉദയനൻ കൽപ്പിച്ചിട്ട് വന്നതാണ്. തച്ചുളി ഉദയനൻ എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഒരാളാണല്ലോ. അദ്ദേഹം തൻ്റെ 4 ചുരികകളും പരിചയം തൻ്റെ കൈവശം തന്നിട്ടുണ്ട്. എന്തിനാണത്? കൊല്ലക്കുടിയിൽ പിന്നെ അത് ശരിയാക്കിയെടുക്കാൻ വേണ്ടി, മുറിഞ്ഞുപോയ വാള് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, അത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഉദയനക്കുറിപ്പ് പറഞ്ഞിട്ട് ഇതുവഴി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉദയനൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറുപ്പന്മാർക്കൊരു താല്പര്യം. 90 വീട്ടിലെ കുറുപ്പന്മാരാണ് ഞങ്ങൾ, ഇപ്പം നീ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞു. പാണന് പേടിയായി. പാണനല്ലല്ലോ ശരിക്കും, കോമനല്ലേ. പക്ഷേ തമ്പുരാക്കന്മാർ പറഞ്ഞാൽ അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കോമൻ അഥവാ പാണന് എതിർപ്പൊന്നും പറയാതെ ഇവരുടെ പിറകിലൂടെ പോവുകയാണ്. അവിടെ പടിപ്പുരയിലെത്തിയപ്പോൾ അകത്താരുണ്ട്, ഉണ്ണിയമ്മയുണ്ട്, ഉണ്ണിച്ചിരതിയുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. നിങ്ങളിവിടെ എത്തിയാലോ, ഇനിയെങ്കിലും അടീനെ പോവാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. വൈകിയാൽ ഉദയന കുറുപ്പന്നെ ഇവിടെ തല കൊയ്തളിയും. അപ്പോൾ അങ്ങനെ അവർക്ക് പണം, തമ്പുരാക്കന്മാരുടെ ഒരു കാഴ്ചപ്പണമായിട്ട് ഈ നേരത്തെ ഉണ്ണിയമ്മ കൊടുത്ത 101 പണമൊക്കെ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറുപ്പന്മാരെയൊക്കെ, എന്താ നിൻ്റെ മുതുകിലെ മാറാപ്പിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് കാണാന്ന് പറയും. വീണ്ടും പേടിയായി. എന്താണ് അതിലുള്ളത്? അതിൽ ചമയങ്ങളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, കൂടാതെ ആയുധങ്ങളുണ്ട്. ഒരു ചുരുകയും പരിചയമാണ് തമ്പുരാനെന്ന് പറയും. എന്നാൽ ഉദയനൻ്റെ ചുരുകയല്ലേ, അതൊന്ന് കാണണമല്ലോ നമുക്ക്. അങ്ങനെ ഉദയനെ, ഞങ്ങളും വലിയ യോദ്ധാക്കളാണ്, ഉദയനൻ്റെ ആയുധം കാണാൻ താല്പര്യത്തോടുകൂടി കുറുപ്പന്മാർ ചോദിച്ചു. മെല്ലെ പാണൻ അത് പുറത്തേക്ക് എടുത്തു. പാണനോട് ചോദിക്കുന്നുണ്ട്, നീ ചുരിക പ്രയോഗിക്കോ? ഓ, ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഉദയനൻ്റെ ചുരിക എന്ന് പറഞ്ഞിട്ട് ആ ചുരിക കൊണ്ട് പാണൻ്റെ ഒരു അത്ഭുത പ്രയോഗമുണ്ടായി. അത്ഭുതപ്പെട്ടു പോയി ആര്? കുറുപ്പന്മാർ. ഈ സമയത്തൊക്കെ ഉമ്മറത്ത് നിൽക്കുന്ന ഉണ്ണിയമ്മയുടെ കണ്ണിലേക്കാണ് പാണൻ്റെ നോട്ടം മുഴുവനും. അങ്ങനെ ആ പ്രകടനമൊക്കെ, അഭ്യാസ പ്രകടനമൊക്കെ കുറുപ്പന്മാർക്ക് ഇഷ്ടപ്പെട്ടു. അയാളെ തിരിച്ചു പോയി, വലിയ അപകടമൊന്നും ഇല്ലാതെ കോമൻ പാണനായിട്ട് തന്നെ രക്ഷപ്പെട്ടു. കുറേ അകലെ എത്തിയതിനു ശേഷം എന്ത് ചെയ്തു, വസ്ത്രങ്ങളൊക്കെ മാറി കോമനായിട്ട് തന്നെ തിരിച്ചങ്ങോട്ട് പോയി. ഈ സമയത്ത് അമ്മ കാത്തിരിക്കുകയാണ്, തലേന്നേ പോയതാണ്. അപ്പോൾ 90 വീട്ടിലാണ് പോയത്, ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല. പക്ഷേ അമ്മ മകനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഏതായാലും 90 വീട്ടിലെ ഉണ്ണിയമ്മയെ തന്നെ വേളി വിവാഹം കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മീവർണപ്പെട്ടിയിൽ ഭദ്രമായി തൻ്റെ ആടയാഭരണങ്ങളൊക്കെ സൂക്ഷിച്ചു. ചന്ദനക്കട്ടിലിൽ 7 മെത്തകൾ കുടഞ്ഞ് വിരിച്ച് അതിൽ സുഖമായിട്ടങ്ങ് കിടന്നുറങ്ങി നമ്മുടെ നായകൻ കോമൻ. ഉണ്ണിച്ചിരുതക്ക് ആകെ സംശയമായി. ഇതൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തലേ ദിവസം അവിടെ കേട്ട സംസാരം, അതിനെക്കുറിച്ചൊക്കെ ഉണ്ണി ചെറുതിങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവർ നുണ പറഞ്ഞാണ് എലീനെ കണ്ട് ചിരിച്ചാണെന്നൊക്കെ പറഞ്ഞൊന്നും തൽക്കാലം വിശ്വസിച്ചില്ല. അതുമാത്രമല്ല, ഉണ്ണിയമ്മയുടെ മുറിയിലേക്ക് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ് ആര്. മൊത്തം പരിശോധിച്ചു, തുപ്പിൽ കോളാമ്പി കണ്ടു. തുപ്പിൽ കോളാമ്പിയിൽ തുപ്പിൽ ഒരുപാട് കണ്ടു. ഒരാള് വെത്തിൽ മുറിക്കൽ ഇത്രയധികം തുപ്പിലുണ്ടാവൂലല്ലോ. ഉണ്ണിയമ്മ വിളിച്ചു, ആരാണ് ഇവിടെ വന്നത്? പണ്ടത്തെ കേസ് അന്വേഷണത്തിന്റെ ഒരു തുമ്പാണ്. ഇത്രയൊന്നും അടക്കിയും വെത്തിലൊന്നും ആവശ്യമില്ലല്ലോ, കൊളാമ്പി നിറയെ മുറുക്കി തുപ്പിയിട്ടിരിക്കുന്നുണ്ട്, ആരാണ് ഇവിടെ? അമ്പടിക്കള്ളി എന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞു. അങ്ങനെ കിടക്ക പൊന്തിച്ച് നോക്കുമ്പോൾ അതിനകത്തൊരു കത്തി കിട്ടി, ആയുധം. നമ്മുടെ യോദ്ധാക്കളൊക്കെ മറന്നു പോകും സാധാരണ കഥയുടെ ഒരു ട്വിസ്റ്റിന് വേണ്ടി. കത്തിയിലൊക്കെ മേഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ പോലെ തറവാട്ടിന്റെ പേരുണ്ടാവും. പാലാട്ട് വക, കപ്പുള്ളി പാലാട്ട് വക എന്ന് ആ കഠാരയിലുണ്ട്. ഇത് വലിയ തുമ്പായില്ലേ. ഉണ്ണിച്ചിരുത ഈ കത്തി കഠാര പാലാട്ട് തറവാട്ടിൽ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു. ആങ്ങളമാരോട് പറഞ്ഞില്ല. ആങ്ങളമാരോട് പറഞ്ഞാൽ അവൾക്ക് സ്നേഹം കൂടുതൽ കൊച്ചുപെങ്ങളോടായതുകൊണ്ട് അവളെ കാര്യം വരെ ശിക്ഷിക്കില്ല എന്നുള്ള ഉറപ്പുണ്ടല്ലോ. അതുകൊണ്ട് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് ഉണ്ണിച്ചിരുത ആലോചിച്ചത്. അവൾ എന്ത് ചെയ്തെന്നറിയോ, ഈ കത്തി പാലാട്ട് തന്നെയാണെന്ന് ഉണ്ണിച്ചിരുതക്ക് ബോധ്യമാണ്, വിശ്വാസമാണ്. വള്ളോപ്പുലയൻ്റെ മീൻ വെട്ടുന്ന കത്തിയാണ് നമ്പിക്കത്തി എന്ന് പറയും, മുറിച്ചുള്ള കത്തിയാണെന്നാണ് ഉണ്ണിയമ്മ പറഞ്ഞത്. പണപ്പെട്ടി തുറന്ന് 16 പണം എടുത്തിട്ട് വേഗം കൊല്ലക്കുടിയിലേക്ക് പോയാർ ഉണ്ണിച്ചിരുത. അവിടെ ഉമ്മറത്ത് പെരുങ്കൊല്ലനുണ്ട്. പെരുങ്കൊല്ലനോട് പറഞ്ഞു, ഈ കത്തി ആരതാണ്? പറഞ്ഞൊരു സംശയമില്ല, പാലാട്ട് തറവാട്ടിലെ കോമൻ തമ്പുരൻ്റെ കത്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിച്ചിരുത പറഞ്ഞു, ഈ കത്തി കോമൻ്റെതല്ല, വള്ളപ്പുലയോൻ്റെ കത്തിയാണ്. ആര് ചോദിച്ചാലും നീ അങ്ങനെയേ പറയാവോ? അയ്യോ അങ്ങനെയല്ല, ഇത് കോമൻ്റെ തന്നെയാണ്, കോമൻ്റെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവിടെ മടിയിൽ 16 പണം കൊടുക്കും, കയ്യിൽ വെച്ചോളൂ, ആര് ചോദിച്ചാലും എന്ത് പറയണം?
0: വള്ളപ്പുലയൻ്റെ
2: കത്തിയാണ് പറയാവെന്ന് പറയും. അങ്ങനെ നിർബന്ധിച്ച് അതിന് തയ്യാറായി, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളെ നിന്നൊക്കെ ഭീഷണിപ്പെടുത്തും, കാരണം 90-ആം വീട്ടിലെ പെങ്ങളാണല്ലോ. അങ്ങനെ പെരുങ്കൊല്ലൻ സമ്മതിച്ചു. നേരെ ഉണ്ണിച്ചിരുത എവിടത്തേക്ക് പോയി? ആങ്ങളമാരുടെ അടുത്തേക്ക് പോന്നു. അപ്പോൾ ആങ്ങളമാരോട് എന്താ പറയുന്നത്?
0: വള്ളപ്പുലേൻ്റെ കത്തി,
2: ആ നിങ്ങളറിയോ, നമ്മുടെ ഉണ്ണിയമ്മയുടെ അകത്തുനിന്ന് വള്ളോപ്പുലേൻ്റെ കഠാര കിട്ടി. വള്ളോപ്പുലേൻ അന്നത്തെ ജാതി വ്യവസ്ഥയിൽ താഴ്ന്ന ജാതിക്കാരാണ്. അപ്പോൾ താഴ്ന്ന ജാതിക്കാരെയെ തറവാട്ടിന് ചേരാത്ത ഒരു ചെറുപ്പക്കാരനെ അകത്ത് താമസിപ്പിച്ചു ഉണ്ണിയമ്മ. അപവാദം കോമനാണെന്ന് പറഞ്ഞ് ഒരു പക്ഷെ സമ്മതിക്കുമായിരിക്കും അവർ, അല്ലേ? തറവാട്ടുകാരല്ലേ, അതുകൊണ്ടാണ് ഈ സൂത്രം പ്രയോഗിച്ചത്. ഉടനെ ഓപ്പമാര് കത്തി നോക്കി, അത് കൊല്ലനോട് ചോദിച്ച് കൺഫേം ആക്കണല്ലോ. കൊല്ലനോട് ചോദിച്ചപ്പോൾ കൊല്ലൻ എന്ത് പറയും?
0: വള്ളോപ്പുലേൻ്റെ,
2: കാരണം കൊല്ലനറിയാം ഇത് കോമൻ്റെ ആണെന്ന്. പക്ഷെങ്കിൽ ഉണ്ണിച്ചിരുത പറഞ്ഞ് പൈസ കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ട്, ഇത് നാടുവാഴിയുടെ കത്തിയൊന്നുമല്ല, ഇത് മത്സ്യം മുറിക്കുന്ന വള്ളോപ്പുലേൻ്റെ കത്തിയാണ്, ഇതിന് മീൻ നാറുന്നുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ തറവാട്ടിൻ്റെ മാനം കെടുത്തി ധിക്കാരി എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയമ്മയുടെ പിന്നാലെ എല്ലാവരും കൂടി പോവുകയാണ്. അവൾ വീണ്ടും മൗനം പാലിച്ചു. ഇളയ കുറുപ്പിന് അല്പസ്നേഹമുണ്ട്, നമ്മുടെ കടവാങ്കോട്ട് മാക്കും കഥയിലും അങ്ങനെയുണ്ട്. ഉണ്ണിയമ്മയോട് അല്പസ്നേഹമുണ്ട്, മറ്റുള്ളവരൊക്കെ വളരെ ദേഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ചെയ്യുന്നറിയോ? കോല് കൊണ്ടടിച്ച് പുറം പൊളിക്കും, വാള് കൊണ്ട് നിന്നെ വെട്ടി നുറുക്കും, ഇരട്ടക്കുഴൽ തോക്ക് കൊണ്ട് വെടിവെച്ച് കൊല്ലും, കഴുമരത്തിൽ ജീവനോട് കെട്ടിത്തൂക്കും, കൊടും വിഷം തൊണ്ടയിലൊഴിച്ച് നീട്ടിക്കൊല്ലും. ഇങ്ങനെ പല പല ശിക്ഷകളാണ് ഇവൾക്ക് വിധിക്കാൻ പോകുന്നത്, ഒരുപാട് ഭീഷണികളാണ്. അതെല്ലാം ഉണ്ണിയമ്മ കേട്ടു, ഒരു ഭാവ വ്യത്യാസമില്ലാതെ കുറുപ്പന്മാരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കലാണ്. ഉണ്ണിച്ചിരുത വിളിച്ചിട്ട് പറഞ്ഞു, തനിഷ്ടക്കാരിയാണ് ഇവള്, ഒരു പാഠം പഠിക്കണം, ഒരു വസ്തു പോലും ഒക്കെ കൊടുത്തു പോകാൻ പാടില്ല, പൊരുവെയിലെത്തി നിർത്തണം, വെയിൽ മുഴുവനെ കൊള്ളുക, വയറ് പൊകഞ്ഞാൽ പോലും ഒരു വറ്റ് ചോറോ തൊണ്ട വരണ്ട ആളോ ഒരൊറ്റ വെള്ളമോ കൊടുത്തു പോകരുത്. ദേഷ്യത്തോടെ കുറുപ്പന്മാരങ്ങോട്ട് പോയി, വെയിൽ കൊള്ളുകയാണ് ഉണ്ണിയമ്മ, അത് കണ്ട് ചിരിക്കുകയാണ്. ഉണ്ണിച്ചിരുത ഇത് ആരറിയണം? ഇനി
1: കോമൻ
2: അറിയണല്ലോ, എന്നാലേ അവയ്ക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഈ സമയത്ത് ഇളയ കുറുപ്പിന്, 7-ാമത്തെ കുറുപ്പിന് ഉണ്ണിയമ്മയോട് അല്പം സ്നേഹം തോന്നുന്നുണ്ട്. ഉണ്ണിയമ്മയുടെ അടുത്ത് വരും, അവൾക്ക് കുറച്ച് വെള്ളം കൊടുക്കും, കുറച്ച് ആഹാരമൊക്കെ കൊടുക്കും, എന്നിട്ട് പറയും, നീ സത്യം പറയണം, ഈ കനത്ത വെയിൽ സഹിച്ചിരിക്കുകയല്ലേ നീ, അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യം നീ പറയണം, വള്ളോപ്പുലിയൻ തന്നെയാണോ നിൻ്റെ അടുത്ത് വന്നതെന്നൊക്കെ പറയും. ഈ സമയത്ത് നിങ്ങളെന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എനിക്ക് വിഷമമൊന്നുമില്ല, പെരുങ്കല്ലം പറഞ്ഞത് നിങ്ങളും കേട്ടല്ലേ, വള്ളോപ്പുലിയൻ തന്നെയാണ് എൻ്റെ അകത്ത് വന്നതെന്നൊക്കെ പറയും. കാരണം കോമനാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കോമൻ എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കുമോ എന്നുള്ളൊരു ഭയമാണ് ഉണ്ണിയമ്മക്ക് ഉണ്ടായത്. ഇളയ കുറിപ്പ് മറ്റൊന്നും പറയാനില്ല, അദ്ദേഹം അവിടുന്ന് പോകുന്നു. പിന്നെ അയൽക്കാരി പെണ്ണുങ്ങളൊക്കെ കൂട്ടം ചേർന്ന് അവിടെ വരും, കാരണം അപവാദമാണ്, സദാചാര കുറ്റല്ലേ. വെയിൽ കൊണ്ട് വാടി നിൽക്കുന്ന ഉണ്ണിയമ്മയെ കണ്ടവരൊക്കെ സഹതാപത്തോട് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ സ്വയം നരകിക്കുന്നത്? വള്ളോപ്പുലേനല്ലാന്ന് അവർക്കൊക്കെ അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം ഉണ്ണിയമ്മയും കോമനും തമ്മിലുള്ള പ്രണയം, അതുകൊണ്ട് അത് പറഞ്ഞൂടെ നിനക്ക് എന്നൊക്കെ പറയും. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല, എനിക്കേതായാലും ചീത്ത പേര് വീണ് കഴിഞ്ഞു. പെരുങ്കൊല്ലൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത് വള്ളോപ്പുലേനാണെന്നും തീരുമാനമായി, എൻ്റെ തലവിധി ഇങ്ങനെയാണ് എന്ന് സങ്കടത്തോടുകൂടി പറയും. ഈ സമയത്ത് മഹാരാജാവ് നാടുവാഴുന്നയാള് അതുവഴി വരും. രാജാവ് ഇങ്ങനൊരു ശിക്ഷ വിധിച്ചത് കണ്ടപ്പോൾ 90-ാം വീട്ടിലെ കുറുപ്പന്മാരെ വിളിച്ച് ചോദിച്ചു, എന്താണ് ഇങ്ങനെ സംഭവം? 90-ാം വീട്ടുകാർ പറയും, ഇങ്ങനെ തറവാട്ടിനെ ചേരാത്ത ഒരാള് രാത്രി അകത്ത് താമസിപ്പിച്ചതിൻ്റെ ശിക്ഷയാണെന്നൊക്കെ പറയും. അപ്പം ഏതായാലും നിങ്ങൾ കഴിവേറ്റാനൊന്നും പോകണ്ട, വധശിക്ഷ വിധിക്കൊന്നും വേണ്ട, ആ അധികാരം ഞാൻ ആർക്കും തന്നിട്ടില്ലെന്ന് നാടുവഴി പറയും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം മാത്രമേ വലിയ ശിക്ഷ നൽകേണ്ട കാര്യമുള്ളൂ. ഇന്നത്തേക്ക് 7 നാൾക്കകം യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്നെ അറിയിക്കണമെന്ന് നാടുവഴി ഉത്തരവിട്ടിട്ടാണ് പോകുന്നത്. ഈ സമയത്തും അവിടെ വിലക്കുണ്ടായിരുന്നു, ചോറോ വെള്ളമോ ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് വിലക്കുണ്ടായിരുന്നു. രണ്ട് ദിവസം കഴിഞ്ഞു. മൂന്നാം ദിവസം ഉണ്ണിയമ്മ കുളിക്കാനായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തീയെ ചെറുക്കൻ അതുവഴി വന്നു. അവനെ കൈകൊട്ടി വിളിച്ചു. എന്നിട്ട് ഒരു ഓലയും എഴുത്താണിയും ആവശ്യം. എന്തിനായിരിക്കും? കോമന് വിശദമായ കത്തെഴുതി, അന്നത്തെ പ്രണയലേഖനം. ഇത് എഴുതി കഴിഞ്ഞിട്ടാകുമ്പം അന്നത്തെ പോസ്റ്റ്മാൻ ആരാണ്? തത്തകളാണ്. പഞ്ചവർണ്ണ തത്തയുടെ കാലിൽ വെച്ച് കെട്ടിക്കൊടുക്കലാണ്. അങ്ങനെ പഞ്ചവർണ്ണ തത്ത ഓലയും കൊത്തി നേരെ പാലാട്ട് തറവാട്ടിൻ്റെ മുറ്റത്തെത്തി. അവിടെ കൊങ്കിയമ്മയുണ്ട്. കൊങ്കിയമ്മയുടെ കൈകളിലാണ് ഈ കത്ത് കിട്ടുന്നത്. കൊങ്കിയമ്മ അത് മകനെ കാണിച്ചു, കാണിക്കാതിരുന്നിട്ടില്ല. ആ കാണിച്ചു മകന്. അത് പുതിയ ഒരു ട്വിസ്റ്റ് ആണല്ലേ, കാണിക്കാതിരിക്കുക, മകൻ അറിയാതിരിക്കുക. എന്നിട്ട് തന്നെ സ്വീകരിക്കില്ലെന്ന് കരുതി ഉണ്ണിയമ്മ വിഷമിക്കുക. അതൊന്നും അല്ല സംഭവിച്ചു. നേരെ കൊങ്കിയമ്മ മോനോട് പറഞ്ഞു, മോനെ ഇങ്ങനെയൊരു വിഷയമുണ്ട്, നീ ഉടനെ തന്നെ പോയിട്ട് അവളെ രക്ഷിക്കണം, കൂട്ടിക്കൊണ്ടുവരണം. അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോയാലും നടക്കില്ല, അമ്മാവനെ പോയി കാണണം. അങ്ങനെ ഉദയനൻ്റെ വീട്ടിലേക്ക് പോവാണ് ആര്, കോമൻ. ആർച്ചേക്കുട്ടി കൊങ്കയമ്മയോട് 90-ാം വീട്ടിൻ്റെ പരിസരത്തേക്ക് പറഞ്ഞേക്കുന്നൊക്കെയുണ്ട് കോമൻ, അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ അവിടെ പാലാട്ടെത്തുകയും വിവരങ്ങളൊക്കെ അറിഞ്ഞ് കോമൻ സന്തോഷിക്കുന്നു. ആർച്ച നമ്മുടെ നേരത്തെ പറഞ്ഞ പേറ്റിച്ചുതള്ള അവരെ അങ്ങോട്ട് അയക്കുന്നു. അവർക്ക് പണവും കൂലിയൊക്കെ പ്രതിഫലങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. കോമൻ അത് ഒരു ഓപ്പറേഷന് വേണ്ടി തയ്യാറാവുകയാണ്. അതിനാണ് അമ്മാവനെ കാണാൻ വേണ്ടി പോയത്. തച്ചുള്ളി വീട്ടിലെത്തി അമ്മായിനെ വിളിച്ചു. ചീരു അമ്മായിയാണ്. ഉദയനനെ കുറേ ഭാര്യമാരുണ്ടല്ലോ അല്ലേ. ചീരു അമ്മായിനെ വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഉദയനൻ അവിടെ വരുന്നത്. ഉദയനനെ കാണുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ, ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പം കണ്ട ഉടനെ എന്ത് പറഞ്ഞു?
0: അമ്മാവാ.
2: അമ്മാവനെ വിളിച്ചു. അപ്പോൾ കുങ്കിയമ്മയുടെ മകനാണെന്ന് പറഞ്ഞ് ആദ്യം ദേഷ്യപ്പെട്ടു. എന്താ, ഞാൻ സമ്മാനങ്ങളായിട്ട് വന്നപ്പോൾ എൻ്റെ അമ്മനെ കാര്യങ്ങളൊക്കെ എല്ലാം വിശദമായി പറഞ്ഞപ്പോഴ് ഉദയനക്കുറുപ്പിൻ്റെ ദേഷ്യമൊക്കെ മാറി. അങ്ങനെ സഹായിക്കാൻ മേറ്റു. പിന്നീട് ഉദയനനും നമ്മുടെ മരുമകൻ കോമനും കൂടിയാണ് 90-ാം വീട്ടിലേക്കുള്ള വരവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ദിവസം നമുക്ക് അയ്യപ്പൻ കാവിൽ പൂരം നടക്കുന്ന ഒരു ദിവസമാണ് ഇവർ പോകുന്നത്. അവിടെ ഈ സമയത്ത് ഉണ്ണിച്ചിരുത ഒരു കാഴ്ച കണ്ടു. ആനപ്പുറത്ത് നെഞ്ചു വിരിച്ചിരിക്കുന്ന പാലാട്ട് കോമൻ ഉണ്ണിയമ്മയും എല്ലാവരും ആങ്ങളമാരൊക്കെ എവിടെയുള്ളത്? അയ്യപ്പൻ കാവിലെ പൂരം ആഘോഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണുന്നു. അപ്പൊ എന്ത്
0: സംഭവിച്ചിട്ടുണ്ടാകും?
2: തറവാട്ടിൽ പോയി ഉണ്ണിയമ്മയെ രക്ഷിച്ചു. അതിന്റെ കഥകളൊക്കെ ഈ പാട്ടിൽ ദീർഘമായിട്ട് വിവരിക്കുന്നത്, നമുക്ക് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ആനപ്പുറത്ത് കയറിയിട്ട് അയ്യപ്പൻ കാവിൽ ഒരു വലിയ അതിഥി വരുന്നതാണെന്ന് ആൾക്കൂട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കലാണ്. ആനപ്പുറത്ത് ഒരാൾ വരുന്നു. ആനപ്പുറത്ത് പാലാട്ട് കോമൻ ഇരിക്കുന്നു, അരികിൽ ഉണ്ണിയമ്മ ഇരിക്കുന്നു. എങ്ങനെ രക്ഷപ്പെട്ടു? അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കുറുപ്പന്മാരൊക്കെ ഓടി വന്നു. ആനക്ക് ചുറ്റും നിന്ന് കോമൻ മെല്ലെ താഴെ ഇറങ്ങി. നമ്മുടെ ഉണ്ണിയമ്മയും താഴെ ഇറക്കി. കൂടെ ഉദയനുണ്ട്. കുറുപ്പന്മാർക്ക് ആകദേശം പിടിച്ചു. അവര് വാളെടുത്തു. പിന്നെ വലിയൊരു ആക്രമണത്തിന്റെ ഒരു ഒരുക്കമാണ്. ഈ ഇവരെയൊക്കെ പ്രതിരോധിക്കാൻ ആരൊക്കെയുണ്ട്? ഉദയനനുണ്ട്, കോമനുണ്ട്. രണ്ട് മൊത്ത പോരാളികളാണ്. ഒരു ചെറിയ ഏറ്റുമുട്ടലിൽ തന്നെ കുറുപ്പന്മാരൊക്കെ അവിടെ പരാജിതരായി. പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ണിയമ്മയുടെ മുറിയിൽ വന്നത്? കോമനായിരുന്നു. കോമന് ഉണ്ണിയമ്മയോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. രണ്ട് വലിയ തറവാട്ടുകാരാണ്. ആ തറവാട്ടുകാർ തമ്മിൽ ബന്ധം ഉണ്ടാവണം. അങ്ങനെ കുറുപ്പന്മാരൊടുവിൽ സമ്മതിച്ചു. അപ്പോൾ ഉണ്ണിച്ചിരുത നുണ പറഞ്ഞിട്ടാണ് ഏതോ ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാളെയാണ് കയറ്റിയ തറവാട്ടിന് മാനക്കേടുണ്ടാക്കിയത് എന്നൊക്കെയുള്ളത് ഉണ്ണിച്ചിരുതയുടെ ആരോപണങ്ങൾ അപവാദങ്ങൾ മാത്രമാണെന്ന് അവർക്ക് അവരെ ബോധിപ്പിച്ചു. കുറുപ്പന്മാർ ഉദയനോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ ഉണ്ണിയമ്മയും
1: കോമനും
2: ഒന്നിച്ചു, സുഖമായിട്ട് ജീവിച്ചു.
0: ശുഭപര്യവസായി.
2: ചെറിയൊരു കഥയാണ്, കാരണം വടക്കൻ പാട്ടില് ദീർഘമായ ഒരു കഥയാണ് പാലാട്ട് കോമനെ കുറിച്ച് പറയുന്നത്. പാലാട്ട് കുഞ്ഞിക്കണ്ണനെ കുറിച്ചുണ്ട്. പാലാട്ട് കുഞ്ഞിക്കണ്ണനെ കുറച്ചും കൂടി കോമന്റെ മരുമകനോ അല്ലെങ്കിൽ അനുജനോ അങ്ങനെ ഏതൊരു തറവാട്ടിൽ വരുന്നതാണ്. ഇത് വളരെ ഒരു പഴയ കഥയാണ്. വടക്കൻ പാട്ട് സിനിമ പാലാട്ട് കോമൻ എന്ന പേരിലും അതുപോലെ ഒരു നാടകമുണ്ട്. പാലാട്ട് കോമൻ എന്ന പേരിൽ നാടകമൊക്കെ ഉണ്ട്. നാടുവാഴിത്തത്തിന്റെ കാലത്തെ ചില ബന്ധങ്ങളും ചില ശീലങ്ങളും നിയമങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ പറ്റും. പാലാട്ട് കോമനെ കുറിച്ചുള്ള കഥ നമുക്ക് തൽക്കാലം
0: നിർത്താം.
1: നന്ദി,
0: നമസ്കാരം. ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: Is it 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാറിൽ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

0: ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029789896. നമ്പർ ഒരിക്കൽ കൂടി: 0409029789896. മറക്കാതെ കേൾക്കുക, മറക്കാതെ പങ്കെടുക്കുക. റേഡിയോ മലബാർ, ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം മഴ.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: എന്നിട്ടും എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannuroff, Simbolo and Collar, other brands, Grandfos, Hutik, Vox Lanit,
1: phone 9496420880,
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni.
2: ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഗാനം. ചിത്രം നരസിംഹം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കല്ലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
4: പുരാവസ്തു എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാർ പാടിയ ഗാനം.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്. മട്ടന്നോഴ്, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17. 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: സുജാത പാടിയ ഗാനം കേൾക്കാം. ചിത്രം കേൾക്കാത്ത ശബ്ദം.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: വിമാന യാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടം കുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836.
1: 9447-371-836.
0: 8078-502-836.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കല്ലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ്

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140, 7025 9001 8.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 1999 പുറത്തിറങ്ങിയ പഞ്ചപാണ്ഡവർ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
3: നുഴഞ്ഞു കയറണേ, നീ എന്താ പാകിസ്ഥാന്റെ ആളാ? നുഴഞ്ഞു കയറാതെ കാറുകളല്ല.
4: ഞാൻ വണ്ടി കയറാൻ വന്നതാ. ദേ വണ്ടി പോയി, ഞാൻ എന്ത് ചെയ്യും?
3: ഓ, വണ്ടി കയറാൻ വേണ്ടിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇത് റോട്ടിൽ ഇറങ്ങിക്കും, വല്ല തമിഴ വണ്ടി വന്ന് കേറി പൊക്കോളും.
4: ഒരു പാക്കറ്റ് വിൽസ് 100 രൂപ കഴിഞ്ഞുണ്ടാവല്ലോ അല്ലേ? അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. അയ്യോ, ബസാറിന്റെ 100 രൂപ കൊണ്ടുപോയി. ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. 20 രൂപയ്ക്ക് പകരം ബസാറിന് ഞാൻ 100 രൂപ കൊടുത്തുപോയി.
5: ഇത് ഇവനെ പോലുള്ള ഒരു സ്ഥിര പരിപാടിയാ, മര്യാദക്ക് കാശ് കൊടുത്തിട്ട്
4: കൂടാ. അങ്ങനെ പറയരുത് ചേട്ടാ, ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനാണ്. എന്റെ പൊന്നു ചേട്ടനല്ലേ, എനിക്ക് ശ്ലോകം അറിയാം. ഓം സത്സവതൂർപരിണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ നു യംഗ്.
5: നിന്നെ കണ്ടിട്ട് കള്ള രക്ഷമുണ്ടല്ലോ.
4: അത് എന്റെ കുറ്റല്ല, എന്റെ അച്ഛന്റെ കുറ്റാ. ചേട്ടൻ ഒരു പണി, ഈ വിൽസ് തിരിച്ചെടുത്തോ.
5: അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി.
4: പള്ളി എവിടെയാ? അയ്യോ, ഇതെടുക്കരുത്. അങ്ങ് പാട് കൂടി കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാനുള്ളതാ.
5: കല്ലൂർക്കാരന്റെ വീടോ?
4: അതെ, ഞാൻ കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാ.
5: കല്ലൂർക്കാരന്റെ
4: വകയിലൊരു റിലേറ്റീവ്സാ. അനീന സ്വന്തം ബ്രദർ.
6: ഇവന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു, ഇല്ലെങ്കിൽ എന്റെ കാര്യം പോക്ക.
7: എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. കല്ലൂർക്കാടിനോട് കാര്യം പറയരുത്.
8: കല്ലൂർക്കാടിന് ഈ നാട്ടിൽ ഇത്രയും വലയോ?
7: കുടിക്കാൻ എന്താ വേണ്ടത്? പെപ്സിയോ കൊക്കോ കോളയോ?
4: വേല മനസ്സിലിരിക്കട്ടെ ചേട്ടാ, എന്നിട്ട് അതിന്റെ കൂടി പൈസ എന്റെ വാങ്ങിക്കാനല്ലേ ഞാൻ കുട്ടിക്കണ. കഞ്ഞിയില്ല എന്തിന്?
2: കെ കെ ഹരിദാസ് സംവിധാനം ചെയ്ത് 1999 നവംബർ 26 പുറത്തിറങ്ങിയ ഒരു ജനപ്രിയ മലയാളം ആക്ഷൻ കോമഡി ചലച്ചിത്രമാണ് പഞ്ചപാണ്ഡവർ. അക്കാലത്തെ മുൻനിര ഹാസ്യ സ്വഭാവ നടന്മാർ അണിനിരന്ന ഈ ചിത്രം ഇന്നും അതിൻ്റെ മികച്ച കോമഡി രംഗങ്ങളാൽ പ്രേക്ഷക മനസ്സുകളിൽ നിലനിൽക്കുന്നു. ഒരു രാജകുടുംബത്തിലെ രാജകുമാരിയെ വധിക്കാൻ വില്ലന്മാർ ഏൽപ്പിക്കുന്ന 5 തദ്ദേശീയ ഗുണ്ടകളുടെ കഥയാണിത്. കൊലപാതകം ആസൂത്രണം ചെയ്യാൻ വേണ്ടി ഇവർ ഒരു സിനിമ ഷൂട്ടിംഗ് സംഘത്തിന്റെ വ്യാജേന കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറുന്നു. എന്നാൽ കൊട്ടാരത്തിൽ എത്തിയ ശേഷം രാജകുമാരി അനുഭവിക്കുന്ന ദുരൂഹമായ ഭൂതകാലത്തെക്കുറിച്ചും അവർ നേരിടുന്ന അനീതികളെക്കുറിച്ചും ഈ സംഘം മനസ്സിലാക്കുന്നു. അതോടെ അവർ മനസ്സുമാറി രാജകുമാരിയെ കൊല്ലുന്നതിന് പകരം അവരുടെ സംരക്ഷകരായി മാറാൻ തീരുമാനിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം.
4: എങ്ങനെ മനസ്സിലായി?
9: എങ്ങോട്ടാ പോകേണ്ടത്?
4: കല്ലൂർക്കാരന്റെ വീട്ടിലേക്ക്. കല്ലൂർക്കാരനെ അറിയോ?
10: വകയിലൊരു ബന്ധുവാ.
4: അയ്യോ, ഇയാളവിടെ ഓട്ടർഷിട്ട് മോളി പോയോ? ഓട്ടേട്ടാ, ഈശ്വര, ഇത് എന്തൊരു നാട്! വഴി ചോദിച്ച വണ്ടിട്ട് ഓടണം തെണ്ടികളോ? ഹായ് അപ്പൂപ്പന്താടി, നല്ല രസം. മാഷെ, ഞാനേ കല്ലൂർക്കാരന്റെ അനീന. കല്ലൂർക്കാരന്റെ വീട് ഏതാ?
5: എന്തോ?
4: ഞാനീ കല്ലൂർക്കാരന്റെ സ്വന്തം അനീന. കല്ലൂർക്കാരന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാന്ന്?
5: സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ പാടില്ല തെണ്ടി.
4: ഇയാളോട് ചോദിച്ച ഞാനാണ് തെണ്ടി.
5: ഏതായാലും ഇപ്പൊ പേപ്പർ വായിക്കാന്നുള്ള സുഖമുണ്ട്.
6: യുദ്ധത്തിന്റെ കളി.
3: അതെ മാഷേ, ഈ കല്ലൂർക്കാരന്റെ വീടാതാ. കല്ലൂർക്കാരൻ അറിയോ?
6: അറിയുന്നോ? കല്ലൂർക്കാരന്റെ ആരാ?
3: വകയിലൊരു അനീനാ, നാട്ടീനാ.
5: ഏത് വകയില്?
3: വകയിൽ എന്ന് പറഞ്ഞാൽ കല്ലൂർക്കാരന്റെ പെങ്ങളുടെ മോന്റെ മോളായിട്ട് വരും. അനിയൻ. അനിയൻ
6: എന്താ പേര്?
3: സത്യനാരായണൻ. ബ്രാഹ്മണനാ, സംശയിക്കണ്ട, ശുദ്ധ ബ്രാഹ്മണൻ. അച്ഛന്റെ അതേ കളറാ, ഗ്യാരണ്ടി കളറേ.
7: ആരാണോ കല്ലൂർക്കാടന്മാര്?
3: അയ്യോ അയ്യോ, ഞാൻ കല്ലൂർക്കാടന്റെ ആരുമല്ല. എന്റെ പൊന്നു സാറേ, ഞാൻ കല്ലൂർക്കാടന്റെ
6: അനിയനാണ്. അഞ്ചാമത്തെ അനിയൻ സത്യ. എനിക്കെല്ലാം അറിയാം.
7: ഈശ്വര, ഇയാൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ?
6: കർത്താവാണ് കുഞ്ഞിനെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. ഇതാ, ഇത് 10,000 രൂപയുണ്ട്. കല്ലൂർക്കാരനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. ജോണിച്ചൻ തന്നാന്ന് പറഞ്ഞാ മതി. വരട്ടെ.
5: പ്രിയപ്പെട്ട അമ്മയ്ക്ക്, എനിക്കിവിടെ കല്ലൂർക്കാടൻ കമ്പനി ജോലി കിട്ടി. ദിവസവും 10,000 രൂപയാണ് ശമ്പളം. അത് ചിലപ്പോൾ 15 ആകാം, 20 ആകാം. ഇക്കണക്കിന് പോയാൽ അടുത്ത് തന്നെ ഞാനൊരു കോടീശ്വരനായി തീരും. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ബഹുമാനമാണ്. ദിവസവും 3-4 പേരെങ്കിലും എൻ്റെ കാല് പിടിക്കാറുണ്ട്. കല്ലൂർക്കാട മുതലാളിയെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. അങ്ങനെ കാണുന്നൊരവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ നാഡീവ്യൂഹം സ്തംഭിക്കുന്നു. കല്ലൂർക്കാടൻ ഒരിക്കലും എന്നെ നേരിൽ കാണരുതെന്ന് അമ്മ ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്ന് സ്വന്തം മകൻ സത്യനാരായണൻ, ബികോം.
6: എന്തിനാ സാറേ ആളെ കളിയാക്കണത്? ചേട്ടന്മാർക്ക് ഇത് പതിവുള്ളതാ. കുടിക്കണില്ലേ?
3: പിന്നെ
6: സാധാരണ കല്ലൂർക്കാടന്മാർ വന്നാൽ ഒരു 3-4 സോഡാകുപ്പിയെങ്കിലും പൊട്ടിക്കാറുണ്ട്. സാറങ്ങനെ അല്ലല്ലോ.
7: അപ്പ ഞാനൊരു 3-4 ബീറുകുപ്പിയെങ്കിലും പൊട്ടിക്കണം.
3: ഞാനാണ് കല്ലൂർക്കാരൻ അഞ്ചാമത്തനിയൻ പേര് സത്യ. ചങ്കുറ്റ സംശയം.

0: കസ്തൂരി, സിതാര, രാജൻ പി ദേവ്, ജഗദീഷ് ശ്രീകുമാർ, സ്ഫടികം ജോർജ്, ടിനി ടോം, അബു സലീം എന്നിവരാണ് ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്.
1: ഇവിടെ ഒരുപാട് കാറ്റുണ്ടല്ലോ, പിന്നെ നിന്റെ ടയറിന് എന്തിനാണ് കാറ്റ്?
2: കല്ലൂർക്കാരന്മാരെ, ചന്ദ്രാപ്പിതിക്കാരോട് കളി വേണ്ട. ഇത് ഞങ്ങളുടെ ഏരിയ, ഇവിടെ കിടന്ന് വേഷം കെട്ടിയോ മുട്ടി കീറും എല്ലാത്തിനെയും
1: കീറിക്കളയാൻ ഞങ്ങൾ എന്താ കടലാസ? എടാ ചന്ദ്രാപ്പി, നിന്റെ ഒരു കാലം കയ്യും തല്ലി പിടിക്കാനുള്ള കൊട്ടേഷനുമായിട്ടാ കല്ലൂർക്കാരന്മാർ വന്നിരിക്കുന്നത്.
3: മിക്കവാറും അതും കൊണ്ട് ഞങ്ങൾ പോകും.
4: എന്തിനാ പ്രശ്നമാക്കണത്? ആ കൈയും കാലം
2: കൊണ്ട് പിടിച്ചോ.
1: മുതലാളി പറഞ്ഞതുപോലെ ചന്ദ്രാപ്പിന് സണ്ണിച്ചന്റെ ഒരു കാലം കൈ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ചന്ദിച്ചന്റെ നിലവിളി ഒന്ന് കേൾക്കേണ്ടതായിരുന്നു.
5: കല്ലൂർക്കാടന്മാരെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അതറിഞ്ഞുകൊണ്ടല്ലേ ഞാനും ഏൽപ്പിച്ചത്.
6: പോയിട്ട് കാര്യമുണ്ടെന്നിഷ്ടാ അപ്പളേ, ആ കാശ കിട്ടക്കൊള്ളായിരുന്നു.
5: ഏത് കാശ്?
6: ഏത് കാശെന്നോ മുതലാളി, കല്ലൂർക്കാടന്മാരുടെ വേഷം കെട്ടോ,
1: തല പിടിച്ചിടിച്ചാ മതിലിട്ട് പഠിച്ചെടുക്കും.
5: ചൂടാകാതെ കല്ലൂർക്കാട, ഇന്നലെ അനിയൻ വന്ന് കാശ് മേടിച്ചോണ്ട് പോയി.
1: അനിയനാ? ഏത് അനിയൻ?
5: അഞ്ചാമത്തെ അനിയൻ.
6: അഞ്ചാമത്തെ അനിയൻ?
1: ആ മനസ്സിലായി മനസ്സിലായി, നമ്മുടെ അഞ്ചാമത്തെ അനിയൻ.
6: എടോ മുതലാളി, അവനോട് ഞാൻ ചോദിക്കും, ഇനി അവനല്ല കാശാ വാങ്ങിച്ചു വെച്ചാ കൂട്ടിന് പേര് ഇടുന്ന പോലെ നല്ല അസൽ ഇടിയാ ഞാൻ ഇടിക്കും. മനസ്സിലായോ? ഒന്നേ
7: അഞ്ചാമത്തെ ഞാനല്ല, ഞാനല്ല കാശ് വാങ്ങിച്ചത്, ഞാനല്ല കാശ് വാങ്ങിച്ചെടുത്തത് പറഞ്ഞില്ലേ.
1: അല്ല, ഇവന്റെ നാക്ക് മുറിച്ചെടുക്കടാ. ഇനി ഈ നാക്ക് പിന്നെ വേണ്ട.
6: നാവറക്കടാ ശാവി.
1: ഹലോ, കല്ലൂർ കാലൻ വർക്കിംഗ് സ്പീക്കിംഗ്.
6: പറഞ്ഞോ
2: അനിയൻ, എന്റെ കാര്യം പറഞ്ഞില്ലേ? 10,000 രൂപ അഡ്വാൻസും
6: കൊടുത്തിട്ടുണ്ടായിരുന്നു. 10,000 പ്ലസ് 10,000.
2: എന്താ എന്താ പ്രശ്നം?
1: ഇവിടെ തന്റെ കാശ് പിടിച്ച ഇവനാണോ?
2: അത് ഇയാളല്ല,
6: ഇയാളും
2: അല്ല, അഞ്ചാമത്തെ അനീന.
1: ഏതാണ് അഞ്ചാമത്തെ അനിയൻ?
7: അവൻ ഏത് കൊലകൊമ്പനായാലും ശരി, 24 മണിക്കൂറിനകം ഞാൻ അവനെ പൂട്ടും. എന്റെ ഈ നാക്കാണ് സത്യം.
8: കല്ലൂർക്കാടന്റെ അഞ്ചാമത്തെ അനിയൻ.
7: എങ്ങനെ കൊണ്ടുപോകണം നിന്റെ ഒരു എണ്ണല്? അല്ല കല്ലൂർക്കാരന്മാരായിട്ട് കളിക്കാനുള്ളത്? മുലപ്പാല് വേണ്ട, കേവലം നിപ്പിൾ പാല് കുടിച്ചിട്ടുള്ള
6: മാരാണ് മേടിച്ചോ. 2 കിലോ എന്താ പേര്?
9: ഹലോ, ആ തീയന്തോന്ന് ആടോ.
6: ഹലോ, ഒന്നുകൂടെ വന്ന്.
9: ഇങ്ങനെ ആടോ,
6: ഇവിടെ പുതിയതാണല്ലേ?
9: പഴയതാ, 10-28 വർഷത്തെ പഴക്കം കാണും.
6: എന്താ പേര്?
9: കല്ലൂർക്കാടന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? കല്ലൂർക്കാരന്മാരുടെ അഞ്ചാമത്തെ അനിയൻ.
6: സത്യ ാണ് അഞ്ചാമത്തെ തല്ലി അല്ലേ? കല്ലൂക്കാരന്റെ അഞ്ചാമത്തെ അനിയാ? ഒന്ന് നിന്നേ, കല്ലൂക്കാരന്റെ സ്വന്തം അനിയനാണോ?
9: എന്താ സംശയം?
6: വെറുതെ ചോദിച്ചാ, എനിക്കൊരു സഹായം ചെയ്യൂ, ഒരു ചെറിയ സഹായം.
9: എന്താ, ആരെങ്കിലും കൊല്ലാനാണോ?
6: അതിനൊന്നല്ല, ഇതാ നോക്ക്, ആ ഇരിക്കുന്ന ആളെ കഴിയും. അയാളെ നാവ് പിടിച്ച് വലിച്ച് മുഖം അടിച്ച് പൊളിക്കണം. 1,000 രൂപയാണ്.
9: ഒരു 2,000 രൂപ

0: ஆயுதம்
1: விடு.
2: ചേട്ടൻ, എനിക്കൊരു സഹായം ചെയ്യണം. ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു. ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെയ്തൊരു അടി തരാന്ന്. സാധിച്ചു തരണം.
3: എന്ത് തരും?
2: എന്ത് വേണം?
3: എന്ത് തരും?
0: 100 രൂപ.
3: 500 രൂപയും ആരും കേൾക്കാത്ത ഒരു പാട്ടും പാടണം.
0: ഒരടിക്ക് 500 രൂപയോ?
3: അവരടിക്ക് 500 രൂപ കുറഞ്ഞാ വാങ്ങിക്കാറില്ല.
2: 100, 200, 300, 400, 500
3: പിടി. ഇതെന്താ പാട്ട്?
0: ഈ പാട്ടിന്ന് അവരാരും കേട്ടിട്ടില്ല. നാക്ക് പുറത്തേക്ക് പിടി. 100 രൂപ ടിപ്പ്. മൊട്ടടിച്ചോ?
3: എന്തൊക്കെ ഇപ്പൊ ഒരു രസമുണ്ടായടാ. ഒരുത്തൻ വന്ന് എന്റെ കരണക്കുറ്റിക്കൊണ്ട് അടി തന്നു. ഞാൻ 500 രൂപ വേണോന്ന് പറഞ്ഞു. അവ 600 രൂപ തന്നിട്ട് പോയി മണ്ട. ഇതാ പറയുന്നത്, ബുദ്ധി വേണം കാശുണ്ടാക്കാൻ. ആ
0: എന്നാ പിന്നെ മറ്റേ കരണക്കുറ്റിയും കാറ്റ് കൊടുത്തു 500 രൂപയും കൂടി വാങ്ങണ്ടേ?
3: അതിനോ പോയില്ലേ
0: എന്റെ പൊന്നാര വർക്കി. അതാണ് അഞ്ചാമത്തനിയൻ സത്യ.
3: ചേട്ടാ, അറിയാൻ പാടില്ല, എനിക്കൊരു തെറ്റ് പറ്റിയത് എന്നോട് ക്ഷമിക്കണം ചേട്ടാ.
0: അയ്യോ ദേവി, അവരെണ്ണം
3: ചവിട്ടാ.
0: ഇതെങ്ങനെ സ്കൂൾ വിട്ട് വരണ മാതിരി
3: ചവിട്ടാ തണ്ടി. ഒരു വീക്കാൻ പറ്റുന്നു.
0: ആ ശനി ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ.
4: ഗഫൂർക്കണ്ടോ?
0: ഗഫൂർക്കാന്റെ ആരാ?
4: ഭാര്യ. ഇതെന്റെ മക്കളാ. ഇതെന്താ അങ്ങനെ പായ കൊടുത്ത്?
0: അത് കിടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഉടുത്തോണ്ട് നിക്കുക.
4: പാപ്പ, ഇതൊന്ന് ആരാ? പാപ്പ പാപ്പന്റെ കൂടെ ജോലി ചെയ്യുന്നരാ?
0: ഇത് വർക്കി മാമ. ഇത് ബാലൻ മാമ. ഇത് ലൂക്കോ മാമ. എല്ലാം ബാപ്പന്റെ ഫ്രണ്ട്സാ.
4: ഇന്നെന്താ നിങ്ങൾ കമ്പനി പോയില്ലേ?
0: കമ്പനി ഈ മാസം ഇനി ക്വട്ടേഷൻ ഇല്ല, അടുത്ത മാസം ചിലപ്പോ കണ്ടേക്കും.
5: അതെ ലൂക്കോ, ഒന്ന് വന്നേ. എന്റെ ശരിക്കുള്ള പണി എന്താണെന്ന് എന്റെ മക്കൾക്ക് അറിയില്ല. അതറിഞ്ഞ ഒരു ബേജാറാവും. പഠിച്ചോന്ന് വിചാരിച്ച പോലെ അത് അറിയിക്കരുത്.
3: മോള് ഏത് ക്ലാസ്സിലാ പഠിക്കണേ?
4: 9-ലാ.
5: അതെ, ഞാൻ ഇവരെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടിട്ട് വരാം.
3: ഒന്നിക്കേ
5: ഓ
3: ടൗണിൽ കൊണ്ടുപോയി ഓരോ ബിരിയാണിയും വാങ്ങിക്കൊടുത്ത് സിനിമയും കാണിച്ച് ജോലിയാക്കിട്ട് വായിച്ച. ഹായ്, ഇതെന്താ ഉഷ്ണേഷ്ട? നമുക്ക് ബിയറും കാച്ചാലോ. ഏ, ആ കോപ്പ കിട്ടുന്ന സാധനവും.
6: കോപ്പ കിട്ടുന്ന സാധനവും?
3: അതന്നെ, ആ ചോപ്പ് നിറത്തുള്ള ആ കോഴിച്ചാറേ.
6: ഓ, ചില്ലി ചിക്കൻ.
3: എന്തുട്ട് പണ്ടാണെങ്കിലും കൊണ്ടുവരാ ശവി.
6: ഒരു ചില്ലി ചിക്കൻ,
3: ഒരു ബിയറും വീശി, താൻ പറഞ്ഞ ചിക്കനും കഴിച്ച് ഒരു വിൽസി സിസറും വലിച്ച. ഹായ്, ഉഷാറായി.
7: എന്താണ് പരിപാടി? എണീക്കടാ, എണീക്കടാ, പോടാ. എന്താണ് നിനക്കൊന്നും പറഞ്ഞില്ല? പോടാ, പോടാ, പോടാ, എണീച്ച് പോടാ. പറഞ്ഞില്ലെങ്കിൽ നിന്നൊക്കെ മാറ്റിവിടണം. എണീച്ച് പോടാ, എഴുതേ. ഓ എന്തോ, അയ്യോ, നിന്റെ അടുത്തേക്ക് ഞാൻ സെപ്പറേറ്റ് വരണം. എണീച്ച് പോടാ, പോടാ, പോടാ, പോടാ, പോടാ.
8: ഏതവനടെ കല്ലൂർക്കാരനെ കണ്ടപ്പോ എണീക്കാൻ ഒരു മടി. എന്താണ് നിനക്ക് മൂലപ്പുഴിനെ സൂണ്ട?
7: എനിക്കിഷ്ടായി. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം.
9: ഞാനൊരു അസിസ്റ്റന്റിനെ തപ്പിക്കൊണ്ട് കിടക്കാണ്.
7: എന്താ പേര്?
3: എന്തുട്ടാ നിന്റെ പേര്?
7: തൃശ്ശൂക്കാരനാണ് കേടിയേ. കല്ലൂക്കാരന്മാർ കേട്ടണ്ട. നപ്പ് സാധനങ്ങൾ ഇഷ്ട അസലിടിയാ.
1: ഇല്ല കേട്ടിട്ടില്ല.
8: അയ്യേ അപ്പ പോയില്ലേ, ഇന്ന് അറ്റന്നല്ലേ കണ്ടപ്പോഴേ തോന്നി കല്ലൂർക്കാടന്മാരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അത്ര ആൾക്കാരും യൂറിയും പാസ് ചെയ്യും.
1: കല്ലൂർക്കാടന്റെ ആരാ?
8: കല്ലൂർക്കാടന്റെ ആരാന്നോ? കല്ലൂർക്കാടന്റെ അഞ്ചാമത്തനിയൻ.
9: പേര് സത്യ.
8: പിള്ളേർക്കൊക്കെ എന്നെ പേടിയാ.
1: കല്ലൂർക്കാടന്റെ സ്വന്തം അനിയനാ?
8: എന്താ സംശയം? സ്വന്തം അനിയനാ. ഒരച്ഛൻ പറ്റ രണ്ട് മക്കള്. ഞാനും കല്ലൂർക്കാടനും തമ്മിൽ വെരി ക്ലോസ് ബ്രദേഴ്സാ. ചേട്ടനാരാ? എന്റെ പേര്
1: ബാലൻ.
8: വെറും ബാലന? ഇനീഷ്യൽ ഒന്നും ഇടകടിയേ
1: ഇല്ല.
8: ആ എന്നാ കുടുംബ പേര് കാണാതിരിക്കില്ലല്ലോ. അതും ഇല്ലേ?
1: ഉണ്ട്, കല്ലൂർക്കാട്. കല്ലൂർക്കാടൻ ബാലൻ.
8: ഓഹോ, അയ്യോ ബാലേട്ടാ, അയ്യോ ബാലേട്ടാ, ഞാൻ ചമ്മി ബാലേട്ടാ. ബാലേട്ടാ എന്നെ മാറി നാറ്റിക്കരുത്, മാറി നാറിയ മഹാ പോറ ബാലേട്ടാ. ബാലേട്ടനെ മേശ എടുത്തോണ്ടെങ്കിൽ മനസ്സിലായില്ല ബാലേട്ടാ. ഞാൻ എല്ലാം പറയാം, ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാം പറയാം. ബാലേട്ടാ വാ ബാലേട്ടാ.
10: ഭാര്യക്കും മക്കൾക്കും ബിരിയാണി മേടിച്ചു കൊടുത്ത് കിടന്നുറങ്ങണം. മയ്യത്ത് പോലെ,
11: മയ്യത്ത് പോലെ കിടക്കണത്. അന്റെ വാപ്പയുണ്ട് ശൈത്താനെ. ഇപ്പൊ കുച്ചി
10: ഇപ്പൊ
11: സമയം എത്രയായി?
10: പതിനൊന്നായി കാണും.
8: 12 മണിയാവും. എത്ര മണിക്കൂർ കൂടി വേണം?
10: 12 മണിയാകാൻ. ഇനി
1: അയ്യോ, ഞാനവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. എന്റെ അമ്മയുടെ പകയിലൊരു അനിയത്തിന്റെ മോനാണ് നമ്മുടെ ശാലിച്ചേടെ മോൻ. ഇവന്റെ വീട്ടിലെ കൊറേ ഉപ്പും ചോറും ഞാൻ തന്നിട്ടുള്ള. ഞാൻ ആരും വരുമ്പഴേ ഇവന്താ ഇത്രേ ഉള്ളു, ഒരു കറുത്ത പന്നിക്കുരുടെ
8: അത്രയും
1: സൂത്രക്കാരന. ഇനി ഇവൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇനി നമ്മൾ 4 അല്ല 5 ആളാ.
10: പന്നി കൂടുതൽ ഇവിടെ ഒന്ന് ഷെയിൻ ചെയ്താലുണ്ടല്ലോ, ഇടിച്ചതിന്റെ ബോൾട്ടേൻ അളക്കും.
8: പോടത്തടിയോ.
12: ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾക്ക് വരികൾ രചിച്ചതും സംഗീതം നൽകിയതും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, ബിജു നാരായണൻ തുടങ്ങിയ പ്രമുഖ ഗായകർ ഈ ചിത്രത്തിൽ പാടിയിട്ടുണ്ട്. ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് രാജാമണിയാണ്.
1: പാതിരായ്ക്ക് മനുഷ്യനെ പേടിപ്പിക്കാൻ കന്നാലി.
13: അതേ
1: അതെയോ?
13: അയ്യോ അല്ല,
8: പൊട്ടന ബാലേട്ട ഊമയാണെന്ന്.
13: അയ്യോ അല്ല, ഇത് പ്രേതാ.
1: പ്രേതോ?
14: ആ ഒരു ദുർമരണം നടന്ന തറവാടായിരുന്നു. വലിയ തിരുമേനിയുടെ മരിച്ചുപോയ സഹോദരി കൗസല്യ തമ്പുരാട്ടിയുടെ ഒരേ ഒരു മകൻ ഉണ്ണിക്കുട്ടൻ തമ്പുരാൻ. ആ വടക്കുപുറത്തെ കുളത്തിൽ വീണാ മരിച്ചത്. പാവം നല്ല തിരുമേനിയായിരുന്നു. ആ തിരുമേനിയുടെ പ്രേതം ഇപ്പോഴും ഇവിടെ നിന്ന് പോയിട്ടില്ല. ഹോമങ്ങൾ ഒരുപാട് നടത്തി, പക്ഷെ ഫലം ഉണ്ടായില്ല. രാത്രി ആയാൽ ഈ തറവാട്ടി ആരും പുറത്തിറങ്ങി നടക്കാറില്ല.
1: ഓഹോ, അപ്പൊ ഇല്ലാത്ത പ്രേതത്തിന്റെ കാര്യ പറഞ്ഞ് കുടുംബത്തുള്ള അടിച്ചു മാറ്റില്ല.
13: അതേ
1: അതെയോ?
13: അയ്യോ അല്ല, ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് വരിക. വല്ലപ്പോഴും ഒരിക്കലേ അതിന് തരം കിട്ടാറുള്ളൂ. തിരുമേനി വിടണ്ടേ?
1: താനിപ്പോ ഒരു പാട്ട് കേട്ടാ
13: കൊട്ട് കേക്കാൻ മേല.
8: താനിപ്പോ ഒരു പാട്ട് കേട്ടില്ലെന്ന് ചെവിയും കേട്ടൂടെ, അത് കൂടെ കടച്ചു വെച്ചൊക്കെതൊന്ന് പൊക്കി വെക്കി. അതാരാ പാടിയേന്ന്?
13: അതോ അത് യമുന തമ്പുരാട്ടിയാ. പാവം ഉണ്ണിക്കുട്ടൻ തിരുമേനി മരിച്ചേ പിന്നെ അങ്ങനെയാ, എപ്പോഴും പാടും. രണ്ടാളുടെയും കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന. കല്യാണത്തിന്റെ അന്ന് രാവിലെ കുളത്തിൽ കുളിക്കാൻ പോയ ഉണ്ണിക്കുട്ട തിരുമേനി പിന്നെ മടങ്ങി വന്നിട്ടില്ല. ചില രാത്രികളിൽ തമ്പുരാട്ടിക്ക് തിരുമേനിയുടെ പ്രേതം കൂടും, അപ്പോഴാ പാട്ട് പാടുന്നു. അതേ, നിങ്ങളൊക്കെ ആരാ?
15: ഞങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവരാണ്.
13: ആണോ? നിർത്താൻ, ഒന്ന് നിർത്തു. പക്ഷേ
1: കൈയുള്ള സബി
13: ഇല്ല, കൈയോടെ കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു.
1: ആര്?
13: യമുന തമ്പുരാട്ടി.
1: യമുന തമ്പുരാട്ടിയോ?
13: എരുമ തമ്പുരാട്ടി അല്ല, യമുന തമ്പുരാട്ടി.
1: അങ്ങനെ തന്നെയാണ് പറഞ്ഞേ.
13: അയ്യോ ചെവി
8: കുഞ്ഞുണ്ണി,
16: ഞാനിവിടെ എന്തായിരുന്നു താൻ പോയി പറയണ്ട.
13: ഓ എന്റെ ക്രോസ് തിരുമേനി, ക്രോസ് തിരുമേനിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്ന് വേഗം ചെന്നേ, വിശേഷമുണ്ട്.
16: തമ്പുരാട് തനിച്ചോളൂ.
13: അല്ല, ഒരു ലോറിക്കുള്ള തമ്പുരാക്കന്മാരും ഉണ്ട് കൂടെ. ഒന്ന് വേഗം ചെന്നേ, നിന്നേ.
16: പാലേട്ട മട്ട,
17: ഇവിടെ തമ്പുരാട്ട് വിളിച്ചു, ഒന്ന് കാണണോന്ന്.
16: എന്റെ അമ്മേ, പാലേട്ടപ്പ അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരും. കാര്യം എന്താണെന്ന് ഞാനും കൂടി അറിയട്ടെ. കള്ളാ
17: നീയും വാടാ ചവ്യേ, എന്തൂട്ടിട്ടാലും നമുക്ക് പാപ്പാതി. പോരെ,
16: അത് മതി. അയ്യോ നോക്കി ഇറങ്ങട്ടാ. പൂഞ്ഞാലിക്ക് ഇവിടെ മൃദംഗം വായിക്കാൻ പാടില്ല എന്നൊരു ബോർഡ് ഒഴിഞ്ഞ് തൂക്കിക്കൂടായിരുന്നു നോ പാർക്കിംഗ്. എങ്ങനെയുണ്ട് പറയട്ടാ, ശരിക്ക് കിട്ടിയല്ലേ? സൈലൻസർ വെച്ചിട്ടുള്ള അടിയായിരുന്നു തോന്നുന്നു, പുറത്തേക്ക് ശബ്ദമൊന്നും കേട്ടില്ല.
17: ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മള് വിചാരിച്ചോളന്നല്ല തമ്പുരാട്ടി.
16: എന്താ പോലെട്ടാ?
17: തമ്പുരാട്ടി ഉണ്ട് പറഞ്ഞു എന്നെ ഒരുപാട് ഇഷ്ടായെന്ന്.
16: പിന്നെ
17: മൃദംഗം ഇങ്ങനെ വായിച്ചോണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു.
16: അയ്യോ പിന്നെ
17: പിന്നെ
16: പിന്നെ പാലേട്ടാ, ഇപ്പൊ പോയ ബാലൻസ് കിട്ടോ? അല്ലെങ്കി വേണ്ട, ഈ കിസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഔട്ട് പേഷനാ.
18: കൊറേ നേരം വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിട്ട് കേട്ടോ.
17: എന്റെ ഈശ്വര, എന്തേ കാണണേ, പുളി മത്സരം.
18: ഇത് പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവാ.
16: അത് കണ്ടുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ.
18: സാരല്ലേ ചേച്ചി, കഥാകൃത്തല്ലേ?
16: കഥാകൃത്ത് മാത്രല്ല, നടനുവാ, സ്വഭാവ നടൻ. സത്യം പറയാലോ, നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ച ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ കൊട്ടാരത്തിനകത്ത് വെച്ച് ഒന്ന് മിണ്ടാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും എത്തില്ല ദിനോസർമാര്, എഭ്യന്മാര്. അയ്യോ തിരക്കില്ല, എനിക്ക് യാതൊരു തിരക്കില്ല. സാവകാശം കുളിച്ചോളൂ, കുളി കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടാം. ടൈം എടുത്ത് കുളിച്ചോളൂ, കുളിച്ചോളൂ. ഐ എം വെയിറ്റിംഗ് ദേർ. എന്റെ ഈശ്വര, അടുത്ത ജന്മത്തിൽ ഈ കുളത്തിൽ എനിക്ക് ഒരു മീനായിട്ട് ജന്മം തരണേ. എവിടെ ഇരുന്നാലും ആർക്കും സംശയം ഉണ്ടാവില്ല. എനി ഹെൽപ്. എന്താണോ
13: സ്ത്രീകൾ കുളിക്കുന്നിടത്ത് തനിക്ക് എന്താ കാര്യം?
16: അതിനെ ഞാനും ചോദിക്കുന്നത്, സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് തനിക്ക് എന്താ കാര്യം?
13: തന്നെ പോലുള്ള കൃമികീടങ്ങൾ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നുണ്ടോ നോക്കാൻ വന്നതാ.
16: എന്നിട്ട് കണ്ട
13: കണ്ടു
19: ഉദാര മേലേപ്പറമ്പി നാളികേരം 2400 അത് 1000 എഴുതിയാ മതി. അടിയൻ അറിയണ്ട.
13: സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കി.
19: നീ സ്ത്രീകൾ കുളിക്കുമ്പോ ഒളിഞ്ഞു നോക്കുവല്ല.
13: ഞാൻ പിടിക്കാൻ നോക്കിയതാ.
19: നീ തരം കിട്ടി എന്ത് പോക്കുത്തരം കാണിക്കല്ലാ.
13: അയ്യോ ഞാനല്ല, അവൻ അവൻ
19: എവൻ
13: ആ കഥാകൃത്തില്ലേ കള്ള പരീക്ഷ. ഇപ്പൊ ചെന്നാ കയ്യോടെ പൊക്കാം, കുളപ്പരയിലുണ്ട്. ഇതെന്തിനാ
19: കാര്യങ്ങൾ വ്യക്തമായി പറയാത്തതിന്?
13: അതിനാണോ?
19: അതെ, ചോദിക്കാനും പറഞ്ഞു ഞങ്ങൾ ആണുങ്ങളുണ്ടെ.
17: ഹായ് ഇയാൾ ആണാണല്ലേ, അതൊരു പുതിയ അറിവ് കേട്ടോ. അല്ല ഇപ്പൊ എന്തിട്ടപ്പ പ്രശ്നം?
19: സ്ത്രീകൾ കുളിക്കണ്ടേ, ഇവൻ ഒളിഞ്ഞു നോക്കി.
17: വൃത്തികാരി അപ്പൊ പ്രശ്നം സോൾവ് ആയാലോ.
12: കെ സേതുനാഥന്റെ കഥയ്ക്ക് റഫീഖ് സീലാട്ട് തിരക്കഥയൊരുക്കി. കെ ഹരിദാസിന്റെ സംവിധാനത്തിൽ MS ഗിരീഷ്, ജയകുമാർ പീഴുമൂട്ടിൽ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് MD സുകുമാരനാണ്. ചിത്രസംയോജനം ജി മുരളി. കലാസംവിധാനം ഗംഗൻ തലവിൽ. സംഘട്ടനം മാഫിയ ശശി. ചിത്രത്തിനു വേണ്ടി ഡിസൈൻ ഒരുക്കിയത് ഗായത്രി അശോക്. സഹസംവിധാനം ജോണി ആന്റണി. മിഥില മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ ശ്രീരാഗം, വിനോദ് മൂവീസ്, അഭിനയ റിലീസ് എന്നിവരാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, 1999 KK ഹരിദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പഞ്ചപാണ്ഡവർ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
20: മതി മറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
21: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 ഉയർത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പിണറായി വിജയനെതിരായ ഇഡി അന്വേഷണ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് 1400-ലധികം DNA സാമ്പിളുകൾ പരിശോധിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിലെ ഹൂതി ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 ഉയർത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ICU 2023 അതിക്രമത്തിനിരയായ യുവതിക്ക് 500,000 രൂപ സംസ്ഥാന ഗവൺമെന്റ് സഹായം നൽകുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുക. ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സി പ്രദീപ് കുമാറിനെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പുതുക്കിയ ബജറ്റിൽ നിർദ്ദേശിച്ച പദ്ധതികൾക്ക് പുതിയ സംവിധാനം കൊണ്ടുവരും. ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് ഇക്കാര്യത്തിന് വട്ടമേശ സമ്മേളനം ചേരുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: ഓരോ വകുപ്പുകളുടെയും ഏകോപനം സാധ്യമാക്കുന്നതിനും പദ്ധതി നിർവഹണത്തിനും പരിശോധനയ്ക്കുമാണ് വട്ടമേശ സമ്മേളനം ചേരുക. 73 പദ്ധതികളാണ് സമ്മേളനം പരിശോധിക്കുക. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇഡി നിർദ്ദേശത്തിൽ നിയമപരമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇഡി നോട്ടീസ് കിട്ടിയപ്പോൾ ഇരുവരും അന്വേഷണത്തെ നേരിടുകയാണ് ചെയ്തതെന്നും വി ഡി സതീശൻ പറഞ്ഞു. അല്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ ഇഡിയുടെ വണ്ടികൾ തല്ലിത്തകർത്തിട്ടില്ലെന്നും എന്നാൽ CPIM നിയമത്തെ വെല്ലുവിളിക്കുകയായിരുന്നുവെന്നും സതീശൻ ആരോപിച്ചു. സംസ്ഥാനത്തെ പവർക്കട്ട് നേരിടുന്നതിന് ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായി പറഞ്ഞ മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒപ്പിട്ട ദീർഘകാല വൈദ്യുതി കരാർ LDF ഗവൺമെന്റ് റദ്ദാക്കുകയായിരുന്നുവെന്നും അറിയിച്ചു. 4 രൂപയ്ക്ക് വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ 10 രൂപയ്ക്കാണ് വാങ്ങുന്നതെന്നും ജനങ്ങൾക്ക് അധിക ബാധ്യത ഇല്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു.
0: സംസ്ഥാനത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി ഇതുവരെ 476 പേരെ നിയമിച്ചെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. LDF ഗവൺമെന്റ് 856 പേരെയാണ് നിയമിച്ചത്. എന്നിട്ടും കൂടുതൽ നിയമനം എന്ന് LDF ആരോപിക്കുകയാണ്. ഒരൊറ്റ മന്ത്രിക്കും 25 പേരിൽ കൂടുതൽ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് 1400-ലധികം DNA സാമ്പിളുകൾ പരിശോധിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 378 DNA പ്രൊഫൈലുകൾ തയ്യാറാക്കാൻ സംഘത്തിന് സാധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ചിലിമയിലെ തുരങ്കത്തിൽ വെള്ളവും ചെളിയും നീക്കം ചെയ്യുന്നതിന് ഇന്ത്യൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശ്രമം തുടരുകയാണ്. തുരങ്കത്തിന്റെ ചരിവും പ്രവേശന പരിമിതികളുമാണ് പ്രധാന വെല്ലുവിളി. തുരങ്കം വൃത്തിയാക്കാൻ ഭാരമേറിയ യന്ത്രങ്ങൾ എത്തിക്കുന്നതിന് താൽക്കാലിക പാതയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവിധ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കാൻ 8th ഇന്ത്യ കുവൈത്ത് വിദേശകാര്യ മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായി. വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി അസിം മഹാജനും കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയ ഏഷ്യൻ വിഭാഗ അസിസ്റ്റന്റ് നവാബ് അബ്ദുൽ ലത്തീഫ് സുലൈമാൻ അൽ അഹമ്മദും സംയുക്തമായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിന് കൊളംബോയിലെത്തിയ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ പ്രവാസി സമൂഹവുമായി സംവദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ സൌഹൃദം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രീലങ്കയിലെ ഇന്ത്യൻ സമൂഹം നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരമവീരചക്ര ജേതാവായ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നേർന്നു. കാർഗിൽ യുദ്ധത്തിൽ തന്ത്രപ്രധാനമായ

0: മലനിരകൾ പിടിച്ചടക്കുക മാത്രമല്ല സമാനതകളില്ലാത്ത നേതൃപാടവത്തിലൂടെയും ധീരതയിലൂടെയും സഹപ്രവർത്തകരായ സൈനികരുടെ മനോവീര്യം വാനോളം ഉയർത്തിയ വ്യക്തിയാണ് ക്യാപ്റ്റൻ വിക്രം ബത്രയെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഉക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് സമീപകാല നയതന്ത്ര നീക്കങ്ങൾ സഹായിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. മുതിർന്ന US പ്രതിനിധികൾ മോസ്കോയും കീവും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഗുട്ടറസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉക്രൈനും റഷ്യൻ ഫെഡറേഷനും തമ്മിലെ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിലേക്കും നിരുപാധിക വെടിനിർത്തലിലേക്കും നയതന്ത്ര നീക്കം സഹായിക്കും. ഈ ലക്ഷ്യത്തിന് അർത്ഥവത്തായ എല്ലാ ശ്രമങ്ങളെയും ഐക്യരാഷ്ട്രസഭ പിന്തുണയ്ക്കുമെന്നും ഗുട്ടറസ് അറിയിച്ചു. ED കേസിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വേട്ടയാടാനാണ് ശ്രമമെങ്കിൽ ജനകീയ പ്രതിഷേധം ഉയരുമെന്ന് CPIM നേതാവ് MV ജയരാജൻ പറഞ്ഞു. ED രാഷ്ട്രീയ വേട്ടയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. CMRൽ നിന്ന് പണം വാങ്ങിയത് രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരെ ചോദ്യം ചെയ്യാൻ പോലും ED തയ്യാറാകുന്നില്ല എന്നും MV ജയരാജൻ കുറ്റപ്പെടുത്തി. ഇടുക്കി മൂന്നാറിൽ അപൂർവ ഇനം നീലക്കുടുക്ക ചിത്രശലഭത്തെ കണ്ടെത്തി. വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള ഇവയെ സാധാരണ പ്രദേശങ്ങളിൽ കാണാറില്ല. കിളിവാലൻ ശലഭ കുടുംബത്തിൽപ്പെട്ട ഇവയുടെ സാന്നിധ്യം പ്രകൃതി സ്നേഹികളിൽ കൗതുകം ഉണർത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ.
1: മണിക്കൂറിൽ 15 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ളവയാണ് നീലക്കുടുക്ക ശലഭങ്ങൾ. കറുത്ത ചിറകിലെ തിളങ്ങുന്ന പച്ചനിറം കാരണം ഇംഗ്ലീഷിൽ ഇവയെ കോമൺ ബ്ലൂ ബോട്ടിൽ എന്നും വിളിക്കും. പ്രതികരണ ശേഷി കൂടുതലായതിനാൽ സാധാരണയായി ഇവയെ പിടികൂടുക വളരെ പ്രയാസമാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. അരണമരം, കറുവപ്പട്ട, കർപ്പൂരം എന്നിവയുടെ ഇലകളിലാണ് ഇവയുടെ ലാർവകൾ വളരുക. നനഞ്ഞ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും ധാതുക്കളും ലവണങ്ങളും ഊറ്റിക്കുടിക്കുന്നതും ഇവയുടെ പ്രത്യേകതയാണ്.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സൗദി അറേബ്യയിലെ ഹൂതി ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായി സിവിലിയൻ മേഖലകളിൽ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങളെ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല പരിപാടിയും വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ചടങ്ങും മന്ത്രി ബിന്ദുകൃഷ്ണ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. രാജ്യത്തെ യുവജനങ്ങളുടെ സർഗാത്മകതയും ആശയങ്ങളും ഭാരതത്തിന്റെ വികസന കുതിപ്പിന് പ്രയോജനപ്പെടുത്തുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്ക് അപേക്ഷ ക്ഷണിച്ചതായി മേര യുവഭാരത് കോഴിക്കോട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ സി അനൂപ് കോഴിക്കോട്ട് അറിയിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലെ മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെയാണ് ലീഡേഴ്സ് ഡയലോഗ് സംഘടിപ്പിക്കുന്നത്. മൈ ഭാരത് പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ EK കൃഷ്ണൻ നായർ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നാളെ നടത്തും. കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൽ ഫീൽഡ് പബ്ലിസിറ്റി, ആൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ എന്നീ വകുപ്പുകളിൽ പ്രവർത്തിച്ചു. തിരുവനന്തപുരം ദൂരദർശൻ ന്യൂസ് ഡയറക്ടർ ആയ ശേഷമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനാണ് ജിജോ ജോൺ. 2015 രാംനാഥ് ഗോയങ്ക പുരസ്കാരം, 2020 ചീഫ് എഡിറ്റേഴ്സ് ഗോൾഡ് മെഡൽ എന്നിവ നേടിയിട്ടുണ്ട്. കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചു. പുനലൂർ സ്വദേശികളായ അനൂപ് സുധി ദമ്പതികളുടെ കുഞ്ഞാണ് പുലർച്ചെ മരിച്ചത്. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ നാളെ പൊതുജന ബോധവൽക്കരണ പരിപാടി മേയർ ഒ സദാശിവൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ബ്രിഡ്ജ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, IMA സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വൈകിട്ടാണ് പരിപാടി. ഡോക്ടർ PN സുരേഷ് കുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തും. കാസർകോട് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈ ആഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപയും വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കലം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും നൽകുമെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളരിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. ന്യൂയോർക്കിൽ US

ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ആര്യാന സബലങ്ക ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ പരാജയപ്പെടുത്തി. ഇന്ന് പുരുഷ വിഭാഗത്തിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 ഉയർത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പിണറായി വിജയനെതിരായ ഇഡി അന്വേഷണ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് 1400 ഡി എൻ എ സാമ്പിളുകൾ പരിശോധിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിലെ ഹൂതി ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 ഒരു വട്ടം കൂടി, നാടകനേരത്തിൽ നാടകം നിശാഗന്ധി. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 5:45 ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9 ചിത്രപരിചയം. 10 ഇഷ്ടങ്ങൾ, ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇനി നാട്ടുവിശേഷം. താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കന്നിമാസ സംക്രമ പൂജ 17 നടക്കും. എളയാവൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സർപ്പബലി 6 നടക്കും. നാഗസ്ഥാനത്ത് നീരും പാലും സമർപ്പണം, വിശേഷാൽ നിവേദ്യം എന്നിവയും ഉണ്ടാകും. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ തൃപ്പുത്തരി 11 ആഘോഷിക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഫിൻടെക് മേഖലയിൽ ഇന്ത്യൻ മുന്നേറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി എ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് മാസം 2400 കോടിയിലധികം യു പി ഐ ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി യു പി ഐ വിശേഷിപ്പിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ഈ മാസം 6th തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലും ഇത് സംബന്ധിച്ച് ഫ്ളാഗ് മീറ്റിംഗ് നടന്നിരുന്നു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു.
1: യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. യു എസ് പ്രതിനിധികൾ മോസ്കോയും കീവും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഗുട്ടറസിന്റെ പ്രതികരണം. ഇത്തരം ശ്രമങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി യു എൻ വക്താവ് അഭിപ്രായപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ 226 ബില്യൺ US ഡോളറിന്റെ സഹായം യുക്രൈന് നൽകിയതായും യു എൻ വക്താവ് പറഞ്ഞു. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEBയ്ക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേപ്പാളിൽ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഇതുവരെ 1400ലധികം DNA സാമ്പിളുകൾ പരിശോധിക്കുകയും 378 DNAകൾ തിരിച്ചറിയുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം. അതേസമയം പ്രളയശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സംഘം തുടരുകയാണ്. താൽക്കാലിക പാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ക്ഷണപ്രകാരം പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമൻ ഇന്നു മുതൽ ഈ മാസം 15 വരെ ഇന്ത്യ സന്ദർശിക്കും. നാളെ അദ്ദേഹം ഉപരാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ശ്രീലങ്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശ്രീലങ്ക സന്ദർശനത്തിന്റെ ഭാഗമായി കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
3: बसता है उस सभी स्थानों पर भारत रहता है. भारत अपनी ज्योग्राफिकल बाउंड्रीज के साथ समाप्त नहीं होता. और मेरे लिए संतोष का विषय यह है कि इंडियन कम्युनिटी श्रीलंका की भी बहुत ही वाइब्रेंट है. और इतना ही नहीं, ट्रेड हो, एजुकेशन हो, हेल्थ केयर हो, चाहे टेक्नोलॉजी हो, सभी क्षेत्रों में बहुत ही प्रभावी तरीके से हमारे इंडियन डायस्पोरा के लोग काम कर रहे हैं.
1: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. കുവൈത്തിൽ നടന്ന 8th ഇന്ത്യ കുവൈത്ത് ഫോറിൻ ഓഫീസ് ചർച്ചയിലാണ് തീരുമാനം. വാണിജ്യം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ഊർജ്ജം, സാങ്കേതികവിദ്യ, കൃഷി, ആരോഗ്യം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. അടുത്തഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ നടത്താൻ തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷനുകളിൽ 740 കിലോ കഞ്ചാവും ചരസും പിടിച്ചെടുത്തു. കേസുകളിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ, കൌൺസിലുകൾ, മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ 162 സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റന്നാളാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളിലെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ ജേതാവും നൂതന കർഷകനുമായ രാംശരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാംശരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. 50th ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് മഹേഷ് ചന്ദ്ര ത്രിപാഠി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശയെ തുടർന്നാണ് രാഷ്ട്രപതി നിയമനത്തിന് അംഗീകാരം നൽകിയത്. അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനോടൊപ്പം സൈനികരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടമുള്ള ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവിന്ദർ സിംഗ് സഖ്യം ചൈനയും, കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൽ ദേവി കസാക്കിസ്ഥാൻ താരത്തെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി വി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029708896. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇഷ്ടഗാനങ്ങളുമായിട്ട് നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഞാൻ കൃഷ്ണൻ കരിപ്പാൽ.
1: കൃഷ്ണേട്ടൻ കരിപ്പാൽ, ഓക്കെ. ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് കൃഷ്ണേട്ട വന്നിരിക്കുന്നത്?
2: എനിക്ക് ദശാവതാരം, അവന്റെ മനസ്സിനും ദശാവതാരം എന്നൊരു പാട്ടാണ്.
1: ആഹാ, അതെന്താ ഈ ഒരു പാട്ട് തിരഞ്ഞെടുത്തത്?
2: അല്ല, അത് നമ്മളെ മനുഷ്യന്റെ മനസ്സ് പല മാറിക്കൊണ്ടിരിക്കുന്നല്ലേ പറയുന്നേ.
1: അതെ അതെ, അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പാട്ട് അല്ലേ?
2: അപ്പൊ അനുയോജ്യമായിട്ടുള്ള പാട്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ആ പാട്ട് ചോദിച്ചത്.
1: ഓക്കെ, അപ്പൊ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്.
2: മനോഹരമായ
1: ചിത്രം ഞാൻ മാത്രം സിനിമ.
2: ഓക്കെ
1: ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കേൾപ്പിച്ചു കൊടുത്താലോ?
2: എല്ലാവർക്കും കേൾക്കാം. ഓക്കെ ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, താങ്ക് യു.

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്ത ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
5: ഇത് മട്ട ചക്രക്കല്ലെന്ന് സജനിയാണേ.
4: എന്താ ഒരു മട്ടന്നൂർ ചക്കരക്കല്ല് എന്ന് പറഞ്ഞേ?
5: മട്ടന്നൂർ പറഞ്ഞു പറഞ്ഞു അത് തന്നെ.
4: അത് ശരി, ഇപ്പൊ ചക്കരക്കല്ലാണ് ഉള്ളത്. ഓക്കെ, പേര് പറഞ്ഞോളൂ.
5: സജനിയാണ്.
4: ആ ഓക്കെ, NPS. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ? പുതിയ വീട്, പുതിയ സ്ഥലം,
5: നല്ല
4: വിശേഷമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരോടൊക്കെ നമ്മുടെ റേഡിയോ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നേ?
5: മോക്ക് വേണ്ടിട്ടാണ്.
4: മോക്ക് വേണ്ടിട്ട് ഏത് പാട്ടാ?
5: ചന്ദ്രകിരണത്തിൻ ചന്ദനമെന്നുള്ള പാട്ടാണ് വേണ്ടത്.
4: അത് രണ്ടു വരി ഒന്ന് പാടിത്തരാവോ?
5: അയ്യോ, എനിക്ക് എന്തിനാ ഫോളാക്കുന്നേ.
4: വേറെ ഏതെങ്കിലും ഒരു പാട്ട്?
5: ഇല്ല.
4: ഓക്കെ ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല.

0: പോയിനെ.
1: അങ്ങോട്ടേക്ക് മാറ്റി ചേർത്താ മട്ടനായിരുന്നു?
0: ആ ഇങ്ങോട്ട് ചേർത്തിനെ, അന്ന് മുമ്പേ ചേർത്തിനെ.
1: ആഹാ, അത് ശരി. ഓക്കെ, അപ്പൊ എങ്ങനെയാ പോയി വരാറ്? സ്കൂളിലൊക്കെ ബസ്സാണോ? എങ്ങനെയാ?
0: വണ്ടി വരും.
1: വണ്ടി വരും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പിറന്നാള് കാര്യം അന്വേഷിച്ചതായിട്ട് പറയുക. അപ്പൊ നമുക്ക് മിഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് കെ ജെ യേശുദാസ് പാടി മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കേൾപ്പാം. ഓക്കെ ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം. ദാ പാട്ട് കേട്ടോളൂ.
0: ശരി.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊട്
0: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെ
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കളെ, നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
5: ഞാൻ സീത്ത് ആണ്. പിന്നെ ഇവിടെ ഇപ്പൊ അയ്യൽ വരുന്ന വിളിക്കുന്നു, നിങ്ങളെ റേഡിയോ സ്റ്റേഷൻ നേരത്തായിരുന്നു.
4: ആഹാ, അത് ശരി. എന്താണ് ഇന്ന് വർക്ക് സൈറ്റിലാണോ അല്ലെങ്കിൽ ഇന്ന് ഫ്രീ ആണോ? പാട്ടിന് വിളിക്കാറുണ്ട്.
5: ഓക്കെ,
4: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്?
5: ഉല്ലാസ പാട്ടില്ലേ?
4: ആ, പാട്ട് പാടാറുണ്ടോ?
5: ഇല്ല, പാട്ട് പാടാറില്ല.
4: രണ്ടുപേരും നമുക്ക് വേണ്ടിട്ട്, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട്.
5: പാട്ട്
4: കേൾക്കുന്നല്ലോ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണോ വിളിക്കുന്നത് നിങ്ങള്?
5: ഇത് ഞാൻ
4: അങ്ങനെ അല്ലേ. അത് ശരി, അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നാണ് വിളിക്കാറ്. അപ്പൊ മാറി മാറി എടുക്കും അല്ലേ. ആ, അറിയാം അറിയാം. ഓക്കെ ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഓ, അവർക്ക് വേണ്ടിട്ട്, എല്ലാവർക്കും വേണ്ടിട്ട്, നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പോ ഇപ്പം അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഫ്രീ ടൈം ആണോ? ഭക്ഷണത്തിന്റെ ടൈം ആണോ? ഇടക്കൊന്ന് വിളിച്ചു നോക്കിയതാണ് അല്ലേ.
5: ഓക്കെ,
4: ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചപ്പോ കിട്ടി, സന്തോഷമായി. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം അല്ലെ? എല്ലാരും പാട്ടിന് വേണ്ടി. മീൻ എന്ന ചിത്രത്തിന് വേണ്ടിട്ട് ദാസേട്ടം പാടി മനോഹരമാക്കിയ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ അല്ലേ, കേൾക്കാം. Okay, thank you.
5: Okay, thank you.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
3: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
4: നീ കളിക്കലേ.
3: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
5: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
4: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
5: പോന്നില്ലേ, എന്തിട്ട്?
4: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
5: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
4: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
5: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
4: എന്ത്?
5: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
4: ശരിക്കു
5: ആന്ന്.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 9496 974 141. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0490247140 7229000180.
6: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി
7: തുടരുകയാണ്. നമ്മുടെ അടുത്ത കോളർ ലൈനിൽ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
8: ഹലോ
7: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? സുമിത്രേച്ചി. എന്തൊക്കെയാണ് വിശേഷം? കൊറേ നാളായല്ലോ വിളിച്ചിട്ട്, നമ്മള് സംസാരിച്ചിട്ടല്ലേ.
8: ഓക്കെ,
7: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് തെരഞ്ഞെടുത്തേ?
8: ഇന്നൊരു പിറന്നാളുണ്ട് പ്രേമേച്ചിന്റെ മോന്റെ കുട്ടീന്റെ, അപ്പൊ അതിനൊരു പാട്ട് വെക്കാൻ. ഇന്നല്ല പിറന്നാൾ, ശനിയാഴ്ച. അഥവാ വെള്ളിയാഴ്ച തിരക്കാണെങ്കിലും എടുക്കാൻ
7: പറ്റിയിട്ടില്ലെങ്കിലോ. അഡ്വാൻസ് ആയിട്ടാണ്
8: ഒന്ന് കിട്ടുമ്പോ ദേശം തിരക്കും കുറവുണ്ട് പിടിയല്.
7: അതെല്ലേ,
8: അപ്പൊ ഒന്ന് വിളിക്കാൻ വിചാരിച്ചു. നിങ്ങൾ ഒച്ചയും കേക്കാം.
7: ഓക്കേ, പിന്നെ
8: സുഖല്ലേ? എല്ലാരിക്കും
7: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. സുമിത്രേച്ചി, എല്ലാരും കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. എല്ലാരും ഓരോരോ ജോലിയിൽ തിരക്കിലാണ്.
8: അത്രേ ഉള്ളൂ
7: പിന്നെ. അങ്ങനെ അങ്ങ് പോയാ മതി.
8: അങ്ങനെ പോയാ മതി, വിഷമമൊന്നുമില്ലാണ്ട്.
7: ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടാണ് കേൾപ്പിക്കേണ്ടത്.
8: നല്ല സുരിയോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വെച്ചോ.
7: പിന്നെ മോളുടെ പേരെന്തായിരുന്നു? മോളുടെ പേര്
8: മോനാണ്, മോനാണോ? പിന്നെ മാധവ്.
7: മാധവ്, മാധവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട്.
8: നീരവ്, നീരവ്, നീരവ് കേട്ടാ, മാധവ് പറഞ്ഞു വേണം.
7: ഓക്കെ, നീരവ്. ഓക്കെ, നമുക്ക് നീരവിൽ ഉറപ്പിക്കാം. പുണ്യദിനമല്ലേ, നല്ലൊരു പാട്ട് നമുക്ക് കേൾപ്പിക്കാം. എന്തായാലും വിളിച്ചാൽ വളരെ സന്തോഷം കേട്ടോ.
8: ഓക്കെ,
7: താങ്ക് യു.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: ഫോൺ നമ്പർ 9656120022.
3: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
6: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
7: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കളെ, നമ്മുടെ അടുത്ത കോളർ ലൈനിൽ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
8: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
8: കൃഷ്ണൻ, കാനിലേരി.
1: ഓഹോ, കൃഷ്ണേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ?
8: സുഖമായിരിക്കുന്നു. നല്ല വെയില്, നല്ല ചൂട്.
1: ഇന്നലെ മഴ കിട്ടിയായിരുന്നോ?
8: ആ, ഇന്നലെ കുറച്ച്.
1: ഇവിടെയും ചെറുതായിട്ട് മഴ കിട്ടി.
8: ചില ഭാഗത്തൊക്കെ നല്ല പോലെ പെയ്തു.
1: നല്ല പോലെ പെയ്തു, ശക്തമായിട്ട് പെയ്തു.
8: അതെ അതെ.
1: പിന്നെ ഭക്ഷണം കഴിച്ചോ?
8: ഭക്ഷണം കഴിച്ചില്ല.
1: കഴിച്ചില്ല. ഓക്കെ. ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടോ?
8: വീട്ടില് പെയിന്റിംഗ് നടക്കുന്നുണ്ട്.
1: എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്.
8: തകൃതിയായിട്ട് നടക്കുന്നു.
1: ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്?
8: ഇന്ന് നമ്മുടെ ഉഷാപതി വിളമനില്ലേ,
1: ഇരിട്ടി വിളമന.
8: അതെ അതെ.
1: ഓക്കെ.
8: അവരുടെ 35-ാം വിവാഹ വാർഷികമായിരുന്നു.
1: 35-ാം വിവാഹ വാർഷികം. ആഹാ, അടിപൊളി. അപ്പൊ എന്തൊക്കെയാണ്, നിങ്ങള് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ?
8: ഞങ്ങള് ഗ്രൂപ്പിലുള്ളവരൊക്കെ ആശംസകൾ അറിയിച്ചു.
1: ഓക്കെ. അപ്പൊ അവർക്ക് വേണ്ടിട്ട് നല്ലൊരു പാട്ട് കേൾപ്പിക്കാന്ന് വിചാരിച്ചു അല്ലേ?
8: അതെ.
1: ഓക്കെ.
8: നല്ലൊരു ആശംസാഗാനം വെച്ചാൽ.
1: നമുക്ക് ചില്ലു വട്ടാരം എന്നൊരു ചിത്രത്തിൽ ദാസേട്ടൻ പാടിയിട്ടുള്ള ആശംസകൾ നേരുന്നു എന്നുള്ളൊരു പാട്ടുണ്ട്, നമുക്ക് അത് കേൾപ്പിച്ചു കൊടുത്താലോ?
8: മധുരവാണി ഗ്രൂപ്പിന്റെ വകയും എന്റെ വകയും.
1: ഓക്കെ, തീർച്ചയായിട്ടും. മധുരവാണി ഗ്രൂപ്പിന്റെ വകയും കൃഷ്ണേട്ടൻ കാഞ്ഞിലേരിയുടെ വകയും. നല്ലൊരു പാട്ട് നമ്മുടെ ഉഷ വിളമന ഇരിട്ടി. അവർക്ക് 35-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നമുക്ക് ഈ പാട്ടോടുകൂടി സമർപ്പിക്കാം. വളരെ സന്തോഷം. അപ്പൊ പാട്ട് കേൾപ്പിക്കാം അല്ലേ?
8: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, ഇതാ പാട്ട് കേട്ടോളൂ.

0: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സി സി യു, ന്യൂറോ ഐ സി യു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, ടി എം ടി, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: എ കെ ജി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എ കെ ജി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. ഫോൺ 0497276200.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തയാൾ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം. അതെ, ഇഷ്ടഗാനമാണ്.
4: നമസ്കാരം, ഭാസ്കരനാണ്, ഐക്കെ പടിയൂരിൽ നിന്ന് വിളിക്കുന്ന.
3: പടിയൂര്, ഭാസ്കരേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ?
4: വിശേഷം സുഖക്കുറവൊന്നുമില്ല.
3: ഇപ്പൊ എവിടെയുള്ളത്? വർക്ക് സൈറ്റിലാണോ?
4: ഓക്കെ,
3: എങ്ങനെ പോകുന്നു വർക്കൊക്കെ?
4: വർക്കൊക്കെ റബ്ബർ വെട്ടല് പരിപാടി, അങ്ങനെ കുടുംബത്തിൽ അങ്ങനെ പോകുന്നു. കുഴപ്പമൊന്നുമില്ല,
3: കുഴപ്പമില്ലാതെ പോകുന്നു. എപ്പോഴാണ് ജോലിയിൽ നിന്നൊന്ന് ഫ്രീ ആകുന്നത്?
4: ഫ്രീ ഇല്ല,
3: ഫ്രീ എന്ന് പറയാനില്ല.
4: ഒരു ഒരു പണി കഴിയുമ്പോൾ വേറൊരു പണി. റബ്ബർ വെട്ട് കഴിയുമ്പോൾ കുറച്ച് പിന്നെ വീട്ടില് അങ്ങനെ ചെറിയ ചെറിയ റബ്ബർ ഷീറ്റില് ഉണക്കല്, തിരിക്കല്, മറിക്കല്, പിന്നെ അങ്ങനെ എന്തെങ്കിലും പണി, പിന്നെ സാമൂഹ്യ രംഗത്ത് ചെറിയ ചെറിയ ചെറിയ ഇടപാടുകൾ.
3: അപ്പൊ എപ്പോഴും സജീവമാണ്?
4: വീട്ടിൽ ഭാര്യ, രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും കല്യാണം കഴിച്ചു, അവർക്കോരോ പെൺകുട്ടികളുണ്ട്.
3: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തോ?
4: ഭാര്യന്റെ പേര് ശാന്തകുമാരി, മകളുടെ പേര് ശലഭ, മകന്റെ പേര് വൈശാലി.
3: ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു?
4: ആ, കുഴപ്പമില്ല.
3: അവരുടെ മക്കള്?
4: അവരുടെ മക്കള്, മകളുടെ മകളുടെ പേര് നദി.
3: നദി, ആഹാ, വെറൈറ്റി പേര്.
4: ശലഭ വെറൈറ്റി പേരല്ല, കേട്ടിട്ടുണ്ടെങ്കിൽ.
3: എങ്ങനെ?
4: മകളുടെ പേര് ശലഭ.
3: ശലഭ, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പെട്ടെന്ന് അങ്ങനെ പേര് കേൾക്കാൻ വഴിയില്ല.
4: പിന്നെ മകളുടെ മകന്റെ മകളുടെ പേര് അധീന.
3: അധീന, അധീനയും ഒരു കേൾക്കാറുണ്ടെങ്കിലും കുറച്ചൊരു വെറൈറ്റി പേര് തന്നെയാണ്. പിന്നെ പിന്നെ ആരൊക്കെയാ?
4: പിന്നെ അത്രയേ ഉള്ളൂ വീട്ടില്. അവര്
3: അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ വർക്ക് സൈറ്റ് എവിടെ ആയിട്ടാണ് ഇപ്പം?
4: എനിക്ക് തന്നെ അവിടെ റബ്ബറിലും ഉണ്ട്, അതെല്ലാം വിട്ടും. പിന്നെ അങ്ങനെ അതിനടുത്ത് തന്നെയാണ്.
3: ഓ, വീടിന്റെ അടുത്തായിട്ട് തന്നെയാണ് അല്ലേ?
4: വീടിനടുത്ത് കുറേ സ്ഥലമുണ്ട്.
3: ശരി ശരി ശരി. ഓക്കെ, നമുക്ക് ഇവർക്കൊക്കെ വേണ്ടി നമുക്കൊരു പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ? നമ്മുടെ ശ്രോതാക്കളെല്ലാം പാട്ടിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക.
4: ഈ ഉൾക്കടൽ എന്നൊരു സിനിമയുണ്ടല്ലോ, പഴയ സിനിമ, വേണു നാഗവള്ളി എല്ലാം അഭിനയിച്ചേ
3: പഴയ സിനിമ.
4: സൽമാ ജോർജും യേശുദാസും പാടിയൊരു,
3: സൽമാ ജോർജും പി ജയചന്ദ്രനും ആയിരിക്കില്ലേ പാട്ട്? അതിൽ അത് ജയചന്ദ്രൻ സാറ് പാടിയതാണ്, ഭാവഗായകനായിട്ടുള്ള നമ്മളെ ജയേട്ടൻ പാടിയ പാട്ട്. അവർ രണ്ടുപേരുമാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്.
4: ചെറുപ്പകാലത്തിൽ കണ്ട ഒരു സിനിമയാണ്, അപ്പൊ
3: ഓർമ്മയില്. ഓക്കെ ഓക്കെ, അപ്പൊ പഴയ പാട്ടിനോടാണ് കൂടുതലും താല്പര്യം അല്ലേ?
4: അങ്ങനെയൊന്നുമില്ല, ചെറിയ പുതിയ പാട്ടും നല്ല സിനിമകളെല്ലാം ഉണ്ടല്ലോ, നല്ല പാട്ടും ഉണ്ട്.
3: ഓക്കെ, അപ്പൊ അതൊക്കെ കാണാറുണ്ട്?
4: ഇടക്കിടക്ക് ടിവിയിലെല്ലാം കാണും, അല്ലാണ്ട് ഇടയ്ക്കെല്ലാം ഒന്ന് മക്കളെ കൂട്ടിയിട്ട് പോകും. ടാക്സിയിൽ ഗായകൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇന്ന സിനിമ വന്നിട്ടുണ്ട്, പുലിമുരുകൻ കാണാൻ പോവുക, അല്ലെങ്കിൽ വേറെ ഒന്ന് കാണാൻ പോവാ, അങ്ങനെ പോകും.
3: ഒരു സന്തോഷല്ലേ മക്കളോടൊപ്പം?
4: അതെ അതെ, അതല്ലേ നമ്മുടെ ജീവിതം.
3: അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടിട്ടാണല്ലോ ഇത്രയും പരിശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ
4: ഏതായാലും
3: എന്റെ പേര് ബൈജു. കേട്ടിട്ടുണ്ടോ? റേഡിയോയിലൂടെ കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ? ഓക്കെ, എപ്പോഴെങ്കിലും നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാം, പരിചയപ്പെടാം. ഓക്കെ,
4: ഞാനായിരിക്കും.
3: ആണോ? അപ്പൊ എന്നെ കണ്ടില്ല.
4: അല്ല, അമ്മ രാമാട്ടം മാത്രമേ ഉള്ളൂ, രാമനും പിന്നെ വേറെ ഏതോ ജീവനക്കാരിണ്ടായിരുന്നു
3: അല്ലേ. ഓക്കെ ഓക്കെ,
4: ഓക്കെ.
3: ഇനി ഒരു അവസരത്തിൽ നമുക്ക് എന്തായാലും പരിചയപ്പെടാം.
4: ഏതായാലും
3: നമുക്ക് നല്ലൊരു പാട്ടാണ് ചേട്ടൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നമുക്കത് കേൾപ്പിക്കാം അല്ലേ.
4: ശരി ശരി,
3: ഓക്കെ. വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.
4: ആ താങ്ക് യു.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
6: ഹലോ
5: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ശോഭേച്ചി, പെട്ടെന്ന് പറഞ്ഞോളൂ, ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
6: കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടന്നതിന്മേലെ ആവണി പൊന്നു ഞാൻ ആടിക്കാന്നുള്ള പാട്ട്.
5: MG ശ്രീകുമാർ പാടി മനോഹരമാക്കിയ പാട്ടല്ലേ. ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
6: ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്,
5: ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള്?
6: വേറെ, ഞാൻ പണിക്ക് പോയിട്ട് ഇപ്പം വീട്ടിലെത്തിയേ ഉള്ളൂ, എത്തിയപാട് വിളിക്കുന്ന.
5: അതല്ലേ, അപ്പൊ ഇനി ഭക്ഷണമൊക്കെ കഴിക്കണം അത്രേ.
6: ഭക്ഷണമൊക്കെ കഴിക്കണം, അതിനിടയ്ക്ക് ഒരു പാട്ടും കേട്ടോട് കഴിക്കാൻ.
5: ഓക്കെ, എന്തായാലും വിളിച്ചതിന് വളരെ സന്തോഷം. നമുക്ക് എന്തായാലും പാട്ട് കേൾപ്പിക്കാം അല്ലേ, എല്ലാരും പാട്ടിന് വേണ്ടി കാത്തിരിക്കല്ലേ. പാട്ട് കഴിഞ്ഞിട്ട് നാടകം വരുന്നുണ്ട്, അപ്പൊ നാടകമൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം അല്ലേ. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ പങ്കെടുത്ത ഏവർക്കും റേഡിയോ മലബാറിൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുണ്ടായിരുന്നത് സൂര്യ ഇടവന.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയ

0: നിശാഗന്ധി നാടകം അവസാന ഭാഗം. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും രാമകൃഷ്ണൻ പഴശ്ശി, പ്രകാശ്, പുരുഷോത്തമൻ സി കല്ലരിക്കര, ഗിരിധരൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, ഫ്രാൻസിസ്, ചന്ദ്രഭാനു തില്ലങ്കേരി, തമ്പുരാൻ, സിനി രാമദാസ് മട്ടന്നൂർ, സുമിത്രൻ, ഷീന നന്ദൻ കൊതേരി, തമ്പുരാട്ടി, സൂര്യ ഇടവന, ജൂലി, അശ്വിനി കവണിശ്ശേരി, സുഗന്ധി. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. സംവിധാന സഹായം, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. നിശാഗന്ധി.
1: ഗിരി, മിത്രാട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഒരു സൈലൻസ് അല്ലേ?
2: യെസ്, പേടിപ്പിക്കുന്ന ഒരു ശാന്തത.
1: പിന്നെ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആളെ കണ്ടോ?
2: കണ്ടില്ല. ബട്ട് ഐ ആം ഓൺ ദ വേ. അകത്തിരിക്കുന്ന എന്റെ അനുവിനെ ആകർഷിച്ച് പുറത്ത് പാമ്പിഴയുന്ന തോട്ടത്തിലേക്ക് എത്തിച്ച ആ വശീകരണി, അത് ഒരു ഗന്ധമായിരുന്നു. നിശാഗന്ധിയുടെ ഗന്ധം.
1: അതുകൂടാതെ കാച്ചെണ്ണയുടെ നറുമണവും അല്ലേ?
2: അതെ, കഴിഞ്ഞ ദിവസം എനിക്കത് ഫീൽ ചെയ്തു പ്രകാശ്.
1: ആശ്ചര്യം തന്നെ. പിന്നെ മിത്രാട്ടന് സംശയമൊന്നുമില്ലല്ലോ?
2: ഏയ്, നെവർ.
1: ഗിരി, നിങ്ങൾക്ക് വേണ്ടി അന്ന് റെക്കമെൻഡ് ചെയ്തത് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നില്ലേ?
2: അതെ, എന്തേ?
1: അയാളുടെ പേരെന്താ?
2: ശിവപ്രസാദ്. സ്ഥലം മാറിപ്പോയി, അയാളെ പിന്നെ ഓർത്തില്ല. അല്ല, അയാളെ കുറിച്ച് എന്തിനാ ചോദിക്കുന്നേ?
1: എനിക്ക് അയാളുടെ നമ്പർ ഒന്ന് വേണം. ഏതായാലും മിത്രാട്ടൻ പറഞ്ഞ സമയം കൊണ്ടൊന്നും എന്റെ വർക്ക് തീരില്ല. ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം.
2: ഓ, അതിനാണോ? ഓക്കെ, ഞാനത് വാട്സാപ്പ് ചെയ്യാം. പക്ഷേ മിസ്റ്റർ പ്രകാശ്, എന്റെ ഒരു ചോദ്യത്തിന് മറുപടി തരണം.
1: എന്ത് ചോദ്യം?
2: അല്ല, നിങ്ങളുടെ റിസർച്ച് ഗൈഡ് അനന്തകൃഷ്ണനോ അതോ അനന്തമൂർത്തിയോ?
1: നിങ്ങളത് വിട്ടില്ലേ? ഇനിയും ഇതാ വരുന്ന വനമാല.
3: സാറേ, കട്ടനെടുക്കട്ടെ?
1: എടുത്തോളൂ സുഗന്ധി. കേട്ടോ ഗിരി, സുഗന്ധിയുടെ കട്ടൻ ഉണ്ടല്ലോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്.
2: അതെ അതെ, ടേസ്റ്റ് വിത്ത് സ്മെൽ. ആ പിന്നെ സുഗന്ധി, നീ കാച്ചെണ്ണ തേച്ചാണോ കുളിക്കാറ്? ഏ,
3: സാറെന്താ അങ്ങനെ ചോദിച്ചേ?
1: ഇന്നലെ രാത്രി ഒരു മണം, നല്ല കാച്ചെണ്ണയുടെ മണം.
3: അയ്യോ ഈശ്വര,
2: എന്താ പേടിക്കുന്നത്?
3: കാച്ചെണ്ണ തേച്ച് കുളിച്ച് നിറയെ നല്ല മുറ്റുള്ള മുടിയുമായി പടിപ്പുരയിൽ എപ്പോഴും ഇരിക്കാറുണ്ടത്രേ.
1: ആര്?
3: ഇവിടത്തെ തമ്പ്രാട്ടി.
1: എന്നിട്ട് അവൾ എവിടെ പോയി?
3: മരിച്ചുപോയി.
2: പ്രകാശ്,
1: നിങ്ങൾക്കെന്താ എഴുതാനുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാ ശരി, സുഗന്ധി വാ,
2: ഞാൻ
1: കാണാം, പിന്നെ കാണാം.
2: ശരി എന്നാൽ.
1: വരൂ സുഗന്ധി, അകത്തേക്ക് വരൂ.
3: എന്താ സാറേ?
1: നിനക്കൊരു കൂട്ടം കാണിച്ചു തരാം ഞാൻ.
3: എന്താ അത്?
1: വരൂന്ന്. ഇന്നലെ എടുത്ത ഫോട്ടോ ഞാൻ ലാപ്ടോപ്പിൽ കാണിച്ചു തരാം, എന്നിട്ട് അഭിപ്രായം പറ. ഇതാ നോക്ക്, എങ്ങനെയുണ്ട്?
3: അയ്യോ, ഇത് ഞാൻ തന്നെയാണോ?
1: വിശ്വസിക്കാനാവുന്നില്ല അല്ലേ?
3: ഇല്ല, ഇത് വാരികയിലെ നോവലില് വരക്കുന്ന ചിത്രം പോലെ തന്നെ ഉണ്ട്.
1: ഉണ്ടല്ലോ, ഇതിന്റെ പ്രിന്റ് കണ്ടാല് സിനിമയിൽ അഭിനയിക്കുന്ന നായികയെ പോലെ തന്നെ ഉണ്ടെന്ന് പറയും
3: സാറേ.
1: അതെ സുഗന്ധി, യു ആർ വെരി വെരി ബ്യൂട്ടിഫുൾ, നാച്ചുറൽ. ഇതാണ് യഥാർത്ഥ സൗന്ദര്യം. യു ആർ വെരി വെരി ബ്യൂട്ടിഫുൾ, നാച്ചുറൽ. ഇതാണ് യഥാർത്ഥ സൗന്ദര്യം
3: സാറേ.
1: പറയൂ, എന്താ വേണ്ടത്?
3: ഈ ഫോട്ടോ തരുമോ?
1: പിന്നെന്താ, ഇത് മാത്രമല്ല, ഈ വീട്ടിലും പരിസരത്തും കുറെ നല്ല ലൊക്കേഷൻ ഉണ്ട്, അവിടെ നല്ല നമുക്ക് ഫോട്ടോ എടുക്കാം, അതൊക്കെ തരും.
3: ആ, സാറ് പറഞ്ഞ ലൊക്കേഷൻ ഉള്ളത് കൊണ്ടാ ഇവിടെ ഷൂട്ടിങ്ങിന് ആരൊക്കെയോ വരാറുള്ളത്.
1: ഓ, അവരുടെ മുന്നിലൊന്നും പെട്ടേക്കല്ലേ, പിടിച്ച് നായികയാക്കി കളയും.
3: ഒന്ന് പോ സാറേ, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയൂല.
1: പക്ഷേ അവൾക്ക് അറിയാമായിരുന്നു അഭിനയം.
3: ആർക്ക്?
1: സുനന്ദയ്ക്ക്.
3: ആരാത്?
1: എന്റെ അമ്മാവന്റെ മകൾ. എനിക്കിഷ്ടായിരുന്നു,

0: പ്രണയമാണോന്ന് അറിയില്ല.
1: സുനന്ദ ഇപ്പൊ എവിടെയാ?
0: ഇപ്പൊ ഇവിടെയാ, എന്റെ മുന്നിൽ, വളരെ വളരെ അരികിൽ.
1: സാറേ,
0: വലുതായാൽ എന്റെ പെണ്ണായിരുന്നു അവൾ, പക്ഷെ വലുതായില്ല. അതിനു മുമ്പ് പോയി, എന്നെ വിട്ടുപോയി.
1: എങ്ങനെ?
0: പതിവ് പോലെ കുളിക്കാനിറങ്ങിയതാ ഞങ്ങൾ എല്ലാവരും. കുറെ കഴിഞ്ഞിട്ടും അവൾ മാത്രം വന്നില്ല.
1: കഷ്ടം.
0: വർഷങ്ങൾക്ക് ശേഷം എന്റെ സുനന്ദയെ ഞാൻ കണ്ടു. സുഗന്ധിയിലൂടെ, ഈ കണ്ണിലൂടെ.
1: ഇങ്ങനെ നോക്കല്ലേ സാറേ.
0: സുഗന്ധി, കണ്ണിലേക്ക് തന്നെ നോക്കിയാലുണ്ടല്ലോ, മനസ്സ് വായിക്കാം.
1: അത് വെറുതെ, എന്നാ എന്റെ മനസ്സ് വായിച്ചേ?
0: ഞാൻ വായിക്കും.
1: ഓ പിന്നെ
0: വായിക്കട്ടെ. ആ കിട്ടി.
1: എന്താ, എന്താന്നൊന്ന് പറഞ്ഞേ.
0: സുഗന്ധി ഇന്നലെയോ ഇന്നോ എന്നോടൊരു നുണ പറഞ്ഞു. അതില് സുഗന്ധിയുടെ മനസ്സ് വിഷമിക്കുന്നുണ്ട്. ശരിയല്ലേ?
1: എന്ത് നുണ പറയാനാ? ഞാൻ പോവാ.

0: ഹലോ പ്രകാശ്, നിങ്ങളിപ്പോ കാണാനില്ലല്ലോ. അല്ല, ആ പാൽക്കാരിയുമായി വല്ല ഏർപ്പാടും?
1: ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്.
0: അല്ല പ്രകാശ്, അത്
1: പക്ഷെ നിങ്ങൾ കരുതുന്നത് പോലെയല്ല.
0: പിന്നെന്താ?
1: പിന്നെ അത് പിന്നെ പറയാം. അല്ല, ഇന്ന് നമ്മുടെ കാര്യസ്ഥൻ ശ്രീമാൻ മിത്രേട്ടൻ എത്തൂലേ?
0: അത് നമ്മുടെ പുറത്താക്കാൻ വല്ലാത്തൊരു ദുരൂഹത മണക്കുന്നല്ലോ പ്രകാശ്.
1: ദുരൂഹത മണക്കേ? അല്ല, എനിക്കറിയില്ല.
2: ഇല്ല, അറിയില്ല, ആർക്കും ഒന്നും അറിയില്ല. അതാണല്ലോ അതിന്റെ ഒരു ക്രെഡൻഷ്യൽ.
0: ഓ, എന്തൊരു ആയിസ. മിത്രേട്ടനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളു.
2: വേണ്ട, ആയിസ് അധികം ഒന്നും വേണ്ട.
1: അല്ല, ആകെ ചൂടിലാണല്ലോ, എന്ത് പറ്റി?
2: ഇനി എന്ത് പറ്റാനാ? ഹൈദരാബാദ് ടീം മറ്റന്നാൾ എത്തും.
0: ഓ, അതെയോ? അല്ല, ആരാ വരുന്നത്?
2: എന്താ, ടെസ്റ്റ് ട്യൂബാ യൂട്യൂബാ? ഇപ്പൊ ആൾക്കൊന്നും സിനിമയൊന്നും വേണ്ടത്രേ.
1: ഇപ്പോ അതാണ് ട്രെൻഡ്.
2: അതല്ല സാറേ, വലിയ സിനിമയെല്ലാം പിടിക്കുന്ന ആളാത്രേ.
0: അല്ല, മിത്രേട്ടനിപ്പോ വലിയ വലിയ പുള്ളികളൊക്കെ ആയിട്ടാണല്ലോ കമ്പനി.
1: ആ പുള്ളികള് മിത്രേട്ടനുമായി എങ്ങനെയാ കണക്ഷൻ?
2: അതൊരു രഹസ്യ, നിങ്ങളായതുകൊണ്ട് പറയാം. ഒരു സിനിമാ പ്രാന്തുള്ള പോലീസാ ഇതൊക്കെ ഏർപ്പാടാക്കുക. അയാൾക്ക് അഭിനയിച്ചാ മാത്രം മതി.
0: അപ്പോ വലിയ പോലീസ് ഓഫീസർമാരുമായൊക്കെയാണ് ഇപ്പൊ കൂട്ട് അല്ലേ?
2: കൂട്ടൊന്നുമില്ല, വലിയ ഓഫീസറൊന്നും അല്ല കേട്ടാ.
1: ആ, നമുക്കും കാണാലോ ഷൂട്ടിംഗ്.
2: ഏയ്, അത് പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞതല്ലേ, ഒന്നുകിൽ ഇന്ന് അല്ലേ നാളെ, സാറന്മാര് പോയേ പറ്റൂ.
0: മിത്രേട്ടാ,
2: ഒരു രക്ഷയില്ല സാറേ, നാളെ തന്നെ പോണം.
1: ശരി, നമ്മളായിട്ട് മിത്രേട്ടനെ വിഷമിപ്പിക്കുന്നില്ല, ഞങ്ങള് പോയേക്കാം. ഇന്നൊരു രാത്രി കൂടി സമ്മതിക്കണം.
2: ആ, എന്നാ അങ്ങനെ.
0: അല്ല മിത്രേട്ടാ, ശരിക്കും ഈ പറമ്പും മാളിയൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ ഇടുന്നത്?
2: പിന്നെ
0: നല്ല വില കിട്ടൂലേ. അല്ല, ഇതൊക്കെ ആരുടെ പേരിലാ?
2: തമ്പുരാട്ടിയുടെ ഒസ്യത്തോ?
0: അല്ല, അവകാശികളില്ലെങ്കിൽ ഇതൊക്കെ അന്യാധീനപ്പെടൂലേ?
1: അതെങ്ങനെയാ, നോക്കി നടത്തുന്ന മിത്രേട്ടന് കിട്ടൂ?
0: അതെങ്ങനെ?
1: കാര്യസ്ഥനായ മിത്രേട്ടന് നോക്കി നടത്തിപ്പ് ചുമതല കൊടുത്തിട്ടില്ലേ? ഇല്ലേ മിത്രേട്ടാ?
2: അതുണ്ട്.
1: ആ, എന്നാ പ്രശ്നമില്ല. നല്ലൊരു വക്കീലുണ്ടെങ്കിൽ ഈ മാളിക വീടും പറമ്പും മിത്രൻ തമ്പുരാന്റേതാകും.
2: കളിയാക്കണ്ട സാറേ, അതൊന്നും നടക്കൂല.
0: മിത്രേട്ടാ, പ്രായമായി വരുമല്ലേ, ഇത്രയും കാലം നോക്കി നടന്നതിന്റെ ശമ്പളം തന്നെ കൂട്ടിയാ മതി. കുറ്റബോധമൊന്നും വേണ്ടെന്ന്.
2: കുറ്റബോധമൊന്നുമില്ല, എന്നാലും വേണ്ട.
1: അല്ല, ഇത് വിലക്കെടുക്കാൻ ആരും വന്നില്ലേ?
2: എവിടെ വരെ അറിയുന്നവർ മുടക്കും. പ്രേതം, പിശാജ്, ദുർമരണം എന്നൊക്കെ പറഞ്ഞ്.
0: അതാ പറഞ്ഞേ, ജെ സി ബിനെ വിളിക്ക്, എല്ലാ ബാധയും കോരിക്കളയാ നമുക്ക്.
2: ഓ അയ്യോ, അതൊന്നും വേണ്ട കുഞ്ഞെ, മിത്രേട്ടൻ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞോളാം, അത് മതി.
1: ആ പിന്നെ, എന്നെങ്കിലും ഈ തീരുമാനത്തിനൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞാ മതി. നല്ല വക്കീലെന്റെ കസ്റ്റഡിയിലുണ്ട്, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഒറ്റ വിളി വിളിച്ചാ മതി, ഞാൻ ഏർപ്പാടാക്കി തരാം. ഓക്കെ
0: പ്രകാശ്, നമ്മൾ നാളെ എങ്ങോട്ടാ പോന്നേ?
1: വയനാട്. മിത്രേട്ടാ, രണ്ടു ദിവസം പോരെ?
2: സാറേ, ഇങ്ങനെ കീറി മുറിക്കാതെ. വരുന്ന വി ഐ പിമാർ രണ്ടു ദിവസത്തേക്കാ പറഞ്ഞത്. ഇനി രണ്ടാം ദിവസം പിന്നെയും പറഞ്ഞാല് കുഴങ്ങും. ഒന്നും വിചാരിക്കല്ലേ, വേറെ നിവൃത്തിയില്ലാത്തോണ്ട.
1: ഓക്കെ, ഇറ്റ്സ് ഓക്കെ.
0: അപ്പോ രണ്ടും രണ്ടും.

0: ഫോട്ടോ സാക്ഷാൽ ദേവി മുന്നിൽ വന്ന് നിൽക്കും പോലെ.
1: കളിയാക്കണ്ട സാറേ,
0: ഒരു തമ്പുരാട്ടിക്കുട്ടിയുടെ ലുക്കൊക്കെ ഉണ്ട്. ആക്ച്വലി തമ്പുരാട്ടിക്കുട്ടി തന്നെയാണോ ഈ കൊച്ചമ്പുരാട്ടി?
1: സാറേ
0: പിന്നെ അറിയാലോ, വാരികകളിൽ നോവൽ എഴുതാ എന്റെ പണി. അടുത്ത നോവലില് എന്റെ നായികയുടെ രൂപം സുഗന്ധിയ. എന്താ?
1: അയ്യോ അതൊന്നും വേണ്ട.
0: ഫോട്ടോ അല്ല, വെറും ചിത്രം, ഫോട്ടോ പോലത്തെ ചിത്രം.
2: എന്താണ് ഒരു കൊച്ചു വർത്തമാനം?
0: ചുമ്മാ, ഇന്ന് കൂടിയല്ലേ സുഗന്ധപാനീയം നമുക്ക് കിട്ടൂ.
2: ആ പിന്നെ സുഗന്ധി, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ഞങ്ങൾ തിരിച്ചു വരും കേട്ടോ.
0: നമ്മള് പോകുമ്പോഴേക്കും പുതിയ അതിഥികൾ വരികയല്ലേ. സുഗന്ധിക്ക് കോളടിച്ച്.
2: വെറും അതിഥികളല്ലോ, VVIP-കളല്ലേ.
1: അല്ല സാറന്മാരെങ്ങോട്ടാ പോകുന്നേ?
0: പോകുന്നതല്ല സുഗന്ധി, പറഞ്ഞേക്കുന്നതാ. എവിടെയെങ്കിലും പോയല്ലേ പറ്റൂ.
2: അപ്പൊ സുഗന്ധി ഒന്നും അറിഞ്ഞില്ലേ?
1: ഇല്ല.
2: ഹൈദരാബാദിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വരുന്നു.
0: സമയം തെളിഞ്ഞ സുഗന്ധിക്ക് അഭിനയിക്കാം, സിനിമയില് നായികയായി അഭിനയിക്കാം.
2: ആ സിനിമാക്കാരാണത്രേ വരുന്നത്.
0: വലിയ നിലയിലേക്ക് എത്തിയാല് സെലിബ്രിറ്റി ഒക്കെ ആവല്ലോ. ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവില് ഞങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയണേ.
1: വേണ്ട സാറേ, വല്ലാണ്ട് കളിയാക്കണ്ട. എനിക്ക് സിനിമാ നടിയൊന്നും ആവണ്ട.
0: അയ്യോ മഴ വരുന്നുണ്ട്, ഞാൻ അലക്കി ആറാനിട്ടത് നനഞ്ഞു പോവും. ഞാൻ ചെല്ലട്ടെ. അപ്പൊ ശരി
1: സാറേ, ഞാൻ എടുത്ത് വെച്ചോളാ.
2: വേണ്ട, അത് സാറ് തന്നെ ചെയ്യും. സുഗന്ധി വാ, കുറച്ച് പണിയുണ്ട്.
1: എന്താ സാറേ?
2: അതായത് നാളെ പോകുമ്പോ ഞാൻ സാധനങ്ങളെല്ലാം എടുക്കുന്നില്ല, മുറിയില് ഭദ്രമായി വെക്കണം. അതിഥികൾ തിരിച്ചുപോയാല് വരണ്ടതല്ലേ.
1: ആ സാറ് പറഞ്ഞു.
2: ദാ ഈ മുറി ഒന്ന് വൃത്തിയാക്ക്. ആ ഫയലുകള് ആ ഷെൽഫിൽ വെച്ചോളൂ.
1: സാറേ അത് പൂട്ടാനാവൂല.
2: സാരമില്ല, അതില് രഹസ്യമൊന്നുമില്ല. പിന്നെ സുഗന്ധി.
1: എന്താ സാറേ?
2: നേരത്തെ ഞാൻ സുഗന്ധിയുടെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നു, അപ്പോൾ ഒരു കാര്യം മനസ്സിലായി.
1: എന്താ?
2: സുഗന്ധി നുണ പറയും.
1: എന്ത് നുണ?
2: ഇവിടെ അതിഥികൾ വരുന്ന കാര്യം അറിയില്ലെന്ന് പറഞ്ഞത് നുണയായിരുന്നില്ലേ?
1: അല്ല സാറേ.
2: എന്താ
1: ഈ സാർ ഇതെന്തൊക്കെയോ പറയുന്നേ?
2: കാച്ചെണ്ണയുടെ മനം മയക്കുന്ന മണം സുഗന്ധി നീ അരികിൽ നിൽക്കുമ്പോൾ അനുഭവിക്കാം. പുറത്തെ മഴയത്തും ആ മണം പരക്കുകയാ. ഏതെണ്ണയാ?
1: എണ്ണയോ?
2: അതിലെന്താണ് ചേർക്കുന്നത്?
1: സാറെന്താ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ?
2: നുണ പറയാൻ ശ്രമിക്കുന്നു, ഞാനതറിയുന്നു.
1: ഇല്ല,
2: സത്യം പറഞ്ഞോളൂ.
1: നിങ്ങൾ ആരാ?
2: നടക്ക്, പിറകോട്ട് നടക്ക്. മതി
1: സാർ.
2: ഇരിക്ക്.
1: എന്തിനാ?
2: ഈ കട്ടിലിരിക്ക്, കിടന്നോളൂ. ശരീരം തളരുന്നത് പോലെ ഇല്ലേ? നിവർന്ന് കിടന്നോളൂ. ശരീരത്തിന്റെ ഭാരമൊക്കെ കട്ടില് താങ്ങും സുഗന്ധി. ഇപ്പോൾ ശരീരത്തിന് ഭാരമേയില്ല. കൺപോളകൾ കനക്കുന്നു, അത് മെല്ലെ അടയാൻ തിടുക്കം കാട്ടുന്നു. അതെ, മെല്ലെ മെല്ലെ അടയുന്നു. ശരീരം പൂർണമായും തളർന്നു, ഭാരം തീരെയില്ല. കൈകാലുകൾ ചലിപ്പിക്കാനാകുന്നില്ല. കണ്ണിൽ ഉറക്കം. ഉറങ്ങിക്കോളൂ. അങ്ങനെ അങ്ങനെ ഇരുട്ട്, ചുറ്റും കട്ട പിടിച്ച ഇരുട്ട്. ഒന്നും കാണുന്നില്ല, എന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. ഇല്ലേ? ഇല്ലേ? പറയൂ, അതിഥികൾ വരുന്നത് അറിഞ്ഞിരുന്നില്ലേ?
1: അറിയാം.
2: അതിഥികൾ വരാറുണ്ടായിരുന്നോ?
1: ഉണ്ടായിരുന്നു.
2: സുഗന്ധി ആരാണ്?
1: കൊച്ചമ്പ്രാട്ടി.
2: നുണ?
1: സത്യം.
2: അതിഥികൾ വരുന്നത് കൊച്ചമ്പ്രാട്ടിയെ കാണാനല്ലേ? കണ്ടിട്ട് പറയൂ.

0: പ്രകാശ്, ലഗേജ് ഒന്നുമില്ലേ?
1: കുറച്ച്
0: കൂടെ സുഗന്ധി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുമാത്രം നനച്ചുപോയി.

0: സുഗന്ധം ഉണ്ടല്ലോ.
1: നിശാഗന്ധിയോ കാച്ചെണ്ണമണമോ?
0: നിശാഗന്ധി, നീ എവിടെ? അല്ല, നിങ്ങളുടെ അന്വേഷണം അതായിരുന്നല്ലോ.
1: ആ, എങ്ങും എത്താത്ത അന്വേഷണം. നിശാഗന്ധി പൂക്കളില്ലാതെ മണം മാത്രം.
0: ഇറ്റ്സ് ഇമ്പോസിബിൾ. മണമില്ലാത്ത പൂക്കളും ഉണ്ടാകും, പക്ഷേ പൂക്കളില്ലാതെ പൂമണം ഉണ്ടാവില്ല.
1: യെസ്, ബട്ട് എവിടെ നാ മണം?
0: ആലോചിക്കേ, ആൻസർ കിട്ടും. ചന്ദനം, ചെമ്പകം, മുല്ല, റോസ് എല്ലാം മണം തന്നെ. സ്മെൽ വിത്തൗട്ട് ഫ്ലവർ.
1: അതെ. ഫ്രാഗ്മെന്റ് പെർഫ്യൂംസ്, കൃത്രിമ മണം. പക്ഷേ അതെങ്ങനെ ഇവിടെ?
0: ഫ്രാഗ്മെന്റ്സ് വിത്ത് മാഗ്നറ്റിക് പവർ, കാന്തിക ശക്തിയുള്ള പൂമണം. ഗിരിധർ, നിങ്ങളുടെ അനുപമയെ ആകർഷിച്ച് പൂമുഖത്തെ പൂന്തോട്ടത്തിലെത്തിച്ചത് അത് തന്നെ.
1: പ്രകാശ്, ആക്ച്വലി ഹു ആർ യു? പറ, ആരാ നിങ്ങൾ?
0: ഡ്രൈവർ, വണ്ടി നിർത്തൂ. അവിടെ വരെ മതി.

0: അല്ല അല്ല പ്രകാശ്, നമ്മളെന്തിനാ ഇവിടെ ഇറങ്ങിയത്? വണ്ടി വയനാട്ടിലേക്കല്ലേ ബുക്ക് ചെയ്തത്?
1: അല്ല, വയനാട്ടിലേക്ക് ബസ്സിൽ, കാർ ഇവിടം വരെ.
0: അതിന് ഇതുവഴി ബസ്സില്ലല്ലോ.
1: ഇതാണ് വഴി, ശരിയായ വഴി.
0: ശേ, നിങ്ങൾക്കെന്താ പറ്റിയേ? പറയുന്നതൊന്നും കണക്ട് ആവുന്നില്ലല്ലോ.
1: വരൂ, നമുക്ക് കുറച്ച് നടക്കാം.
0: എങ്ങോട്ട്?
1: ദാ അങ്ങോട്ട്, അവിടെ നിശാഗന്ധികളുണ്ട്.
0: പ്രകാശ്,
1: കണക്ട് ആകുന്നില്ലല്ലേ.
0: ഇല്ല, റോഡിൽ നിന്ന് മാറി ഇതുവഴി നടന്ന വയനാട്ടിലേക്ക് എങ്ങനെ പോകും?
1: ഗിരിധർ, ദാ നോക്ക്, ആ മലഞ്ചെരുവിലൂടെ ഒരു ഒറ്റയടി പാത കാണുന്നില്ലേ?
0: ഉണ്ട്, അതിലൂടെ നടന്നു ചെന്നാൽ
1: ഒരു പുഴക്കരയിലെത്തും. നമ്മൾ ഇന്ന് അവിടെയാ തങ്ങുന്നത്.
0: പുഴക്കരയിലോ?
1: അതെ.
0: അപ്പോ വയനാട്ടിൽ
1: പോകുന്നില്ല?
0: ഏ,
1: അതിഥികളായി എത്തുന്ന VIPകളെ കാണണ്ടേ?
0: എന്ത്?
1: അനുപമയെ നശിപ്പിച്ച ആത്മാക്കളെ കാണണ്ടേ?
0: സ്റ്റോപ്പ് യു മാൻ. ഇങ്ങനെ വട്ടുപിടിപ്പിക്കാതെ തുറന്നു പറ. ഹുവറിയോ, ഇനി അത് പറഞ്ഞിട്ട് പോയാ മതി. മനുഷ്യന്മാരെ പറ്റിക്കുന്നതിന് ഒരു അതിരുണ്ട്.
2: ഗിരി, ഡോണ്ട് ഷൗട്ട്.
0: എങ്കിൽ പറ, ആരാണ് നിങ്ങൾ? എന്താണ് ഉദ്ദേശം?
2: ധൈര്യമുണ്ടോ ഗിരിക്ക്?
0: എന്തിന്?
2: പ്രേതാത്മാക്കൾ നൃത്തമാടുന്ന മാളിക ബംഗ്ലാവിൽ രാത്രി വെളിച്ചമില്ലാതെ ഉറങ്ങാതിരിക്കാൻ, അർദ്ധരാത്രി കഴിഞ്ഞ് നിശബ്ദയാമത്തിൽ നിഴൽ വിരിച്ച മുറ്റത്തുകൂടെ ഇടനാഴികളിലേക്ക് ഇളങ്കാറ്റ് കൊണ്ടുവരുന്ന നിശാഗന്ധിയുടെ മണം ശ്വസിക്കാൻ, കാച്ചെണ്ണ മണക്കുന്ന മുടിയഴിച്ചിട്ട് കുളക്കടവിലെ തോട്ടത്തിൽ ഒറ്റക്കിരിക്കുന്ന തമ്പുരാട്ടിയുടെ മുഖം കാണാൻ, ഏ, ധൈര്യമുണ്ടോ? പറ, ധൈര്യമുണ്ടോ ഗിരിക്ക്?
0: പ്രകാശ്,
2: എനിക്ക് ധൈര്യമുണ്ട്. ഭയന്നു വിറക്കില്ലെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ കൂടെ വരാം.
0: വരാം, ആത്മവിശ്വാസത്തോടെ വരാം.
2: ഗുഡ്. എങ്കിൽ ദുരൂഹതകളുടെ മാളിക ബംഗ്ലാവ് തകർന്നടിയുന്നത് കൂടി കാണാം നമുക്ക്.
0: മനസ്സിലായി.
2: എന്ത്?
0: ഹുവാറിയോ, ഇനി ഞാൻ ചോദിക്കുന്നില്ല.
2: വൈ?
0: ബിക്കോസ് ഐ ക്യാൻ ഗസ്. യു ആർ നോട്ട് എ റിസർച്ച് ഫെലോ.

0: ഓ മിസ്റ്റർ മിത്രൻ, വാട്ട് എ റിമോട്ട് പ്ലേസ്.
1: ഇതാണ് സാറേ ഇവിടത്തെ ഒരു ക്രെഡൻഷ്യൽ. സാർ ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടാ. മേഡം ഇനി തന്നേക്കൂ, ഞാൻ എടുക്കാം ബാഗ്.
0: അങ്ങ് കൊടുത്തേക്ക് ജൂലി.
2: വാട്ട് എ ഫാന്റാസ്റ്റിക് അറ്റ്മോസ്ഫിയർ, ഐ ലൈക്ക് ഇറ്റ് മച്ച്.
0: അധികം ഇഷ്ടപ്പെടണ്ട, നമ്മുടെ പ്രൊജക്ട് കഴിഞ്ഞ് പാക്കപ്പ് ചെയ്യേണ്ടതാ.
1: സാർ ഇനി വേറെ ആരെങ്കിലും വരണ്ട?
0: യെസ്, 2 persons. രാത്രിയോടെ അവരെത്തും. Who is that?
1: ഇവിടെ സഹായത്തിന് വന്ന കുട്ടിയാ.
0: കം കം കം കം ഹിയർ.
2: ആ, എന്താ കുട്ടിയുടെ പേര്?
3: സുഗന്ധി.
2: ഓ, ഗുഡ് നെയിം.
0: ഗുഡ് ലുക്ക് ഓൾസോ ഡിയർ.
2: എക്സാക്ട്ലി, നാച്ചുറൽ, വിർജിൻ.
1: സാറേ.
0: മിസ്റ്റർ മിത്രൻ, പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ഫ്രാൻസിസ്, ഇതെന്റെ ഭാര്യ ജൂലി. ഞങ്ങൾ ഓൾറൗണ്ടേഴ്സ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടൈറ്റിൽസിൽ ജൂലി ഫ്രാൻസിസ്. ഇല്ലെങ്കിൽ ലാപ്ടോപ്പിലുണ്ട്, വഴിയെ കാണിച്ചു തരാം.
2: സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ ആൻഡ് ആക്ടിംഗ്, രചന, സംവിധാനം, അഭിനയം.
1: അപ്പോ നടന്മാർ വേറെ ആരുമില്ലേ?
0: മിസ്റ്റർ മിത്രൻ, ഞങ്ങളുടേത് ഒരു വേൾഡ് വൈഡ് റിലീസാണ്. പരിസ്ഥിതി പാരമ്പര്യം ഷോർട്ട് ഫിലിം, അതിന്റെ വെറും 2 ഷെഡ്യൂൾ മാത്രമാണ് ഇവിടെ.
2: എവിടെയാ കുളം?
1: അത് മുറ്റത്തിന് തൊട്ടടുത്ത് തന്നെയാ.
0: വാട്ടർ ക്ലിയർ അല്ലേ?
1: പിന്നെ നല്ല നീല നിറത്തിലാ ഇപ്പോ.
2: ഓടുമേഞ്ഞ വീട്, പറമ്പിലെ കുളത്തിലെ കുളി, ഇതൊക്കെയാ ഞങ്ങള് ഹൈലൈറ്റ് ചെയ്യുന്നത്.
0: കുട്ടി ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ? ഞങ്ങൾ നല്ലൊരു ബ്രേക്ക് തരാം.
2: ഷുവർ, നല്ല ഫോട്ടോജെനിക്കാണ്.
1: സാറേ,
0: നായകനും ക്യാമറാമാനും ഇന്ന് തന്നെ എത്തും. രാവിലെ ഷൂട്ടിംഗ് തുടങ്ങണം, ഒരു ഷെഡ്യൂൾ തീർക്കണം.
1: ഓ, എന്നാ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി.
0: യെസ്, അത് തന്നെയാ പറയാനുള്ളത്. മിസ്റ്റർ മിത്രൻ, എന്താ വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി. പറഞ്ഞാൽ മാത്രം മതി. ലെറ്റ് അസ് മൂവ്.
2: മിത്രൻ ചേട്ടാ, ഒരു ചെറിയ സീക്വൻസ് ഉണ്ട്, ഒന്ന് അഭിനയിച്ച് സഹായിക്കണം.
1: അയ്യോ, അതൊന്നും എനിക്കറിയില്ല മാഡം.
2: അത് നുണ, ഈ മുഖം കണ്ടാൽ അറിയാം, ഭാവങ്ങൾ നിറഞ്ഞ മുഖം.
0: അല്ല, ആ ക്യാരക്ടറിന്റെ ഫേസ് വേണമെന്നില്ലല്ലോ ജൂലി.
2: അതെ അതെ, ചില ആംഗിൾസ് ഓൺലി. മിത്രൻ ചേട്ടൻ ഓക്കെയാണ്?
0: അല്ല, നീ സുഗന്ധിക്ക് ചാൻസ് ഒന്നും കൊടുക്കുന്നില്ലേ?
2: ഷുവർ, ബട്ട് ഐ ആം കൺഫ്യൂസ്ഡ്. ചെറിയ സീക്വൻസ് പോരാ, ഹൈലൈറ്റ് ചെയ്യുന്ന ഫിഗറാ.
0: എന്നാൽ ടൈറ്റിൽ ക്യാരക്ടർ തന്നെ.
2: ശരിയാ സുഗന്ധി, നീ അഭിനയിക്കൊന്നും വേണ്ട, വെറുതെ നിന്നാ മതി.
4: അയ്യോ, ക്യാമറയുടെ മുന്നിൽ നിന്ന് എനിക്ക് ആവൂല.
0: അത് നുണ, സുഗന്ധിയെ കണ്ടാൽ അറിയാം, യു ആർ ആക്ട്രസ്.
2: സുഗന്ധി, ഇത് വലിയ സിനിമ പോലെ കുറെ ആളുകളും ലൈറ്റും ക്രെയിനും ട്രോളിയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വളരെ അഡ്വാൻസ്ഡ് ആയ വില കൂടി ഒരു ഹാൻഡിക്യാം, കയ്യിൽ കൊള്ളുന്ന ഒരു ചെറിയ ക്യാമറ, ഷൂട്ട് ചെയ്യുന്നതാണെന്ന് അറിയേയില്ല.
0: പിന്നെ ഇത് ഇറ്റാലിയൻ ഫിലിം ഫെസ്റ്റിൽ എൻട്രി ലഭിച്ച സ്ക്രിപ്റ്റ് ആണ്. എൻട്രി ലഭിച്ചാൽ തന്നെ ഇഷ്ടംപോലെ പണം കിട്ടും. പിന്നെ ഫെസ്റ്റിൽ ഏതെങ്കിലും അവാർഡ് ഒത്തു വന്നാൽ ഉണ്ടല്ലോ. മിസ്റ്റർ മിത്രൻ, മിസ് സുഗന്ധി, നിങ്ങളൊക്കെ പിന്നെ ആരാ? ലോകമറിയപ്പെടും. യാത്രകൾ, സമ്പാദ്യങ്ങൾ, പ്രശസ്തി, അങ്ങനെ.
1: സാറേ, ഇനി അത് ഞാൻ പറയല്ലേ, താങ്ങാനാവില്ല.
2: സുഗന്ധി വരൂ, മുറികൾ കാണിച്ചു തരൂ.
1: ഞാൻ വരാം.
0: മിത്രൻ അവിടെ നിൽക്ക്, അവര് പോട്ടെ.
3: മാഡം വന്നാട്ടെ.
1: എന്താ സാറേ?
0: മിസ്റ്റർ മിത്രൻ, ഡോണ്ട് ആക്ട് നൗ. അഭിനയം ഇത്ര നേരത്തെ വേണ്ട കേട്ടാ.
1: സാറേ,
0: മെയിൻ ആക്ടർ, പ്രധാന നടൻ രാത്രിയോടെ ഇങ്ങെത്തും. ഹീസ് വെരി വെരി VIP. മനസ്സിലായോ? എന്ത് എന്ത് മനസ്സിലായി?
1: അല്ല, സാറ് പറഞ്ഞാൽ.
0: സ്റ്റോപ്പ് യു മാൻ, ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിക്കണ്ട. സുഗന്ധി, കുളം, പിന്നെ നായകൻ, 10 മൈക്രോ ക്യാമറ, മനസ്സിലായോ?
1: തെളിച്ചു പറഞ്ഞാൽ.
0: പറയണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ. സുഗന്ധി അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരുപോലെയാ.
1: സാറേ, ഞാൻ.
0: അതെ, നിങ്ങൾ തന്നെ. ജൂലി ഈസ് ഏജ്ഡ്, ബട്ട് സുഗന്ധി, ഹൗ ഫ്രഷ്, വെരി ഫ്രഷ്. ഒറിജിനൽ 916, 5 5 പവൻ. അതെ, ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോ 3.5-4 ലക്ഷത്തിനടുത്ത് വരും. അതാണ് പ്രതിഫലം, സുഗന്ധിയുടെ വർക്കിനുള്ള പ്രതിഫലം. ആലോചിക്കേ.

0: പ്രകാശ്, ഒന്നും കാണാനാകുന്നില്ല. നമ്മൾ എവിടെയാ കയറുന്നത്?
1: ഇത് തേർഡ് ഫ്ലോർ, ഇവിടെ ആരും വരില്ല. നമുക്കിവിടെ കുറച്ച് പണിയുണ്ട്.
0: അല്ല, നമ്മുടെ ഹൈദരാബാദ് ടീം എത്തിയിട്ടുണ്ടാവും.
1: പിന്നെ എത്തിക്കാണു.
0: ആ സിനിമാക്കാരുടെ കയ്യിലെങ്ങാനും സുഗന്ധി പെട്ടുപോയാൽ
1: എന്താ?
0: ചവിട്ടി അരച്ചുകളിൽ അതിനെ പാവം.
1: എന്താ നിങ്ങൾക്ക് ഇത്ര

0: ഏയ് നത്തിങ്, നിഷ്കളങ്കിയായ ഒരു നാട്ടിൻ പുറത്തുകാരി.
1: നിഷ്കളങ്ക ഗിരി, ആക്ച്വലി ആരാണ് സുഗന്ധി?
0: മിത്രട്ടന്റെ വകയിലെ ഒരു ബന്ധു, വേലക്കാരി. എന്താ അങ്ങനെയല്ലേ?
1: അങ്ങനെയാണ് നമ്മൾ കരുതിയത്. പക്ഷേ
0: എന്താ ഒരു പക്ഷേ? അല്ല, നിങ്ങളെന്തിനാ ഇപ്പോൾ ലാപ്പ് തുറക്കുന്നത്? ഫോട്ടോ ഞാൻ കണ്ടതല്ലേ.
1: ഫോട്ടോ അല്ല, ഹിപ്നോട്ടിസം.
0: ഇത് സുഗന്ധിയുടെ ശബ്ദമല്ലേ?
1: കേൾക്ക. യഥാർത്ഥത്തിൽ സുഗന്ധി ഇവിടുത്തെ വേലക്കാരിയല്ല, ശരിയല്ലേ? വീട്ടുകാരിയാണ്. അതല്ലേ സത്യം? ഈ രഹസ്യം ഒരാൾക്കു കൂടി അറിയാം അല്ലേ?
2: അറിയാം.

0: ആർക്കാണെന്ന് പറഞ്ഞില്ലേ അവള്?
1: പറഞ്ഞു.
0: ആർക്കാണ്?
1: ആ അത് പിന്നീട് പറയാം.
0: പക്ഷെ മാളിക ബംഗ്ലാവിന്റെ ഉടമ ഒരു വേലക്കാരിയെ പോലെ, അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തെ.
1: അതാണ് സംശയം.
0: കൊല്ലപ്പെട്ട തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ഏകമകൾ സുഗന്ധി കൊച്ചമ്പ്രാട്ടി അല്ലേ?
1: അല്ല. തമ്പുരാട്ടിയും തമ്പുരാനും കൊല്ലപ്പെടുമ്പോ മകളും കൊല്ലപ്പെട്ടിരുന്നു. കൊച്ചു തമ്പുരാട്ടി വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു.
0: പ്രകാശ്, അപ്പോൾ സുഗന്ധി
1: കാച്ചെണ്ണ മണവുമായി നമുക്കരികിൽ വന്ന് നമുക്ക് തന്നത് കട്ടൻ ചായയോ ചുടുചോരയോ?
0: ഇങ്ങനെ ചിരിക്കല്ലേ, ഭയം പെരുകുക. ഒരു വെളിച്ചമെങ്കിലും തെളിക്ക്.
1: നോനോ, ഇരുട്ട് മതി.
0: മതി, ഇരുട്ട് മതി. ഇനി പറ. നിങ്ങൾ ആരാ?
1: ഇനിയും എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കുന്നില്ല. ഞാൻ ഇൻസ്പെക്ടർ പ്രകാശ് ഫ്രം ക്രൈം ബ്രാഞ്ച്.
0: സാർ?
1: യെസ്, ഇൻസ്പെക്ടർ പ്രകാശ് ഫ്രം ക്രൈം ബ്രാഞ്ച് ഡിവിഷൻ OCC.
0: OCC?
1: ഓപ്പണിംഗ് ദ ക്ലോസ്ഡ് ക്രൈം. തെളിയിക്കപ്പെടാതെ ക്ലോസ് ചെയ്ത കേസുകൾ പുനരന്വേഷിക്കുന്ന ഒരു സൈലന്റ് ഇൻവെസ്റ്റിഗേറ്റർ.
0: സാർ,
1: ഇതാരും അറിയില്ല, നിങ്ങളും പറയില്ല. കാരണം ഒരു കൺക്ലൂഷൻ ആകും വരെ യു ആർ വിത്ത് മീ.
0: വിത്ത് ബിഗ് പ്ലഷർ. സാർ, കൊച്ചമ്പ്രാട്ടി മരിച്ചു എന്ന് എങ്ങനെ മനസ്സിലായി?
1: ഫിംഗേഴ്സ്, 12 fingers. ശവപ്പറമ്പിലെ ഫോസിലുകളിൽ 12 കൈവിരലുകൾ. ദാറ്റ് ഈസ് ദ ബിഗിനിങ്.
0: കൊല ചെയ്തത്?
1: കൊല ചെയ്തത് ആര്, എന്തിന്, എങ്ങനെ? ദാറ്റ് ഈസ് വാട്ട് വി ഗോയിങ് ടു ഫൈൻഡ്.
0: ബട്ട് ഹൗ യു ഓപ്പൺ ദ കേസ്? പുനരന്വേഷണത്തിന് ഒരു കാരണം ഉണ്ടാവണ്ടേ?
1: ദാറ്റ്സ് എ പോലീസ് മൈൻഡ്. തീർച്ചയായും കാരണമുണ്ട്. കൊച്ചു തമ്പുരാട്ടിയുടെ അച്ഛൻ, വിമാനാപകടത്തിൽ മരിച്ച തമ്പുരാൻ.
0: അല്ല, അയാളെ കുറിച്ചൊന്നും അറിയില്ലെന്നല്ലേ മിത്രേട്ടൻ പറഞ്ഞേ?
1: ശരിയാണ്, ഒന്നും അറിയില്ല. പക്ഷെ ചെറിയൊരു തുമ്പ് അയാളുടെ മെയിൽ ID കിട്ടി. അത് പരിശോധിച്ചപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പണായി, പേഴ്സണൽ പ്രൊഫൈൽ കിട്ടി. അതാണ് ഇൻവെസ്റ്റിഗേഷന്റെ ത്രെഡ്.
0: ഓ, കൺഫ്യൂഷൻ. സുഗന്ധി തമ്പുരാട്ടി ആയതെങ്ങനെ?
1: നോ ആൻസർ. പക്ഷെ എന്തിന് എന്നതിന് ഉത്തരമുണ്ട്. കോടികൾ വിലമതിക്കുന്ന ഈ മാളികയും പറമ്പും. ഹാവ് ഓൺലി എ സിംഗിൾ ഓണർ. ഒരേ ഒരു അവകാശി മാത്രം.
0: സുഗന്ധി?
1: നോ, കൊച്ചു തമ്പുരാട്ടി. കൊച്ചമ്പ്രാട്ടി.
0: ഹിപ്നോട്ടിസം തെറ്റുമോ പ്രകാശ്?
1: ഉപബോധ മനസ്സിലുള്ളത് ചികഞ്ഞെടുക്കലാണ് ഹിപ്നോട്ടിസം. സുഗന്ധി മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത് താൻ കൊച്ചു തമ്പുരാട്ടിയാണെന്ന. അത് രഹസ്യമാക്കി വെക്കാൻ ആരോ പറയുകയും ചെയ്തു.
0: ഓഹ്, ഇത് ദുരൂഹതയുടെ ഭാർഗവ്യ നിലയം തന്നെ.
1: അതെ, ആ ദുരൂഹതകളൊക്കെ നീങ്ങും വിത്തിൻ 2 days.
0: ഈ മിത്രേട്ടൻ എങ്ങനെ ഹൈദരാബാദ് കണക്ഷൻ?
1: പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസർ. നിങ്ങളെ അന്ന് ഹെൽപ്പ് ചെയ്തില്ലേ? മീഡിയ മാനിയെ തലക്ക് പിടിച്ചൊരാൾ, ഉന്നതങ്ങളിൽ പിടിപാടുള്ള ഒരാൾ, അയാളാണ് ഇടനിലക്കാരൻ.
0: പക്ഷെ സർ, ഞാനൊരു ഫിലിമിലും ഷോർട്ട് ഫിലിമിലും ഒരു ഡോക്യുമെന്ററിയിൽ പോലും ഈ ലൊക്കേഷൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ.
1: അതിനർത്ഥം
0: സിനിമാ ചിത്രീകരണമല്ല അവരുടെ ലക്ഷ്യം.
1: പിന്നെന്താണ്?
0: എന്തായിരിക്കും അത്?
1: Let us find. Wait and see.

0: മിസ്റ്റർ മിത്രട്ടൻ, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു പറ്റൂ. സപ്പോർട്ടിംഗ് ആക്ടർ എത്തിയിട്ടില്ല, ഇനിയിപ്പോ എത്തുമെന്ന് സംശയ.
1: ഇത് മിത്രൻ ചേട്ടന്റെ ഭാഗ്യമായിട്ട് കണ്ടാ മതി. അഭിനയിക്കാൻ അവസരം, അതിനൊത്ത പ്രതിഫലം.
2: മാഡം,
0: ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേട്ടോ, നമ്മളെ കുളക്കടവിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ നായിക കുളക്കടവിൽ ഇരിക്കുകയാണ്, അതായത് നമ്മുടെ സുഗന്ധി. മിത്രേട്ടൻ പിറകിലൂടെ വന്ന് നായികയെ കുളത്തിലേക്ക് തള്ളിയിടുന്നു. അതാണ് ഫസ്റ്റ് ഷെഡ്യൂൾ. പിന്നെ മിത്രേട്ടൻ കുളത്തിലേക്ക് ചാടുന്ന രംഗം. അടുത്തത് നായികയെ കോരിയെടുത്ത് കുളക്കടവിൽ കടത്തുന്നു. അപ്പോൾ അങ്ങനെ കുളക്കടവിൽ കിടക്കുന്ന സുഗന്ധിയുടെ വയറിൽ അമർത്തി വെള്ളം പുറത്താക്കുന്നതാണ് അടുത്ത രംഗം.
1: കുളക്കടവിൽ നനഞ്ഞ് വെള്ളം കുടിച്ച് കിടക്കുന്നത് ഞാനായിരിക്കും.
0: അതെ അതെ, കുളത്തിൽ ചാടാൻ ജൂലിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ്, അതാണ് കാരണം.
1: ശ്വാസം കിട്ടാത്ത നായികയ്ക്ക് കൃത്രിമ ശ്വാസം നൽകുന്നിടത്താണ് സീൻ തീരുന്നത്. ഓക്കെ,
2: നോക്കാം, ശ്രമിക്കാം.
0: ഗുഡ് സുഗന്ധി, കം ഓൺ. ജൂലി, സുഗന്ധിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും.
1: ആ
0: അല്ല, കുളത്തിന് നല്ല ആഴമുണ്ടോ മിത്രേട്ടാ?
3: ആഴമുണ്ട്.
0: സുഗന്ധിക്ക് നീന്താ അറിയാലല്ലേ?
3: അറിയാം.
0: ഓക്കെ, അപ്പോ അത് പ്രശ്നമല്ല.
2: വേഷം
0: മുണ്ട് മാത്രം മതി. പിന്നെ മിത്രേട്ടൻ, നമ്മുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ ദാ ആ പുൽത്തകിടില. അത് ഹീറോ ആണ് ചെയ്യുക. ഹീറോ എത്തിയിട്ടില്ല. അല്ല, ഇനിയിപ്പോ അയാള് വരണം എന്നൊന്നുമില്ല. മിത്രേട്ടന് താല്പര്യമുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം.
3: അതൊന്നും എനിക്കാവില്ല സാറേ.
0: ഓക്കെ, നോക്ക്, ഞാൻ സിറ്റുവേഷൻ പറയാം. കൃത്രിമ ശ്വാസം നൽകുന്നിടത്താണല്ലോ ഒരു ടേക്ക് തീർന്നത് അല്ലേ? അവിടെ ഒരു ക്ലോസ് ഷോട്ടായിരിക്കും. പിന്നെ ഈ കൃത്രിമ ശ്വാസം നൽകുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ?
3: ഓ, അറിയാം.
0: വെരി ഗുഡ്. അങ്ങനെ ചിലതൊക്കെ ഉണ്ടെങ്കിലേ വ്യൂസിനെ കിട്ടും ഇത്രട്ടാ. ഏ, സോ സഹകരിക്കുക, ഞങ്ങൾക്കും നിങ്ങൾക്കും ഗുണമായിരിക്കും. ലിപ് ലോക്ക്.
1: മിത്രൻചേട്ടാ,
2: എന്താ മാഡം?
1: മിത്രൻചേട്ടന് എത്ര വയസ്സായി?
2: അതെന്താ മാഡം?
1: എത്രയായാലും എന്തൊരു ഹെൽത്ത് ആണ്. നാടൻ ഫുഡും ശുദ്ധവായുവും, അതായിരിക്കും ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അല്ലേ?
3: ആ, ഏറെക്കുറെ.
1: പിന്നെ ഫ്രാൻസിസ് കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ?
3: പറഞ്ഞു. സുഗന്ധിക്ക്
1: വെറും ഡ്യൂപ്പ്, അവളുടെ മുഖം കാണിക്കേയില്ല. ശരിക്കും ഞാനാണ് ചെയ്യേണ്ടത്. നീന്തൽ തീരെ അറിയാത്തത് കൊണ്ടല്ലേ മിത്രൻ ചേട്ടാ?
3: സാറന്മാർ പറയുമ്പോ എന്താ ചെയ്യാ?
1: സാറ് എല്ലാം പറഞ്ഞില്ലേ? ഏ,
3: പറഞ്ഞു മാഡം.
1: എനിക്കും അറിയാം മിത്രൻ ചേട്ടാ, ഒന്നും പേടിക്കണ്ട, കൂടെ നിന്നാല് കുറേ നേടാനാകും.
3: എല്ലാം നിങ്ങൾ പറയും പോലെ.
1: എന്ത് ചെയ്യാം, നമ്മുടെ നായക നടൻ എത്തിയിട്ടില്ല. ഹോ, എന്തൊരു ജാടയായാക്ക്. ഷൂട്ടിംഗ് മാറ്റിവെക്കാനും പറ്റില്ല.
3: ഫ്രാൻസിസ് സാർ അതും പറഞ്ഞു.
1: ഓ, പറഞ്ഞോ. പിന്നെ വെള്ളത്തിൽ മുങ്ങി അബോധാവസ്ഥയിൽ കിടക്കുന്ന എനിക്ക് കൃത്രിമ ശ്വാസം നൽകുന്ന സീൻ അത് നന്നാക്കണം കേട്ടാ. ഒരു ഒറിജിനാലിറ്റിയൊക്കെ വേണം. മിത്രൻചേട്ടന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ?
3: മാഡം, ഫ്രാൻസിസ് സാറ്.
1: ആ, മിത്രൻചേട്ടനോട് ഞാനൊരു രഹസ്യം പറയട്ടെ. ഫ്രാൻസിസ് എന്റെ ഭർത്താവൊന്നുമല്ല. സംശയം തോന്നാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത്.
3: മാഡം,
1: ആരോടും പറഞ്ഞേക്കല്ലേ? മിത്രൻചേട്ടനോട് ഇഷ്ടം തോന്നിയത് കൊണ്ട് പറഞ്ഞതാ.
3: ഓ,
1: പിന്നെ മിത്രൻചേട്ടാ, ഇവിടെ മദ്യവും സിഗരറ്റും അല്ലാണ്ട് വേറെ ഒന്നും കിട്ടൂലേ?
3: മാഡം,
1: മരുന്ന്? ഈ പറമ്പില് കുറച്ച് ചെടികളെങ്കിലും ഇല്ലാതിരിക്കില്ല അല്ലേ?
3: ഇല്ല.
1: മിത്രൻചേട്ടാ, എന്തോ ഒരു മണം. എന്താ അത്?
3: ഒന്നുമില്ല.
1: ഉണ്ട്, എന്തൊക്കെയോ ശബ്ദമുണ്ട്, ഒരു ഹൊറർ എഫക്ട്. മിത്രൻചേട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട്.
3: പേടിക്കണ്ട, ഒന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയതാവും.
1: അല്ല, ദാ നോക്ക്, മുറ്റത്തോടെ ഒരു നിഴലി, ദാ നോക്ക്. മിത്രൻചേട്ടാ, എനിക്ക് പേടിയാവുന്നു.
3: മാഡം,
1: ചേർന്ന് നിൽക്ക്, ഇനിയും എന്നെ ചേർത്ത് പിടിക്കുക.

കാലപ്പഴക്കത്തിന്റെ ക്ലാവ് കയറിയ മാളിക വീട്ടിൽ തലച്ചിട്ട പ്രേതാത്മാക്കൾ ഇളകിയിറങ്ങി അലയാൻ തുടങ്ങിയിട്ട് നാളുകളായി. പ്രേതോച്ചാടനത്തിൽ ഊതിക്കെട്ടിയ ചരടുകൾ, ഇരുമ്പാണിയിൽ ചുറ്റി അടിച്ചു കയറ്റിയ കാഞ്ഞിരമരം, അവിടെ അയാളുണ്ട്. പക്ഷേ നിഷ്കളങ്കതയുടെ മുഖകവചം പറിച്ചെറിയുക സാഹസം. എന്നാൽ കല്ലെടുക്കുകളിൽ നിന്ന് പുറത്തേക്ക് നോട്ടം നീളുന്ന ലക്ഷണം കണ്ടു തുടങ്ങി. തൂക്കിയിട്ടുകൊടുത്ത ഇരയുടെ ഉള്ളിൽ ഇരുമ്പ് ചൂണ്ടയുള്ളതറിയാതെ വിഴുങ്ങാൻ ഓങ്ങി നിൽക്കുകയാണ്. കാഞ്ഞിരത്തിൽ തറച്ച ഇരുമ്പാണികളിൽ ഇളക്കം കണ്ടു തുടങ്ങി. കാത്തിരിപ്പ് അവസാനിപ്പിക്കാം. ഫ്രാൻസിസ്, ജൂലി, വെൽഡൻ.

0: ഗുഡ് മോർണിംഗ് മിസ്റ്റർ മിത്രേട്ടൻ. ബ്രേക്ക്ഫാസ്റ്റിന് മുൻപേ നമ്മുടെ വർക്ക് തുടങ്ങണം.
1: സാറെ, സുഗന്ധി സുഗന്ധിയ കാണാനില്ല.
0: വാട്ട്? കാണാനില്ലെന്നോ? നിങ്ങൾ എന്തായി പറയുന്നത്?
1: അതെ, രാവിലെ സാറന്മാർക്ക് ചായയും പലഹാരം ഉണ്ടാക്കാൻ നേരത്തെ കിടന്നുറങ്ങിയതാ. മുറിയിലിപ്പോ സുഗന്ധിയില്ല.
0: എവിടെയെങ്കിലും കാണും മിത്രേട്ടൻ. അഭിനയം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേടിച്ചിട്ടുണ്ടാവും.
1: പേടിയാവുന്നു സാറേ, അവൾ ഒറ്റക്ക് എവിടെയും പോവില്ല.
0: നോക്ക്, എല്ലായിടത്തും ശരിക്കും നോക്ക്. ദേ, നമ്മുടെ ഹീറോ ഇന്നലെ രാത്രി തന്നെ ടൗണിൽ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഇവിടെ എത്തും.
1: സാറേ, എന്റെ സുഗന്ധി.
0: കൊണ്ടുവരണം. 3.5 ലക്ഷമാണ് 30 മിനിറ്റ് കൊണ്ട് കിട്ടുക. വെറുതെ കാശ് കളയണ്ട മിത്രേട്ടാ. അല്ല, ഈ കാശ് നഷ്ടപ്പെട്ടതിലോ അതോ കുട്ടിയെ നഷ്ടപ്പെട്ടതിലോ ഈ വിഷമം?
1: അങ്ങനെയൊന്നും പറയല്ല സാറേ.
0: ആക്ച്വലി മിസ്റ്റർ മിത്രേട്ടൻ, സുഗന്ധി ഒരു സെർവന്റ് മാത്രമല്ലേ. അവള് പോയാല് വേറൊരാള്.
1: സാർ,
0: എന്താ?
1: സുഗന്ധി സെർവന്റ് ഒന്നുമല്ല.
0: പിന്നെ
2: ഗുഡ് മോർണിംഗ് ടു ഓൾ.
0: ഗുഡ് മോർണിംഗ് ജൂലി. ദേ വന്നല്ലോ സുഗന്ധി. ഇപ്പൊ സമാധാനമായില്ലേ മിത്രേട്ടാ?
2: വാട്ട് ഹാപ്പൻ മിത്രേട്ടാ?
1: എവിടെയായിരുന്നു നീ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ.
3: അത് മാഡം വന്ന് വിളിച്ചു. അതാ.
4: ഓ, അതോ? ഞങ്ങള് സ്റ്റോറി ബോർഡ് ഡിസ്കസ് ചെയ്യായിരുന്നു.
1: അല്ല, ഇന്നലെ രാത്രി തന്നെ പോയോ?
3: ഇല്ല, രാവിലെയാ പോയത്. എന്താ?
1: രാത്രി നിന്നെ മുറിയിൽ കാണാത്തത് പോലെ
0: തോന്നി. ദാറ്റ്സ് ഓൾ. ജൂലി, ക്യാമറ ഒക്കെ ഫിക്സ് ചെയ്തില്ലേ? ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തുടങ്ങണം.
4: എല്ലാം ഓക്കെ. ആളും ബഹളവും ഇല്ലാതെ ഷൂട്ട് ചെയ്യാം.
0: ഓ, നമ്മുടെ ഹീറോ ഉടനെത്തും. അതിനു മുമ്പ് ഒരു ഡെമോ. ഓക്കെ.
4: യെസ്, കം കം. സുഗന്ധി, മിത്രേട്ടാ, കം കം ഓൺ.
0: കുളക്കടവിൽ കിടത്തിയിരിക്കുന്ന പെൺകുട്ടി, കൃത്രിമ ശ്വാസം നൽകി രക്ഷിക്കുന്ന സ്വീക്കൻസ്. ഓക്കെ
1: സാറേ. സാറേ, ഞാൻ തന്നെ വേണോ?
4: എന്താ മിത്രഞ്ചേട്ടാ, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതല്ലേ. പെട്ടെന്ന് കഴിയും.
0: ജൂലി, കുളക്കടവിൽ കിടക്കുന്നതും ഡ്യൂപ്പ് വേണോ?
4: അത് മിത്രഞ്ചേട്ടൻ പറയട്ടെ. കോംബോ മിത്രഞ്ചേട്ടനല്ലേ.
0: യെസ് മിത്രേട്ടാ, ശരിക്കും ജൂലിയാണ് നടി. പക്ഷേ സുഗന്ധിയാണ് കുളത്തിൽ നിന്ന് എടുത്തു വരിക. കുളക്കടവില് കൃത്രിമശ്വാസം കൊടുത്ത് രക്ഷിക്കുന്നത് മിത്രേട്ടനാണല്ലോ. പറയൂ, സുഗന്ധി വേണോ ജൂലി വേണോ?
1: അത്
4: പറയൂ മിത്രഞ്ചേട്ടാ. നമ്മൾ പ്ലാൻ ചെയ്തത് സുഗന്ധിയാണ്. മിത്രഞ്ചേട്ടൻ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയൂ, നമുക്കത് മാറ്റാം.
1: മാഡം, മാറ്റിക്കോളൂ, നിങ്ങൾ തന്നെ മതി.
0: ഓക്കേ, മൂവ് പൊസിഷൻ.
5: ഗിരി, ഗിരിയ ഷൂട്ട് ശ്രദ്ധിച്ചോ. ക്ലോസ് ടു മിത്രൻ, ഫ്രെയിം ഫുൾ ഓഫ് ഫേസ്, മുഖം മാത്രം.
6: നോ നോ, ഫിംഗേഴ്സ് ഓൾസോ. മനസ്സ് വിരലിലും റിഫ്ലക്ട് ചെയ്യും പ്രകാശ്.
5: നോക്കാം.
0: ഏ മിത്രേട്ടാ, വേഗം, തിടുക്കത്തിൽ.
4: അതൊക്കെ എഫക്റ്റിൽ ശരിയാക്കാം. സൈലൻസ്.
6: സാർ, മിത്രേട്ടന്റെ ഭാവം
5: എന്താ? എന്ത് തോന്നുന്നു?
6: ഗംഭീര അഭിനയം തന്നെ.
5: നോ നോ, ഇത് അഭിനയമല്ല.
6: പിന്നെ
5: ജീവിതം. ലുക്ക്, ടോട്ടൽ സൈലൻസ്.
6: ശരിക്കും ചെയ്യുന്നുണ്ട് മിത്രേട്ടൻ അല്ലേ?
5: അതെ, ശരിക്കും ഒരു മുൻപരിചയമുള്ളതുപോലെ തോന്നുന്നില്ലേ
6: സാർ?
5: നോക്കാം, ആ മുൻപരിചയം എവിടം വരെയാണെന്ന് നോക്കാലോ.
7: ആരാണ് നിങ്ങൾ?
0: ഇത് നല്ല തമാശ. ഞാൻ ഫ്രാൻസിസ്, ഇത് ജൂലി. നമ്മൾ സിനിമ ഷൂട്ടിംഗ് അല്ലേ?
7: നോ, യു ആർ ലൈയിങ്.
4: മിത്രൻ ചേട്ടാ.
7: നോ, സുമിത്ര. Don't play foolish game to me, madam. Don't.
0: അല്ല, ഇതെന്ത് അത്ഭുതം! ഇയാൾക്ക് പ്രേതം കൂടിയാ.
7: സ്റ്റോപ്പ് യു മാൻ, കളി എന്നോട് വേണ്ട. സിനിമ ഷൂട്ടിംഗ് കഥ മെനഞ്ഞു വന്നത് എന്തിനാ? പറ
0: ഇയാൾക്ക് സുഖമല്ലെന്ന് തോന്നുന്നു.
4: സുഗന്ധി, വിളിച്ചോണ്ട് പോ.
3: മാഡം, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് പോയാൽ പോരെ?
4: എന്താ സുഗന്ധി?
0: വട്ട് കേസുകൾ തന്നെ. ജൂലി വാ, നമുക്ക് പോവാം.
7: ഇല്ല, പോവില്ല. ആരും എവിടെയും വിടില്ല. ഞാൻ ഇല്ല, ആരും എവിടെയും പോവില്ല. വിടില്ല ഞാൻ.
4: എന്തേ മിത്രം ചേട്ടാ, വേണ്ട വേണ്ട,
0: വിടാനല്ലേ പറഞ്ഞു?
7: നല്ല ഹെൽത്ത് ആണെന്നല്ലേ പറഞ്ഞത്? അതെ, എന്റെ ശക്തി കാണിച്ചു തരാം. ഈ പിടിയൊന്നും മുറിയാലുണ്ടല്ലോ. ചാത്ത് മലർക്കും ഫ്രാൻസിസ് ഡയറക്ടർ
8: മിത്രൻ.
1: അയ്യോ, നിങ്ങൾ പ്രകാശ്?
8: ആ, എഴുന്നേൽക്കൂ. എന്ത് പറ്റി മിത്രട്ടന്?
1: സാറേ, ഇവര് നുണ പറയ. സിനിമാക്കാരൊന്നും അല്ല ഇവര്.
0: പിന്നെയും തുടങ്ങി.
8: ഏയ് പറ മിത്രട്ട, അങ്ങനെ സംശയം തോന്നാൻ എന്താ കാരണം?
1: അല്ല, അത് പിന്നെ.
8: കുളക്കടവിൽ കിടന്ന ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന ഭാഗം അഭിനയിക്കുമ്പോ മിത്രട്ടൻ എന്തിനാ വയലന്റ് ആയത്? ഏ
1: കുഞ്ഞെ, നിങ്ങൾ അതെങ്ങനെ
0: അറിഞ്ഞു? നാവും
8: ആ, അതൊക്കെ ഉണ്ട്.
0: എടോ, ഇയാളാണ് നമ്മുടെ ഹീറോ.
7: അല്ല അല്ല, ഇത് പ്രകാശൻ കുഞ്ഞ. നിങ്ങൾ വയനാട്ടിൽ പോയില്ലേ?
8: ആ, വയനാട്ടിൽ നിന്ന് വേഗം വന്നു. മിത്രട്ടൻ പറ, എന്തിനാ നിങ്ങൾ അക്രമാസക്തനായത്?
7: അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവര് ശരിയാവില്ല. ആ പഴയ ഇൻസ്പെക്ടർ വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം. ഹൈദരാബാദിൽ നിന്നും അല്ല ഇവർ വന്നത്. ഇത് തട്ടിപ്പാ കുഞ്ഞ്, ഇതിൽ ഇടപെടല. പറ്റുമെങ്കിൽ ഇവരെ ഇപ്പൊ തന്നെ ഓടിച്ചുവിട്.
0: പഴയ ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് വന്നതല്ലേ, ഇനി പുതിയ ഇൻസ്പെക്ടറുടെ ചോദ്യത്തിനും മറുപടി പറയാം.
4: എന്തിനാ നമ്മുടെ മിത്രം ചേട്ടനെ സംശയിക്കുന്നത്? പാവല്ലേ. കുളക്കടവിൽ ഒരു പെൺകുട്ടി നനഞ്ഞൊട്ടി മലർന്നു കിടക്കുന്നത് കണ്ടപ്പോ
0: ശ്വാസം കൊടുക്കാൻ, ചുണ്ടോട് ചുണ്ട് ചേർക്കാൻ മെല്ലെ മെല്ലെ കുനിഞ്ഞപ്പോ
8: പഴയതെന്തോ ഓർത്തുപോയി. അപ്പോ അറിയാതെ അലറിപ്പോയി അല്ലേ?
1: കുഞ്ഞേ, പ്രകാശ് കുഞ്ഞേ,
8: പുതിയ ഇൻസ്പെക്ടർ. എന്താ മിത്രട്ട വല്ലാതാവുന്നെ? സുഗന്ധി ഓർത്തിട്ടാണോ? അവളൊരു വേലക്കാരിയല്ലേ. ഫ്രാൻസിസ് സാർ പറഞ്ഞില്ലേ ഒരു ലിപ് ലോക്കിന് എത്രയാ?
4: ഇനി ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് അങ്ങ് തീർന്നോട്ടെ. ആർക്കാ ഛേദം? എന്തെങ്കിലും കൊടുത്ത് ഒതുക്കാലോ.
1: സുഗന്ധി വേലക്കാരിയല്ല, ഈ മാളിക ബംഗ്ലാവിന്റെ ഒരേ ഒരു അവകാശിയാ, കൊച്ചു തമ്പുരാട്ടിയാ.
8: അങ്ങനെ പറ, പക്ഷെ കേട്ടിട്ട് ഞെട്ടൽ വരുന്നില്ലല്ലോ. വകയിലൊരു മരുമകനെ കൊണ്ട് മിത്രട്ടൻ വിവാഹം കഴിപ്പിക്കാനും നിശ്ചയിച്ചു അല്ലേ?
0: അങ്ങനെ നല്ലൊരു തമ്പുരാട്ടി കുട്ടിയെയും കിട്ടി, കോടികളുടെ മാളികയും കിട്ടി.
1: നിങ്ങളൊക്കെ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
8: മിസ്റ്റർ മിത്രൻ, മതി അഭിനയം. സത്യം പറയാതെ നിവൃത്തിയില്ല.
0: സാറേ, മിത്രട്ടന് സത്യം പറയാൻ ഒരു മോട്ടിവേഷൻ വേണ്ടേ? അതുകൊണ്ട് ഞാനൊരു സത്യം പറഞ്ഞു തുടങ്ങാം. എടോ മിത്രം ചേട്ടാ, നിങ്ങൾ പറഞ്ഞ പോലെ സിനിമ പിടിക്കാൻ വന്നതൊന്നുമല്ല ഞങ്ങൾ. കള്ളനെ പിടിക്കാൻ വന്നതാ.
4: അപ്പോ ഞാനും ഒരു സത്യം പറയണ്ടേ മിത്രേട്ടാ? നടിയും നായികയും സംവിധായകയും ഒന്നുമല്ല, ഇവരെ പോലെ ഒരു ഓഫീസർ, പോലീസ് ഓഫീസർ.
8: ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ. ഇനി പറ, ശരിക്കും ആരായി സുഗന്ധി?
1: ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ദുർമരണം സംഭവിച്ച യശമാനന്റെ മകളാ സുഗന്ധി. അന്നും പോലീസുകാരൊക്കെ വന്നതല്ലേ. തെക്കുഭാഗത്ത് ഇപ്പോഴും ഉണ്ട് ശവക്കല്ലറ, രണ്ട് ശവക്കല്ലറ.
8: അന്ന് ദുർമരണമുണ്ടായത് രണ്ടല്ലോ, മൂന്നല്ലേ. അച്ഛൻ തമ്പുരാനും അമ്മ തമ്പുരാട്ടിയും പിന്നെ കൊച്ചു തമ്പുരാട്ടിയും.
1: അല്ല അല്ല, കൊച്ചമ്പുരാട്ടി മരിച്ചിട്ടില്ല.
0: പിന്നെ മിത്രേട്ടാ, ഞങ്ങളുണ്ടല്ല അടിച്ചു പറയിപ്പിക്കുന്ന പോലീസല്ല, മനസ്സിലേക്ക് ഇറങ്ങി പറയിപ്പിക്കുന്നവരാ.
4: കാര്യങ്ങള് ഏറെക്കുറെ അറിഞ്ഞിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പറ, വേഗം പറഞ്ഞോ.
1: പറഞ്ഞല്ലോ, സുഗന്ധി ഈ വീട്ടിലെ കുട്ടി തന്നെയാ.
8: കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാരുടെ കെണിയിൽപ്പെട്ട ഒരു പന്നിയുടെ കഥ ഓർമ്മയുണ്ടോ? ഫോറസ്റ്റുകാർ സംഭവം അറിഞ്ഞു വന്ന് നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കാതെ സംസ്കരിച്ചു. കുഴിച്ചിടാൻ ആഴത്തിൽ ഒരു കുഴികുത്തി. പന്നിക്കവിടെ അന്ത്യനിദ്ര. പക്ഷേ ആ കുഴിയിൽ നിന്ന് മറ്റു ചിലതൊക്കെ കിട്ടി. ഫോറസ്റ്റുകാര് അത് പോലീസിന് കൈമാറി. അതെന്താന്നറിയോ? 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈവിരലുകളുടെ അസ്ഥികൾ. കഷ്ടകാലം എന്നല്ലാണ്ട് എന്താ പറയാ, അല്ലേ മിത്രട്ടാ?
0: ആ വിരലുകൾ കൊല്ലപ്പെട്ട കൊച്ചമ്പ്രാട്ടിന്റേത്.
4: അപ്പൊ സുഗന്ധി ആരാ? അങ്ങനെ ഒരു ചോദ്യം പ്രസക്തമല്ലേ?
8: പറഞ്ഞോളൂ മിത്രട്ടാ, പറഞ്ഞേ തീരൂ.
0: പറയുന്നത് സത്യം തന്നെ ആവണം, പറഞ്ഞോളൂ.
1: ശരിയാണ്, മദിരാശിയിലെ അച്ഛമ്പങ്ങളുടെ മകള, സുഗന്ധിയുടെ പ്രായം തന്നെ സുനന്ദ. മാളിക വീട്ടിലെ മരണങ്ങളുടെ ബഹളങ്ങൾക്കിടയിൽ സുനന്ദ സുഗന്ധിയായി.
8: സുഗന്ധിയുടെ ജഡം മിത്രേട്ടൻ സംസ്കരിച്ചു, അല്ലേ?
1: അതെ സാറേ.
4: സുനന്ദിയെ സുഗന്ധിയാക്കിയത് എങ്ങനെയൊക്കെയാ?
1: ആശുപത്രി രേഖയിൽ ഒസ്യത്തെഴുതിയ വക്കീലിന്റെ രേഖകളിൽ, പിന്നെ സ്കൂൾ മാറ്റി ചേർക്കുമ്പോ.
8: ഓ, നന്നായി പണിയെടുത്തു.
0: പണിയെടുത്താൽ എന്താ, കിട്ടുന്നത് കോടികളല്ലേ.
8: ഒസ്യത്ത് ഓപ്പൺ ആയോ?
1: അടുത്ത മാസം സുഗന്ധിക്ക് 20 വയസ്സാകുമ്പോ.
4: അതെന്താ ഒരു 20 വയസ്സ്? പ്രായപൂർത്തിയാവുക 18
0: ദാറ്റ് ഈസ് യൂഷ്വൽ. ഒരു വിവാഹമൊക്കെ ആയി ഒന്ന് മെച്ചുറായിട്ട് എന്ന് കരുതി കാണുമ്പോ.
8: പക്ഷെ സുനന്ദ സുഗന്ധിക്ക് പ്രായം 20 ഇല്ലല്ലോ. ഏ,
1: 1.5 വയസ്സ് കുറവാ.
8: മിത്രട്ടൻ ആള് വലിയ പുള്ളി തന്നെയാ.
1: സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തമ്പുരാൻ തന്നെ പറയാറുണ്ടായിരുന്നു കാലശേഷം ഇതൊക്കെ നോക്കി നടത്തണമെന്ന്, വെറുതെ സർക്കാരിന് കൊടുക്കാൻ ഇടവരുത്തരുതെന്ന്.
0: ഓഹോ, പരോപകാരം.
8: മിത്രട്ട, നിങ്ങൾ എന്താ പറഞ്ഞത്? ജൂലി, കാൻ യു റീകളക്ട്?
4: ഷുവർ സർ. സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തമ്പുരാൻ,
8: സ്റ്റോപ്പ്, ദാറ്റ് ഈസ് എനഫ്. മിത്രട്ട, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ മിത്രട്ടൻ തെറ്റ് ചെയ്തെന്ന്? എന്നിട്ടും തെറ്റൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാല് എന്താ അതിനർത്ഥം?
0: അച്ഛൻ പത്തായത്തിലൊന്നും ഇല്ലെന്ന്.
8: അതാണ്.
1: എന്താ സാറേ?
8: അപ്പൊ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തത്? പറ മിത്രട്ട. തമ്പുരാൻ എങ്ങനെയാ മരിച്ചത്? ഓരോന്നോരോന്നായി പറഞ്ഞു. പിന്നെ സുഗന്ധി തമ്പുരാട്ടി എങ്ങനെയാ മരിച്ചത്?
0: മിത്രേട്ടൻ അത് ഒരു തവണ പറഞ്ഞില്ലേ, പിന്നെന്തിനാ സാറേ വെറുതെ?
8: ഗിരിധർ, നിങ്ങളോ? ഓഫീസേഴ്സ്, ദിസ് ഈസ് മിസ്റ്റർ ഗിരിധർ, മൈ ഫ്രണ്ട്.
0: ഹലോ, മിത്രേട്ടൻ എപ്പോഴാ അത് പറഞ്ഞത്?
9: പറയട്ടെ ഞാൻ.
8: ഗിരിധർ,
9: കുളക്കടവിൽ നനഞ്ഞ് ബോധമില്ലാതെ കിടന്നിരുന്ന സുഗന്ധി എവിടുന്നോ വായിച്ചെറിഞ്ഞ് ശ്വാസം പകരാനായി ആ കുഞ്ഞിന്റെ ചുണ്ടിൽ. പിന്നെ ഈ പിശാചി കടിച്ചു കീറി കൊന്നു. വിടില്ല ഞാൻ ഇവിടെ.
8: ഗിരി, നോ,
9: തടയരുത്. ഒരു നാൾ എന്റെ അനുപമയുടെ നേരെ വന്നു ഈ ചെന്നായ. ഇരുട്ടിന്റെ നിറവും പ്രേതത്തിന്റെ പശ്ചാത്തലവും ഒരുക്കി വന്നു ഈ നരാധമൻ.
8: കൂൾ ഡൗൺ.
1: നിങ്ങൾ എന്താ പറയുന്നത്? ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്, ഒരടിസ്ഥാനവും തെളിവുമില്ല.
8: എല്ലാ തെളിവുകളും നശിക്കുമ്പോ പുതിയത് ചിലതുണ്ടാകും മിത്രൻ. അതാണ് നീതിയുടെ ന്യായം.
9: ആ തെളിവുകളാണ് മിത്ര ഈ നിൽക്കുന്ന സുനന്ദി എന്ന സുഗന്ധിയുടെ കണ്ണുകൾ. എല്ലാം അറിഞ്ഞു, എല്ലാം പറഞ്ഞു അവൾ.
8: കുളപ്പടവിനടുത്തുള്ള പുൽത്തകിടിയിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നത് ജനലരികൾക്ക് പുറകിലൂടെ രണ്ട് കണ്ണുകൾ കണ്ടു. പക്ഷേ അത് നിങ്ങളാണെന്ന് അറിഞ്ഞിരുന്നില്ല.
0: ഓക്കെ, അപ്പോൾ പ്രകാശ് സാർ, കാര്യങ്ങളെല്ലാം ക്ലിയർ ആയ സ്ഥിതിക്ക് പേക്കപ്പ് പറഞ്ഞാലോ?
8: കാര്യങ്ങളെല്ലാം ക്ലിയർ ആയില്ലല്ലോ ഫ്രാൻസിസ്.
0: ഇനിയുണ്ടാ?
8: ഉണ്ട്, കുറെ കഥകൾ ഇനിയുമുണ്ട്, അല്ലേ മിത്രട്ടാ? തുടങ്ങിക്കോ, കഥ പറയാൻ തുടങ്ങിക്കോ. തുടങ്ങാൻ.
1: മദിരാശിയിലെ വലിയ ബംഗ്ലാവും സ്വത്തും ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരാൻ ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടായിരുന്നു. മകന്റെ മരണം, നഗരവികസനത്തിന് സർക്കാർ ബംഗ്ലാവ് സ്ഥലവും ഏറ്റെടുത്തത്, പിന്നെ

0: വസുന്ധരെ, നീ എന്തു പറഞ്ഞാലും നാട്ടിലേക്ക് പോകേണ്ട കാര്യം ആലോചിക്കാനേ പറ്റുന്നില്ല.
1: പിന്നെ നമ്മൾ എന്താ ചെയ്യാ? സർക്കാർ ഭൂമി ഏറ്റെടുക്കുമ്പോ തടയാൻ പറ്റുമോ?
0: സർക്കാർ ഏറ്റെടുക്കട്ടെ, നഷ്ടപരിഹാരം കിട്ടില്ലേ? അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ഫ്ലാറ്റോ വീടോ നോക്കാം.
1: എന്തിന്? ദുഃഖങ്ങളും നഷ്ടങ്ങളും മാത്രം തന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു സ്വസ്ഥതയും ഇല്ലാതെ എങ്ങനെ?
0: അപകടങ്ങൾ അപ്രതീക്ഷിതമല്ലേ? ആയുസ് കണക്കാക്കാൻ നമ്മൾ ആര്?
1: അപകടങ്ങളൊക്കെ സ്വാഭാവിക, പക്ഷേ അവന്റെ ശരീരം പോലും കാണാൻ പറ്റിയോ?
0: തകർന്നു വീണത് സമുദ്രത്തിലാ. വിമാനത്തോടൊപ്പം കത്തിച്ചാമ്പലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സമുദ്രത്തിൽ.
1: ഇങ്ങനെ വേദനിക്കാൻ മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഈശ്വരന്മാരുടെ ശാപം, അത് കണ്ടില്ലെന്ന് നടിക്കരുത്.
0: നീ സമാധാനിക്ക്, വിഷമിക്കാതിരിക്ക്.
1: സമാധാനം വേണമെങ്കിലേ ഈ മദുരാശിന്ന് പോണോ? നമുക്ക് നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങാം. അവിടെ ചെറുതാണെങ്കിലും ഒരു വീട് കെട്ടാം. കൊച്ചുമകളോടൊപ്പം ഇനിയുള്ള കാലം അവിടെ മതി.
0: ശരി, എല്ലാം നിന്റെ ആഗ്രഹം പോലെ. പക്ഷേ
1: എന്താ
0: സുനന്ദ?
1: സുഗന്ധിക്ക് പകരാകോ അവള്?
0: സുമിത്രൻ നല്ല വാശിയില്ല.
1: അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ കാര്യസ്ഥപ്പണിയും പാരമ്പര്യം തന്നെയാണോ?
0: സുമിത്രന്റെ അച്ഛൻ ഏറെക്കാലം നമ്മളോടൊപ്പം ഉണ്ടായതല്ലേ? അയാൾക്ക് വയ്യാതായപ്പോ സുമിത്രൻ.
1: ഒരു കാര്യസ്ഥന്റെ ആവശ്യമുണ്ടോ ഇനി നമുക്ക്?
0: ഒരു സഹായി നല്ലതാ, നമുക്ക് പ്രായമായി വരികയല്ലേ. വാശിക്കാരനാണെങ്കിലും സമർത്ഥനാ മിത്രൻ. നാട്ടില് കുറച്ച് സ്ഥലം നോക്കാൻ അവനെ തന്നെ ഏർപ്പാടാക്കാം.
1: ആ, അത് ശരിയാ. അപ്പൊ കുട്ടി
0: വസുന്ധരെ, സത്യം പറയാൻ ഇനി ആരാ? പ്രസവത്തിൽ മരിച്ച സുനന്ദയുടെ അമ്മ. ഇനി യാഥാർത്ഥ്യം എന്താന്ന് പറയാൻ നമ്മുടെ മോനും വരില്ല.
1: എന്നാലും എനിക്ക് വിശ്വാസം വരുന്നില്ല, അവര് തമ്മില് സംസാരിക്കുന്നത് പോലും കണ്ടിട്ടില്ല.
0: അതിനെക്കുറിച്ച് ഇനിയും തർക്കം വേണ്ട, സത്യം ചെയ്യാനും പോകണ്ട. നാട്ടിലേക്ക് രണ്ടാളെയും കൂട്ടാം.
1: എല്ലാം നിങ്ങളെ ഇഷ്ടം.

0: തങ്കം എന്റെ അച്ഛൻ പെങ്ങളായിരുന്നു. പ്രസവത്തോടെയാ മരിച്ചത്. അവളുടെ മകളാ സുനന്ദ. ബംഗ്ലാവിലെ തമ്പുരാന്റെ മകൻ വിമാന അപകടത്തിൽ മരിച്ച സുധാകരൻ തമ്പുരാന്റെ മകളാ. ഈ മാളിക വീടിന് അധികാരമുള്ളവൾ തന്നെ.
1: പ്രകാശ്, ദേ റെഡ് സിഗ്നൽ.
2: മിത്രട്ടാ, പറഞ്ഞല്ലോ ഞാൻ, പറയുന്നത് സത്യമായിരിക്കണം. നുണ പറയാൻ നിങ്ങളുടെ മസ്തിഷ്കം ഒരുങ്ങുമ്പോൾ തന്നെ ദാ ആ യന്ത്രം കണ്ടോ, അത് നമുക്ക് സൂചന തരും. റെഡ് സിഗ്നൽ.
1: സുനന്ദയുടെ അമ്മ അച്ഛൻ പെങ്ങൾ തന്നെ. അപ്പോ
2: അച്ഛൻ സുധാകരനല്ല, മാളിക വീടിന്റെ സന്തതിയുമല്ല, പിന്നെ ആര്?
1: വീട് സാറേ, ആരെങ്കിലും ഉണ്ടാകണമല്ലോ, അല്ലാതെ ദിവ്യഗർഭം ധരിക്കാൻ വഴിയില്ലല്ലോ.
2: ഓക്കെ, ആരെങ്കിലും ഉണ്ടാകും, ആരോ ഒരാൾ. ശരി, ഇനി കഥ തുടരാം.
3: കോമ്പൻസേഷനായി വലിയ എമൗണ്ട് കിട്ടിക്കാണില്ലേ? കാര്യസ്ഥന്മാർക്ക് വിഹിതമൊന്നും കിട്ടിയില്ലേ?
0: കോമ്പൻസേഷൻ മുഴുവനും ചെലവാക്കിയാണ് ഭൂമി വാങ്ങിയതും ബംഗ്ലാവ് പണിതതും.
1: കമ്മീഷന്റെ പേരിൽ അത്രയാ സ്വന്തമാക്കിയത്?
3: ഛേ, നിങ്ങൾ മിത്രേട്ടനെ കുറിച്ച് എന്താ കരുതിയത്? ഒരു രൂപ പോലും സ്വന്താക്കിയിട്ടില്ല അല്ലേ മിത്രേട്ടാ?
2: രൂപയോട് വെറുപ്പാ, പക്ഷെ സ്നേഹം സ്വർണത്തോടാ അല്ലേ മിത്രേട്ടാ?
1: അല്ല, എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ?
0: സാർ.
2: പറഞ്ഞോളൂ, നമുക്ക് തിരക്കുണ്ട്, വേഗം പറ. എന്തായിരുന്നു പ്ലാൻ?
0: ഒസ്യത്തിൽ രജിസ്റ്റർ ചെയ്യണം.
1: അതായത് സുഗന്ധിയുടെ പേര്. സുഗന്ധിയുടെ സ്വത്തിൽ ഈ സുമിത്രൻ അവകാശി.
3: അതെങ്ങനെ?
2: ഭാര്യയുടെ സ്വത്തിന് അവകാശം ഭർത്താവിനാണല്ലോ.
1: അതെ മേഡം, മകളുടെ പ്രായമുള്ള ഭാര്യ. ഇവർ ദമ്പതികളാ.
2: ദമ്പതികളുടെ കൊലപാതകം, അതിനും കൂടി ഉത്തരം പറയണം.
1: അതെ, എന്നിട്ട് വേണം പാക്കപ്പ് പറയാം. അത് ക്ലൈമാക്സ് അല്ലേ സാർ? അതിനു മുൻപ് വേറൊരു കഥ കൂടിയുണ്ട്, പ്രേതകഥ. എല്ലാം മിത്രേട്ടന്റെ സൃഷ്ടിയല്ലേ? അത് പ്രൂവ്ഡ് അല്ലേ?
2: പ്രേതങ്ങൾക്ക് ഒരു മണം കൂടി ഉണ്ടെന്ന് കണ്ടെത്തിയല്ലോ മിത്രേട്ടൻ.
1: അതെ, നിശാഗന്ധി. ഫ്രം കൽപ്പറ്റ വഴി മൈസൂർ. ഇന്റലിജന്റ് ക്രിമിനൽ.
2: മിത്രം പറഞ്ഞോളൂ, ഒരു കൊലപാതകത്തിന്റെ ഉത്തരമേ കിട്ടിയുള്ളൂ, ഇനിയും രണ്ടുത്തരങ്ങളുണ്ട്, വേഗം പറ.
4: അതെ അതെ, ഞാൻ തന്നെയാ അടിമ. പണമുട്ടിയപ്പോ പാല് പകർന്ന യജമാനന്റെ കഴുത്തിൽ കൊത്തിയ
5: വിഷപ്പാമ്പ്.
4: ഞാനാ കൊന്നത്, ഞാൻ തന്നെയാ കൊന്നത്.
6: അസ്വാഭാവികതയില്ലാത്ത മരണം, മകന്റെ അപമൃത്തിയിൽ തകർന്നുപോയ മാതാപിതാക്കൾ, ആഡംബര ജീവിതം തുടരാൻ പണമില്ലാതെ വന്നപ്പോ
5: ആത്മഹത്യ. പരാതിയില്ല, ആരോപണവുമില്ല, കേസ് ക്ലോസ് ചെയ്തിട്ട് 10 വർഷം.
4: പറ,
5: നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും?
1: ഓ, ഇത് വെരി ഇന്റലിജന്റ് തന്നെ.
2: ഒന്നും ചെയ്യാനില്ല, എന്നാലും ഒന്ന് അറിയാനുള്ളൊരു കൗതുകം.
5: പറയാ, എല്ലാം പറയാം. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, നികുതി വെട്ടിപ്പില്ല, കാരണം സമ്പാദ്യമെല്ലാം ഗോൾഡാണ്. പിന്നെ നിയമത്തിന്റെ കുരുക്കിലായാൽ രക്ഷപ്പെടാനുള്ള വഴികളും ഉണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മാളിക ബംഗ്ലാവിൽ പല മുറികളിൽ പല രാത്രികളിൽ അന്തിയുറങ്ങാൻ എത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥർ. അവർക്ക് തിന്നാനും കുടിക്കാനും പിന്നെ കൂടെ കിടക്കാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അതിന്റെ എല്ലാം ഡിജിറ്റൽ എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ഇനി പറ, നിങ്ങൾ എന്ത് ചെയ്യുമെന്നെ?
1: ജടദ്രോഹി, കൊല്ലുടനെ ഞാൻ. എന്റെ കുടുംബം തകർത്ത നിന്നെ ഞാൻ എന്തെന്നോ?
2: വേണ്ട,
1: ഇവനെ വെറുതെ വിട്ട ശരിയാവൂല സാർ, ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം.
0: പ്രകാശൻ സാറേ, ഈ സുമിത്രന്റെ സുഹൃത്ത് വലയത്തിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ യമാന്മാരും ഉണ്ട്.
2: ഓഹോ, അപ്പൊ നമ്മൾ വെറും കൈയോടെ മടങ്ങണം. ശരി, എന്ത് ചെയ്യാന്?
1: മടങ്ങും മുമ്പ് ഒരു കാര്യം കൂടി, എങ്ങനെയാണ് കൃത്യം നിറവേറ്റിയത് എന്നുകൂടി പറയൂ.
5: വിഷം, വിഷം കൊടുത്തു ഞാൻ. പറ, ഇനി എന്താ അറിയേണ്ടത്?
2: ഇനി അറിയാനൊന്നുമില്ല, അറിയിക്കാൻ മാത്രം. മിസ്റ്റർ സുമിത്രൻ, നിങ്ങളെ കൊണ്ടുപോവുകയാ ഞങ്ങൾ, രക്ഷകർ വരട്ടെ.
5: എന്തിന്? എന്റെ അടിസ്ഥാനത്തിൽ വിടാ. വിടാനല്ല പറഞ്ഞത്, നിനക്കൊന്നും ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല എന്നെ.
2: മാളിക വീട്ടിലെ കൂട്ടക്കൊലകളുടെ ഉത്തരവാദി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു, സ്വത്ത് അപഹരിച്ചു, മാളിക വീട്ടിൽ പ്രേതങ്ങളുടെ പശ്ചാത്തലമൊരുക്കി വേശ്യാലയം നടത്തി. ആജീവനാന്തം അകത്ത് കടക്കാൻ മാത്രം ഉണ്ട് മിസ്റ്റർ മിത്രൻ.
1: സർ, സുഗന്ധി
2: കൂട്ടുപ്രതിയാണ്. ബ്രിങ് ഹർ ടു.
1: സർ, അപ്പോൾ പേക്കപ്പ് പറയാല്ലേ?
2: ഷുവർ. നിശാഗന്ധി മണമുയരുന്ന ഈ മാളിക വീട് പ്രേതങ്ങൾക്ക് വിട്ടുകൊടുത്ത് നമുക്ക് പോകാം.
1: സർ, അപ്പൊ മിഷൻ കംപ്ലീറ്റഡ് അല്ലേ?
2: ഓൾമോസ്റ്റ്. ആ മിസ്റ്റർ ഗിരിധർ, ഇങ്ങനെ അലഞ്ഞു തിരിയാതെ വേഗം സെറ്റിൽഡ് ആകാൻ നോക്ക്. ഒരു കുടുംബജീവിതമൊക്കെ വേണ്ടേ? തിങ്ക് അബൌട്ട് എ റീമാരേജ്.
1: സോറി സർ, എന്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒന്ന്. നോ, ഇമ്പോസിബിൾ.
2: നോ, ഇറ്റ് ഈസ് പോസിബിൾ
1: സർ.
2: യെസ്, മിസ്റ്റർ ഗിരിധർ, ഒരാളെ തന്നെ രണ്ടു തവണ വിവാഹം ചെയ്യുക, അതൊരു ചേഞ്ച് അല്ലേ?
1: സാർ പറയുന്നത്?
2: അനുപമയെയും അവളുടെ ഫാമിലിയെയും എല്ലാം അറിയിച്ചിരിക്കും സ്ഥലത്തെ പോലീസ് ഓഫീസർ. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങും മുമ്പേ അവരിങ്ങെത്തും. ആരെ? നിങ്ങളുടെ അനുപമ.
1: അപ്പോ അനുപമയെ ഭയപ്പെടുത്തിയ യഥാർത്ഥ പ്രേതത്തെ അവൾക്ക് കാണുകയും ചെയ്യാലോ, അല്ലേ സാർ?
2: ഷുവർ. സോ ലെറ്റ് അസ് മൂവ്.
1: പാവം പ്രേതങ്ങളെ നമ്മൾ തെറ്റിദ്ധരിച്ചു അല്ലേ?
2: ശരിയാണ്, പാവം പ്രേതാത്മാക്കൾ. അവർക്ക് അകമ്പടിയായെത്തുന്ന നിശാഗന്ധിയുടെ മണം വെറുതെ തെറ്റിദ്ധരിച്ചു. മനുഷ്യരെ ഭയപ്പെടുത്താൻ പുഷ്പഗന്ധങ്ങൾക്കാവില്ല, ആത്മാക്കൾക്കും ആവില്ല അതുണ്ടെങ്കിൽ. പക്ഷെ പൈശാചികത നമ്മളിൽ തന്നെയാ, മനുഷ്യരിൽ തന്നെയാ. ആർത്തിയുടെ പൂർത്തീകരണത്തിന് അവർ പിശാചുക്കളുടെ കഥ ചമയ്ക്കുന്നു, അത്രമാത്രം. മാളിക വീടിന്റെ മച്ചകങ്ങളിലും അകത്തളങ്ങളിലും ആത്മാക്കൾ സൂര്യസഞ്ചാരം നടത്തട്ടെ, പരിസരമാകെ പരിമളം വരുത്താൻ തൊടികൾ നിറയെ പൂത്തുലയട്ടെ നിശാഗന്ധി.

അന്ധവിശ്വാസങ്ങളുടെ മാറാല കെട്ടുകളിൽ മുങ്ങിയ മാളിക വീട്ടിൽ നിശാഗന്ധിയുടെ മണം അവശേഷിപ്പിച്ചുകൊണ്ട് കഥാപാത്രങ്ങൾ പടിയിറങ്ങുകയാണ്. ശാസ്ത്രവിശകലനങ്ങൾക്കും പിടികൊടുക്കാത്ത മനസ്സെന്ന മഹാത്ഭുതത്തിന്റെ ഭ്രമാത്മകതയിലേക്ക് നിശാഗന്ധിയുടെ മണം പടരാതിരിക്കട്ടെ. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശബ്ദം നൽകിയവർ: രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, നന്ദാത്മജൻ കുതേരി, രവികുമാർ ദേവർകാട്, ചന്ദ്രഭാനു തില്ലങ്കേരി, ഷീനാനന്ദൻ കുതേരി, സൂര്യ ഇടവന, രാജശ്രീ നാരായണൻ, അശ്വിനി കവണിശ്ശേരി, കുമാരി പാർവതി പ്രജീഷ്. നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി.

ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചക്ക് 2 മണിക്ക്.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: എല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷം

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
1: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140, 7225900018.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grand force, hutik, vox lanit,
1: phone 9496420880
0: 8111933600.
1: cm vistara,
0: cm vistara nilluni.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്
0: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന്?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്താ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കല്ലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

എസ് കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

അഴകായി ചികഞ്ഞെടുത്ത് സമമായി വകുന്നെടുത്ത് ഇയാ

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: അച്ഛനെന്ന ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായി ഇരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാബൂളിവാല എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല ഗാനരചന നിർവഹിച്ച് എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന ഗാനം. ആലാപനം മലേഷ്യ വാസുദേവൻ.

ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന് കെ എസ് ചിത്ര പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഈ പറക്കും തളിക.

എം ജി ശ്രീകുമാറും സുജാതാ മോഹനും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അപ്പു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സുന്ദരരാജന്റെ സംഗീതം.

ഇനി കേൾക്കാം. ക്ഷണക്കത്ത് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് ശരത് ഈണം പകർന്ന ഗാനം. കെ ജെ യേശുദാസാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

രാധാമാധവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം വിദ്യാധരൻ. കേൾക്കാം എം ജി ശ്രീകുമാറിന്റെ സ്വരമാധുരിയും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: രാമ രാമ രാമ രാമ രാമ രാമ താരകം,
2: രാമ രാമ രാമ രാമ രാമ.
3: രാമനാമമുഖരിതമായ കർക്കിടകമാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
4: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ.
3: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: കൃഷ്ണകഥാമൃതം.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
1: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
2: phone 9496420880 111 933 600. CM Vistara,
1: CM Vistara Nilluni.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
5: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
3: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
5: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്താ പ്രശ്നം?
5: ആ പിന്നെന്നാ?
2: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281483555 8281483555 8547173810.
6: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
7: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: മദ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ എലനോണിന്റെ പ്രവർത്തകർ സംസാരിക്കുന്നു ഇപ്പോൾ.
1: എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യാസക്തി എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ അലനോൺ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്നത്. ഈ കൂട്ടായ്മയിലെത്തുന്നതിന് മുമ്പ് ശരിക്കും ഒരു മദ്യാസക്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്ന് വെച്ചാൽ ഇപ്പം കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം ആകുമ്പോഴും തന്നെ അദ്ദേഹം ചെറിയ രീതിയിൽ മദ്യപാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഒരിക്കലും എനിക്കതൊരു പ്രശ്നമായി തീരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ അതിനെ സീരിയസ് ആക്കി എടുത്തിട്ടില്ല. ആ ഒരു രീതിയിൽ ജീവിച്ചു കൊണ്ട് പോയി. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ശരിയായ രീതിയിലേക്ക് പരിഗണിച്ചിട്ടേ ഇല്ല. എന്നു വെച്ചാൽ ഒരു വ്യക്തിൻ്റെ സ്വാതന്ത്ര്യമായിട്ട് ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു വലിയ പ്രശ്നമില്ലാണ്ട് പോയി. പക്ഷെ ക്രമേണ എനിക്ക് തോന്നുന്നത് ഒരു വർഷമാകുമ്പോഴേക്ക് മെല്ലെ മെല്ലെ എൻ്റെ ജീവിതത്തിന് അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ മെല്ലെ മെല്ലെ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. പ്രതികരിക്കുന്ന സമയത്ത് തുടക്കത്തിലെല്ലാം ഇങ്ങനെ പോയാലേ ശരിയാവൂല എന്നുള്ള രീതിയിൽ സ്നേഹത്തോടെ പ്രതികരിച്ചു. പക്ഷെ പിന്നെ എൻ്റെ പ്രതികരണത്തിൻ്റെ രീതി മാറി. എന്നുവെച്ചാൽ വല്ലാത്ത ദേഷ്യത്തിലായി, പിന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായി. എന്നുവെച്ചാൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല എന്നുള്ള ഒരു തോന്നലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ തുടക്കകാലങ്ങളിൽ ഞാനൊരു ഭീഷണിപ്പെടുത്താൻ വേണ്ടി, എന്നാലെങ്കിലും അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിൽക്കുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഭീഷണിപ്പെടുന്ന പറയുന്നത് വെറുതെ ഒരു അഭിനയം പോലെ ആക്കിയിട്ടായിരുന്നു ഞാൻ സംസാരിച്ചത്. ഞാൻ ഒരിക്കലും വിട്ടുപോകണമെന്നുള്ള ചിന്തയിലല്ല, പക്ഷെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിർത്തണം എന്നുള്ളൊരു ചിന്തയിൽ പല രീതിയിലും എന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം പ്രതികരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ ഒരു വ്യക്തിയോട് പോലും തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരുന്നില്ല. എൻ്റെ ബന്ധുക്കളോട് പോലും ഞാനത് തുറന്ന് സംസാരിക്കാൻ പലപ്പോഴും ശ്രമിച്ചപ്പോഴും അവരെടുക്കുന്ന കിട്ടിയ ഒരു റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ വിചാരിച്ചാൽ ഭർത്താവിനെ നന്നാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു ചിന്തയിൽ ഞാനും പരമാവധി ശ്രമിച്ചു. പക്ഷേ ബാക്കി എന്ത് കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഇതിന് മാത്രം ഒരു സൊല്യൂഷൻ കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു. പല കാരണങ്ങളും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു മദ്യപിക്കാനുള്ള കാരണം. തുടക്കകാലങ്ങളിൽ ഞാൻ ചെയ്തത് അദ്ദേഹം ഒരു പ്രശ്നം പറയുമ്പോൾ അതിന് എങ്ങനെയെങ്കിലും ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ആക്കി കൊടുത്താൽ അദ്ദേഹം മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ലേ ഒരു രീതിയിലായിരുന്നു ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തൊരു സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലത്തെ പ്രശ്നമായിക്കോട്ടെ, എന്ത് കാര്യം പറഞ്ഞാലും ഏത് അറ്റം വരെ പോയിട്ടും ഞാൻ അതിന് ഒരു സപ്പോർട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ പ്രതികരിക്കുന്ന രീതി മാറിയപ്പോൾ അദ്ദേഹം പല ദിവസങ്ങളിലും രാവിലെ തലയത്തൊട്ട് സത്യം ചെയ്ത് ഇനി ഞാൻ മദ്യപിക്കൂല എന്ന് പറയും. അപ്പോൾ ആദ്യമല്ല എനിക്കതിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. സത്യം ചെയ്താൽ ഇനിയിപ്പോൾ എന്തായാലും മദ്യപിക്കൂല എന്നുള്ളൊരു രീതിയിൽ തുടക്കകാലങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ആ ഒരു പ്രോമിസ് അദ്ദേഹത്തിന് ഒരിക്കലും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ദിവസം കഴിയുംതോറും അദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസം ഇല്ലാണ്ടായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇതെപ്പോഴും നടക്കുന്ന ഒരു നാടകം മാത്രമാണെന്നുള്ളൊരു ചിന്തയിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ട്, ഒരു ജോലി ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരം കൊണ്ട് മാത്രമാണ് അദ്ദേഹം മദ്യപിക്കുന്ന എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സത്യത്തിൽ ആ സമയത്ത് എൻ്റെ സ്വഭാവത്തിലും കുറേ മാറ്റങ്ങൾ വരുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഏത് കാര്യത്തിലായാലും മുന്നേ, വിവാഹ ജീവിതത്തിന് മുന്നേ ഞാനെന്നൊരു വ്യക്തി ആ ഒരു സ്വഭാവിയല്ല. ആ ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും ശരിക്കും ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഒരാളോട് തുറന്നു പറയാൻ വേണ്ടി പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും തുറന്നു പറയാൻ ശ്രമിച്ചപ്പോഴെല്ലാം പല രീതിയിലുള്ള ഉപദേശങ്ങൾ, അല്ലെങ്കിൽ നീ ഇങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല, നിനക്കൊരു ജോലിയുണ്ട്, നിനക്ക് വിട്ടിട്ട് പോയിക്കൂടെ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ അതൊരിക്കലും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഈ ഒരു വ്യക്തിനെ വിട്ടിട്ട് പോകണം എന്നുള്ളത് അതോട് എനിക്ക് പൊരുത്തപ്പെടാനും പറ്റുന്നില്ല. ആ ഒരു രീതിയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ട് പോയത്. പക്ഷെ തുടക്കകാലങ്ങളിൽ ഞാൻ വിട്ടിട്ട് പോകുന്ന ഒരു ഭീഷണി സ്വരത്തിൽ ഞാൻ പറഞ്ഞത് വെറുതെയാണെങ്കിലും ആ ഒരു മദ്യപാനത്തിൻ്റെ നാളുകളിൽ അവസാന ഘട്ടത്തിൽ ഞാൻ സത്യസന്ധമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരിക്കലും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം ആ എൻ്റെ ഒരു വ്യക്തിത്വം തന്നെ ഇല്ലാണ്ടായി. ശരിക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുണ്ട്, അതേപോലെ സാമൂഹ്യപരമായിട്ടും അതുപോലെ മാനസികമായിട്ടും എല്ലാ പ്രശ്നങ്ങളിലൂടെയായിരുന്നു ആ കാലങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ തുടക്കകാലങ്ങളിൽ ഞാനൊരു തമാശയൊക്കെ പറഞ്ഞ കാര്യം അവസാനമാകുമ്പോഴേക്കും അത് എങ്ങനെയും ഈ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മോളുണ്ടായി. പക്ഷെ വേറൊരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധയില്ല. എന്നുവെച്ചാൽ 24 മണിക്കൂറും ഇദ്ദേഹത്തിന്റെ മദ്യപാനം എങ്ങനെ ഒഴിവാക്കാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മദ്യപിക്കുമ്പം മദ്യപാനത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം നേരം പുലരുമ്പം മുതൽ വൈകുന്നേരം വരെ ഇദ്ദേഹം മദ്യപിക്കുന്നുണ്ടാവും. ആ ഒരു ചിന്ത തന്നെ, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ എൻ്റെ ജോലി സ്ഥലത്തെ എൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ യാന്ത്രികമായിട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളും, പക്ഷെ അതൊരിക്കലും എനിക്ക് മനസ്സറിഞ്ഞു. ഒരു നിമിഷം ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്കലി മാത്രം ഞാൻ അവിടെ ഉണ്ടാവും, മെന്റലി ഞാൻ അദ്ദേഹത്തിന്റെ പുറകെയായിരുന്നു. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ മദ്യപാനത്തിന് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ഉത്തരവാദിത്തം ചെയ്യാണ്ടിരിക്കുമ്പോൾ ശരിക്കും എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് വരാൻ തുടങ്ങി. ഒരു ഉൾവലിഞ്ഞ സ്വഭാവത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. എന്റെ ചുറ്റും ഇഷ്ടംപോലെ ബന്ധുക്കളുണ്ട്, അതേപോലെ സുഹൃത്തുക്കളുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഞാൻ ഒരിക്കലും ഒരാളോടും ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഷെയർ ചെയ്യുമ്പം അവിടുന്ന് കിട്ടുന്ന റെസ്പോൺസ് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായതുകൊണ്ട് തന്നെ പരമാവധി ഇതെല്ലാം അനുഭവിക്കാൻ ഞാൻ വിധിക്കപ്പെട്ടവളാണ്. ആ ഒരു രീതിയിൽ, ഒരു സെൽഫ് പിറ്റി എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആകസ്മികമായിട്ടാണ് ഈ ഒരു കൂട്ടായ്മേനെ പറ്റിയിട്ട്, അലനോൺ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മേനെ പറ്റി അറിഞ്ഞത്. ഈ കൂട്ടായ്മേനെ ഞാൻ അറിഞ്ഞത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള ഒരു കൂട്ടായ്മയിൽ അദ്ദേഹത്തിന് ആദ്യം ഒരു മെസ്സേജ് കിട്ടി. അങ്ങനെ അദ്ദേഹം ആ ഒരു കൂട്ടായ്മയിലെത്തി. അപ്പൊ എത്തുമ്പോഴാണ് ശരിക്കും ഈ ഒരു മദ്യാസക്തരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പങ്കെടുക്കാൻ പറ്റിയ ഒരു കൂട്ടായ്മയുണ്ട്, അലനോൺ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. പക്ഷെങ്കിൽ ആ സമയത്ത് ഞാൻ ആ കൂട്ടായ്മേനെ കണ്ടെത്തുമ്പം 1% പോലും ഇദ്ദേഹത്തിന് എനിക്ക് മാറ്റാൻ പറ്റൂല, ഇദ്ദേഹത്തിന് ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റൂല എന്നില്ല ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു എനിക്ക് മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയുമ്പോൾ, മുന്നേ ഏതറ്റം വരെ പോയി ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു നിമിഷം, അതെനിക്ക് തോന്നുന്നു വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം ആകുമ്പോഴാണ് ഞാൻ ഈ കൂട്ടായ്മേനെ പറ്റി അറിയുന്നത്. ആ 3 വർഷം ആകുമ്പോഴേക്ക് തന്നെ അദ്ദേഹം ഈ ഒരു ആഗ്രഹം, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യമാണ് അദ്ദേഹം പറയുന്നത്, എന്നിട്ട് പോലും എനിക്ക് അതിന് 1% പോലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. മുന്നേ ഉണ്ടായ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും അദ്ദേഹം സത്യം ചെയ്യുന്നുണ്ട്, പക്ഷെ അദ്ദേഹം പല വാഗ്ദാനങ്ങളും പറയുന്നുണ്ട്, അതൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 3 വർഷം കഴിയുമ്പോഴേക്കും, ആ സമയമാകുമ്പോഴേക്കും തന്നെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഈ മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിട്ടു നിൽക്കാം. എന്നുവെച്ചാൽ ആ ഒരു വ്യക്തിയിലുണ്ടായ മാറ്റമാണ് ആ 3 വർഷം കൊണ്ട് ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിൽ, പിന്നെ ഒരു വല്ലാത്തൊരു ദേഷ്യം, ഉത്കണ്ഠ, ഭാവി ജീവിതം എന്താവും, ആ ഒരു രീതിയിലുള്ള വല്ലാത്തൊരു ആകുലതയോടെയായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ കൂട്ടായ്മയിലെത്തി. അവസാന ഒരത്താണി എന്നാന്ന് വെച്ചാൽ ജീവിക്കണോ മരിക്കണോ എന്നുള്ള പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസാനത്തെ ഒരു പിടിവള്ളി കിട്ടിയ പോലെ, അവസാനത്തെ ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ അലനോൺ കൂട്ടായ്മയിലെത്തിയത്. പക്ഷെ ആ മദ്യപിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്നത് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയായിരുന്നു. എൻ്റെ ചുറ്റുപാടുള്ളവർക്കൊന്നും ഈ ഒരു പ്രശ്നം ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പൊ അതുമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. പിന്നെ അതേപോലെ എനിക്ക് ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്റെ ബന്ധുക്കളും അറിയുന്ന ആൾക്കാരെല്ലാം പറയുന്നുണ്ട് ഭാര്യ വിചാരിച്ചാൽ ഭർത്താവിനെ നന്നാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണോ ഇദ്ദേഹം വീണ്ടും മദ്യപിക്കുന്നത്. എനിക്ക് എത്ര ഞാൻ ശ്രമിച്ചിട്ടും അതിനൊരു സൊല്യൂഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേനും. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളായിരുന്നു എനിക്ക്, ഇത് ഉള്ളിൽ അടക്കി വെച്ചത് കൊണ്ടാണ് എനിക്ക് മെന്റലി ഉണ്ടായ പ്രശ്നങ്ങൾ മൊത്തം. പക്ഷെ അത് അന്നൊന്നും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷെ അവസാന ഒരു പിടിവള്ളി എന്നുള്ള രീതിയിൽ അദ്ദേഹം ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചു, ഞാൻ അലനോൺ എന്നുള്ള കൂട്ടായ്മയിലേക്ക് പോയി. അപ്പോൾ കൂട്ടായ്മയിൽ എത്തിച്ചേരുമ്പോഴും എനിക്ക് 1% പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ വ്യക്തി എന്ന നിലയിൽ ഏതെല്ലാം രീതിയിൽ ഞാൻ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചോ അതിന് അപ്പുറത്തേക്കൊന്നും ഇനി ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിലെത്തിയപ്പോഴും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഞാൻ വരാത്തതിന്റെ കാരണം അദ്ദേഹം വീണ്ടും മദ്യപിക്കണ്ട എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ഈ കൂട്ടായ്മയിലെത്തി. കൂട്ടായ്മയിലെത്തിയപ്പോഴാണ് ആദ്യം എനിക്ക് കിട്ടിയ ഒരു ആശ്വാസം, എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരെ ഞാൻ ആ കൂട്ടായ്മയിൽ കണ്ടു. ആ കൂട്ടായ്മയിൽ എത്തിച്ചേർന്നപ്പം ശരിക്ക് എന്നെപ്പോലെ അനുഭവിക്കുന്ന കുറെ വ്യക്തികൾ അവിടെ കണ്ടപ്പം എന്റെ ഉള്ളു തുറന്ന് സംസാരിക്കാനും അത് അതേ ആഴത്തിൽ മനസ്സിലാക്കാനും പറ്റുന്ന കുറെ സുഹൃത്തുക്കള് എനിക്ക് അവിടെ ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാനും എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും സാധിച്ചു. അതിലൂടെ സഞ്ചരിക്കുമ്പം എനിക്ക് അതുകൊണ്ട് തുടക്കകാലങ്ങളിൽ അതിൽ ഒരുപാട് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. അതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുമ്പം അത് അതേ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരെ എൻ്റെ ചുറ്റും ഇല്ലാത്ത പോലെയായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ തുടക്കകാലങ്ങളിൽ ഇത്രയും അലനോൺ സുഹൃത്തുക്കളെ കിട്ടുമ്പം എനിക്ക് കൃത്യമായിട്ട് നല്ല രീതിയിലേക്ക് എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ഒരു അറിവായിരുന്നു ആൽക്കഹോളിസം എന്ന മദ്യപാനാസക്തി എന്ന് പറയുന്നത് ഒരു രോഗമാണെന്നും അതേപോലെ തന്നെ അതൊരു കുടുംബ രോഗമാണെന്നുള്ള അറിവ്. അതുവരെ ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് ഇദ്ദേഹം മദ്യപിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റൊരു ഉത്തരേ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ അഹങ്കാരം കൊണ്ട് കഴിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കിയപ്പോഴും ആദ്യം അവർ കുടുംബരോഗമാണെന്ന് പറഞ്ഞു. പക്ഷെ കുടുംബരോഗമാണെന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് അന്നത്തെ മാനസികാവസ്ഥയിൽ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചത് കുടുംബരോഗമാവാൻ ഞാൻ എന്നെ അത്ര എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ ഞാൻ ക്രമേണ എന്തായാലും അവസാനത്തെ ഒരു പിടിവള്ളി എന്നുള്ള രീതിയിൽ ആ ഒരു കൂട്ടായ്മയിലൂടെ ഞാൻ നിരന്തരം സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പം നിരന്തരം സഞ്ചരിക്കുമ്പോഴാണ് ശരിക്കും അലനോണ് മനസ്സിലാക്കാൻ തുടങ്ങി എന്താണ് ഈ കൂട്ടായ്മ പറയുന്നത്. എനിക്കുണ്ടാവുന്ന ഒരു ആൽക്കഹോളിക്കിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ശരിക്കും അലനോണിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്.
0: മദ്യാസക്തരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായ അലനോണിന്റെ പ്രവർത്തകരാണ് ഇതുവരെ സംസാരിച്ചത്. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447169166 9447169177.
2: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആർദ്രഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.9.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണ കഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ ചന്ദനക്കട്ടിൽ എന്ന കവിത കേൾക്കാം. ആലാപനം മഞ്ജുള. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. തുടർന്ന് 6:30 കൃഷ്ണ കഥാമൃതം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിൽ വിമുക്ത ഭടനായ കണ്ണവത്തെ ശ്രീ ശങ്കരനാരായണൻ തന്റെ സൈനിക സേവനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണ കഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: നീ കളിക്കലേ?
2: പോന്നില്ലാന്ന് പറഞ്ഞാ പോന്നില്ല.
3: ആ നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
3: പോന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3049 6974 141.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः जतिन शर्मा आदौ मुख्य वार्ताः केन्द्रीय मन्त्रिमण्डलेन 20,000 crore अष्ट रेल बहुपथ प्रकल्पाः अनुमोदिताः स्वर्णिम चतुर्भुज मार्गस्य चतुष्पथीकरणाय च स्वीकृतिः प्रदत्ता श्रीलंका वायुसेनायाः L-70 प्रक्षेपकाणाम् आधुनिकीकरणाय भारत श्रीलंका सैन्य सन्धिः हस्ताक्षरितं गतः स्वभूमिः भारत विरोधि कृत्येभ्यः न प्रयुज्यते इति कोलंबो प्रशासनेन आश्वासितम् आगामिनः ब्रिक्स शिखर सम्मेलनस्य पूर्वांगरूपेण मुंबय्यां ब्रिक्स वित्तमन्त्रिणां केन्द्रीय बैंक नियामकानां च अन्तिमा महत्वपूर्णा संगोष्ठी साम्प्रतं प्रचलति चीनदेशस्य शंघाई नगरे आयोज्यमानायां विश्व कौशल स्पर्धायां भारतं प्रथमवारं एकादशसु नवीनासु कौशल श्रेणीषु भागं ग्रहीष्यति अपि च अहमदाबादे प्रचलन्त्याः विश्व दिव्यांग धनुर्क्रीडायाः अन्तिमे दिवसे भारतेन उत्कृष्ट प्रदर्शनेन द्वे स्वर्ण पदके चत्वारि च कांस्य पदकानि स्वायत्तीकृतानि अथ वार्ताः विशदीकृत्य केन्द्रीय मन्त्रिमण्डलं रेल सञ्जालस्य अभूतपूर्व विस्ताराय क्षमता संवर्धनाय च 20,000 crore व्ययेन निर्मीयमानेभ्यः अष्ट बहुपथ रेल प्रकल्पेभ्यः स्वाकृतिं प्रदात् नवदिल्ल्यां संवाददातॄन् सम्बोधयन् सूचना प्रसारण रेल मन्त्री अश्विनी वैष्णव प्रावोचत् यत् एतेषु प्रथमचरणे पश्चिम बंगाल झारखण्ड ओडिशा मध्यप्रदेश छत्तीसगढ़ राज्येषु व्याप्त चतुर्दश मण्डलेषु नूतन मार्गस्य निर्माणं विधास्यते अस्मिन् खड़गपुर झारसुगुड़ा चतुर्थ पथ कटनी पेण्ड्रा रोड चतुर्थ पथ तथा बिलासपुर पेण्ड्रा रोड तृतीय पथ समाविष्टाः सन्ति अनेन सहैव मन्त्रिमण्डलेन तमिलनाडु आन्ध्रप्रदेश कर्णाटक तेलंगाना राज्येषु 45-500 km परिमित विस्ताराय 21,000 crore अन्य पञ्च परियोजनाः अपि अनुमोदिताः मन्त्रिणा सविशेषं प्रख्यापितं यत् सर्वकारेण देशस्य सप्तोच्च सान्द्रता रेल वीथीनां चतुष्पथीकरणं विधातुं निर्णयः गृहीतः एतेषु देहली हावड़ा मुंबई हावड़ा देहली मुंबई देहली गुवाहाटी दिल्ली चेन्नई हावड़ा चेन्नई तथा मुंबई चेन्नई इति सप्त प्रमुखाः मार्गाः सन्ति येन रेलयान विलंबस्य समस्या मूलतः विनमस्यति
1: रेलवे की मॉडर्नाइजेशन का जो काम पिछले 12 वर्षों में चल रहा है उसमें माननीय प्रधानमंत्री श्री नरेंद्र मोदी जी के कंप्लीट ओवरहॉलिंग जो रेलवे की हो रही है कंप्लीट मॉडर्नाइजेशन हो रहा है उसके प्रोजेक्ट्स रेलवे के 7 हाई डेंसिटी कॉरिडोर्स प्लस मेनी अदर कॉरिडोर्स जो कि बहुत ज्यादा भविष्य में ट्रैफिक लेने वाले हैं उन सब कॉरिडोर्स को 4 लाइनिंग क्वाड्रुपलिंग कर दिल्ली से मुंबई मुंबई से चेन्नई चेन्नई से कोलकाता कोलकाता से वापस मुंबई हो गया गोल्डन क्वाड्रिलेटरल
0: भारतस्य रक्षामन्त्री राजनाथ सिंहः अद्य कोलंबो नगरे श्रीलंकायाः राष्ट्रपतिना अनुरा कुमार दिसानायके इत्यमुना सह महत्वपूर्णां मन्त्रणां व्यदधात् उपवेशनावधौ उभौ नेतारौ प्रत्यपादयतां यत् उभावपि देशौ निकट प्रतिवेशिनौ सामुद्रिक सहयोगिनौ च स्तः इति हेतोः भारतं श्रीलंका च उभयोः राष्ट्रयोः समग्र विकासाय जनकल्याणाय च परस्पर सहयोगं सातत्येन निर्वहिष्यतः सामाजिक सञ्चारपटले रक्षामन्त्रिणा न्यरूप्यत यदस्मिन् क्षेत्रे सुरक्षायाः स्थैर्यस्य शान्तेः समृद्धेः च संवर्धनाय उभौ देशौ संयुक्ततया कार्यं विधास्यतः रक्षामन्त्री ह्यः त्रिदिवसीय यात्रायाः अङ्गतया कोलंबो नगरं सम्प्राप्तवान् रक्षामन्त्री राजनाथ सिंहः रक्षा विदेश मन्त्रालययोः वरिष्ठाधिकारिभिः समन्वितस्य उच्चस्तरीय प्रतिनिधिमण्डलस्य नेतृत्वं विधत्ते रक्षामन्त्रिणः हार्दिकं स्वागतं व्याहरन् श्रीलंकायाः राष्ट्रपतिः दिसानायके भारतस्य प्रधानमन्त्रिणा नरेन्द्रमोदिना सह स्वकीयं पूर्वतनं संवादं सस्मार अथ च दृढ़तया पुनरुद्घोषयत् यत् श्रीलंका स्वकीयायाः भूमेः उपयोगं भारतस्य सुरक्षाहितान् बाधमानानां शत्रुतापूर्ण गतिविधीनां कृते न कदापि अनुमन्यते। अवसरेऽस्मिन् उभयतः श्रीलंका वायुसेनायाः कृते L-70 प्रक्षेपास्त्राणाम् उन्नयनाय च द्वयोः देशयोः NCC NDC इत्यनयोः च मध्ये सहयोगाय सहमतिपत्राणाम् आदान प्रदानं व्यधायि। श्रीलंका वायुसेनायाः षण्णाम् L-70 प्रक्षेपास्त्राणाम् उन्नयन प्रकल्पः भारत सर्वकारस्य अनुदान साहाय्यान्तर्गतं वर्तते। उभौ नेतारौ भारतीय सुरक्षाबलैः विनिर्मितानां त्रयाणां वैली सेतूनाम् आभासीय माध्यमेन लोकार्पणम् अकुरुताम्। अनन्तरं प्रवासी भारतीय समुदायेन सह संवादकाले रक्षामन्त्रिणा श्रीलंकास्थः भारतीय समुदायः उभयोः देशयोः मध्ये सम्पर्क सेतुः वर्तते इत्यभिहितः। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ newsonair चलदूरभाषीयतन्त्रांशे अपि समुपलब्धो भविष्यति। आगामिनः ब्रिक्स शिखर सम्मेलनस्य पूर्वाङ्गरूपेण मुम्बय्यां ब्रिक्स वित्तमन्त्रिणां केन्द्रीय बैंक नियामकानां च अन्तिममहत्वपूर्णा संगोष्ठी साम्प्रतं प्रचलति। अस्मिन् वर्षे ब्रिक्स वित्तधारायाः मुख्य विषयः दृढतायै नवीनीकरणाय सहयोगाय शाश्वत विकासाय च निर्माणम् इति निर्धारितमस्ति। अस्याः श्रृङ्खलायाः पूर्वतनं समुपवेशनं गतमासे जयपुराभिधाने नगरे सञ्जातम्। मुम्बईनगरे निर्धारित अन्तिमोपवेशनात् प्राक् केन्द्रीय वित्तमन्त्रिणा निर्मला सीतारमण इत्यनया ब्रिक्स वित्तमार्गस्य प्रमुखनिष्कर्षाणां सविस्तरा समीक्षा व्यधायि। चीनदेशस्य शंघाई नगरे अस्मिन् मासे 22 दिनांकतः 27 दिनांकं यावत् आयोज्यमानायाम् 48वीं विश्व कौशल स्पर्धायां भारतं प्रथमवारं 11 नवीनासु कौशलश्रेणीषु भागं ग्रहीष्यति। कौशल विकास उद्यमिता मंत्रालय प्रत्यपादयत् यत् स्किल इंडिया दलं 64 कौशलेभ्यः 63 कौशलेषु प्रायः 70 प्रतियोगिनां दलेन सह सहभागितां विधास्यति। मंत्रालयस्यानुसारं एषा अद्यावधि विश्व कौशल स्पर्धायां भारतस्य अत्यन्तं विविधतापूर्णयुता सहभागिता अस्ति। एतासु 11 नवीनश्रेणीषु दन्त कृत्रिम अङ्गनिर्माणं डिजिटल इंटरैक्टिव मीडिया डिजाइन इत्यादयः विषयाः समाविष्टाः। भारतस्य सहभागिता विषये वदन्त्या कौशल विकास उद्यमिता मन्त्रालयस्य सचिवया देवश्री मुखर्जीवर्यया उक्तं यत् एतासु नवीनासु श्रेणीषु भारतस्य सहभागिता देशस्य कौशल पारिस्थितिकी तन्त्रस्य भविष्योन्मुखतां वैश्विक प्रासंगिकतां च दर्शयति। सा एतदपि उक्तवती यत् दृढसहयोगेन सर्वकारः यूनां कृते आत्मविश्वासेन वैश्विक प्रतिस्पर्धायाम् अवतीर्य उत्तममानकान् प्राप्तुं मार्गं प्रशस्तं करोति। राजस्व गुप्तचर निदेशालयेन विगत पक्षद्वये देशव्यापि अभियानेषु प्रायः 40-70 किलोग्राम परिमितं गांजा चरसादि मादक द्रव्यं गृहीतम्। प्रवर्तन निदेशालयेन कर्णाटक राज्य 18 स्थानेषु सघनान्वेषणं विहितम्। एतेषु राज्यस्य लोकनिर्माण मन्त्रिणः सतीश जारकीहोली इत्यस्य तस्य पुत्र्याः सहैव लोकसभा सांसद प्रियंका जारकीहोली इत्यस्याः आवासः अन्तर्भवति। राष्ट्रिय राजधानी क्षेत्राय तन्निकटवर्ति क्षेत्रेभ्यश्च वायुगुणवत्ता प्रबन्धन आयोगेन उद्घोषितं यत् आयोगस्य संवैधानिक निर्देशानां प्रभावी कार्यान्वयनं NCR क्षेत्रे वायु प्रदूषणस्य निवारणाय शमनाय च अत्यन्तं निर्णायकम् अस्ति। अहमदाबादे प्रचलन्त्याः विश्व दिव्याङ्गधनु क्रीडायाः अन्तिमे दिवसे भारतेन उत्कृष्ट प्रदर्शनेन 2 स्वर्णपदके 4 च कांस्य पदकानि स्वायत्ति कृतानि इति वार्ताः।
2: ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകളെ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകളിൽ. 4-വരി പാതയ്ക്കായുള്ള 7 പുതിയ ഹൈ ഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 4-വരി പാതയ്ക്കായി 7 ഹൈ ഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഡൽഹി മുതൽ മുംബൈ വരെയും മുംബൈ മുതൽ ചെന്നൈ വരെയും ചെന്നൈ മുതൽ കൊൽക്കത്ത വരെയും കൊൽക്കത്ത മുതൽ ഡൽഹി വരെയുമുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനു പുറമെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEBയ്ക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ പവർകട്ട് സമയം മുൻകൂറായി അറിയിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ നിയന്ത്രണം തുടരുമെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം നടക്കും. സംസ്ഥാനത്ത് ഇന്നും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടർന്നു. അതിനിടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പടലുരുത്തി.
4: ഇന്ന് സംസ്ഥാനത്തെ പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയരുമെന്ന മുന്നറിയിപ്പായിരുന്നുവെങ്കിൽ നാളെ പലയിടങ്ങളിലും മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നാളെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരാനാണ് സാധ്യത. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. ശനിയാഴ്ച 4 ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത.
3: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളിലെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. നൂതന കാലത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പരിശീലനം അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ എഡ്യൂക്കേഷൻ ടെക്നോളജി ക്ലബുകളിലെ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുന്നതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടിയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണ ശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റം ഉണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പോഷണാഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അവർ. പോഷകക്കുറവ്, വിളർച്ച, നവജാത ശിശുക്കളുടെ ഭാരക്കുറവ് എന്നീ വെല്ലുവിളികൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നത് പോഷൻമാരുടെ പ്രധാന ലക്ഷ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. KSRTC ബസ്സുകളിലെ ഡീസൽ മൈലേജ് മെച്ചപ്പെടുത്തുന്നതിനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമഗ്രമായ പ്രവർത്തന പദ്ധതിയായ പ്രോജക്ട് സൂര്യ നടപ്പാക്കുന്നു. ബസ്സുകളിലെ മൈലേജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ധനക്ഷമതയിലെ പുരോഗതി കൃത്യമായി വിലയിരുത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഏകീകൃത സംവിധാനം രൂപപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം മൂന്നാം ദിനം ലഖ്നൌവിലെ 11 ഖൂർക്ക റൈഫിൾ റെജിമെന്റ് സെന്റർ സന്ദർശിച്ചു. ലഖ്നൌ ഡിഫൻസ് PRO ശാന്തനു പ്രതാപ് സിംഗുമായി മാധ്യമ സംഘം ആശയവിനിമയം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോഴിക്കോട്.
6: തിരുവനന്തപുരം PIB നേതൃത്വത്തിലുള്ള മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി 11 ഖൂർക്ക റെജിമെന്റിലെ യുദ്ധ സ്മാരകം സന്ദർശിച്ച മാധ്യമ സംഘം മാതൃരാജ്യത്തിനായി ജീവനർപ്പിച്ച ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഖൂർഖ റെജിമെന്റിന്റെ സൈനിക ചരിത്രവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന GG ബവൂർ യുദ്ധ മ്യൂസിയവും സംഘം സന്ദർശിച്ചു. അഗ്നിവീർ സൈനികർക്ക് വെടിവയ്പ്പ് പരിശീലനം നൽകുന്ന സിമുലേറ്റഡ് ഫയറിംഗ് റേഞ്ചും സംഘം വീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ നേവൽ മ്യൂസിയമായ നൌസേനാ ശൗര്യ വാടികയിലെ സന്ദർശനം മാധ്യമ സംഘത്തിന് വേറിട്ട അനുഭവമായി.
3: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം കരട് നയരേഖ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി വി സതീശൻ മന്ത്രി എൻ ശംസുദ്ദീനെ നൽകിയാണ് കരട് രേഖ പ്രകാശനം ചെയ്തത്. പൊതുജനങ്ങൾക്ക് കരട് രേഖ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാം. നിർദ്ദേശങ്ങൾ പരിശോധിച്ച് 90 ദിവസത്തിനകം അന്തിമ നയരേഖ പ്രസിദ്ധീകരിക്കും. കണ്ണൂർ മാങ്ങാട്ട് പറമ്പിലെ EK നയനാർ സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു. ആശുപത്രിയിലെ അടിയന്തര ആവശ്യങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപയും വകയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
7: ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് മറുപടി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനം. 4 പദ്ധതികളിലൂടെ മരുന്നുകൾ, അടിയന്തര അറ്റകുറ്റപ്പണികൾ, ദൈനംദിന ചെലവുകൾ എന്നിവയ്ക്കാണ് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുള്ളത്. പുതിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാനും ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു.
3: കേരള സർവകലാശാലയിൽ ഇനി ബിരുദാനന്തര ബിരുദ പരീക്ഷകൾ മലയാളത്തിൽ എഴുതാം. ഭാഷാ വിഷയങ്ങൾ ഒഴികെയുള്ള വിഷയങ്ങളെയാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയത്. ഓഗസ്റ്റ് 22 ചേർന്ന അക്കാദമിക് കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഭാഷ വ്യക്തമാക്കണം. എന്നാൽ ഒരു പരീക്ഷ ഒരു ഭാഷയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഓണാഘോഷ പരിപാടികളിലെ സമാപന സമ്മേളനം സിനിമാ ശബ്ദ സംവിധായകൻ രാധാ രാജകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി നിലയ മേധാവി ഡോക്ടർ AG ബൈജു, പ്രോഗ്രാം വിഭാഗം മേധാവി PA ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളി, റീക്രിയേഷൻ ക്ലബ് സെക്രട്ടറി ഫഹദ് റാസ തുടങ്ങിയവർ സംസാരിച്ചു. ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ EK കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. വയോജന ക്ഷേമ വകുപ്പ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വയോജനങ്ങളുടെ സംസ്ഥാനതല അടിസ്ഥാന വിവരശേഖരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. പ്രധാന വാർത്തകൾ വീണ്ടും. 4 വരി പാതയ്ക്കായുള്ള പുതിയ 7 ഹൈ ഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും വിവാഹം കഴിഞ്ഞു. സഭയിൽ വിരാട പാഞ്ചാലന്മാർ അടുത്തടുത്തിരുന്നു. തൊട്ടടുത്ത സിംഹാസനത്തിലിരുന്ന കേശവൻ എഴുന്നേറ്റ് നിന്ന് സഭാവാസികളോട് ഇങ്ങനെ പറഞ്ഞു: ചൂതുകളിയിൽ ധർമ്മജൻ പരാജയപ്പെട്ടു. 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും നടത്തി. രാജ്യത്തിൻ്റെ പകുതി പാണ്ഡവർക്ക് അവകാശപ്പെട്ടതാണ്. അത് ചോദിച്ചു വാങ്ങണം. അതിനായി ഒരു ദൂതനെ ഹസ്തിനാപുരത്തേക്ക് അയക്കണം. പക്ഷേ സുഗമമായ രീതിയിൽ ധർമ്മജന് ദുര്യോധനൻ രാജ്യം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അതുകൊണ്ട് മിത്രങ്ങളെ സ്വന്തം വശത്തേക്ക് ചേർക്കേണ്ടത് ആവശ്യമാണ്. സഭ പിരിഞ്ഞു. ഒരു ദിവസം കേശവന്റെ അരികിലേക്ക് പാർത്ഥനും സുയോധനനും വന്നു. അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ കേശവൻ മഞ്ചത്തിൽ ഉറക്കുന്നടിച്ചു കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ എത്തിച്ചേർന്നു. ഉറക്കമാണെന്നറിഞ്ഞ് കേശവന്റെ മഞ്ചത്തിനരികിൽ എത്തി തലഭാഗത്ത് കിടന്ന പീഠത്തിൽ ഇരുന്നു. മാധവൻ ഉണർന്നാൽ തന്നെയാണ് ആദ്യം കാണുക. അപ്പോൾ ആദ്യം തന്നോടായിരിക്കും വന്നതിൻ്റെ കാര്യം അന്വേഷിക്കുക. സഹായം അഭ്യർത്ഥിക്കാൻ ഇതുതന്നെയാണ് നല്ല മാർഗം. പാർത്ഥനാകട്ടെ മാധവന്റെ പാദത്തിനരികിൽ തൊഴുകൈകളോടുകൂടി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ കേശവൻ എഴുന്നേറ്റു. മുന്നോട്ടേക്ക് എഴുന്നേറ്റുണർന്നപ്പോൾ പാർത്ഥനയാണ് കണ്ടത്. പാർത്ഥനോട് വിശേഷങ്ങൾ തിരക്കി. അപ്പോൾ പാർത്ഥൻ പുറകിലിരിക്കുന്ന സുയോധനനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ദുര്യോധനൻ പറഞ്ഞു: കേശവ, ചിലപ്പോൾ യുദ്ധമുണ്ടായേക്കാം. താങ്കൾക്ക് ഞങ്ങളിൽ രണ്ടാളിലും ബന്ധുത്വവും സ്നേഹവും തുല്യമാണല്ലോ. ഞാനാണ് ആദ്യം വന്നത്. ആദ്യം വന്നവർക്കാണ് പ്രാധാന്യം. മാധവൻ പറഞ്ഞു: ഞാൻ ആദ്യം കണ്ടത് പാർത്ഥനയാണ്. അങ്ങാണ് ആദ്യം വന്നത്. രണ്ടാൾക്കും തുല്യമായി സഹായം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ്വാരകയിലെ വലിയ സൈന്യം ഒരാളോടൊത്ത് പോരും. ഞാൻ മാത്രം മറ്റൊരാളോടൊത്ത് വരും. യുദ്ധക്കളത്തിൽ ആയുധമെടുക്കുകയില്ല. നിങ്ങളിൽ ഇളയവൻ പാർത്ഥനാണ്. അതുകൊണ്ട് പാർത്ഥൻ ആദ്യം തീരുമാനിക്കുക. അർജുനൻ പറഞ്ഞു: മാധവ, രണത്തിൽ ആയുധമെടുക്കാത്ത അങ്ങുമാത്രം എന്നോടൊപ്പം വന്നാൽ മതി. ദുര്യോധനനും സന്തോഷമായി. ദുര്യോധനൻ പോയ ശേഷം കേശവൻ അർജുനനോട് ചോദിച്ചു: എന്തു വിഡ്ഢിത്തമാണ് നീ ചോദിച്ചത്? അർജുനൻ പറഞ്ഞു: ഭാഗ്യത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് വിധിയാണ്. ആ വിധിയെപ്പോലും നിയന്ത്രിക്കുന്ന ഒരാൾ എൻ്റെ സഹായത്തിനുണ്ടാവുക എന്നതിനപ്പുറം എനിക്കെന്തു ഭാഗ്യമാണ് വരേണ്ടത്? കേശവൻ പുഞ്ചിരിച്ചു. യുദ്ധത്തിനുള്ള സന്നാഹം ഇരുഭാഗത്തും തകൃതിയായി ആരംഭിച്ചു. യുധിഷ്ഠിരൻ്റെ ദൂതന്മാർ എല്ലാ രാജാക്കന്മാരെയും കണ്ടു. ദുര്യോധനനും വെറുതെ ഇരുന്നില്ല. വനവാസവും അജ്ഞാതവാസവും പൂർത്തിയാക്കി ധർമ്മപുത്രനും സംഘവും ഹസ്തിനാപുരത്തെത്തി. ധൃതരാഷ്ട്രരോട് പറഞ്ഞു: ഞങ്ങൾ പ്രതിജ്ഞ നിറവേറ്റിയിരിക്കുന്നു. പകുതി രാജ്യം തിരിച്ചു തരണം. ഇന്ദ്രപ്രസ്ഥത്തിൽ വാഴുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പാതിരാജ്യം കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ യുദ്ധമൊഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പാണ്ഡവർക്ക് വേണ്ടി കേശവനാണ് ദൂതിനു പോയത്. കേശവൻ കൗരവസഭയിലേക്ക് എഴുന്നള്ളുമ്പോൾ ദുര്യോധനനും കർണനുമൊഴിച്ച് ബാക്കി എല്ലാവരും എത്തിയിരുന്നു. ഭീഷ്മരെ വന്ദിച്ച ശേഷം ധൃതരാഷ്ട്രരെ ബഹുമാനിച്ചു. വിദുരരോടും സുഖാന്വേഷണങ്ങൾ നടത്തി. ധൃതരാഷ്ട്രർ പറഞ്ഞു: മാധവ, നീണ്ട യാത്ര കഴിഞ്ഞാണല്ലോ വന്നത്. വിശ്രമിക്കുക. അത് കഴിഞ്ഞാവാം എല്ലാം. കേശവനും അത് സമ്മതിച്ചു. താൻ വന്നാൽ വിദുരഗൃഹത്തിലാണ് വസിക്കാറുള്ളതെന്നും അതുകൊണ്ട് അവിടെ പോയി വിശ്രമിച്ചു കൊള്ളാമെന്നും കേശവൻ അറിയിച്ചു. കേശവൻ കുന്തിദേവിയെ കാണുവാൻ പോയി. കുന്തിദേവി കേശവനോട് വൃത്താന്തങ്ങളെല്ലാം ഉണർത്തിച്ചു. തൻ്റെ മക്കളുടെ ദുർവിധിയോർത്ത് അവർ വിലപിച്ചു. കേശവൻ കുന്തിദേവിയെ സമാശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ കേശവൻ സഭയിലേക്ക് പ്രവേശിച്ചു. രാജാക്കന്മാരുൾപ്പെടെ വലിയൊരു സദസ്സുണ്ടായിരുന്നു അവിടെ. 100 മുഴുവൻ സഭയിൽ വന്നിരുന്നു. ഭീഷ്മർ, ദ്രോണർ, ശല്യർ തുടങ്ങിയ ഗുരുക്കന്മാർ സദസ്സിൻ്റെ ഒരു ഭാഗത്ത്. കേശവൻ വിതരനുമൊത്ത് സഭാ കവാടത്തിലെത്തി. തൊഴുകൈയോടെ വരുന്ന കേശവനെ എല്ലാവരും കണ്ടു. സഭാവാസികൾ കൂപ്പുകൈകളോടെ എഴുന്നേറ്റ് നിന്ന് വന്ദിച്ചു. കേശവൻ സംസാരിച്ചു തുടങ്ങി. യുദ്ധത്തിൽ കുരുക്കളും പാണ്ഡവരും ശക്തർ തന്നെ. ശക്തർ ശക്തരോട് ഏറ്റുമുട്ടുമ്പോൾ മരണം കൂടും. മഹാരാജാവേ, ഇരുപുറത്തു മരിച്ചാലും അങ്ങയുടെ സന്താനങ്ങളാണ് മരിച്ചു വീഴുക. ബാല്യത്തിൽ പിതാവ് മരിച്ച അവർക്ക് അച്ഛൻ അങ്ങ് തന്നെയാണ്. സ്വന്തം മക്കളേക്കാൾ അധികം സ്നേഹം അവരോട് അങ്ങ് കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് പാണ്ഡുവിന് അവകാശപ്പെട്ടത് പാണ്ഡവർക്ക് നൽകി എല്ലാവരോടുമൊത്ത് ശേഷിച്ച കാലം സന്തോഷത്തോടെ വസിക്കുക. കേശവന്റെ വാക്കുകൾ കേട്ടിരുന്ന സഭാവാസികൾ ധൃതരാഷ്ട്രരുടെ മറുപടിക്ക് വേണ്ടി ശ്രദ്ധിച്ചു. ധൃതരാഷ്ട്രർ പറഞ്ഞു: കേശവ, ഭവാൻ പറഞ്ഞത് ന്യായമാണ്. എന്നാൽ ഞാൻ സ്വതന്ത്രനല്ല. എന്റെ മകൻ ദുര്യോധനനെ ഭവാൻ സമ്മതിപ്പിക്കണം. കേശവൻ പറഞ്ഞു: പുത്രസ്നേഹം കൊണ്ട് സത്യധർമ്മങ്ങളെ അങ്ങ് മറക്കുന്നു. എന്നിട്ട് ദുര്യോധനനോട് സന്ധിമാർഗം ഉപദേശിച്ചു. ഭീഷ്മര് പറഞ്ഞു: ദുര്യോധന, കേശവന്റെ വാക്ക് നീ തള്ളിക്കളയരുത്. ഭാരതരാജ്യത്തിന്റെ ഐശ്വര്യം നീയായിട്ട് നശിപ്പിക്കരുത്. പാണ്ഡവർക്ക് രാജ്യം നൽകി സഹോദരരോടൊത്ത് വർദ്ധിക്കുക, ഐശ്വര്യം വർദ്ധിക്കും. ദ്രോണരും ദുര്യോധനനോട് ശമം പറഞ്ഞു. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ സംസാരിച്ചു തുടങ്ങി. കേശവ, യുദ്ധത്തിൽ ജയവും തോൽവിയും ഉണ്ടാകും. നല്ല കുലത്തിൽ ജനിച്ച ക്ഷത്രിയൻ ശത്രുവിനെ വണങ്ങുന്ന കാര്യം കേട്ടുകേൾവിയില്ലാത്തതാണ്. പിന്നെ ഭീഷണിപ്പെടുത്തി രാജ്യം നേടിയെടുക്കാമെന്ന് കരുതുന്നുവെങ്കിൽ നടക്കുന്ന കാര്യമല്ല. കാരണം കൗരവർ ഭീരുക്കളല്ല. കേശവൻ പറഞ്ഞു, ദുര്യോധന, പാണ്ഡവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം വേണ്ട. അവർക്ക് കഴിയാൻ 5 ഗ്രാമങ്ങൾ കൊടുക്കും. സാധ്യമല്ല. എങ്കിൽ 5 വീടുകൾ കൊടുത്തൂടെ? ഒരിക്കലും സാധ്യമല്ല. ശരി, അവർ 5 പേർക്കും വസിക്കുവാൻ ഒരു വീടെങ്കിലും നൽകിക്കൂടെ? ദുര്യോധനൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കേശവ, നീ എന്തിനാണ് ഇങ്ങനെ പരിതാപം പറയുന്നത്? പാണ്ഡവരൻ്റെ ശത്രുക്കളാണ്. ഈ രാജ്യം ഞാൻ ഭരിക്കുമെങ്കിൽ സൂചി കുത്തുവാനിടം അവർക്ക് നൽകുകയില്ല. കേശവന് ബന്ധിക്കുവാനുള്ള നീക്കം അവിടെ നടന്നു. എല്ലാ നയനങ്ങളും കേശവനിലേക്ക് ഉഴുന്നു ചെന്നു. അന്തരീക്ഷത്തിൽ നിന്നും 1000000 മിന്നലുകൾ സഭയിലേക്ക് ഇറങ്ങി വന്നു. ഒരു തേജസ് മാധവന് പൊതിഞ്ഞുയർന്നു. കേശവൻ വളരുകയാണ്. ഭയന്നുവിറച്ച സഭാവാസികൾ ബോധം മറഞ്ഞു വീണു. ഭീഷ്മരും വിദുരരും ദ്രോണരും മാത്രം ഇരിപ്പിടത്തിൽ നിന്നും ഊർന്നു വീണില്ല. കേശവൻ രഥത്തിൽ കയറിപ്പോയി. കുന്തിദേവിയെ കണ്ടു. കേശവ, നീ എൻ്റെ മക്കളെ കാത്തു സൂക്ഷിക്കണേ. കേശവൻ അതിനുത്തരമായി ഒരു ചെറു പുഞ്ചിരി മാത്രം നൽകി. മനോഹരമായൊരു തേര് തനിക്ക് നേരെ വരുന്നത് മാധവൻ ശ്രദ്ധിച്ചു. കർണൻ്റെ രഥമാണ്. കേശവൻ കർണനോട് പറഞ്ഞു, ചില കാര്യങ്ങൾ നിന്നോട് പറയുവാനുണ്ട്. വരൂ. കർണ, നീ നിശ്ചയിച്ചാൽ കനത്ത പോരൊഴിവാകും. കർണൻ ചോദിച്ചു, എനിക്കെങ്ങനെ യുദ്ധം ഒഴിവാക്കുവാൻ കഴിയും? കർണ, നിന്റെ ജനന രഹസ്യം തൊട്ടേ ഈ ചോദ്യത്തിന് ഉത്തരം കിടക്കുന്നു. ക്ഷമയോടും മനസ്സടക്കത്തോടും കൂടി നീ ആ കഥ കേൾക്കണം. നദിയിലൂടെ ഒഴുകി വന്ന നിന്നെ അതിരഥൻ വളർത്തു പുത്രനാക്കുകയായിരുന്നല്ലോ. കർണൻ പറഞ്ഞു, നിർത്തൂ മാധവ, ജന്മം തന്നവരെക്കുറിച്ച് അറിയണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അവരാരോ ആയിക്കൊള്ളട്ടെ, എൻ്റെ ജീവിതത്തിൽ അവർക്ക് യാതൊരു സ്ഥാനവുമില്ല. കർണ, നിന്റെ ജന്മരഹസ്യം അതീവ ഗുഹ്യമാണ്. അത് നീ ഇനിയെങ്കിലും അറിയണം. നിന്റെ മാതാവ് പാണ്ഡവജനനിയായ കുന്തിദേവിയാണ്. നീ കുന്തിപുത്രനാണ്. ചെറുപ്പത്തിൽ ദുർവാസാവ് നൽകിയ വരം പരീക്ഷിക്കാൻ വേണ്ടി സൂര്യദേവനെ വിളിച്ചു. സൂര്യദേവന്റെ തേജസ്സിൽ പിറന്ന കുന്തിദേവിയുടെ മകനാണ് നീ. അപമാനഭയത്താൽ പേടകത്തിലാക്കി നദിയിലൊഴുക്കി. അത് അതിരഥന് ലഭിച്ചു. ഇതാണ് സത്യം. ജീവിതത്തിന്റെ ഉൽപ്പത്തി കഥ കേട്ട് നിശ്ചലനായി നിൽക്കുകയായിരുന്നു കർണൻ. കേശവ, ജനനകാരണനാകുന്നത് കൊണ്ടൊരാൾ യഥാർത്ഥ പിതാവാകുന്നില്ല. എന്നെ രക്ഷിച്ചു വളർത്തിയത് അതിരഥനാണ്. ഉദരത്തിൽ ഇടം തന്നതുകൊണ്ട് മാത്രം ഒരാൾ അമ്മയാകുന്നില്ല. ആഹാരം തന്നു പ്രയാസപ്പെട്ട് വളർത്തിയത് രാധയാണ്. ഞാൻ യോദ്ധാവായപ്പോൾ എനിക്ക് രാജ്യം തന്നെ രക്ഷിച്ചത് ദുര്യോധനനാണ്. ജീവൻ കൊണ്ടും ശരീരം കൊണ്ടും ആ കൗരവന് ഞാൻ കടപ്പെട്ടുപോയി. യുദ്ധത്തിൻ്റെ മുറവിളി മുഴങ്ങുന്ന സന്ദർഭത്തിൽ ഞാൻ മാറുന്നത് തെറ്റാണ്. ഞാനായി ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൃഷ്ണകഥാമൃതം. അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ?
1: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്ത് സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742 2000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
5: റേഡിയോ മലബാർ.
6: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492471 4000 7225 9000 18.
0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻ മാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 പദ്ധതികൾക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിലെ 3 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളും ഇതിലുൾപ്പെടുന്നു. റെയിൽ ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പദ്ധതികൾ മാർഗമൊരുക്കുമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു.
1: ഖഡഗ്പൂർ ലേക്ക് ഒഡീഷ ജാർസുഗുഡ തക്ക പൂരാ പ്രോജക്ട് യഹാ പേ 4th ലൈൻ ബൻ യേ ലൈൻ ബൻ ജാനേ സേ ബഹുത് ബഡാ ജോ കൺജഷൻ ഹോതാ ഹൈ ഇസ് ഏരിയ മേ വോ ഖതം ഹോഗാ കൈ നയി ഗാഡിയാ ചലാ പായേംഗേ ഓർ ജോ ട്രാഫിക് കി സീരിയസ് പ്രോബ്ലംസ് ആതി തി വോ സാരി പ്രോബ്ലംസ് ഇസ്സേ സോൾവ് തോ ഇസ് പ്രോജക്ട് കോ ഹം ജൽദി സേ ജൽദി ആഗെ ബഡായേ.
0: മികച്ച റെയിൽവേ ഗതാഗത സൌകര്യവും ചരക്ക് നീക്കത്തിനുള്ള അധിക ശേഷിയും സഞ്ചാര വേഗവും ഉറപ്പാക്കുന്നതാണ് ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അനുമതി നൽകിയ 5 റെയിൽവേ പദ്ധതികൾ ദക്ഷിണേന്ത്യയിലെ റെയിൽ ഗതാഗത സൌകര്യം കൂടുതൽ മികവുറ്റതാക്കാൻ സഹായിക്കുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ നേതാക്കൾക്കിടയിൽ ചർച്ചയായി. ശ്രീലങ്കൻ വ്യോമസേനയുടെ L-70 തോക്കുകൾ നവീകരിക്കുന്നതിനും NCC, നാഷണൽ ഡിഫൻസ് കോളേജുകൾ എന്നിവയിലെ സഹകരണത്തിനുമുള്ള ധാരണാപത്രങ്ങൾ കൂടിക്കാഴ്ചയിൽ കൈമാറി. ഇന്ത്യൻ പ്രതിരോധ സേന നിർമ്മിച്ച 3 ബെയിലിപ്പാലങ്ങളും ഇരു നേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഹാനികരമായ യാതൊരു പ്രവർത്തനങ്ങൾക്കും ശ്രീലങ്കൻ ഭൂപ്രദേശം ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. സമുദ്രമേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: But with quite essential to our collective safety and their security. Friends, there are several complementaries that make our maritime cooperation productive and mutually beneficial.
0: 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് മാസാചരണത്തിൽ പ്രാധാന്യം നൽകുന്നത്. പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടും പൊതുസേവന രംഗത്ത് അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിനോടും ബന്ധപ്പെട്ട് BJP ഈ മാസം 17 മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. 2001 ശ്രീ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. പൊതുസേവനത്തിൽ നിന്ന് ദേശീയ സേവനത്തിലേക്ക് എന്ന മന്ത്രത്തിലൂന്നിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി കുറയ്ക്കാൻ സോളാർ ബാറ്ററി സ്റ്റോറേജ് ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രത്യേക സാഹചര്യമായതിനാൽ ജനങ്ങൾ സഹകരിക്കണമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ രാത്രിയിൽ ചാർജ് ചെയ്യുന്നത് വൈദ്യുതി ഉപഭോഗം കൂട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന സംയുക്ത മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ മാധ്യമ സംഘം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സന്ദർശിച്ചു. മേഘാലയ, സിക്കിം എന്നിവിടങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരാണ് സംസ്ഥാനത്തെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: കൊച്ചിൻ ഷിപ്പ്യാർഡ് സീനിയർ മാനേജർ അഡ്മിനിസ്ട്രേഷൻ ആന്റ് PRO ആഷ്ലി ഗോമസ് കപ്പൽശാലയുടെ വളർച്ച, അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രധാന പദ്ധതികൾ, വിവിധ ബിസിനസ് മേഖലകളിലെ പ്രവർത്തനങ്ങൾ എന്നിവ വിശദീകരിച്ചു. രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലും ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പലുമായ INS വിക്രാന്തിന്റെ നിർമ്മാണവും സംഘത്തിന് വിശദീകരിച്ചു. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ന്യൂ ഡ്രൈഡോക്കും മാധ്യമ സംഘം സന്ദർശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെയും വാണിജ്യ കപ്പലുകളുടെയും അറ്റകുറ്റപ്പണി, നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘം പരിചയപ്പെട്ടു.
0: സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള അനധികൃത നിർമ്മിതികൾക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മുനിസിപ്പൽ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. പേയിംഗ് ഗസ്റ്റ് താമസ സൌകര്യങ്ങളിൽ പരിശോധന നടത്തി കെട്ടിടങ്ങളുടെ രേഖകൾ പരിശോധിക്കാനും ഉത്തരവിൽ പറയുന്നു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. താപനില ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അഹമ്മദാബാദിൽ നടന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിന്റെ അവസാന ദിവസമായ ഇന്ന് ഇന്ത്യയ്ക്ക് 2 സ്വർണം. പാരാ കോമ്പൌണ്ട് വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ ശീതൽ ദേവിയും പാരാ റീകർവ് മിക്സഡ് ടീം ഇനത്തിൽ ഹർവിന്ദർ സിംഗ് ഭാവന ടീമും സ്വർണം സ്വന്തമാക്കി. ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ന് 4 വെങ്കല മെഡലും ലഭിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 കടന്നു. ബ്രെന്റ് ക്രൂഡ് വിലയിൽ 2.2% വർധനയാണുള്ളത്. പേർഷ്യൻ ഉൾക്കടലിൽ 2 US കപ്പലുകൾക്കും 8 എണ്ണ ടാങ്കറുകൾക്കും നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. 5 ഇറാനിയൻ ടാങ്കറുകൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്ന് ഇറാൻ സായുധ സേനാ വിഭാഗമായ IRGC വ്യക്തമാക്കി. ജോർദാനിലെ US എയർബേസ് ആക്രമിച്ചതായും IRGC അവകാശപ്പെട്ടു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 5326 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 1365. തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയാക്കിയ 102 മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ രാജ്യത്തുടനീളം നടത്തിയ പരിശോധനകളിൽ 740 കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. കേസുമായി ബന്ധപ്പെട്ട് 13 പേരെ ഏജൻസി അറസ്റ്റ് ചെയ്തു. വാഹനങ്ങളിലെ പ്രത്യേക അറകളിൽ ഒളിപ്പിച്ച് കടത്തിയ 709 കിലോഗ്രാം കഞ്ചാവ്, 5 കിലോഗ്രാം ചരസ് എന്നിവയാണ് പിടിച്ചെടുത്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 813 പോയിന്റ് നഷ്ടത്തിൽ 74,764 നിഫ്റ്റി 200 പോയിന്റ് നഷ്ടത്തിൽ 23,432 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 1,13,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 20,700 കോടി രൂപയുടെ 8 മൾട്ടിട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ ഈ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻ മാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: രാത്രിയുടെ ഇരുളിൽ ആരും വിളക്ക് കൊളുത്താതെ തന്നെ മിന്നിമറയുന്ന ഒരു കുഞ്ഞു വെളിച്ചം, മിന്നാമിനുങ്ങ്. പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ് മിന്നാമിനുങ്ങിന്റെ പ്രകാശം. ശരീരത്തിനുള്ളിലെ പ്രത്യേക രാസപ്രവർത്തനത്തിലൂടെയാണ് ഇവ പ്രകാശിക്കുന്നത്. ഇരുട്ടിൽ ഇണയെ ആകർഷിക്കാനും പരസ്പരം തിരിച്ചറിയാനും ചിലപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് മിന്നാമിനുങ്ങിന്റെ പ്രകാശം സഹായിക്കുന്നത്. പ്രകൃതിയുടെ ചെറിയൊരു ജീവിയിൽ പോലും എത്ര വലിയൊരു ശാസ്ത്രരഹസ്യം ഒളിഞ്ഞിരിക്കുന്നു എന്നതിന്റെ മനോഹരമായ ഉദാഹരണമാണ് മിന്നാമിനുങ്ങ്. ഇരുട്ടിനെ തോൽപ്പിക്കാൻ വലിയൊരു വിളക്ക് വേണമെന്നില്ല, ഒരു കുഞ്ഞു മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലും അതിനു മതിയാകും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മിന്നാമിനുങ്ങിനെ കുറിച്ച് കേൾക്കാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
1: മിന്നാമിനുങ്ങ് എന്നത് നമുക്ക് പലർക്കും വെറും ഒരു പ്രാണിയല്ല, എന്തോ കാരണമറിയാതെ ഒരു ഇഷ്ടമുള്ള അല്പം പ്രണയവും വിരഹവും ഏകാന്തതയും ഒക്കെയായി ബന്ധിപ്പിക്കുന്ന ഒരു സാധുജീവി. ഇരുളിൽ അതിൻ്റെ പിറകിൽ നിന്നും മിന്നുന്ന ആ പച്ചകലർന്ന് മഞ്ഞ വെളിച്ചം ഒരു അത്ഭുതം തന്നെയാണ്. എങ്ങനെയാണ് ഒരു ജീവിയുടെ ഉള്ളിൽ നിന്നും ഒരു LED കത്തിക്കെടുന്നത് പോലെ ഇങ്ങനെ ചൂടില്ലാതെ പ്രകാശം വരുന്നത് എന്നത് കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു അത്ഭുതമായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ LED ഇറങ്ങിയിട്ടില്ല, അതുപോലെ ഇലക്ട്രിസിറ്റി പോലും എൻ്റെ നാട്ടിൽ എത്തിയിട്ടില്ലായിരുന്നു. ബാറ്ററി ഇട്ട ഒരു ടോർച്ചിന്റെ ബൾബ് കത്തുന്ന കാഴ്ച പോലും ഒരു അമ്പരപ്പായിരുന്നു. ഗ്ലാസ് കുപ്പികളിൽ മിന്നാമിനുങ്ങിനെ പിടിച്ചിട്ട് ഇരുളിൽ ആ മിനുങ്ങൽ നോക്കിയിരിക്കാൻ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. എന്നാൽ വീട്ടിലെ അമ്മയും മറ്റ് പ്രായമായവരൊക്കെ ഇത് വിലക്കിയിരുന്നു. ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അന്ന് പറഞ്ഞിരുന്ന ഒരു വിശ്വാസകഥയുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ മിന്നാമിനുങ്ങിനെ ഒരു കുപ്പിയിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ നമുക്ക് വയറ്റിലൊക്കെ വലിയ പ്രശ്നമുണ്ടായി വയറിളക്കം വരുമെന്ന്. കക്കൂസ് ഒരു വീട്ടിലും ഇല്ലാതിരുന്ന ഒരു കാലമാണ്. ചിമ്മിണി വിളക്കുമായി പുറത്ത് പറമ്പിൽ ഇരുട്ടിൽ പാദയാത്രയിൽ ആരുടെയെങ്കിലും സഹായം ചോദിച്ച് വെളിക്കിരിക്കാൻ പോകേണ്ട ആ ഭീകരാവസ്ഥ ഓർത്ത് ഈ മിന്നാമിനുങ്ങിനെ പിടിക്കുന്ന പരിപാടി എല്ലാവരും ഉപേക്ഷിക്കും. ഈ വിചിത്ര രൂപമുള്ള ജീവിയെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. ലോഹ പടച്ചട്ട പോലെയുള്ള ഭാഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അടുക്കി വെച്ചതുപോലെയുള്ള ഈ ശരീരവും അത് വളച്ച് നിവർത്തിയുള്ള ആ നടപ്പും നിൽപ്പും ഒക്കെ കാണുമ്പോൾ അമ്പരന്നു പോകും. ചെറിയ പേടിയും ഉണ്ടാവും, ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന്. ഏതോ ഒരു ഭീകര ജീവിയായിട്ട് തന്നെയായിരുന്നു ഞാനൊക്കെ ഇതിനെ കണക്കാക്കിയിരുന്നത്. കൂടാതെ ഇവ അവയേക്കാൾ എത്രയോ വലിപ്പമുള്ള ഒച്ചുകളെയൊക്കെ പിടികൂടി ശാപ്പിടുന്നതും കാണാം. ഇപ്പോഴും ഒരു ഏലിയൻ ഹൊറർ ഫാന്റസി സിനിമയിലെ ഏതോ ഒരു കഥാപാത്രത്തിന്റെ മിനിയേച്ചർ രൂപമായിട്ടാണ് എനിക്കിതിനെ കാണുമ്പോൾ തോന്നാറ്. എന്തായാലും വളരെ വൈകിയാണ് ഇത് മിന്നാമിനുങ്ങിന്റെ ലാർവ കുഞ്ഞുങ്ങളാണ് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. സത്യമായിട്ടും നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇത് മിന്നാമിനുങ്ങിന്റെ ലാർവയാണെന്ന്? എത്രയോ നൂറ്റാണ്ടുകളായി കാൽപ്പനിക പ്രണയികളുടെയും കവികളുടെയും ചിത്രകാരന്മാരുടെയും കലാകാരന്മാരുടെയും ഒക്കെ ഇഷ്ടജീവിയായ മിന്നാമിനുങ്ങിന്റെ ബയോലുമിനൻസിന്റെ ബയോളജിയിലേക്കും അതിന്റെ സയൻസിലേക്കും ഈ കൗതുക ജീവിയുടെ ജീവിതത്തിലേക്കും സ്വാഗതം. ഇംഗ്ലീഷിൽ ഫയർഫ്ലൈ എന്നാണ് ഇവർക്ക് പേരെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ ഫ്ലൈകളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഇൻസെക്ട് അല്ല, ഇത് വണ്ടുകളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രാണികളാണ്. വണ്ടുകളുടെ പ്രത്യേകത അറിയാമല്ലോ, സാധാരണ ഇൻസെക്റ്റുകൾക്ക് രണ്ട് ജോഡി ചിറകുകളാണ് ഉണ്ടാകുക, മേൽച്ചിറകും പിൻചിറകും. അതിൽ വണ്ടുകളുടെ മേൽച്ചിറക് ഉറപ്പുള്ള ഒരു കവചം പോലെയായിട്ട് മാറിയിട്ടുണ്ടാവും. അതിന് എലിട്ര എന്നാണ് പറയുക. നമ്മുടെ വണ്ടുകളുടെയൊക്കെ തോട് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ആ മേൽച്ചിറകാണ്. അതിനടിയിലുള്ള പിൻചിറക് ഉപയോഗിച്ചാണ് അവ പറക്കുക. രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പല സ്പീഷീസ് മിന്നാമിനുങ്ങുകളുടെയും പെണ്ണിനങ്ങൾക്ക് ചിറകുകൾ ഉണ്ടാവില്ല, അവ പറക്കാറുമില്ല. ഉള്ളത് തന്നെ പറക്കാൻ പറ്റാത്ത വിധത്തിൽ എലിട്രയോട് ചേർന്ന് ഉള്ള ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ചുറ്റും മിന്നി മിന്നി മിന്നിത്തെളിച്ച് പറു നടക്കുന്ന ഈ മിന്നാമിനുങ്ങുകൾ ആണുങ്ങളായിരിക്കും, പെണ്ണുങ്ങളായിരിക്കില്ല. പെൺമിന്നാമിനുങ്ങൾ സാധാരണയായിട്ട് ഏതെങ്കിലും മരത്തിന്റെ തടിയിലോ അല്ലെങ്കിൽ പുല്ലിന്റെ നാമ്പിന്റെ മുകളിലോ ഒക്കെ കയറി നിന്ന് ശരീരം വളച്ച് ഉയർത്തിപ്പിടിച്ച് മുകളിലൂടെ പറക്കുന്ന ആൺ മിന്നാമിനികൾക്ക് ഈ പ്രകാശ സിഗ്നലുകൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുക, അങ്ങനെ അവരെ ആകർഷിക്കുകയാണ് ചെയ്യുക. എന്നാൽ നമ്മുടെ സിനിമാ പാട്ടുകളിലും കവിതകളിലുമൊക്കെ പ്രണയാർദ്രയായ വിരഹിയായ കാമുകിയായാണ് മിന്നാമിന്നി പെണ്ണെ എന്നൊക്കെയാണ് പറക്കുന്ന മിന്നാമിനുങ്ങളെ അവർ വിശേഷിപ്പിക്കുക. ജുഗ്നു ജുഗ്നു എന്നൊക്കെ ഹിന്ദി പാട്ടുകളിലൊക്കെ കേൾക്കുമ്പോഴൊക്കെയും ഇത്തരത്തിലുള്ള ഒരു വിരഹിയായിട്ടുള്ള കാമുകിയുടെ ചിത്രമാണ് വരിക. പെൺമിന്നാമിനികൾ പറക്കാതിരിക്കുന്നത് ചിറകില്ലാത്തവ മാത്രമല്ല, ചിറകുള്ളവരും അധികം പറന്ന് കളിക്കില്ല. കുറച്ചാഴ്ചകൾ മാത്രമാണ്, 4-5 ആഴ്ചകൾ മാത്രമാണ് മുതിർന്ന മിന്നാമിനുങ്ങികൾക്ക് ആയുസ്സുള്ളത്. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും ദീർഘമായിട്ടുള്ള കാലം അവരുടെ ലാർവാഘട്ടമാണ്, അത് വർഷങ്ങൾ ചിലപ്പോൾ നീളും. അതുപോലെ മുതിർന്ന മിന്നാമിനുങ്ങികളിൽ പലതിനും ഭക്ഷണം കഴിക്കാനുള്ള വദനഭാഗങ്ങൾ ഉണ്ടാവില്ല, അതായത് അവ ഭക്ഷണമൊന്നും കഴിക്കില്ല. ഉള്ളത് തന്നെ അല്പം തേനും പൂമ്പൊടിയും ഒക്കെ കഴിക്കുന്നവർ മാത്രമാണ്. ചിലത് മറ്റ് ജീവികളെ പിടിച്ചു തിന്നുന്നവരും ഉണ്ട്. വളരെ കാലം നീണ്ടതാണ് ഇവരുടെ മുട്ട വിരിഞ്ഞതിന്റെ ശേഷമുള്ള ലാർവൽ ഘട്ടം. പലതവണ ഉറപ്പൊഴിച്ചാണ് അവ വളർന്ന് പ്യൂപ്പൽ ഘട്ടത്തിലേക്ക് പോകുന്നത്. ലാർവാ ഘട്ടത്തിൽ ഇവർ ഭീകരമായിട്ടുള്ള ഇരപിടിയന്മാരാണ്. ഉച്ചകളും ഒക്കെയാണ് ഇവരുടെ ഇഷ്ടഭക്ഷണം. ഈ ലാർവാ ഘട്ടത്തിലുള്ളവയെ ഗ്ലോബുകമ്മുകൾ എന്നും വിളിക്കാറുണ്ട്. കണ്ടാൽ ഒരു പുഴുവിനെ പോലെ തന്നെയാണല്ലോ തോന്നുക. തന്നെക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഉച്ചകളെ വിഷം കുത്തിവെച്ച് ദഹിപ്പിച്ച് ജ്യൂസ് പോലെയാക്കി ഇവർ അകത്താക്കും. ആ ലാർവാകാലത്ത് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിപത്രവും ഒക്കെ ആയിട്ടാണ് അവ പ്യൂപ്പൽ ഘട്ടം കഴിഞ്ഞ് മുതിർന്ന മിന്നാമിനുങ്ങുകളായിട്ട് പുറത്തു വരുന്നത്. ഇത്രയധികം കാലം ജീവിക്കാനുള്ള ഊർജം അതിലുണ്ടാവില്ല. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തന്നെ വേഗത്തിൽ എങ്ങനെയെങ്കിലും ഇണചേർന്ന് മുട്ടയിട്ട് തന്റെ ജീവിതം അവസാനിപ്പിക്കാനാണ് മിന്നാമിനുങ്ങ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അധികം പറന്ന് ഊർജം നഷ്ടപ്പെടുത്താനൊന്നും പെൺമിന്നാമിനുങ്ങുകൾ ശ്രമിക്കാറില്ല. ആ ഉള്ള ഊർജം നല്ല ആരോഗ്യമുള്ള ആൺ മിന്നാമിനുങ്ങുകൾ തേടിയെത്തുന്നതുവരെ ജീവിക്കാനും അല്ല കരുത്തുള്ള മുട്ടകൾ ഇടാനും വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യുക. അതുപോലെ നന്നായി മിന്നുന്ന പ്രകാശം ഉണ്ടാക്കുന്ന പെൺ മിന്നാമിനുങ്ങുകൾക്കായിരിക്കും കൂടുതൽ ആരോഗ്യമുള്ളത് അല്ലെങ്കിൽ കൂടുതൽ അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുള്ളത് എന്ന് കണക്കാക്കി ആൺ മിന്നാമിനുങ്ങുകൾ അവരെയാണ് തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെ നന്നായി മിന്നുന്നതിലാണ് കാര്യം, പറക്കുന്നതിലല്ല എന്നും അതിനറിയാം. ഇവർ ഇൻസെക്റ്റുകളാണെന്ന് അറിയാമല്ലോ. ആറുകാലികൾ. ഇവയുടെ തലയിൽ സംയുക്ത നേത്രമുണ്ടാകും, കോമ്പൗണ്ടായി നൂല് പോലുള്ള ആന്റിനയും ഉണ്ടാവും. കൊളിയോപ്റ്റർ എന്ന വണ്ടുകളുടെ വിഭാഗത്തിൽ ലാംബ്രിഡ എന്ന കുടുംബത്തിലാണ് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിൽ ഇതുവരെയായി 2400 ഇനം മിന്നാമിനുങ്ങുകളെ ഇതുവരെയായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശത്തെ ഉഷ്ണമേഖല കാടുകളിലാണ് സാധാരണയായിട്ട് ഇവ കൂടുതലായിട്ട് ഉണ്ടാവുക. മിന്നാമിനുങ്ങുകൾ പൂർണ്ണ രൂപാന്തരം വരുന്ന തരം ഇൻസെക്റ്റുകളാണ്. അതായത് ഇവരുടെ ജീവചക്രത്തിന് 4 ഘട്ടങ്ങളുണ്ട്. മുട്ട, പിന്നെ ലാർവ, പുഴുക്കൾ, അത് കഴിഞ്ഞ് പ്യൂപ്പ അവസ്ഥയിലേക്ക് പോകും. അതിൽ നിന്നുമാണ് മുതിർന്ന അഡൾട്ട് ആയിട്ടുള്ള മിന്നാമിനുങ്ങുകൾ വരിക. എന്നാൽ നമ്മുടെ തുമ്പികളും പാറ്റയും തൊഴുകയും പ്രാണികളും ഒന്നും ഇത്തരത്തിലുള്ള പൂർണ്ണ രൂപാന്തരണം സംഭവിക്കുന്ന ഇൻസെക്റ്റുകളല്ല. അവർക്ക് 3 ഘട്ടങ്ങളേ ഉള്ളൂ. ഇവരുടെ മുട്ട വിരിഞ്ഞ ലാർവ പുഴുക്കളല്ല ഉണ്ടാവുക, നിംഫുകൾ എന്ന് വിളിക്കുന്ന ഒരു ചിറകില്ലാത്ത രൂപമാണ്. മുതിർന്ന പ്രാണിയുടെ ഒരു മിനിയേച്ചർ പോലെയൊക്കെ ചിലപ്പോൾ തോന്നും. അത് പലതവണ അതിന്റെ എക്സോസ്കെൽട്ടൻ പുറംപാളി പൊഴിച്ചു കളഞ്ഞിട്ടാണ് അവസാനം ചിറകോട് കൂടിയിട്ടുള്ള ആ പ്രാണിയായിട്ട് മാറുക. തുമ്പികളെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാം. തുമ്പികളുടെ ലാർവയാണ് കുഴിയാനകൾ എന്ന് പൊതുവെ എല്ലാവരും വിശ്വസിക്കാറുണ്ട്. സത്യത്തിൽ തുമ്പിക്ക് ലാർവയില്ലല്ലോ, അതിന് നിംഫാണുള്ളത്. അതുകൊണ്ട് തന്നെ തുമ്പിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അത് ആൻലയൻ ലേസ്വിങ് എന്ന് പേരുള്ള വളരെ ലജ്ജാലുവായിട്ടുള്ള, അധികം ഒന്നും ഉയരത്ത് പറക്കാതെ ഇലകളുടെ അടിയിലൊക്കെ ഒളിച്ചു കഴിയുന്ന ഒരു സാധു പ്രാണിയുടെ ലാർവയാണ്. പല മിന്നാമിനുങ്ങ സ്പീഷീസുകളിലും പ്യൂപ്പാവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിറകോടുകൂടി ആൺ മിന്നാമിനുങ്ങ് പറന്നുപോകും. എന്നാൽ പെൺ മിന്നാമിനുങ്ങ് അതിന്റെ ലാർവാഘട്ടത്തിലെ ഏകദേശം അതേ രൂപത്തോടെ തന്നെ അങ്ങനെ തന്നെ തുടരും. അതിനെ ലാർവിഫോം എന്നാണ് വിളിക്കുക. ലാർവകൾക്കില്ലാതെ സംയുക്ത നേത്രവും ആന്റിനയും ഒക്കെ അതിനുണ്ടാവും എന്ന് മാത്രം. മിന്നാമിനുങ്ങളുടെ ലാർവകൾക്കും ഈ പ്രകാശം ഉണ്ടാക്കാനുള്ള

കഴിവുണ്ട്. മുതിർന്ന മിന്നാമിനുങ്ങ് ഇണകളെ ആകർഷിക്കാനാണ് ഈ ബൾബ് മിന്നിക്കുന്നതെങ്കിൽ ഈ ലാർവ കുഞ്ഞുങ്ങൾ എന്നാൽ ഇരപിടിയന്മാർക്ക് വാണിംഗ് നൽകാൻ മുന്നറിയിപ്പ് നൽകാനാണ് ഇങ്ങനെ ബൾബ് മിന്നിക്കുന്നത്. ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇൻസെക്റ്റുകളിൽ പലതരത്തിലുള്ള രൂപപരിണാമങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലൊന്നാണല്ലോ കാമഫ്ലാജ്, അതായത് ലീഫ് ഇൻസെക്റ്റുകൾ, സ്റ്റിക്ക് ഇൻസെക്റ്റുകൾ എന്നൊക്കെ പറയുന്നവയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് കാണാം. അതായത് ഒരു ചെടിയുടെ ഇലകൾ പോലെ തന്നെ അല്ലെങ്കിൽ കമ്പ് പോലെ തന്നെയുള്ള രൂപത്തിലായതിനാൽ തന്നെ അവയെ ഇരപിടിയന്മാർക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിന്റെ നേർ വിപരീതമായിട്ട്, അതായത് എന്നെ കണ്ടോളൂ എന്ന് പറയുന്ന വിധത്തിൽ വളരെ പ്രകടമായിട്ടുള്ള തിളങ്ങുന്ന വർണ്ണത്തോടുകൂടിയൊക്കെ മുന്നിൽ കയറി നിൽക്കുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേകതകളുള്ള ജീവികളുമുണ്ട്. അവക്ക് അപ്പോസോമാറ്റിസം എന്നാണ് പറയുക. അതായത് എനിക്ക് വിഷമുണ്ട്, അരുചിയുണ്ട്, എന്നെ കഴിക്കേണ്ട, നിങ്ങൾ കുഴങ്ങും എന്നുള്ള മുന്നറിയിപ്പ് ആദ്യമേ തന്നെ നൽകുകയാണ്. അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രാണി ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നീട് അവയെ ഒഴിവാക്കും. അബദ്ധത്തിലൊന്നും ഇവയെ കഴിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വാണിംഗ് കളർ അവരെ സഹായിക്കും. മിന്നാമിനുങ്ങുകളുടെ കാര്യത്തിൽ ഈ ലാർവൽ ഘട്ടത്തിലായിരുന്നു അവർക്ക് ഈ മിന്നിങ്ങാനുള്ള കഴിവ് ആദ്യം ഉണ്ടായിരുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഇരപിടിയന്മാർക്ക് ഒരു വാണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മിന്നൽ കണ്ടിട്ട് അവ ഭയന്നിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പല മിന്നാമിനുങ്ങുകളുടെ ലാർവകൾക്കും ഒരു അരുചിയുണ്ട്, അതിൽ ചില വിഷപദാർത്ഥങ്ങളൊക്കെ ഉണ്ട്. പിന്നീടുള്ള ഏതോ ഘട്ടത്തിലാണ് ഇവ ഇണകളെ ആകർഷിക്കാനുള്ള ഉപായമായി കൂടി അഡൽട്ടുകൾക്ക്, മുതിർന്ന മിന്നാമിനുങ്ങൾക്കും മിന്നുന്ന ഒരു സ്വഭാവം വന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാലും ചില മിന്നാമിന്നുകൾ സ്പീഷീസുകൾക്ക് മുതിർന്നാൽ ഈ മിന്നാനുള്ള കഴിവില്ല. പേര് മാത്രമാണ് മിന്നാമിന്നി, മുതിർന്നാൽ അവർക്ക് മിന്നാൻ പറ്റില്ല. ഒരുവിധം എല്ലാ മിന്നാമിന്നികളുടെ സ്പീഷീസുകളിലും ആൺപെൺ വ്യത്യാസം വളരെ പ്രകടമാണ്. അതായത് സെക്ഷുവൽ ഡൈമോർഫിസം ഉള്ളവരാണ്. പ്രത്യേകിച്ചിട്ടും ലാംബ്രിസ്, യൂറോപ്യൻ ഗ്ലോബേമുകള്, ലാംബ്രോഹിസ, പ്ലിയോട്ടോമസ് തുടങ്ങിയ ജനുസുകളിലൊക്കെയുള്ള മിന്നാമിനുങ്ങളുടെ പെണ്ണുങ്ങൾക്കൊന്നും പറക്കാൻ പറ്റില്ല. അതായത് മെറ്റാമോർഫോസിസിന് ശേഷവും മുതിർന്ന പെൺപ്രാണികളിൽ ലാർവയുടെ അതേ ശരീരഘടന നിലനിർത്തുകയാണ് ചെയ്യുക. ഇതിനെ ജീവശാസ്ത്രത്തിൽ നിയോട്ടോമി അല്ലെങ്കിൽ പിഡോമോർഫോസിസ് എന്നൊക്കെയാണ് പറയുക. അതായത് അത്തരം അവസ്ഥയാണ് ലവിഫോം. അതായത് ആൺപ്രാണികൾക്ക് പൂർണ്ണ വളർച്ച എത്തിയാൽ ചെറുകുകളുണ്ടാകും. എല്ലാ വണ്ടുകൾക്കും ഉള്ളതുപോലെ ഉറപ്പുള്ള എലിട്ര എന്ന് പറയുന്ന കട്ടിയുള്ള മേൽച്ചിറകുകൾ ഉണ്ടാവും. അതിനടിയിൽ ഹിൻഡ് വിങ്സ്, പറക്കാനുള്ള ചിറകുകളും ഉണ്ടാവും. അവ സാധാരണ വണ്ടുകളെ പോലെയൊക്കെ രാത്രി ഇങ്ങനെ പറന്നു നടക്കുന്നു. എന്നാൽ പെൺപ്രാണികൾക്ക് പറക്കാനുള്ള പിൻചിറകുകൾ പൂർണ്ണമായും ഉണ്ടാവില്ല. മുൻചിറകുകൾ പേരിന് മാത്രമുള്ള ചെറിയ ശൽക്കങ്ങളായിട്ട് ചുരുങ്ങുകയോ അല്ലെങ്കിൽ ഒട്ടും ഇല്ലാതിരിക്കുകയോ ചെയ്യും. പറക്കാനുള്ള ചിറകുകളും ശക്തിയായിട്ടുള്ള ഫ്ലൈറ്റ് പേശികളും നിർമ്മിക്കാൻ വലിയ തോതിൽ മെറ്റബോളിക് ഊർജ്ജം ആവശ്യമാണല്ലോ. പെൺപ്രാണികളിൽ ആ ഊർജ്ജം പൂർണ്ണമായിട്ടും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കാനും വലിയ വയർ നിലനിർത്താനും ഒക്കെ ആയിട്ടാണ് മാറ്റിവെക്കുന്നത്. ഇനി ഈ മനോഹര അത്ഭുത പ്രകാശത്തിന്റെ രസതന്ത്രത്തിലേക്കും ബയോളജിയിലേക്കും വരാം. ഒരു ജീവി സ്വന്തം ശരീരത്തിനുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിലൂടെ പ്രകാശം നിർമ്മിക്കുന്ന പ്രതിഭാസ്ഥയാണല്ലോ ബയോലുമിനസെൻസ് എന്ന് പറയുന്നത്. ഇത് മിന്നാമിനുങ്ങളുടെ ഗ്ലോബോമുകളുടെ കാര്യത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല, പല ആഴക്കടൽ ജീവികൾക്കും ചില ഫംഗസുകൾക്കും ബാക്ടീരിയകൾക്കും മറ്റ് ചില ജീവികൾക്കും ഒക്കെ ഈ കഴിവുണ്ട്. എലാറ്റോറിയുടെ കുടുംബത്തിൽ 10,000-ൽ അധികം ക്ലിക്ക് ബീറ്റിലുകൾ ഉണ്ട്. അതിൽ 200-ൽ അധികം ഇനങ്ങൾക്ക് ബയോലുമിനസെൻസ് കഴിവുണ്ട്. വേറെയും ചില കുടുംബങ്ങളിലെ വണ്ടുകളിലെ ലാർവകൾക്കും ആ കഴിവുണ്ട്. അതിനാൽ തന്നെ രാത്രി നമ്മൾ മിന്നുന്നതായിട്ട് കാണുന്ന എല്ലാ ലാർവകളും മിന്നാമിനുങ്ങുകളുടെ ലാർവകൾ തന്നെ ആവണമെന്നില്ല. ലാർവകളുടെയും മുതിർന്ന മിന്നാമിനുങ്ങിന്റെയും ഒക്കെ പിറകില് വയറിന്റെ ഭാഗത്ത് ഒരു പ്രത്യേക പ്രകാശോൽപാദക ഭാഗമുണ്ടാവും, ലൈറ്റ് ഓർഗൻ അല്ലെങ്കിൽ ഒരു ലാൻഡേൺ. അവിടെയുള്ള പ്രത്യേക കോശങ്ങളിലാണ് ഈ അമ്പരപ്പിക്കുന്ന രാസപ്രവർത്തനം നടക്കുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ലൂസിഫറിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ തന്മാത്രകള് ലൂസിഫറേസ് എന്ന് പറയുന്ന എൻസൈമുകളുടെ സഹായത്തോടുകൂടി ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കുന്നതാണ് ഈ പ്രകാശത്തിന് കാരണം. എല്ലാ ജീവികളുടെയും കോശങ്ങളിലെ രാസോർജ കറൻസി ആയിട്ട് കണക്കാക്കുന്നതാണ് ATPകൾ, അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ്. അത് നൽകുന്ന ആ കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഈ അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ നിന്ന് ലഭിക്കുന്ന ഊർജം നേരിട്ട് എല്ലാ കോശ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ കോശം ആ എനർജിയുടെ ഒരു ഭാഗം ATPകളിൽ സംഭരിച്ച് ആവശ്യമുള്ളപ്പോൾ ചെറിയ അളവുകളായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിൽ ATPയിൽ നിന്ന് കിട്ടുന്ന ഊർജം വഴി ഒരു എക്സൈറ്റഡ് മോളിക്യൂൾ ഉണ്ടാവും. അത് വീണ്ടും സാധാരണ ഊർജാവസ്ഥയിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ ഒരു ഊർജ പാക്കറ്റ് ഫോട്ടോൺ പുറത്തേക്ക് വിടുന്നു. അതാണ് നമ്മൾ കാണുന്ന ആ ചെറിയ വെളിച്ചം. അതായത് ലളിതമായിട്ട് പറഞ്ഞാൽ രാസൂർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്ന ഒരു കുഞ്ഞു ഫാക്ടറിയാണ് ഇതിന്റെ പിൻഭാഗം. ഈ ഫോട്ടോസൈറ്റ് കോശങ്ങളുടെ പിന്നിൽ യൂറിക് ആസിഡ് പരലുകൾ, യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടങ്ങിയ ഒരു പ്രതിഫലന പാളിയുണ്ട്. ഇതാണ് ഉണ്ടായ പ്രകാശത്തെ ചിതറിപ്പോകാതെ പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുന്ന റിഫ്ലക്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി മിന്നും മിന്നാ മിന്നി എന്നൊക്കെ നമുക്ക് പാട്ടുപാടാൻ തോന്നും വിധം ഇത് കൃത്യമായിട്ട് കെടുകയും കത്തുകയും ചെയ്യുന്നത് അത്ര ലളിതമായിട്ടുള്ള പരിപാടിയല്ല. പൂർണ്ണസമയം ഇത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയല്ലോ ചെയ്യുന്നത്. നമ്മൾ സ്വിച്ച് ഓണും ഓഫും ആക്കുന്നത് പോലെ മിന്നാമിനുങ്ങുകൾ വെളിച്ചം മിന്നിക്കുന്നതിലും ആ ഫ്ലാഷിങ്ങിലും കൃത്യമായിട്ടുള്ള ന്യൂറോ കെമിക്കൽ നിയന്ത്രണങ്ങൾ

0: ആണുള്ളത്. സാധാരണ അവസ്ഥയിൽ ഫോട്ടോ സൈറ്റുകളിലെ മൈറ്റോകോൺഡ്രിയ അവിടെ ലഭിച്ച മുഴുവൻ ഓക്സിജനെയും ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അതിനാൽ ലൂസിഫറിന് പ്രവർത്തിക്കാൻ ഓക്സിജൻ ഒന്നും കിട്ടില്ല. അപ്പോൾ ലൈറ്റ് ഇല്ല. പ്രകാശിക്കാൻ സമയമാകുമ്പോൾ തലച്ചോറിൽ നിന്നുള്ള സിഗ്നൽ വഴി ട്രക്കിയോൾ കോശങ്ങളിൽ നിന്ന് നൈട്രിക് ഓക്സൈഡ് വാതകം പുറപ്പെടുവിക്കുന്നു. ഈ നൈട്രിക് ഓക്സൈഡ് മൈറ്റോകോൺഡ്രിയയുടെ ഓക്സിജൻ സ്വീകരണത്തെ താൽക്കാലികമായിട്ട് തടയുന്നു. ഇതോടെ മിച്ചം വരുന്ന ഓക്സിജൻ കോശത്തിലെ പെറോക്സിസോമുകളിലേക്ക് ഒഴുകിയെത്തി ലൂസിഫറിനുമായി പ്രവർത്തിച്ച് പ്രകാശം പുറപ്പെടുവിക്കുന്നു, അതായത് ലൈറ്റ് കത്തുന്നു. വീണ്ടും നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നു, പ്രകാശം വീണ്ടും അണയുന്നു. ഇതിങ്ങനെ തുടരുന്നു. ഈ പ്രകാശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ബൾബിലൊക്കെ അതിന്റെ ഫിലമെന്റിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് ചൂടായിട്ടാണല്ലോ പ്രകാശം ഉണ്ടാകുന്നത്. അതായത് വളരെയധികം ഊർജം ചൂടായിട്ടും കൂടി നഷ്ടപ്പെടുന്നുണ്ട്. ബാക്കി മാത്രമാണ് നമുക്ക് പ്രകാശമായിട്ട് ബൾബുകളിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ ബയോലുമിനസെൻസിൽ രാസോർജത്തിന്റെ വലിയൊരു ഭാഗം ഏകദേശം പൂർണ്ണമായി തന്നെ നേരിട്ട് പ്രകാശമായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ഇതിനെ കോഡ് ലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മിന്നാമിനിങ്ങിന്റെ വെളിച്ചം എപ്പോഴും സദാസമയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പല സ്പീഷീസുകളിലും ഫ്ലാഷ് പാറ്റേൺ വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. ഈ പ്രകാശം ഇണകളോടുള്ള ആശയ കൈമാറ്റം, അതായത് മേറ്റിംഗ് കമ്മ്യൂണിക്കേഷന്, സ്വന്തം വർഗമാണോ എന്ന് തിരിച്ചറിയാൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. കൂടെ ചില സാഹചര്യങ്ങളിൽ ഇരപിടിയന്മാരെ അകറ്റി നിർത്താനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ഇനം മിന്നാമിനിങ്ങിനും വ്യത്യസ്തമായിട്ടുള്ള പ്രകാശ പാറ്റേണുകളുണ്ട്. ഈ മിന്നുന്നതിന്റെ വേഗത വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെയാണെങ്കിലും മിന്നാമിനിങ്ങുകളെല്ലാം അത്ര പച്ചപ്പാവങ്ങളൊന്നുമല്ല. ഭീകരമായിട്ടുള്ള ചതി നടത്തുന്നവരുണ്ട് ഇക്കൂട്ടത്തിൽ. പഞ്ചവങ്കാട്ടിലെ നീലി വഴിയരികിൽ സുന്ദര യുവതിയായി കാത്തിരുന്ന് ചോരയും നീരുമുള്ള യുവാക്കളെ കണ്ണും കയ്യും കാട്ടി പ്രലോഭിപ്പിച്ച് പനയുടെ മുകളിലേക്ക് കൊണ്ടുപോയി ചോര കുടിച്ച് തിന്നുന്നത് പോലെ ഇവരിലും ഉണ്ട് വഞ്ചകികളായിട്ടുള്ള മിന്നാമിനിങ്ങികൾ. ജീവശാസ്ത്രത്തിൽ അഗ്രസീവ് മിമിക്രി എന്നൊരു പരിപാടിയുണ്ട്. ഇരപിടിക്കാനുള്ള സൗകര്യത്തിനായി മറ്റൊരു ജീവിയെ അനുകരിക്കലാണത്. അതിലേറ്റവും മികച്ച ഉദാഹരണമാണ് ഫോട്ടോറിസ് ജനുസിൽപ്പെട്ട പെൺ മിന്നാമിനിങ്ങികൾ നടത്തുന്ന ആൺവേട്ട. അതിനാൽ ഇവയെ ശാസ്ത്രലോകം കൗതുകത്തോടെ ഫെമീൻ ഫാറ്റാൽ ഫയർഫ്ലൈസ് എന്ന് വിളിക്കാറുണ്ട്. അപകടകാരികളായിട്ടുള്ള മാരക സുന്ദരികൾ എന്ന അർത്ഥത്തിൽ. മിന്നാമിനിങ്ങുകള് സ്വന്തം വർഗത്തിലെ ഇണകളെ കണ്ടെത്തുന്നത് ഈ മിന്നിക്കലിലെ കോഡ് ഡീകോഡിംഗ് വഴിയാണ്. അതായത് ഓരോ മിന്നാമിനിങ് സ്പീഷീസിനും പ്രകാശ സിഗ്നലുകളുടെ കൃത്യമായിട്ടുള്ള ഒരു ഭാഷയുണ്ടാവും. ഫോർട്ടിനസ് ജനസിലെ പ്രണയപരവശരായിട്ടുള്ള ആൺ മിന്നാമിനിങ്ങുകള് ഇണകളെ തേടി രാത്രി ഇങ്ങനെ ആകാശത്തുകൂടി പ്രത്യേക പാറ്റേണിൽ പറന്ന് ഓരോ ഫ്ലാഷ് നൽകുന്നു. ഉദാഹരണത്തിന് ഒരു ചെറിയ വരയോ പൾസോ ഒക്കെ. അപ്പോൾ താഴെ ഇലകളിൽ ഇരിക്കുന്ന അതേ ഇനത്തിലെ പെൺ മിന്നാമിനിങ്ങി കൃത്യമായിട്ടുള്ള ഇടവേളയ്ക്ക് ശേഷം, ഉദാഹരണത്തിന് 2 സെക്കൻഡ് കഴിഞ്ഞ്, ഒരു മറുപടി ഫ്ലാഷ് നൽകും. അതോടുകൂടി സ്വന്തം ആളാണെന്ന് മനസ്സിലാക്കി ആൺ മിന്നാമിനിങ്ങ് വന്ന് ഇടചേരും, എല്ലാം ശുഭം. എന്നാൽ ഈ ഫോട്ടോറിസ് പെൺപ്രാണി ഇലത്തലപ്പുകളിൽ ഒളിച്ചിരുന്ന് ഈ ആകാശത്തുകൂടി ഫോർട്ടിനസ് ആൺ മിന്നാമിനിങ്ങിയുടെ ഫ്ലാഷ് അപ്പോൾ നിരീക്ഷിക്കുന്നുണ്ടാവും. എന്നിട്ട് ഈ ഫോർട്ടിനസ് ഇനത്തിലെ പെൺപ്രാണി നൽകുന്ന അതേ മറുപടി ഫ്ലാഷും ടൈം ഡിലേയും ഒക്കെ കൃത്യമായിട്ട് അനുകരിച്ച് തിരിച്ചു നൽകും. അത് ശരിക്കും ഒരു വഞ്ചന. ഇണയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഈ താഴോട്ട് പറന്നിറങ്ങുന്ന പാവം ഫോർട്ടിനസ് മിന്നാമിനിങ്ങിയെ ഫോർട്ടോറിസ് പെൺ മിന്നാമിനി കാലുകൾ കൊണ്ട് പിടികൂടി ചവച്ചു തിന്നു. ഈ ഫോർട്ടോറിസ് പെൺപ്രാണികൾ ഒരു സ്പീഷീസിന്റെ മാത്രം സിഗ്നൽ അല്ല അനുകരിക്കുന്നത്. അവക്ക് ചുറ്റുമുള്ള പല വ്യത്യസ്ത പ്രോട്ടീനസ് അല്ലെങ്കിൽ പെറോക്ടമന സ്പീഷീസിലുള്ള സിഗ്നൽ കോഡുകൾ പഠിച്ച് മാറ്റം വരുത്താൻ ഇവർക്ക് പറ്റും. അന്തരീക്ഷത്തിൽ ഏത് ഇനത്തിലെ ആൺപ്രാണിയാണ് കൂടുതൽ പറക്കുന്നത് അതിനനുസരിച്ച് ഇവ തങ്ങളുടെ ഫ്ലാഷ് റെസ്പോൺസ് ടൈമിങ് മാറ്റും. പല പെൺ മിന്നാമിനികൾക്കും ചെറുക് മാത്രമല്ല വായും ഇല്ല എന്ന് പറഞ്ഞല്ലോ. അതായത് അവ ഭക്ഷണം പോലും കഴിക്കാറില്ല. ഇണചേരലും മുട്ടയിടലും കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾ മാത്രം ജീവിച്ച് മരിച്ചു പോകുന്നവരാണ്. അപ്പോൾ എന്തിനായിരിക്കും ഈ മിന്നാമിനിങ്ങ് മാത്രം ഇത്തരത്തിലുള്ള ഈ മാരക വേട്ട നടത്തുന്നത് എന്നത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കേവലം വിശപ്പടക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ഈ ക്രൂര വേട്ട. ഇതിനു പിന്നിൽ ആഴത്തിലുള്ള ഒരു കെമിക്കൽ ഡിഫൻസ് തന്ത്രമുണ്ട്. ഫോർട്ടിനസ് മിന്നാമിനിങ്ങളുടെ ശരീരത്തിൽ തവളകളുടെ ശരീരത്തിലൊക്കെ ഉള്ള തരത്തിലുള്ള കാർഡിയാക് ഗ്ലൈക്കോസൈഡുകളുടെ വിഭാഗത്തിൽ പെടുന്ന ലൂസി ബുഫാജിൻ എന്ന സ്റ്റിറോയിഡ് വിഷാംശമുള്ള ഘടകങ്ങളുണ്ട്. ഈ കയ്പുള്ള വിഷം കാരണം തന്നെ പക്ഷികളും ചലന്തികളും ഒന്നും ഫോർട്ടിനസ് മിന്നാമിനിങ്ങുകളെ സാധാരണയായിട്ട് തിന്നാറില്ല. എന്നാൽ ഫോർട്ടോറിസ് മിന്നാമിനിങ്ങുകൾക്ക് ഈ വിഷം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ജനിതക ശേഷിയുമില്ല. അതിനാൽ തന്നെ ഫോർട്ടോറിസ് മിന്നാമിനിങ്ങുകൾ ഈ ഫോർട്ടിനസ് ആൺപ്രാണികളെ വേട്ടയാടി തിന്നുകയും അവയുടെ ശരീരത്തിലുള്ള ലൂസിഫുബാജിൻ സ്വന്തം രക്തത്തിലേക്ക് ഹിമോലിംഫിലേക്ക് ആഗിരണം ചെയ്യുകയും ചെയ്യും. ഈ വിഷാംശം പിന്നീട് ഇവരുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെടുകയും അവിടുന്ന് മുട്ടകളിലേക്ക് കൈമാറുകയും ചെയ്യും. ഈ വിഷാംശം ഉള്ളതിനാൽ തന്നെ ഉറുമ്പുകളും പക്ഷികളും ചിലന്തികളും ഇവയുടെ മുട്ടകളെയും ലാർവകളെയും ഒക്കെ തിന്നാതെ ഒഴിവാക്കുകയും ചെയ്യും. അതായത് മുട്ടയും മക്കളും ഒക്കെ രക്ഷപ്പെടും. അതും കൂടാതെ സ്വയരക്ഷക്കും ഈ വിഷം ഇവരെ സഹായിക്കുന്നുണ്ട്. അതായത് വേട്ടയാടി വിഷം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഈ ഫോട്ടോറിസ്മിന്നാമിനിങ്ങുകളെ ഏതെങ്കിലും ചെലന്തികളോ മറ്റു വേട്ടക്കാരോ പിടികൂടിയാൻ ശ്രമിച്ചാൽ അവ തങ്ങളുടെ സന്ധികളിൽ നിന്നും വിഷം കലർന്ന ഈ രക്തം പുറത്തേക്ക് ചീറ്റും. ഈ കയ്പുള്ള വിഷസ്രവം കാരണം തന്നെ അപ്പോഴും തന്നെ ശത്രുക്കൾ ഇവയെ ഉപേക്ഷിച്ചിട്ട് സ്ഥലം കാലിയാകും. ആയിരക്കണക്കിന് വർഷമായിട്ട് ഈ വഞ്ചന ചതി ചെയ്യുന്ന ഫോട്ടോറിസ് പെൺമിന്നാമിനികളുടെ ഈ മാരക കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫോർട്ടിനസ് ആൺമിന്നാമിനികളിലും പരിണാമ വഴിയിൽ പല കഴിവുകളും നേടിയിട്ടുണ്ട്. അതായത് സിഗ്നൽ കണ്ട ഉടനെ ആൺമിന്നാമിനികൾ പലപ്പോഴും പെൺപ്രാണികളുടെ അടുത്തേക്ക് നേരെ പറന്നിറങ്ങില്ല. പകരം സിഗ്നൽ വന്ന ഇലയുടെ ഏതാനും ഇഞ്ചുകൾ മുകളിലായി വായുവിൽ നിശ്ചലമായി നിന്ന് ഒന്ന് ഹോവറിങ് ചെയ്ത് ചുറ്റും ഒന്ന് വിശദമായി നിരീക്ഷിക്കുകയാണ് ആദ്യം ചെയ്യുക. അതായത് തങ്ങളുടെ സ്പീഷീസിലെ യഥാർത്ഥ പെൺപ്രാണികളുടെ ശരീര വലിപ്പവും ചലനങ്ങളും ഈ ഫോട്ടോറിസ് വേട്ടക്കാരിയുടേതിൽ നിന്നും വ്യത്യസ്തമായതിനാൽ തന്നെ കാഴ്ചയിൽ ചെറിയ പൊരുത്തക്കേടുകൾ തിരിച്ചറിഞ്ഞ് പലപ്പോഴും ആൺപ്രാണികൾ അവസാന നിമിഷം പിന്തിരിഞ്ഞ് പറന്ന് രക്ഷപ്പെടും. അതുപോലെ തന്നെ വെളിച്ചം കണ്ട് താഴെ ഇറങ്ങിയാലും ആൺപ്രാണി പെട്ടെന്ന് ഇണചേരാൻ മുതിരില്ല. തങ്ങളുടെ ആന്റിനകൾ ഉപയോഗിച്ച് പെൺപ്രാണിയുടെ ശരീരത്തിലെ ബാഹ്യഭാഗത്തൊക്കെ ആദ്യം ഒന്ന് ചെറുതായിട്ട് തൊട്ടുനോക്കും. ഓരോ ഇനത്തിലെയും പെൺപ്രാണികളുടെ ശരീരത്തിന് പുറത്ത് ക്യൂട്ടിക്കുലാർ ഹൈഡ്രോ കാർബണുകൾ അടങ്ങിയ പ്രത്യേക രാസഗന്ധം ഫെർമോണുകൾ ഉണ്ടാകും. ഈ ഫോട്ടോറിസ് വേട്ടക്കാരിക്ക് വെളിച്ചം അനുകരിക്കാൻ കഴിയുമെങ്കിലും ഈ ഫോർട്ടിനസ് പെൺപ്രാണിയുടെ കൃത്യമായിട്ടുള്ള ഫെർമോൺ ഘടന നിർമ്മിക്കാൻ കഴിയില്ല. സ്പർശനത്തിലൂടെ ഈ രാസ വ്യത്യാസം തിരിച്ചറിഞ്ഞ ആൺപ്രാണി ചതി മനസ്സിലാക്കി പെട്ടെന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കും. അതുപോലെ ടൈം ഡിലേയിൽ വരുന്ന ചെറിയ വ്യത്യാസം പോലും ആൺപ്രാണികൾ ശ്രദ്ധിക്കും. ഫോട്ടോറിസ് നൽകുന്ന ഈ മറുപടി ഫ്ലാഷിന്റെ ദൈർഘ്യത്തിലോ തീവ്രതയിലോ എന്തെങ്കിലും പൊരുത്തക്കേട് തോന്നിയാൽ ആൺപ്രാണി ഉടനെ തന്നെ സ്വന്തം പ്രകാശം പൂർണ്ണമായിട്ടും അങ്ങ് അണച്ച് ഫ്ലാഷ് ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇരുട്ടിലേക്ക് മറിയുകയും ചെയ്യും. ഇനി കള്ളിയങ്കാട്ട് നീലി പെൺ മിന്നാമിന്നി ഇതിനിടയിൽ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ആൺപ്രാണി ചിറകുകൾ പൂട്ടി ഇലയിൽ നിന്നും താഴെ ചപ്പു ചവറുകളിലേക്ക് ടപ്പേന്ന് ചത്തതുപോലെ അങ്ങ് വീണ് അഭിനയിക്കും. ഇത്താഴെയുള്ള പുല്ലിന് ഇടയിലൊക്കെ ലൈറ്റും കെടുത്തി അനങ്ങാതെ കിടക്കുന്ന ഇവയെ കണ്ടെത്താൻ ഫോട്ടോറിസ് വേട്ടക്കാരിക്ക് വളരെ പ്രയാസമാണ്. ഇതിനപ്പുറം ചില ഫോർട്ടിനസ് ആൺമിന്നാമിന്നികൾ തങ്ങളുടെ ശരീരത്തിലെ ഈ വിഷാംശത്തിന്റെ അളവ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും. അതിങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി കൂടുതൽ ശ്രമിക്കും. എന്നിട്ട് നന്നായി വിഷം നിറഞ്ഞ ശരീരമുള്ള ആൺപ്രാണിയെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള കയ്പ് കാരണം ചിലപ്പോൾ ഫോട്ടോറിസ് അവയെ വിഴുങ്ങാതെ ഉപേക്ഷിക്കാറുമുണ്ട്. അതായത് പരിണാമപരമായിട്ടുള്ള ഒരു വമ്പൻ ആയുധ പന്തയം എവല്യൂഷണറി ആംസ് റേസ് ആണ് ഇവരുടെ കാര്യത്തിൽ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചെറുപ്പകാലത്ത് രാത്രികളിൽ മലഞ്ചെരുവുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു മരം നിറയെ മിന്നാമിനിങ്ങൾ ഇങ്ങനെ കൂട്ടമായി ഒരേപോലെ മിന്നിത്തെളിയുന്ന അത്ഭുത കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. സിങ്ക്രണൈസ്ഡ് ഫ്ലാഷിംഗ് എന്നാണ് അതിന് പറയുക. ചില പ്രത്യേക മരങ്ങളിലാവും ഇത് പലപ്പോഴും നടക്കുക. ഇണചേരലിന് മുമ്പുള്ള ഒരു മഹാസമ്മേളനമാണോ ഇത്, അതല്ല മറ്റെന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുള്ളതാണോ എന്ന് കൃത്യമായിട്ടും ഇപ്പോഴും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ പശ്ചിമഘട്ടത്തിലെ കാടുകളിൽ ഇത്തരം കാഴ്ചകൾ കാണാൻ ഇപ്പോഴും പറ്റാറുണ്ട്. എങ്കിലും ആ കാഴ്ചകൾ ഇപ്പോഴും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മിന്നാമിനുകളെ കാണുന്നത് വളരെ കുറവാണെന്ന് പലരും പറയുന്നുണ്ട്. അതിൽ സത്യമുണ്ടാകാം. ആഗോളതലത്തിലും പ്രാദേശികമായിട്ടും മിന്നാമിനികളുടെ പല പാരിസ്ഥിതിക വെല്ലുവിളികളും ഭീഷണികളും നേരിടുന്നുണ്ട്. അതിലൊന്നാണ് പ്രകാശ മലിനീകരണം, ലൈറ്റ് പൊല്യൂഷൻ. മിന്നാമിനികളുടെ പ്രജനനം പൂർണ്ണമായിട്ടും അവയുടെ ഈ നേർത്ത പ്രകാശ സിഗ്നലുകളെ ആശ്രയിച്ചാണ് നടക്കുന്നത് എന്നറിയാമല്ലോ. തെരുവ് വിളക്കുകൾ, LED ലൈറ്റുകൾ, ഫ്ലഡ് ലൈറ്റുകൾ, വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ എന്നിവയൊക്കെ രാത്രികാല അന്തരീക്ഷത്തിൽ സ്വാഭാവിക ഇരുട്ട് ഏകദേശം ഇല്ലാതാക്കിയല്ലോ പല പ്രദേശങ്ങളിലും. ഈ ശക്തമായിട്ടുള്ള ഈ കൃത്രിമ വെളിച്ചത്തിൽ ആൺ പെൺ പ്രാണികൾ പരസ്പരം ഈ മിന്നൽ സിഗ്നലുകൾ നൽകുന്നത് തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ വരികയും അങ്ങനെ അവരുടെ പ്രജനന നിരക്ക് കുത്തനെ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ മിന്നാമിനികളുടെ ലാർവുകൾ വളരുന്നത് ഈർപ്പമുള്ള മണ്ണിലും അതേപോലെയുള്ള പ്രദേശങ്ങളിലും ചപ്പുചവറുകൾ നിറഞ്ഞ അടിക്കാടുകളിലും തണ്ണീർത്തടങ്ങളിലെ ഓരങ്ങളിലുമൊക്കെയാണ്. ഇതൊക്കെ ഇല്ലാതാകുന്നത് ചതുപ്പുകൾ നികത്തുന്നത്, കൃഷിയിടങ്ങളുടെ സ്വാഭാവിക ജൈവ ആഭരണങ്ങൾ വെട്ടിത്തെളിക്കുന്നതൊക്കെ ഇവയുടെ ലാർവകളുടെ ജീവിതത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ കൃഷിയിടങ്ങളിലും തോട്ടങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സിന്തറ്റിക് കീടനാശിനികളും കളനാശിനികളും ഒക്കെ ഈ മണ്ണിൽ ജീവിക്കുന്ന ലാർവകളെ നേരിട്ട് നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ മിന്നാമിനികളുടെ ലാർവകളുടെ പ്രധാന ഭക്ഷണമാണ് ഒച്ചുകളും മണ്ണിരകളും ചെറിയ പുഴുക്കളും ഒക്കെ. അതൊക്കെയും ഈ രാസകീടനാശിനികളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ഇല്ലാതാകുന്നതോടെ ഇവർക്കും ഭക്ഷണം കിട്ടാതെ ഇവരും പട്ടിണി കിടന്ന് വംശനാശത്തിലേക്ക് എത്തും. ഇതിനൊക്കെ പുറമെ കാലാവസ്ഥാ വ്യതിയാനം മറ്റെല്ലാ ജീവികൾക്കും ഉണ്ടാക്കുന്നത് പോലെ ഈ മിന്നാമിനികളുടെ അതിജീവനത്തെയും സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ലാർവകൾക്ക് അതിജീവിക്കാൻ മണ്ണിൽ കൃത്യമായിട്ടുള്ള അളവിൽ ഈർപ്പം വേണം. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന നീണ്ട വേനലും താപനിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവും മണ്ണിനെ വരണ്ടതാക്കുന്നത് ലാർവകളെ നിർജ്ജലീകരണം മൂലം കൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിലും ഇലച്ചാർത്തുകളിലും ഒക്കെ കഴിയുന്ന ലാർവകളും പ്യൂപ്പകളും ഒക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള മിന്നൽ പ്രളയങ്ങളിലും കൊടും മഴയിലും ഒക്കെ ഒലിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്.
1: ഇരുട്ടിൽ മിന്നിമറിയുന്ന ആ കുഞ്ഞു വെളിച്ചത്തിന് പിന്നിലും ശാസ്ത്രത്തിന്റെ അത്ഭുതകരമായൊരു ലോകമുണ്ട്. പ്രകൃതിയിലെ ഓരോ ജീവിയും ഓരോ പാഠപുസ്തകമാണ്. അതിലെ ചെറിയൊരു താളാണ് മിന്നാമിനുങ്ങ് നമ്മെ തുറന്നു കാണിക്കുന്നത്. കുഞ്ഞു വെളിച്ചത്തിന്റെ ഈ വലിയ ശാസ്ത്ര രഹസ്യത്തെക്കുറിച്ചുള്ള അറിവ് നമ്മോട് പങ്കിട്ടത് വിജയകുമാർ ബ്ലാത്തൂർ. അടുത്ത അറിവിന്റെ വാതിൽ തുറക്കുന്നതുവരെ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ കൗതുകത്തോടെ നിരീക്ഷിക്കാം. അതുവരിക്കും സ്റ്റേ ട്യൂൺ റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
4: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: കഥ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത മോഹൻ പാടിയ ഗാനം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഇനി കേൾക്കാം ബിജു നാരായണനും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം. ചിത്രം ഇതാ ഒരു സ്നേഹഗാഥ.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ശിവദാസ് വാര്യർ പാടിയ ഗാനം, ചിത്രം നയനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
0: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836. നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

0: ചിത്ര പരിചയം.
1: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM ചിത്രപരിചയത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു സിനിമയെ വെറുതെ ഓർമ്മിക്കുകയല്ല, ആ സിനിമയുടെ ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചിത്രപരിചയം പൊതുവെ ചെയ്യുന്നത്. ഓരോ ഫ്രെയിമിനും പിന്നിലെ കഥയും ഓരോ കഥാപാത്രത്തിന്റെയും മനസ്സും സംവിധായകന്റെ കാഴ്ചപ്പാടും സംഗീതത്തിന്റെ നിശബ്ദ ഭാഷയും ചേർന്നൊരു സിനിമാനുഭവം, അതാണ് ചിത്രപരിചയം.
3: എന്താ അറിയിക്കുന്നത്? ഒരു കാര്യം നമ്മൾ ശരിക്കും വളർത്തു, അത് തന്നെ ഇതകത്ത് പോണതും വരണതും ഇവറ്റകൾ കാണില്ല. അതൊരുനേക്കാക്ക് നിന്റെ എല്ലിപ്പ വെള്ളായന് എന്റെ തൂവാലയം പോയി. ചേട്ടാ രണ്ട് ചായ. എന്റെ ബാല, അവിടെ ഒരു പകച്ചുണ്ട്, അവക്കൊരു 25 ജോലിച്ച സമാധാനമായിട്ട് ലാസ്റ്റ് ബസ് കയറാം.
4: ബസ് കയറ്റിയാ ഇവിടെ നട്ടം തിരിയും പറഞ്ഞേക്കാം.
3: വാടോ,
4: ഞാനില്ല. ഇന്നലെ കൂപ്പിലെത്തണം പറഞ്ഞ കണാരേട്ടൻ, അവര് വേറെ ആളെ എടുത്താ കുത്തനെ മടങ്ങേണ്ടി വരും. നീ വരണ്ടാ,
3: ബസ് കയറ്റോ ലോറി കിട്ടും, നീ വാ.
4: ഞാനില്ല, കച്ചറ ഉണ്ടാക്കി നിലയും വെളിയും കൂട്ടിയാ ഞാൻ വരില്ല.
2: ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ വേറിട്ടൊരു ഇടം നേടിയ ചിത്രത്തിലേക്കാണ്. പ്രതികാരത്തിന്റെ കഥയാണെങ്കിലും അത് ഒരിക്കലും വെറും പ്രതികാര സിനിമയാകുന്നില്ല. സൗഹൃദം, വിശ്വാസവഞ്ചന, നഷ്ടം, ഏകാന്തത, മനുഷ്യന്റെ ഉള്ളിലെ തീ, ഇതെല്ലാം പ്രകൃതിയുടെ വിശാലതയിൽ ചേർത്ത് ഒരു ദൃശ്യകാവ്യമാക്കിയ സിനിമ ഭരതൻ സംവിധാനം ചെയ്ത താഴ്വാരം. ചില സിനിമകൾ കണ്ടുകഴിഞ്ഞാൽ കഥ മാത്രമാണ് ഓർമ്മയിൽ നിൽക്കുന്നത്. ചില സിനിമകൾ കണ്ടുകഴിഞ്ഞാൽ കഥാപാത്രങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കും. എന്നാൽ അപൂർവം ചില സിനിമകൾ മാത്രമേയുള്ളൂ അവയുടെ അന്തരീക്ഷം പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളെ വിട്ടുപോകാത്തത്. താഴ്വാരം അത്തരമൊരു സിനിമയാണ്. മഞ്ഞുമൂടിയ മലകള്, കാറ്റിൽ തലോടുന്ന പുല്ലുകൾ, ദൂരെ ഒരിടത്ത് പക്ഷികളുടെ ശബ്ദം, പ്രകൃതി അതിൻ്റെ സൗന്ദര്യം മുഴുവൻ തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ പ്രകൃതിയിലൂടെ നടന്നുവരുന്ന മനുഷ്യന്റെ മനസ്സിൽ പൂക്കൾ വിരിയുന്നില്ല, പ്രതികാരത്തിന്റെ തീയാണ് ജ്വലിക്കുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും വ്യത്യസ്തമായ പ്രതികാര കഥകളിലൊന്നായ ഭരതൻ MT വാസുദേവൻ നായർ കൂട്ടുകെട്ടിന്റെ അനശ്വര സൃഷ്ടിയാണ് താഴ്വാരം. സംഭാഷണങ്ങളെക്കാൾ നിശബ്ദത സംസാരിച്ച ചിത്രം, മനുഷ്യന്റെ പകയും വേദനയും പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ അതീവ ശക്തിയായി പകർത്തിയ ചിത്രം. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന ചിത്രം. 1990 ജൂൺ 1 ചിത്രം റിലീസ് ചെയ്തത്. വേണുവാണ് ഛായാഗ്രഹണം നിർവഹിച്ചത്, ജോൺസൺ ആണ് പശ്ചാത്തല സംഗീതം, VBK മേനോനാണ് ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിലെ മോഹൻലാൽ ബാലൻ എന്ന പ്രധാന കഥാപാത്രമായി എത്തുന്നു. രാജുവും രാഘവനുമായിട്ട് സലിൻ ഗൗസ് ആണ് ചിത്രത്തിലെത്തുന്നത്. കൊച്ചുകുട്ടിയായിട്ട് സുമലതയും, രാജിയായി അഞ്ജുവും, നാണുവേട്ടനായി ശങ്കരാടിയും, കണാരേട്ടനായി ബാലൻ കെ നായറുമാണ് ചിത്രത്തിലെത്തുന്നത്. ഈ സിനിമയുടെ മറ്റൊരു പ്രധാന കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേയുള്ളൂ, പ്രകൃതി. മലകളും താഴ്വരകളും മഞ്ഞും കാറ്റും നിശബ്ദതയും ഇവ വെറും പശ്ചാത്തലമല്ല, കഥ പറയുന്ന കഥാപാത്രങ്ങളാണ്. ഈ സിനിമയുടെ ചിത്രീകരണത്തിനായി തിരഞ്ഞെടുത്ത മലനിരകൾ കഥയുടെ സ്വഭാവത്തിനനുസരിച്ചായിരുന്നു. ഭരതന് വേണ്ടിയിരുന്നത് മനോഹരമായ ഒരു ലൊക്കേഷൻ മാത്രമായിരുന്നില്ല, ബാലന്റെ മനസ്സിലെ ഏകാന്തത പ്രേക്ഷകന് അനുഭവിക്കാവുന്ന ഒരു ഭൂപ്രകൃതിയായിരുന്നു. അതുകൊണ്ടാണ് വേണുവിന്റെ ക്യാമറ പലപ്പോഴും മോഹൻലാലിനെ ദൂരെയാക്കി കാണിക്കുന്നത്. വിശാലമായ പ്രകൃതിക്കിടയിൽ ഒരു ചെറിയ മനുഷ്യൻ, അയാളുടെ ഉള്ളിലെ വേദന ആ മലകളെക്കാളും വലുതാണ്. ഒരു വാക്കുപോലും പറയാതെ അയാൾ നടക്കുകയാണ്. ആ നടത്തത്തിൽ തളർച്ചയില്ല, പക്ഷെ സമാധാനവുമില്ല. എന്താണ് ഈ മനുഷ്യൻ അന്വേഷിക്കുന്നത്? ആരാണ് അയാളെ ഈ മലകളിലേക്ക് എത്തിച്ചത്? ഈ ചോദ്യങ്ങൾ പ്രേക്ഷകന്റെ മനസ്സിൽ ജനിപ്പിച്ച ശേഷമാണ് ഭരതൻ കഥ തുറക്കാൻ തുടങ്ങുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ രംഗങ്ങളിൽ ജോൺസന്റെ സംഗീതം പോലും വളരെ മൃദുവായാണ് വരുന്നത്. കാരണം ഇവിടെ നിശബ്ദതയ്ക്ക് സംഗീതത്തേക്കാൾ വലിയ ശബ്ദമുണ്ട്. സാധാരണ പ്രതികാര സിനിമകളിൽ നായകനെ ആദ്യമേ തന്നെ ശക്തനായി കാണിക്കും, പക്ഷേ ഇവിടെ ബാലനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് മറ്റൊന്നാണ്. അയാൾ ക്ഷീണിതനാണ്, ജീവിതം തോൽപ്പിച്ച മനുഷ്യൻ. പക്ഷെ തോറ്റ മനുഷ്യൻ എല്ലാ സമയത്തും ദുർബലനാവണമെന്നില്ല. ചില തോൽവികൾ മനുഷ്യനെ അതിശക്തനാക്കും. ബാലന്റെ യാത്ര അങ്ങനെ ഒരു യാത്രയാണ്.
0: അച്യുതം കേശവം രാമനാരായണ കൃഷ്ണരാമ വാസുദേവം ഭജേ ശ്രീധരം ജാനകി നായകം രാമചന്ദ്രം ഭജേ അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധിയാര ഇന്ദിരാ മന്ദിരം കേരസാ സുന്ദരം
5: വിസ്തരിച്ച പിന്നെ മതി, ആദ്യം തൊട്ട് കൂട്ടാൻ വല്ലോണ്ട്
6: കഴിക്കാറായിരിക്കണോ? ഇനി വേറെ വിസ്തരിക്കാൻ നിക്കണ്ട അച്ഛാ, ഇനി രാത്രി മുഴുവൻ അയ്യോ ആവുന്ന ഒച്ചയിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും അച്ഛൻ.
5: രാഘവൻ അടിവാരത്തുനിന്ന് കൊണ്ടുവന്ന നല്ല സാധനമായതുകൊണ്ട് ഒരു ലേശം എടുക്കണം.
6: എന്ന് ലേശായിട്ടാണ് തുടങ്ങല്? രാഘവേട്ടിന്റെ തുണക്കിരിക്കണോന്ന് പറയാൻ ഇപ്പൊ ഒരു ന്യായം ഉണ്ടല്ലോ അച്ഛന്. ആ അടിവാരത്ത് പോണോന്ന് എന്തേ പറയാഞ്ഞേ, എനിക്ക് ചില സാധനങ്ങൾ വേണ്ടിയിരുന്നു.
3: പോണോ ഉദ്ദേശില്ല, ഇറങ്ങുമ്പോ ആളെങ്ങാടി പോണുണ്ട്.
6: ആ പപ്പടം തീർന്നു, ഒരു വാരസ്വപ്പം വേണം,
3: പിന്നെ
6: വേറൊന്നും വേണ്ട. തെക്കേ മലയിൽ ആരാച്ച തീയിട്ടിരിക്കണ?
3: എവിടെ?
5: കരിക്കച്ചവടക്കാര് കേറി കേറി ഇവിടെ എത്തിയോ?
6: ഇവിടെ കരിക്കാൻ എവിടെ മരം?
3: ഞാനൊന്ന് നോക്കട്ടെ എന്നാണോട്ടാ.
5: അതാ ഇരുളര് വലുതും ചുട്ട് തന്നെയാവും. താ ഇരിക്കടോ, ബ്ലോക്ക് ഓഫീസിൽ അറിഞ്ഞു കൊടുത്തില്ലേ?
3: കൊടുത്തില്ല, വിവരം അന്വേഷിച്ചു.
5: സർക്കാര് പല വകുപ്പിലും തരണ്ടെന്ന് റേഡിയോക്കാര് കാർഷിക രംഗത്തിൽ പറയണ്ടല്ലോ, എന്തിനാ വേണ്ടാന്ന് നോക്കണേ? ഇപ്പൊ ഇതിനൊക്കെ അടിവാരം വരെ പോയാ മതിയല്ലോ. ഞങ്ങള് കൃഷി തുടങ്ങിയ കാലത്ത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പാലക്കാട്ട് തന്നെ പോണം. ഇരിക്കണോ?
6: അച്ഛൻ നിത്യം കൂട്ടിന് വിളിച്ചിരുത്തി, ഇപ്പൊ രാഘവേട്ടിനെ ഇതൊരു പതിവാക്കിയല്ലേ.
3: എന്നാണോ സ്വന്തം കൃഷിയല്ലേ കഴിക്കണേ, ഒന്ന് സ്വാദ് മാറട്ടെ വെച്ചിട്ട് ഇത് വാങ്ങി.
5: പേരെന്ത് പറഞ്ഞാലും ഇത് കരിമ്പൻ ചണ്ടി തന്നെയാ, കാശ് അധികം കൊടുക്കണമെന്നൊരു വ്യത്യാസം മാത്രം അല്ലേ രാഘവ.
6: അച്ഛാ, രാഘവേട്ടന്റെ കയ്യിൽ കാശ് കൊടുത്തയക്കണം, മറക്കണ്ട.
3: പപ്പടം സോപ്പ് അത്രേ ഉള്ളൂ, കണക്ക് ഞാൻ പിന്നെ തരാം.
6: ഇന്നാളും രാഘവേട്ടന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ ചെലവായിട്ടുണ്ട്, അച്ഛനത് കൊടുത്തോ, കണക്ക് ചോദിച്ചോ.
5: തുടങ്ങി അവളുടെ ഒരു കണക്ക്, ഇങ്ങനെ നുള്ളു നുറുങ്ങ കാര്യങ്ങൾക്ക് കണക്ക് പറയുന്ന ഒരു ചേപ്പറയല്ലേ കൊച്ചുട്ടി, അന്യന്മാരല്ലല്ലോ.
3: കൊച്ചുട്ടി പേടിക്കണ്ട, ഒന്നിച്ചൊരു കണക്ക് തരാം. അങ്ങനെയല്ല നോക്കിയ ഞാൻ ഇവിടുന്ന് കഞ്ഞിയും ചോറും കഴിക്കണേന് കണക്ക് വയ്ക്കേണ്ടി വരുമല്ലോ.
6: അത് വ്യത്യാസമുണ്ട്, രാഘവേട്ടന് അനുഭവം ഒന്നും എടുക്കാറായിട്ടില്ലല്ലോ, അപ്പൊ കാശിന് ആവശ്യം ഉണ്ടാവും, അതുകൊണ്ടാ പറയണേ.
3: കാശ് വരുമ്പോ ഞാനത്ര സാരാക്കാറില്ല.
5: ചോറിന്റെ ഏർപ്പാട് നോക്കിക്കോ. എടോ ഇത് സാധനം നന്ന്, അവരാച്ചൻ ഇത് മാത്രമേ കഴിക്കൂന്ന് പറയുന്ന വെറുതെ അല്ല.
6: അവരാച്ചന് ആറാറ് മാസത്തിൽ 50,000-60,000 കിട്ടുമ്പോ ഇതൊക്കെ ആവാം, അത് കണ്ട് അച്ഛനിവിടെ കിടന്ന് തുള്ളിയാലുണ്ടല്ലോ.
5: മുൻകോപം, ഇവളുടെ അമ്മയുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു.
2: ഒരു സാധാരണ മലവീട്, മുറ്റത്തുണക്കാനിട്ട കുരുമുളക്, അടുക്കളയിൽ നിന്ന് ഉയരുന്ന പുക, വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കൊച്ചുട്ടി, ഈ വീട്ടിൽ സമാധാനമുണ്ട്. പക്ഷേ ആ സമാധാനത്തിലേക്ക് കടന്നു വരുന്നത് കൊടുങ്കാറ്റാണ്. നാണുവേട്ടൻ അതറിയില്ല, കൊച്ചുട്ടിക്ക് അതറിയില്ല, പക്ഷെ ബാലനറിയാം ഈ വീടിനുള്ളിൽ എവിടെയോ തന്റെ ജീവിതം തകർത്ത മനുഷ്യൻ ജീവിക്കുന്നുണ്ടെന്ന്.
6: രാമാ, ഒരു 3 ആള് വന്നാ മതി, ആവശ്യമില്ലാത്തപ്പോ 100 ആള് പണിക്ക് വരും, ആവശ്യമുള്ളപ്പോഴോ മഷിയിട്ട് നോക്കിയ ഒന്നിനെയും കാണൂല്ല.
7: രാജു എണീറ്റില്ലേ?
6: ഏത് രാജു?
7: ഇവിടെ താമസിക്കുന്ന രാജു.
6: അച്ഛാ, ഏതോ രാജുവിനെ ചോദിക്കണു.
5: മനസ്സിലായില്ല.
7: രാജു ഇല്ലേ, കുറച്ചു കാലമായി രാജു ഇവിടാണ് താമസം എന്ന് ആരോ പറഞ്ഞു.
5: രാഘവൻ, രാഘവനെ ചോദിക്കണല്ലേ?
7: അതെ അതെ, ഞങ്ങൾ നാട്ടില് വിളിക്കണതാ രാജു എന്ന്.
5: അങ്ങനെ പറയൂ, രാഘവന്റെ നാട്ടിൽ നിന്നല്ലേ, വരൂ. രാത്രി ഒരേ വർത്തമാനം പറഞ്ഞ നേരം കൊറേയായി ഇന്നലെ കിടക്കുമ്പോ. ആ നാഗമ്മയുടെ ഒരു വിവരമില്ല കൊച്ചോട്ടി, 4 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട്.
6: നെല്ലും കാശും തീർന്നാ വരും, അങ്ങനെയാണല്ലോ അതിന്റെ പതിവ്. ആ രാഘവേട്ടൻ എണീറ്റില്ലേ?
7: അവിടെ ആരുമില്ല.
6: രാവിലെ പോവെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്ര നേരത്തെ പോവാറില്ല സാധാരണ, ചെലപ്പോ കേറിയിരിക്കൂ.
5: രാഘവനെ കണ്ടില്ലേ?
7: അവിടില്ല.
6: ഈ രാഘവേട്ടൻ ഇത്ര നേരത്തെ എങ്ങോട്ടാ പോയത്?
5: ചെലപ്പോ വെറുതെ തോട്ട വെച്ചതൊക്കെ നോക്കാൻ ഇറങ്ങിയിടാവും. ഞങ്ങൾക്ക് ഇവിടെ ഒരാളും വരാനില്ല. രാഘവന് ചെങ്ങായിമാരായിട്ട് ചിലരെങ്കിലും ഉണ്ടല്ലോ, പേരെന്താന്നാ പറഞ്ഞേ?
7: ബാലൻ.
5: ആ ഇവിടെ വന്നു പെടാനാ പാട് അല്ലേ, വന്നു പെട്ടാൽ ഒരു വിഷമമില്ല. എന്തു തോന്നി?
7: നല്ല സ്ഥലം.
5: ലോറിയിൽ വന്നാ അത് ജീപ്പിലോ?
7: ജീപ്പില്.
5: കരി കയറ്റാൻ വരുന്ന ലോറിക്കാർക്ക് ഒക്കെ എന്നെ അറിയാം, നാണുവേട്ടന്റെ അടുത്തേക്കാന്ന് പറഞ്ഞാൽ ഒരുമാതിരിക്കാരൊക്കെ കയറ്റും. ഞാനാ ഈ ഭാഗത്ത് ആദ്യം വന്നത്.
7: ഞാൻ പോയിട്ട് പിന്നെ വരാം.
5: അതാപ്പോ നന്നായേ, ഇക്കണ്ട ദൂരം വന്നിട്ടും ചെങ്ങായിയെ കാണാണ്ട് പോവേ. രാഘവൻ ഞങ്ങൾക്ക് അന്യനൊന്നും അല്ല, കൊച്ചുട്ടി, വരണ വിവരത്തിന് രാഘവൻ ഒരു കാർഡ് ഇടായിരുന്നില്ലേ?
6: എന്നിട്ട് എന്താച്ചാ വിശേഷം? ആ തപാൽക്കാരൻ ഈ കുന്നുകയറി ഇറങ്ങോ? താഴത്തങ്ങാടിയിൽ കൊടുത്തിട്ട് പോവും, അത്ര തന്നെ.
5: ഇക്കണ്ട ദൂരം നടക്കാൻ അയാൾക്കും കഷ്ടം തന്നെ. അല്ല, ഞങ്ങൾക്ക് ഇവിടെ എഴുത്തും കുത്തുമൊന്നും വരാനില്ലാന്നും വെച്ചോളൂ. രാഘവന്റെ അടുത്ത് തന്നെ വീട്. ബാലി കയറാമല എന്നൊക്കെ പറയണ പോലെ ഒരു സ്ഥലം അല്ലേ ബാല? ആദ്യം വരണവർക്ക് അങ്ങനെ തോന്നു. ഓരോ തലയിൽ എഴുത്തിന്റെ ഫല ആയിട്ട് ഓരോരുത്തർ ഇവിടെ വന്നു വിടുന്നു. അല്ലാണ്ട് എന്താ പറയാ, ബാലന്റെ വീടിനൊന്നും പറ്റിയില്ല. വല്ലാത്തൊരു തലയിലെഴുത്ത് തന്നെയാ ഈ രാഘവന്റെ. മലവെള്ളം വന്ന് ഒറ്റ രാത്രി കൊണ്ട് വീടും കൂടി ഒന്നും ഇല്ലാണ്ടാവുക വെച്ചാൽ വീടും മുതലൊക്കെ പിന്നെ ഉണ്ടാക്കാന്ന് വെച്ചു. അമ്മയും താഴെയുള്ളവരൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായാൽ പണിസ്ഥലത്തായതുകൊണ്ട് രാഘവൻ രക്ഷപ്പെട്ടു അല്ലേ? അവരെ അച്ഛൻ തോമസ് നായിക്കരെ ഇപ്പൊ ഈ മലവാരത്തിൽ നിറച്ച ആളായി. ഇവരൊക്കെ ഞാൻ വന്നതിന് ശേഷം സ്ഥലം വാങ്ങിയവരാ. ഞാൻ വന്ന കാലത്ത് ഇവിടുത്തെ താഴ്ത്തങ്ങാടിൽ പകലൂടെ കുറുക്കനും പന്നിയിറങ്ങും. ഇപ്പൊ ഒരു നേരം പീടിയ കണ്ടില്ലേ? വേണ്ട, നമുക്ക് നെല്ലുണക്കാനുണ്ടേ കൊച്ചോട്ടിയെ. നാട്ടില് കൃഷി ഉണ്ടോ? നാട്ടിലെ കൂലി ചെലവ് കേൾക്കുമ്പോ കൃഷി കൊണ്ട് ഒറ്റ ലാഭം ഉണ്ടാവില്ല. അധ്വാനിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാവും ഇവിടെ. പക്ഷെ അതിലൊരു താല്പര്യം വേണം. ബാലന്റെ ചങ്ങായിക്ക് വലിയ ഉത്സാഹമൊന്നുമില്ല. പേരിന് സ്ഥലം വാങ്ങിണ്ടെന്നല്ലാതെ ഒന്നും ചെയ്യണില്ല. ഞാനിടയ്ക്ക് പറയാറുണ്ട്, ഓരോ സമയത്ത് ഓരോ കമ്പ രാഘവൻ ഇരിക്കൂട്ടോ. തീരായിട്ട് നിൽക്കുന്ന ഒരു തള്ളയുണ്ട്, അതുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ദിവസം ഒരു ഉറുപ്പിയുടെ പുകല തിന്നും ഇല്ലേ കൊച്ചുട്ടിയെ?
6: അത് സാരമില്ല, പക്ഷെ മേലനങ്ങ മടിയുള്ള സൈസ, എനിക്കതാ ദേഷ്യം.
7: ഞാൻ അങ്ങാടിയിലോ അടിവാരത്തിലോ വെച്ച് കണ്ടോളാം.
5: ഇരിക്കുന്ന ബാലൻ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ചങ്ങായി വേറൊരു വഴിക്ക് കയറും. രാഘവന്റെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങായി വന്നിട്ട് കുളിക്കണോ? ഇത് അങ്ങോട്ട് ഇറങ്ങിയ ഞങ്ങളുടെ പുഴയാണ്, നല്ല അസല് വെള്ളം. തോർത്ത് വേണോ?
7: വേണ്ട, ഞാനൊന്ന് നടന്നിട്ട് വരാം.
2: ബാലൻ കണ്ണുകളിലൂടെ അഭിനയിക്കാമെന്ന് തെളിയിച്ച കഥാപാത്രമാണ്. സൗഹൃദത്തിന്റെ മുഖം മൂടി ധരിച്ച വിശ്വാസവഞ്ചകനായിട്ടാണ് രാഘവൻ അല്ലെങ്കിൽ രാജു എത്തുന്നത്. നിഷ്കളങ്കതയുടെ പ്രതീകമായിട്ടാണ് ഇതിലെ സുമലത. മനുഷ്യത്വത്തിന്റെ മുഖമായിട്ടാണ് നാണുവേട്ടൻ എത്തുന്നത്. ഇനി നമുക്ക് അറിയാനുള്ളത്, ബാലൻ എന്തിനാണ് അയാളെ തേടിയെത്തിയത്? ബാലന്റെയും രാജുവിന്റെയും സൗഹൃദം, സലിൻ ഗൗസിനെ ഭരതൻ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്?
7: രാജുവിന് രാഘവന് ഇവിടെ എത്ര സ്ഥലമുണ്ട്?
6: 2 ഏക്കർ. അത് ചെറിയ വിലക്ക് കിട്ടി. പിന്നല്ലേ പള്ളിക്കാരും മലവാരും വാങ്ങി വില കൂട്ടിയത്. കൃഷി ചെയ്ത് കൂടണോ ദുബായി പോണോ ഒന്നിനും ഒരു നിശ്ചയമില്ല രാഘവേട്ടന്. ഓരോ സമയത്ത് ഓരോന്ന് പറയും. 10,000-15,000 കൊടുത്ത് ദുബായി പോയിട്ട് എന്ത് കിട്ടാനാവോ?
7: പണം കൊടുത്തോ?
6: കൊടുത്തിട്ടില്ല. ആ കാശുകൊണ്ട് ഒരു ചെറിയ വീടുണ്ടാക്കാലോ, അച്ഛൻ അതാ പറഞ്ഞത്. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേന്ന് വെച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞ അച്ഛൻ കേക്കില്ല.
7: അത്രക്കൊക്കെ കാശുണ്ടോ രാഘവന്?
6: 2 ഏക്കർ നിസ്സാര വിലക്കല്ലേ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തേ. നാട്ടിൽ നിന്ന് സ്ഥലം വിറ്റ് കിട്ടിയ കാശ് അങ്ങനെ നാനാവിധാക്കിയിട്ടൊന്നുമില്ല.
7: രാഘവൻ ഈ സ്ഥലം കണ്ടുപിടിച്ചതാ അത്ഭുതം.
6: അച്ഛന്റെ ഉപദേശമാണ്. അങ്ങാടിയിൽ വെച്ച് യാദർച്ചയെ കണ്ടപ്പോ നിർബന്ധിച്ചു കൊണ്ടുവന്നല്ലേ സ്ഥലം കാണിക്കാൻ. അച്ഛൻ ആർക്കെങ്കിലും ഒക്കെ ഉപദേശം കൊടുത്തിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇവിടെ ഇനി ഉപദേശം തുടങ്ങും, നോക്കിക്കോളൂ.
7: നാണുവേട്ടനൊരു സഹായായി രാഘവൻ വന്നതല്ലേ.
6: പക്ഷെ പണിയെടുപ്പിക്കാനൊന്നും രാഘവേട്ടൻ അറിഞ്ഞൂടാ.
8: ഹിന്ദി പാഠം സമാപിക്കുന്നു.
6: ഓ, 9 ആയി, അരിയിടാൻ നോക്കട്ടെ.
7: സമയം ഇത്ര കൃത്യമായിട്ട്?
6: അതിനല്ലേ ആകാശവാണി, ഹിന്ദി പാഠം കഴിഞ്ഞ അരിയെടുപ്പ് തിടാന്ന കണക്ക്. രാമ, ദാ കാപ്പി എല്ലാവർക്കും കൊടുക്ക്. കുറുമ്പം വന്നില്ലേ? അവൻ ഇങ്ങോട്ട് തരാനാ ഇപ്പോ. നീ പറഞ്ഞിട്ടാ കൊടുത്തത്, നിന്റെ കൂലിന്ന് അത് കിഴിക്കും നോക്കിക്കോ. എന്റെ അടുത്ത് വിളവ് നടക്കില്ലെന്ന് പറഞ്ഞേക്കോ അവനോട്. അച്ഛാ, കോതയുടെ പെണ്ണ് 5 റുപ്യ അധികം പറ്റിയിട്ടുണ്ട്, അത് മറക്കണ്ട.
2: താഴ്വാരത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ നോൺ ലീനിയർ കഥ പറച്ചിലാണ്. ബാലന്റെ ഓർമ്മകളിലൂടെ നമുക്ക് പഴയ സംഭവങ്ങൾ കാണാം.
9: തരില്ല മിനിഞ്ഞ 10 റുപ്യ വാങ്ങി എന്റെ കണക്കെവിടെ?
7: അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബനിയൻ വാങ്ങി, 2 റുപ്യക്ക് ചായ കുടിച്ചു. ടൗണിൽ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെലവുണ്ടാവില്ലേ രാജി?
9: ഈ മാസം ബാലായിട്ട് സൂക്ഷിക്കാൻ തന്നത് എത്രയാന്നറിയോ?
7: 400.
9: തെറ്റ്, 600 തന്ന. അപ്പൊ തന്നെ അതിന്ന് 25 എടുത്തില്ലേ കള്ള. പിന്നെ 15-ഉം 10-ഉം ആയിട്ട് 60 പറ്റി. എന്നെ പറ്റിക്കാൻ നോക്കണ്ട.
7: ഓ ശരിയാണ്, മറന്നു.
9: മറന്നോ? ഇങ്ങനെ ചെലവാക്കാൻ തുടങ്ങിയല്ലേ ലോറി ഓടിച്ച് മരം കയറ്റി പ്രമാണിയായി നടക്കണതേ. സ്വപ്നത്തിൽ എന്നെ ഉണ്ടാവുള്ളൂ, പറഞ്ഞേക്കാം. ഇപ്പൊ ഇത് മതി പോരെ. ഈ ബാങ്കിൽ എത്രയാണെന്ന് അറിയണ്ടേ ബാക്കി?
7: നീ കണക്ക് വെക്കണുണ്ടല്ലോ, അത് മതി, എനിക്കറിയണ്ട.
9: അറിയണം. നാട്ടിലെ സ്ഥലം വിറ്റ് 20,000 അങ്ങനെയുണ്ട്. അതിന്റെ മീത മാസം വീണത് 100-200 ആ. ഇങ്ങനെ പോയാലേ 40 എത്തി ലോറി എടുക്കുമ്പോഴേക്കും ബാലേട്ട് തന്തപ്പടിയാവും.
7: ഓ ശരിയാണ്, ഒറ്റ വഴിയേ ഉള്ളൂ കാര്യം എളുപ്പത്തിൽ നടക്കാൻ. ശ്രീധന തുക എന്താണെന്ന് നിശ്ചയിച്ച് അത് നേരത്തെ ഈട്ടത്തിലിടാൻ പറ അച്ഛനോട്. കല്യാണം വരെ കാക്കണം എന്നില്ല. എന്തേ, ഒറ്റ മോളെ ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? 4 പേര് ചോദിച്ചാ ഈർച്ചക്കാരൻ എന്ന് പറഞ്ഞ നാണക്കേരല്ലേ. മരുമകൻ ആരാ? ഷൂ അറിയില്ലേ? ആ ലോറിയും കരാറു പണിയൊക്കെ ഉള്ള ബാലൻ. ആർക്കാ എന്റെ അന്തസ്?
9: എന്നാലേ ഇത് ഇവിടെ ഇരിക്കട്ടെ. അല്ല വാട്ടോ, തരില്ല തരില്ല.
10: എന്താ എന്താ?
7: ഒരു 10 രൂപ ചോദിച്ചാ കിട്ടാൻ പ്രയാസാ കണരട്ടാ.
9: തരണത് മുഴുവൻ വാങ്ങണ്ട ചാ, പിന്നെ എന്തിനാ എന്റെ സൂക്ഷിക്കാൻ തരണേ.
6: അച്ഛന്റെ സ്വഭാവം ആ മോൾക്കും. ഇരുമ്പ് കുടിച്ച വെള്ളാ ഇവളുടെ കയ്യിൽപ്പെട്ട കാശ്.
10: ആ ബാല, ഒരാഴ്ചയോട് ചുമര് പൊന്തു. അഴുക്കോലിന് പറ്റിയ കഷ്ണങ്ങള് മൂപ്പനോട് പറഞ്ഞോ?
7: ഇരുമുള്ളിന്റെ പിറവട്ട് എടുക്കാന്നാ മൂപ്പൻ പറഞ്ഞ്.
10: ആശേരി കുത്തുണ്ടാക്കുന്നുണ്ട്, അത് നിന്റെ തരാം.
6: എന്തോ എന്നും ഈ ചായപ്പിഴയുടെ ചായപ്പില് കിടന്നാ പോരാന്ന് ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ നിന്റെ അച്ഛന്. അതും ദുശലവാന്ന് ആ മകളുടെ കണക്ക് ബാല.
9: ഇപ്പൊ എന്താ, നമ്മൾ ഇവിടെ താമസിക്കണില്ലേ?
6: ഇത് മതിയോ? ഒരറ വേണ്ടടി. ഇവിടെ ഒരു മുക്കില് കിടന്നോളോ കല്യാണം കഴിഞ്ഞാ നീയും നിന്റെ ആളും. ചോദിച്ചു നോക്ക്, ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാൻ സ്ഥലം ഉണ്ടോടി ഇവിടെ?
7: മിണ്ടി പറഞ്ഞിരിക്കാന്ന് വെച്ചാ എന്താന്ന് മനസ്സിലായ നിനക്ക്?
9: 900 പറയാണ്ട് പോണ്ടോ വേഗം?
7: വീട് പണി കഴിഞ്ഞാലും ശ്രീധനം വകയില് ഒരു സംഖ്യ തരാൻ കാണില്ലേ അച്ഛന്റെ കയ്യിൽ? ചായക്ക് 60 കാശ്, ഊണിന് 1.5, അറക്കണ്ടല്ലോ ശരിക്ക്. സംഖ്യ കുറച്ച് കാണണമല്ലോ അപ്പോ.
9: ഉവ്വ ഉണ്ടാവും. അതെ, ആ കാശേ പെണ്ണിന്റെ കഴുത്തിലും കാതിലും പൊന്നായിട്ട് കിടക്കും. 1 വെള്ളി ഒരെണ്ണം ആ വകയിൽ എന്റെ കുട്ടിക്ക് തൊടാൻ കിട്ടില്ല.
7: നീ പോയി ആ ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് ഇസ്തിരിട്ട് വെക്കേ. കോലോം പറമ്പത്ത് കാവടിക്ക് പോകുമ്പോ ഇടാം. വൃത്തിയും വെടുപ്പമായിട്ട് വരാമെങ്കിൽ നിനക്കും കൂടെ വരാം. കാട്ടുജാതിയും കൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് തോന്നരുതല്ലോ പരിചയക്കാര് കാണുമ്പോ.
9: എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? കാട്ടുജാതിയോ? ഇനി പറയോ.
7: ചെലപ്പോ
2: പ്രിയ ശ്രോതാക്കളെ, താഴ്വാരം എന്ന സിനിമയിൽ ഒരു ഗാനം മാത്രമാണ് ഉള്ളത്. പക്ഷേ ആ ഒറ്റ ഗാനം തന്നെ സിനിമയുടെ വികാര ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് ഭരതൻ സംഗീതം നൽകിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസാണ്. പ്രകൃതിയും മനുഷ്യഹൃദയവും ഒന്നാകുന്ന ഒരു അനുഭവമാണ് ഈ ഗാനം. നമുക്കിപ്പോൾ കേൾക്കാം.

0: ഈ ഗാനത്തിന് ഈണം മാഞ്ഞാലും അതിന്റെ വികാരം സിനിമയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇനി താഴ്വാരം മറ്റൊരു വഴിയിലേക്കാണ് പോകുന്നത്.
1: ഞാൻ നടക്കട്ടെ.
2: അപ്പൊ രാഘവേട്ടൻ വന്നാ
1: വഴിക്ക് കാണാൻ നോക്കും. എനിക്ക് നാട്ടിലെത്തും വേണം.
2: ഇന്ന് തന്നെ നാടെത്തണോ വെച്ചാൽ
1: വേണം.
2: അടിവാരത്തുനിന്ന് ബസ് കിട്ടാൻ ഇപ്പൊ തന്നെ പോണ്ടി വരും. എന്നാലും

0: കേട്ട് മുമ്പ് മലയാള സിനിമയ്ക്ക് അനശ്വര സൃഷ്ടികൾ സമ്മാനിച്ചിട്ടുണ്ട്. താഴ്വാരം ആ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ ചിത്രങ്ങളിലൊന്നാണ്. ഈ സിനിമയിൽ സംഭാഷണങ്ങൾ മനഃപൂർവ്വം കുറച്ചിട്ടുണ്ട്. കാരണം കഥാപാത്രങ്ങളുടെ ഉള്ളിലെ വികാരങ്ങൾ പറയാൻ ഭരതൻ തിരഞ്ഞെടുത്തത് വാക്കുകളെയല്ല, ദൃശ്യങ്ങളെയാണ്.
1: മനസ്സിൽ ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. രാഘവന്റെ സ്വന്തം ആളാന്നറിയാം, എന്നാലും ചോദിക്കുക, ആളെങ്ങനെയാ? തെറ്റൊന്നുമില്ലല്ലോ.
2: ഏ,
1: അന്യോന്യം ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പറയാണ്ട് തന്നെ രാഘവനും അറിയും. ഗുരുവായൂർ നടക്കി വെച്ച് അതൊന്നും അങ്ങോട്ട് വ്യവസ്ഥയാക്കിയാലോ എന്നാ വിചാരം. എന്താ തെറ്റുണ്ടോ? എന്താ ഒന്നും പറയാത്തത്?
2: ഏ, ഒന്നുമില്ല.
1: അവനും ഒറ്റാൻ തടി. ഏതോ ദൈവനിശ്ചയം കൊണ്ടാവും അവൻ വന്ന് പെട്ടത് അല്ലേ. ആ, ബാലൻ രാഘവനെ കണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അത് ഞാൻ ചോദിച്ചില്ല.
2: ഒന്നുമില്ല, വെറുതെ വെറുതെ ഒന്ന് കാണാൻ.
0: പ്രിയ ശ്രോതാക്കളെ, ചില കൂടിക്കാഴ്ചകൾ യാദൃശ്ചികമല്ല, വർഷങ്ങളായി കാത്തിരുന്ന ഒരു നിമിഷം വിധി തന്നെ ഒരുക്കി വയ്ക്കുന്നതാണ്. നാണുവേട്ടന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഒരു ജീപ്പ് കയറി വരുന്നു. പൊടിപടലങ്ങൾ ഉയരുന്നു. ജീപ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു. അയാളുടെ മുഖത്ത് ആത്മവിശ്വാസമുണ്ട്. വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ സൗമ്യതയുമുണ്ട്. പക്ഷേ ആ മനുഷ്യനെ കണ്ട നിമിഷം ബാലന്റെ കണ്ണുകളിൽ മറ്റൊരു ലോകം തുറക്കുന്നു. വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന മുഖം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ മനുഷ്യൻ, അതേ മുഖം, അതേ നോട്ടം. നാണുവേട്ടന് അയാൾ രാഘവനാണ്, ഈ നാടിന്റെ വിശ്വസ്തനായ കൃഷിക്കാരൻ. എന്നാൽ ബാലന് അയാൾ മറ്റൊരാളാണ്, അയാൾ രാജു.
3: നല്ല ആളാ, ഒന്നും പറയാണ്ട് പുലർച്ചയ്ക്കൊരു പോക്ക്.
4: നേരത്തെ കൃഷി ആഫീസ് ചെല്ലാന്ന് പറഞ്ഞിരുന്നു, എന്നപ്പോ ആഫീസർ ഇല്ല.
3: രാഘവേട്ടന് ഇനി രാജുവേട്ടനെന്ന് മാറ്റി വിളിക്കേണ്ടി വരുമല്ലോ. രാജു എന്നാ നാട്ടിലെല്ലാരും വിളിക്ക അല്ലേ?
4: ആര് പറഞ്ഞു?
3: അതൊക്കെ എനിക്കറിയാം. ചങ്ങാതി വെളിച്ചായപ്പോ എത്തി, ഇക്കണ്ട നേരം കാത്തിരുന്നു. വൈകുന്നേരത്തെ ബസ് പിടിക്കണോന്ന് പറഞ്ഞ് ഇത്തിരി മുമ്പാ പോയത്. വഴിക്ക് കണ്ടില്ലേ?
4: ആര്?
3: ബാലൻ. ഞങ്ങൾ ഊണൊക്കെ കൊടുത്തിട്ടേ വിട്ടുള്ളൂ. അടുത്ത ചങ്ങാതിയാണല്ലേ.
4: അവൻ അവനെങ്ങനെ എവിടെ
1: നിൽക്കാൻ? ഞാൻ കൊറേ നിർബന്ധിച്ചു, പിന്നെ വരാന്ന് പറഞ്ഞു പോയി.
4: ബാലൻ തനിച്ചാണോ വന്നത്?
1: ഒറ്റയ്ക്ക്. ഈ മണ്ണ് കണ്ടിട്ട് ബാലനും ഇത്തിരി കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അയലക്കാരല്ലേ, ചങ്ങായിക്ക് എന്തോ ഒരു ബേജാറുണ്ട്.
4: ബാലൻ എന്തു പറഞ്ഞു?
3: പാവം, എന്തു പറയാൻ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശു മുഴുവൻ കട്ടുപോയിന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിയണേ. വരണ വഴിയിലേക്ക് എന്നെ നോക്കി ഒറ്റ ഇരിപ്പായിരുന്നു. നാട്ടില് പോലീസ് ഉണ്ടായിട്ട് എന്താ കാര്യം? ആ കള്ളനെയൊക്കെയാണ് പിടിച്ചിഞ്ച ചതിക്കും പോലെ ചതിക്കേണ്ടത്. തോട്ടവയ്ക്ക് ഞാനാണെങ്കിൽ ഇങ്ങനെ തോറ്റനെയായിരിക്കും.
0: രാഘവൻ ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു, ബാലൻ യാദൃശ്ചികമായി ഈ വീട്ടിലെത്തിയതല്ല, അയാൾ വന്നത് തന്നെ തേടിയാണ്. ആ തിരിച്ചറിവ് ഒരു മനുഷ്യനെ എത്രത്തോളം ഭയപ്പെടുത്തുമെന്ന് സലിം ഗൌസ് അത്ഭുതകരമായി അവതരിപ്പിക്കുന്നു. മുമ്പ് ആത്മവിശ്വാസത്തോടെ നടന്നിരുന്ന മനുഷ്യൻ ഇപ്പോൾ ഓരോ ശബ്ദവും ശ്രദ്ധിക്കുന്നു, ഓരോ ചുവടും സംശയത്തോടെ നോക്കുന്നു. പ്രതികാരം ചെയ്യാൻ വന്നത് ബാലനാണെങ്കിലും ഭയത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത് രാഘവനാണ്. ഈ ഘട്ടത്തിൽ ഭരതൻ കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ ചിത്രീകരിക്കുന്നത് പ്രകൃതിയെയാണ്. കാറ്റ് ശക്തമാകുന്നു, മേഘങ്ങൾ കറുക്കുന്നു, മഴയുടെ സൂചനകൾ. പ്രകൃതി പോലും വരാനിരിക്കുന്ന ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുന്നത് പോലെ തോന്നും. പ്രിയ ശ്രോതാക്കളെ, മനുഷ്യന്റെ ഉള്ളിലെ ഭയം പലപ്പോഴും അവനെ അപകടകാരിയാക്കും. രാഘവൻ ഇപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കുറ്റം വീണ്ടും അവന്റെ മുന്നിൽ നിൽക്കുകയാണ്. ബാലൻ സംസാരിക്കുന്നില്ല, ചോദിക്കുന്നില്ല, ഭീഷണിപ്പെടുത്തുന്നില്ല. ആ നിശബ്ദതയാണ് രാഘവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഇന്നവർ രണ്ടുപേരും മലവഴിയിലൂടെ നടക്കുകയാണ്. ചുറ്റും മനുഷ്യരില്ല, കാറ്റിന്റെ ശബ്ദം മാത്രം. ഈ യാത്ര എവിടെ എത്തുമെന്ന് പ്രേക്ഷകനും അറിയില്ല. ശ്രദ്ധിച്ചാൽ കാണാം, ഭരതൻ ഇവിടെ പ്രകൃതിയെ ഒരു സാക്ഷിയാക്കുകയാണ്. പാറകളും മരങ്ങളും കാറ്റും എല്ലാം ഈ രണ്ടു മനുഷ്യരെയും നിശബ്ദമായി നോക്കി നിൽക്കുന്നു. ഇത് വെറും വഴിനടത്തമല്ല, മനസ്സുകളുടെ യുദ്ധമാണ്. ഈ രംഗങ്ങളിൽ ക്യാമറ പലപ്പോഴും ദൂരെയായിരിക്കും. കാരണം ഭരതൻ നമ്മളെ കഥാപാത്രങ്ങളുടെ അടുത്ത് നിർത്തുന്നില്ല, പ്രകൃതിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് അവരെ കാണിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഏകാന്തത കൂടുതൽ അനുഭവപ്പെടുന്നു.
4: ഞാൻ എന്റെ പാട് നോക്കി വല്ലതെങ്കിലും പഠിച്ചോട്ടെ. അല്ല, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബുദ്ധിമോശം കൊണ്ട് അന്ന് അങ്ങനെയൊക്കെ പറ്റി. ഒരു കയ്യബദ്ധം പാല പാല.
0: ഈ രംഗത്തിൽ ഭരതൻ ക്ലോസ്ആപ്പുകൾ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. ബാലനും രാഘവനും ഒരേ ഫ്രെയിമിൽ നിൽക്കുമ്പോഴും അവരുടെ മനസ്സുകൾ തമ്മിലുള്ള അകലം ക്യാമറയുടെ ഫ്രെയിമിങ്ങിലൂടെ പ്രേക്ഷകർ അനുഭവിക്കുന്നു. വാക്കുകളില്ലാതെ സംഘർഷം സൃഷ്ടിക്കുന്ന ഭരതന്റെ സിനിമാ ഭാഷയുടെ മികച്ച ഉദാഹരണമാണിത്. ബാലു എന്ന പ്രതികാരദാഹിയായ യുവാവിന്റെ മനസ്സിലെ പൊള്ളുന്ന പകയും രാജു എന്ന വില്ലന്റെ നിഷ്ഠൂരതയും എംടി വാക്കുകളില്ലാതെയും കുറഞ്ഞ സംഭാഷണങ്ങളിലൂടെയും വെള്ളിത്തിരയിലെത്തിച്ചു. കാറ്റിന്റെ ശബ്ദവും വെന്തുരുകിയ ആ ഭൂമിയും ചിത്രത്തിന്റെ പ്രധാന കഥാപാത്രങ്ങളായി മാറുകയായിരുന്നു. ആ നിമിഷം സിനിമയിൽ വലിയ സംഭാഷണങ്ങളൊന്നുമില്ല.

0: പക്ഷെ രണ്ടു കണ്ണുകൾ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ 100 സംഭാഷണങ്ങൾക്ക് തുല്യമാണ്. മോഹൻലാലും സലീം ഗൗസും ഈ രംഗത്തിൽ അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് പ്രതികാരത്തിന്റെ തീ, മറുഭാഗത്ത് ഭൂതകാലം തിരിച്ചെത്തിയെന്ന ഭയം. ജോൺസന്റെ പശ്ചാത്തല സംഗീതം പതുക്കെ ഉയരുന്നു, പ്രേക്ഷകന്റെ ഹൃദയമിടിപ്പിന്റെ വേഗവും അതിനൊപ്പം കൂടുന്നു. ഒരു നിമിഷം അത്രമാത്രം മതി ജീവിതം മാറി മറിയാൻ. പിന്നിൽ നിന്ന് വരുന്ന ഒരു തള്ളൽ. കാൽക്കീഴിലെ മണ്ണ് വഴുതുന്നു, പാറയിൽ തട്ടി താഴെ കുരുണ്ടു വീഴുന്നു ശരീരം. മല മുഴുവൻ ആ ശബ്ദം മുഴങ്ങുന്നു. രാഘവൻ കരുതുന്നു എല്ലാം അവസാനിച്ചുവെന്ന്, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കുറ്റം പോലെ ഇതും മലകളിൽ വിഴുങ്ങിക്കളയുമെന്ന്. ഈ രംഗം മലയാള സിനിമയിലെ ഏറ്റവും യാഥാർത്ഥ്യ ബോധമുള്ള ആക്ഷൻ രംഗങ്ങളിൽ ഒന്നാണ്. അമിതമായ പശ്ചാത്തല സംഗീതമില്ല, അതിശയോക്തിയുള്ള അഭിനയമില്ല. വീഴുന്നത് ഒരു ശരീരം മാത്രമല്ല, പ്രതികാരം ചെയ്യാനുള്ള അവസരവും കൂടിയാണെന്ന് ഒരു നിമിഷം നമുക്ക് തോന്നും. ഈ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്നത്തെ പോലെ വികസിച്ചിരുന്നില്ല. അതുകൊണ്ട് മലഞ്ചെരിവുകളിലെ ചിത്രീകരണം ഏറെ ശ്രദ്ധയോടെയാണ് നടത്തിയത്. യഥാർത്ഥ ലൊക്കേഷനുകളുടെ ഉപയോഗമാണ് ഈ രംഗങ്ങൾക്ക് ഇന്നും യാഥാർത്ഥ്യത്തിന്റെ ശക്തി നൽകുന്നത്.
1: അടിവാരത്തിൽ പോലീസ് സ്റ്റേഷൻ കണ്ടു. സൂത്രപ്പണി വല്ലതും ഉണ്ടെങ്കിൽ ആലോചിച്ചോ. ഇത് വാരിക്ക് താഴ്ത്താൻ അങ്ങനെയെങ്കിലും ഒരു ചാൻസ്
2: ബാല. ഈ കാട്ടുമുക്കി ഞാൻ എങ്ങനെയും കഴിഞ്ഞാ നിനക്കെന്താ ചെയ്തോ?
1: ഇവിടുത്തെ സൗകര്യങ്ങൾ വിട്ടുപോകാൻ സങ്കടം തോന്നും. ഒരു കയ്യബദ്ധം പറ്റിക്കിട്ടാനാണ് ഞാനും കാത്തു നടക്കുന്നത്.
2: എന്ത് സൗകര്യം ബാല, നീ കണ്ടില്ലേ കഷ്ടപ്പാട്?
1: 25 കൊല്ലം അധ്വാനിച്ച് കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അറിയുമ്പോ അതൊരു സൗകര്യം.
2: അതിന്
1: വിട്ടുപോകാൻ സങ്കടം. പിന്നെ ഒരു സൗകര്യം കൂടെ ഉണ്ടല്ലോ, ഒരു മകളും.
2: അവര് നിന്റെ ആരാ? നിനക്കെന്ത് കാര്യം?
1: ആരുമല്ല, പക്ഷെ അവര് തന്ന ഒരു പിടി ചോറുണ്ടു. ആ നന്ദിയുണ്ട്. അത് നിനക്ക് മനസ്സിലാവില്ലടാ കുരുപ്പെ.
2: ബാല ബാല, ഞാൻ പറഞ്ഞു കേക്ക്, എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്.
1: അതിന്റെ ആവശ്യം വരില്ല. 6 അടി മണ്ണേ വേണ്ടു തൂക്കിക്കഴിഞ്ഞാൽ.
2: ബാല, എന്നെ പിടിച്ചിന് പോലീസ് ഏൽപ്പിച്ചു, നിനക്കെന്ത് കിട്ടാനാ?
1: വേണ്ട, അതാ ഞാനും ആലോചിക്കുന്നു. ഇപ്പോ കേസ് നടത്താൻ സർക്കാരിന് കാശ് ചെലവല്ലേ? സർക്കാരിന്റെ കാശ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കാശാണെന്നല്ലേ പഠിപ്പുള്ളവർ പറയുന്നത്. കേസ് നമുക്ക് തീർക്കാം, നടക്ക്.
2: ബാല, നമ്മൾ ഒരു വായി കിടന്നവരല്ലേ ബാല?
1: അത് ഓർമ്മ വന്നില്ലല്ലോ അന്ന്.
2: ബാല, ഞാൻ ഏതെങ്കിലും അന്യ നാട്ടിലേ പോയിക്കോളാം. എന്നെ വിടു ബാല. ബാല, എന്റെ സ്ഥലം നീ എടുത്തു ബാല. ബാല ബാല ബാല ബാല ബാല, ഞാൻ നിന്റെ കാല് പിടിക്കാം ബാല. എന്നെ വിടു ബാല. ബാല, എന്റെ പൊന്നു ബാലനല്ലേ.
0: രാഘവൻ എന്ന കഥാപാത്രത്തിന് ഭരതൻ ഒരു പതിവ് മലയാള നടനെ തിരഞ്ഞെടുത്തില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഈ കഥാപാത്രം കണ്ടാൽ തന്നെ പ്രേക്ഷകന് ഒരു ദുരൂഹത തോന്നണം. ആ സമയത്ത് ഇന്ത്യൻ സിനിമയിൽ ശക്തമായ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയിരുന്ന സലീം ഗൗസിനെ ഭരതൻ ഈ കഥാപാത്രത്തിനായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ മുഖഭാവവും ശബ്ദവും ശരീരഭാഷയും രാഘവൻ ഒരു പ്രത്യേക തീവ്രത.
3: കൊച്ചുട്ടിസായി പറയാൻ തുടങ്ങിയിട്ട് ഗുരുവായൂരൊന്ന് തൊഴണമെന്ന്. 2 ദിവസം താഴെ ഇവിടെ കാവലിരിക്കേണ്ടി വരും. കാര്യമായ പണിയൊന്നും ഇല്ല. അപ്പോ
4: അതിനെന്താ ഞാനിരിക്കാം?
3: കള്ളന്മാരുടെ ശല്യക്കണ്ട കാര്യം ഉണ്ടായിട്ടില്ല. എന്നാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതുണ്ടല്ലോ. തുള്ളി നുറുമ്പി ഉണ്ടാക്കി വെച്ചുള്ള ചില പൊന്നിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ, അത് നമ്മൾ സൂക്ഷിക്കുക അല്ലേ. കേട്ടില്ലേ ആ ബാലന്റെ കേസ്? അല്ല, നമ്മൾ നാളെ പോണ നേരത്ത് പിന്നെ വരുമോ ചങ്ങായി?
4: ഇല്ല, വരില്ല. അങ്ങനെ അത്യാവശ്യമൊന്നുമില്ലല്ലോ, പിന്നെ എപ്പോഴെങ്കിലും വരുമായിരിക്കും.
3: എന്താണ് ഒരു മട്ടിപ്പ്?
4: വേണ്ട, നല്ല സുഖം തോന്നല്ല.
3: കഴിക്കണോ?
5: വേണ്ടാന്ന് പറയണോരെ അച്ഛൻ നിർബന്ധിച്ച് കഴിപ്പിക്കണോ? രാഘവേട്ടൻ ഒരു തരത്തിലും ഒരു ഭാഗ്യമുള്ള ആളാ. രാഘവേട്ടനെ തെരഞ്ഞ് ഒരാളെങ്കിലും നാട്ടിൽ നിന്ന് വന്നല്ലോ. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് അച്ഛനെ ചോദിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ?
3: അത് ശരിയാ.
5: രാവിലെ ചായ കുടിച്ചിട്ടല്ലേ പോണുള്ളൂ.
4: അച്ഛൻ കിടന്നോ?
5: കുപ്പിയില് ബാക്കിയുള്ളത് അപ്പടി അച്ഛനല്ലേ കുടിച്ചത്. ഇനി ഇങ്ങനത്തെ ഓരോന്നും ഇവിടെ കൊണ്ടാക്കൂ.
4: അച്ഛൻ പറയുമ്പോ ഒക്കെ മൂളി കേൾക്കുന്നല്ലാതെ ഇവിടെ കുറച്ച് കൃഷി ഉണ്ടാക്കിട്ട് എന്താ കാര്യം? ഇടയ്ക്ക് അതാ ഞാൻ ആലോചിക്കണേ.
5: പിന്നെ സ്ഥലം വെറുതെ ഇടേ.
4: ഈ മലയിൽ എന്ത് സൗകര്യമുള്ളത്?
5: എന്താ ഇപ്പൊ ഇവിടെ ഒരു കുറവ്?
4: ആളുകളുടെ മനുഷ്യരുടെ ഇടയില് ഇടയ്ക്ക് നടക്കണം തോന്നില്ലേ?
5: ഇവിടെ ആളുകളില്ലേ?
4: വല്ലപ്പോഴും ഒരു സിനിമ കാണണമെന്നൊക്കെ തോന്നാറില്ലേ?
5: ഓ, സിനിമ ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട്, അകളി പോയപ്പോ. നിക്ക് ഇഷ്ടായില്ല?
4: പറയട്ടെ.
5: നോക്ക്, എനിക്കിതൊന്നും ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
4: നീ ഒരുമാതിരി ആളൊന്നും ഉണപ്പിക്കുള്ളൂ അല്ലേ? വാ, അപ്പുറത്തേക്ക് വാ.
5: എന്നും കാണുന്ന ആളല്ലേ. കഞ്ഞിയും ചോറും ഇവിടുന്ന് കഴിക്കണതല്ലേ, കുറച്ച് വർത്താനം പറയണോ വെച്ചിട്ട് വിടോ, ലോഹ്യം പറയണോ ചിരിക്കണോ വെച്ചിട്ട്. അങ്ങനെ വെച്ചാൽ ഇവിടുത്തെ ആണുങ്ങൾ പണിക്കാരൊക്കെ എന്നെ കയറി പിടിക്കണമല്ലോ.
4: ഓ, അങ്ങനെയാണോ വിചാരം? അച്ഛൻ കെട്ടിച്ചു തരാൻ പോകുന്നത് എനിക്കാണെന്നറിയില്ലേ, അപ്പോഴോ?
5: അതപ്പോഴാലോചിക്കാം.
0: പക്ഷേ വിധി ഇനിയും ബാലനൊരു അവസരം ബാക്കി വെച്ചിരുന്നു. മരണത്തിന്റെ അരികിൽ കിടക്കുന്ന അയാളെ കണ്ടെത്തുന്നത് കൊച്ചുകുട്ടിയാണ്. അവൾക്കറിയില്ല രക്ഷിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനെയല്ല, ജീവിതം മുഴുവൻ വേദനയുമായി നടന്ന ഒരാളെയാണെന്ന്. ഇവിടെ കൊച്ചുകുട്ടി പ്രതികാരത്തിന്റെ കഥയിൽ കരുണയുടെ മുഖമായി മാറുന്നു. മനുഷ്യന്റെ ഉള്ളിൽ എത്ര ഇരുട്ടുണ്ടെങ്കിലും മറ്റൊരാളുടെ നന്മ ആ ഇരുട്ടിലേക്ക് ഒരു ചെറിയ വെളിച്ചം കൊണ്ടുവരുമെന്ന് ഭരതൻ പറയാതെ പറയുന്നു. ഓർമ്മകൾ അവസാനിച്ചു, പക്ഷേ അവ സമ്മാനിച്ച മുറിവുകൾ അവസാനിച്ചിട്ടില്ല. ബാലൻ പതുക്കെ കണ്ണു തുറക്കുന്നു. പുറത്തിപ്പോഴും അതേ മലകൾ, അതേ കാറ്റ്, അതേ താഴ്വാരം. പക്ഷേ ഇപ്പോൾ അയാളുടെ മനസ്സ് കൂടുതൽ ഉറച്ചിരിക്കുന്നു. ഇനി രാജുവിനെ തേടേണ്ട ആവശ്യമില്ല. വിധി അവനെ നേരെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് കാത്തിരിപ്പാണ്. പക്ഷേ ആ കാത്തിരിപ്പും എളുപ്പമല്ല.
5: എന്തേ പറ്റിയത്?
2: വീണു.
5: എങ്ങനെ?
2: കാല് തെറ്റി അവിടെ ആ കൊല്ലിയില്.
5: ഈശ്വരാ, എന്നിട്ട്?
2: വള്ളിയില് തടഞ്ഞത് കൊണ്ട് ചാകാതെ രക്ഷപ്പെട്ടു.
5: ദൈവാധീനം. നടക്കാൻ വയ്ക്കോ, വീട്ടിൽ പോയി കിടക്കാം. കാലമർത്തി വയ്ക്കണ്ട, തോളിൽ പിടിച്ചോളൂ.

കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ചിത്രപരിചയം.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: നോക്കൂ, ആരാ വന്നിരിക്കണേ നോക്കൂ. അച്ഛ, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വള്ളിയമ്പല് തങ്ങിയിരുന്നു. ഞാൻ ബൈക്കുട്ടിയെ തെളിക്കുമ്പോഴാ കണ്ടത്.
2: ആട്ടും കൊല്ലി എന്ന് പേര് വന്ന എങ്ങനെയെന്നറിയാമോ? ഇരളന്മാര് മുമ്പ് കാട്ടാടനെ പായിപ്പിച്ച് ചാടിക്കും, താഴെ ഇറച്ചി പറക്കാൻ നേരത്തെ ആള് പോയിട്ടുണ്ടാവും. ദൈവാധീനം, ആ വഴിക്ക് ആരെങ്കിലും നടക്കോ ബാല? പോട്ടെ, വലിയ അപകടമൊന്നും പറ്റിയില്ലല്ലോ. സമാധാനം.
3: അങ്ങനെ എളുപ്പം ചാവില്ല.
2: അസല് പനിയുണ്ടല്ലോ, നോക്കട്ടെ. പടം തിരിഞ്ഞതാ, എല്ലിനൊന്നും പറ്റിയിട്ടെന്ന് തോന്നില്ല.
3: അവിടെ കിടത്താം.
2: വേണ്ട വേണ്ട വേണ്ട, എന്തിനാ അത്? ഇവിടെ കിടക്കട്ടെ, വയ്യാത്തോട് തനക്കണ്ട.
1: പനിയുള്ളപ്പോ കഞ്ഞി മതി, കഴിക്കാൻ വെച്ചിട്ടുണ്ട്. പതുക്കെ എഴുന്നേറ്റിരുന്നോളൂ, വയ്യ എണീക്കാൻ. അച്ഛനാ കോഴിക്കൂടൊന്ന് ശരിയാക്കോ, ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായി കോഴികൾ ഇല്ലാണ്ടാവും, അത്രേ ഉള്ളൂ.
4: കടന്നോളൂ. പേടിക്കണ്ട, പെണ്ണുങ്ങളോട് കരഞ്ഞു പിഴിഞ്ഞു പയ്യാരം പറയുന്നാണ് ഞാൻ കരുതിയത്. ഇത് നമ്മൾ ആണുങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് അല്ലേ? നീ അത് ചെയ്യില്ല എന്നറിയാം, ഉശിരുവിട്ടുള്ള കളിയില്ലല്ലോ എന്നും.
3: നീ സ്ഥലം വിടുമെന്ന് വിചാരിച്ചു, പോയില്ലേ?
4: എന്തിന്? എന്റെ അല്ല ഇവിടെ അല്ലേ, എന്തിനോടണം? ഓ, നീ ഉണ്ടല്ലോ എന്നാവും. അമ്പലത്തിലെത്തിയ ചൂതുവിട്ടില്ലെന്ന് പറയില്ലേ, കുട്ടിക്കാലത്ത് തായം കളിക്കുമ്പോ. തൽക്കാലം അതുപോലെ എന്ന് വെച്ചു, ധൈര്യമായി കിടന്നു. ഒരു സന്ധി, നീ ഒന്നും ഇവിടെ മിണ്ടില്ല എന്ന വ്യവസ്ഥ. ഇവിടെ വെച്ച് ഞാനൊന്നും ചെയ്യില്ല, അതിന് കൈയടിക്കാം. മിണ്ടിയാലും ഇവിടെ ഒരാളും വിശ്വസിക്കാനും പോണില്ല. ചുമ്മാ തെണ്ടി തിരിഞ്ഞു വന്നാൻ പറയുന്ന കള്ളക്കഥ അല്ലാതെന്ത് സമ്മതിച്ചോ ഞാൻ പറഞ്ഞത്?
5: നാണുവേട്ടന്റെ വീട്ടിലെല്ലാം പതിവ് പോലെ നടക്കുകയാണ്. കൊച്ചുകുട്ടി അടുക്കളയിൽ തിരക്കിലാണ്. നാണുവേട്ടൻ കൃഷിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. രാഘവൻ ചിരിക്കുന്നു, ബാലനും ചിരിക്കുന്നു. പക്ഷേ ആ രണ്ട് ചിരികൾക്കും ഒരേ അർത്ഥമല്ല. ഒരാൾ തന്റെ ഭൂതകാലം മറിക്കാൻ ചിരിക്കുന്നു, മറ്റൊരാൾ ശരിയായ സമയം വരുന്നതുവരെ തന്റെ വികാരങ്ങൾ മറച്ചു വയ്ക്കാൻ ചിരിക്കുന്നു. ഈ ഭാഗത്താണ് ഭരതന്റെ സംവിധാനത്തിന്റെ മികവ് ഏറ്റവും വ്യക്തമായി കാണുന്നത്. ഒരേ വീട്ടിൽ ജീവിക്കുന്ന രണ്ട് ശത്രുക്കൾ, ഒരാൾക്ക് മറ്റേയാളുടെ രഹസ്യം അറിയാം, പക്ഷേ വീട്ടിലുള്ള മറ്റാർക്കും ഒന്നും അറിയില്ല. ഈ സംഘർഷം സൃഷ്ടിക്കാൻ സംവിധായകൻ വലിയ സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഒരു നേർനോട്ടം, ഒരു ചെറിയ മൗനം, ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം നോക്കുന്ന ഒരു നിമിഷം, അതുമതി. സിനിമയുടെ ചിത്രീകരണ സമയത്ത് ഭരതൻ അഭിനേതാക്കളോട് പല രംഗങ്ങളിലും സംഭാഷണത്തെക്കാൾ മുഖഭാവത്തിന് പ്രാധാന്യം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ പിന്നീട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് മോഹൻലാലിന്റെ പല രംഗങ്ങളിലും വികാരം കണ്ണുകളിലൂടെ മാത്രം പ്രകടിപ്പിക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ബാലൻ ഇന്നും മോഹൻലാലിന്റെ ഏറ്റവും അണ്ടർപ്ലേ ചെയ്ത കഥാപാത്രങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. ഇനി നമുക്ക് ബാലന്റെയും രാജീവിന്റെയും പഴയകാല സൗഹൃദങ്ങളിലേക്ക് പോകാം. ഓർമ്മകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് അവ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത്. രാത്രിയുടെ നിശബ്ദതയിൽ ബാലന്റെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുന്നു. അവിടെ പ്രതികാരമില്ല, പകയില്ല, സൗഹൃദം മാത്രമേ ഉള്ളൂ. ഒരുമിച്ച് ചിരിച്ച ദിവസങ്ങൾ, ഒരുമിച്ച് സ്വപ്നം കണ്ട കാലം. ബാലന് രാജു സുഹൃത്ത് മാത്രമായിരുന്നില്ല, സ്വന്തം സഹോദരനെ
3: പോലെയായിരുന്നു. സ്മൈൽ എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ എന്താ ഇങ്ങനെ?
6: കള്ളക്കളിയാ
7: ഈ പരിപാടി, ഇവിടെ പറ്റത്തില്ല.
3: എന്തിനാണ്
4: എന്തടയിലിക്കുന്നെ? ഒരു കൈ നമ്മള് ശരിക്ക് വറുത്തു. അത് തന്നെ ഇതകത്ത് പോണതും വരണതും ഇവറ്റുകൾ കാണില്ല. അതൊരുനേക്ക
8: നാക്ക്, നിന്റെ എല്ലിപ്പ വെള്ളായനെ എന്റെ തൂവാലയും പോയി. ചേട്ടാ രണ്ട് ചായ.
4: എന്റെ ബാല, അവിടെ ഒരു പകച്ചുണ്ട്. അവക്കൊരു 25 ചോദിച്ചാ സമാധാനമായിട്ട് ലാസ്റ്റ് ബസ് കയറാം.
8: ബസ് കയറ്റിയാ ഇവിടെ നട്ടം തിരിയും പറഞ്ഞേക്കാം.
4: വാടു,
8: ഞാനില്ല. ഇന്നലെ കൂപ്പിലെത്തണം പറഞ്ഞ കടാരേട്ടൻ, അവര് വേറെ ആളെ എടുത്താ കുത്തനെ മടങ്ങേണ്ടി വരും. നീ വരണ്ടാ,
4: ബസ് കയറ്റോ ലോറി കിട്ടും, നീ വാ.
8: ഞാനില്ല, കച്ചറ ഉണ്ടാക്കി നിലയും വിലയും കൂട്ടിയാ ഞാൻ വരില്ല പറഞ്ഞേക്കാം. നീ വരണ്ടോ?
4: ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാ, നീ ഓളെന്ന് കണ്ടു നോക്ക്.
8: നീ എവിടെ പോയി തൊളഞ്ഞാലും വേണ്ടില്ല, ഞാനില്ല.
5: കഥ തുടരുകയാണ്. രാത്രി കൂടുതൽ നിശബ്ദമാകുകയാണ്. മലമുകളിലൂടെ കാറ്റ് വീശുന്നു. പുറത്തെല്ലാം ഉറങ്ങുകയാണ്. പക്ഷെ ബാലന്റെ മനസ്സുണർന്നിരിക്കുകയാണ്. ഉറക്കം അയാളെ വിട്ടുപോയിട്ട് വർഷങ്ങളായി. ഒരു മനുഷ്യനെ കൊല്ലണമെന്ന് തീരുമാനിക്കുന്ന നിമിഷം മുതൽ മനുഷ്യന്റെ ഉള്ളിലെ സമാധാനമാണ് ആദ്യം മരിക്കുന്നത്. ബാലൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. ദൂരെ ഒരു വിളക്ക് മാത്രം. ആ വെളിച്ചത്തിനപ്പുറത്താണ് തന്റെ ജീവിതം തകർത്ത മനുഷ്യൻ ഉറങ്ങുന്നത്.
2: ബാലൻ ഉറങ്ങിയില്ല അല്ലേ?
8: ഇല്ല.
2: രാത്രി ഇക്കാലത്ത് ഒരു ഈറം കാറ്റുണ്ട്. ഇതുകൂടെ പൊതിച്ചോളൂ, നല്ല ചൂടുണ്ട്. രാഘവൻ അവരാച്ചന്റെ അവിടെ കിടന്നുണ്ടാവും തോന്നണേ. ഞാൻ അങ്ങാടിയിൽ വെച്ച് ഈ രാഘവൻ ആദ്യം കാണുമ്പോ വെളിച്ചം കണ്ട പേടി, ആളുകളെ പേടി, അറിഞ്ഞ തത്വജ്ഞാനം ഒക്കെ പറഞ്ഞ് പാറ ചേറാക്കി നിർബന്ധിച്ചിട്ടാ ഞാൻ ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒക്കെ ഒരു നിമിത്തമെന്ന് പറയാം. പിന്നെ ബാലൻ സുഖമായി പോണേനു മുമ്പ് മറ്റേ കാര്യം ഒന്ന് അന്വേഷിക്കണം. നാട്ടിൽ വല്ലവരോടും ചോദിക്കാനുണ്ടോ രാഘവന്?
3: വേറെ വല്ല ആലോചനയും നടത്തിയിട്ട് പോരെ.
2: ഉദ്യോഗവും കോപ്പുമുള്ളവരാരും ഇവിടെ പെണ്ണു തെരഞ്ഞു വരും എന്ന് മോഹിക്കാൻ വയ്യല്ലോ ബാല. അമ്മ കീഴ്ക്കാവ് വാരുത്ത എന്ന് പറയാം, പേരുള്ള വീട് ആൾക്കാര്. പക്ഷെ ഞാൻ ആരാന്ന് ചോദിച്ചാൽ പാണൻ ചങ്കന്റെ മകൻ നാണു എന്നല്ലേ പറയാൻ വയ്ക്കൂ. ഇങ്ങനെ ഒരാൾ വന്നു പെട്ടപ്പോ അതും ഒരു നിമിത്താന്ന് കണക്കാക്കണ്ടേ? വേണ്ടേ? ഓ ഗുരുവായൂരപ്പാ, ഓരോന്ന് ആലോചിച്ച് ഉറക്കേ വരണില്ല. പോണേന് മുമ്പ് നമുക്ക് ഇതൊന്ന് വ്യവസ്ഥയാക്കണം. വേണ്ടേ ബാല?
5: കൊച്ചുകുട്ടിക്ക് ബാലനൊരു സാധാരണ അതിഥിയാണ്. അയാളുടെ മനസ്സിൽ എന്തു കൊടുങ്കാറ്റാണ് വീശുന്നതെന്ന് അവൾക്കറിയില്ല. അവളുടെ വാക്കുകളിൽ നിഷ്കളങ്കതയുണ്ട്. ആ നിഷ്കളങ്കത ബാലന്റെ ഉള്ളിൽ വർഷങ്ങൾക്ക് ശേഷം മറന്നുപോയ ഒരു മനുഷ്യത്വത്തിന്റെ ഓർമ്മ ഉണർത്തുന്നു. പ്രതികാരത്തിന്റെ തീയിൽ കത്തുന്ന മനുഷ്യന്റെ മനസ്സിലും ചിലപ്പോൾ ഒരു മഴ പെയ്യാറുണ്ട്. കൊച്ചുകുട്ടിയുടെ സാന്നിധ്യം അത്തരമൊരു മഴയാണ്. ഒരു തളിക ഭക്ഷണം, ഒരു സാധാരണ ചോദ്യം, ഒരു പുഞ്ചിരി, ഇതൊന്നും കഥയെ മുന്നോട്ട് നയിക്കുന്ന സംഭവങ്ങളല്ല. പക്ഷെ കഥാപാത്രങ്ങളെ പ്രേക്ഷകനോട് അടുപ്പിക്കുന്ന നിമിഷങ്ങളാണ്. എം ടിയുടെ തിരക്കഥയുടെ സൗന്ദര്യം അതാണ്. ബാലൻ പ്രതികാരം ചെയ്യാൻ വന്നതാണ്. എന്നാൽ സിനിമ ഒരിക്കലും അയാളെ പ്രതികാരം മാത്രം ചിന്തിക്കുന്ന മനുഷ്യനായി അവതരിപ്പിക്കുന്നില്ല. അയാൾക്ക് ഇന്നും കരുണയുണ്ട്. സ്നേഹിക്കാൻ കഴിയും, വേദനിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ബാലൻ വെറും നായകനല്ലാതെ ഒരു മനുഷ്യനായി മാറുന്നത്.
3: നീ എവിടെയെങ്കിലും കൊണ്ടുപോയി തുടങ്ങോ.
4: വേണ്ട, ഇതിനല്ല ഞാൻ വന്നത്.
3: പിന്നെ
4: ഒച്ചയും വിളിയൊക്കെ അടങ്ങിയിരിക്കുന്നു. ഞാനിവിടെ പണിയെടുത്തു തന്നോളാം.
3: ഇവിടെയാ? ഇനി ഒളിപ്പിച്ചതിനാവും എനിക്ക് പോലീസുകാരുടെ ചവിട്ടും കുത്തും. നീ പോ.
4: ഒരാളും ഇവിടെ തിരഞ്ഞു വരില്ല. എന്നെ ഈ ഭാഗത്ത് ഒരുത്തിനും അറിയൂല. ചെലവ് നടക്കണ്ടേ?
3: വേറെ വല്ല ദിക്കിലും പോ,
4: പണി കിട്ടണ്ടേ? ആകെ അറിയുന്ന പണി ഇതാ. നീ പറ. ഒരുത്തിനും ഇവിടെ തിരഞ്ഞു വരില്ല ബാല, നീ വിശ്വസിക്കേ. ഒരു കിളുന്തുപെണ്ണിന്റെ മിന്നാട്ടം കണ്ടല്ലോ പിടിയല്.
3: കഴുത്തില് കയറി വീഴുന്ന എപ്പോഴാന്ന് അറിയാണ്ടിരിക്കുമ്പോഴും വെടക്ക് സ്വഭാവം വിടില്ല. അല്ലടാ,
4: ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഓ, നീ പണ്ട് പറഞ്ഞത് പെണ്ണിതാ അല്ലേ? ബാല, വീടിയുണ്ടോ?
3: ഇല്ല.
4: നീ അടവിന് ലോറി എടുക്കാൻ പോണോ?
3: ആര് പറഞ്ഞു?
4: അതൊക്കെ ഞാൻ അറിയില്ലേ. നാട്ടിലെ സ്ഥലം നല്ല വിലക്ക് പോയി എന്ന് പറഞ്ഞു. ലോറിപ്പണിക്കും ഒരാള് കൂടെ വേണ്ടേ?
3: അതിന് നീയോ? എടാ, നീ നേരെ പോയി. നിന്റെ പ്രാണം പോവ് വെച്ച് തടഞ്ഞതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കീഴടങ്ങിക്കോ. അപ്പൊ ചെറിയ ശിക്ഷ കൊണ്ട് രക്ഷപ്പെടും.
4: അന്നാണെങ്കിൽ പറ്റുമായിരുന്നു. സത്യത്തിൽ അത് തന്നെയല്ലോ ഉണ്ടായത്, ഒരു കയ്യബദ്ധം.
3: അതുകൊണ്ടുണ്ടായത് ഒരാളുടെ ജീവൻ പോയി.
4: പണിയെടുത്താവുന്നത്ര കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. വേറെന്ത് ചെയ്യാൻ? നമ്മുടെ യോഗ ഇതായിരിക്കും. തൊപ്പിക്കാർ വന്നാൽ ഞാൻ മുങ്ങിക്കോളാം. ചിലപ്പോ അവരെ കേസ് തന്നെ മറക്കും. ചീട്ട് വീഴുന്ന എങ്ങനെയാന്ന് അറിയില്ലല്ലോ.
3: ദേ ഞാനൊന്ന് പറയാം. ഈ കാട്ടിലും മലയിലും വന്ന് പണിയെടുക്കുമ്പോ ആകെയുള്ളൊരു സമാധാനം ഒരുത്തം വീണാ വേറൊരുത്തം താങ്ങുന്നുള്ളതാ. അതിന്റെ ഇടയിൽ ഒരു കുരുത്തം കിട്ടോ നീ വന്ന് വെട്ടാൽ?
4: ബാല, എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞിരിക്കുന്നു. ചീട്ട് ഞാൻ നിർത്തി. ചാരായം തൊടുന്നേയില്ല ഞാൻ. കാശില്ലാഞ്ഞിട്ട് നിർത്തിയതാണെന്ന് വെച്ചോ, പക്ഷേ ഇനി തൊടുന്നില്ല. നിന്റെ കാല് തൊട്ട് ഞാൻ സത്യം ചെയ്യാം. പിഴച്ചോട്ടറ ബാല, നിന്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞ പിന്നെ ആരും എന്നെ വിസ്തരിക്കാൻ പോണില്ല.
3: കണാരേട്ടൻ എന്റെ നാട്ടുകാരനാണ്. അയാൾക്കറിയാത്ത ഏത് നാട്ടുകാരൻ?
4: പരിചയക്കാരെന്ന് പറ. അതിനെന്താ? വല്ല രാമൻകുട്ടിന്ന് കൃഷ്ണൻകുട്ടിന്ന പേര് പറ. രാജു എന്ന് വിളിക്കണ്ട, പണ്ടാറടക്കാനട്ട്, അത് എനിക്ക് ഓർമ്മ ഉണ്ടാവണല്ലോ. ആ പകച്ചെടുത്ത് പറഞ്ഞിരുന്ന പേരാ രാമൻകുട്ടി. വേണ്ട, രാമൻകുട്ടിന്ന് വേണ്ട. ബാല, രക്ഷയ്ക്ക്, നിന്റെ അടുത്തല്ല ഞാൻ എവിടെ വരും ബാല. നിൽക്കക്കള്ളി ഉള്ള ഒരു സ്ഥലം വേറെ ഞാൻ കാണുന്നില്ല ബാല.
8: മര്യാദയ്ക്ക് പണിയെടുത്ത് ഇവിടെ നിന്നില്ലെങ്കിൽ മിനിറ്റ് വെച്ച് കൈയും കാലും കെട്ടി എത്തിക്കടുത്ത് എത്തിക്കും, ഉറപ്പ്. അത് ഓർമ്മ വെച്ചോ. വാ.
5: ഭരതൻ ഫ്ലാഷ് ബാക്കിന് പ്രത്യേക നിറങ്ങളോ സാങ്കേതിക വിദ്യകളോ ഉപയോഗിക്കുന്നില്ല, കാരണം അത് ബാലന്റെ ഓർമ്മയാണ്. ഓർമ്മകൾക്ക് പ്രത്യേക നിറമില്ല, അവയ്ക്ക് വികാരങ്ങൾ മാത്രമേ ഉള്ളൂ.
9: എന്താ എന്താ ബാല? എന്താ എന്താ ഒരു ശബ്ദം കേട്ടത്?
8: മൂത്രം ഒഴിക്കാനിട്ടിപ്പോ തട്ടി തടഞ്ഞു
9: വീണോ? വല്ലതും പറ്റിയോ? എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് മയങ്ങിയിട്ടേ ഉള്ളൂ. ഓ, വല്ലാത്തൊരു രാത്രി തന്നെ. നാട്ടിലിപ്പൊ മലയ്ക്ക് നോമ്പിടണ കാല അല്ലേ?
8: അതെ,
9: ഒരിക്കലൊന്നും മല ചവിട്ടിയാ കൊള്ളാന്നുണ്ട്. കൊച്ചുട്ടി ഇവിടെ ഒറ്റയ്ക്കാവുമ്പോ ആ പണിക്കാരുണ്ടായാ മതി, അവക്ക് പേടിയൊന്നുമില്ല. എന്നാലും എനിക്ക് പോവാനൊരു മടി. ബാലൻ പോയിട്ടുണ്ടോ
8: ഒരിക്കൽ?
9: ഇപ്പൊ പമ്പഴ അടുത്തു വരെ ബസ് ചെല്ലുമെന്നല്ല കേക്കണേ. തലയിലെ മുറിവ് തുറന്നു വന്നുണ്ടല്ലോ, ഞാൻ ഇപ്പൊ വരാം കേട്ടോ.
4: കുഴപ്പമില്ല.
9: രാഘവ, തോട്ടം പൊട്ടുന്ന ശബ്ദമല്ലേ കേട്ടത്? വലിയ കുടുങ്ങിണ്ടാവും ബാ.
4: രാവിലെ നോക്കാം.
9: താൻ എന്ത് മണ്ടത്തരോട് പറഞ്ഞ? രാവിലേക്ക് കുറുക്കന്മാർ വല്ലതും ബാക്കി വെച്ചേക്കുവോ? വാടു.
1: പാവം, തല പൊളിഞ്ഞാലും പന്നി ഒരുപാട് ദൂരെ ഓടിയിട്ടാണ് അത്ര വീഴ. പനി എങ്ങനെയുണ്ട്?
4: കുറവുണ്ട്.
1: നാട്ടിൽ വരെ സ്വന്തക്കാരാരുമില്ലേ?
4: അച്ഛനുണ്ട്, കാണാറില്ല. വയസ്സുകാലത്ത് ഒരു കല്യാണം കഴിക്കാൻ തോന്നിയപ്പോ ഓരോ കഷ്ണ സ്ഥലം നിന്ന് മക്കളെയൊക്കെ കൊത്തിയാട്ടി.
1: ആ കുട്ടിയുടെ രാജിയുടെ വീട്ടിലോ?
4: പെട്ട വിലക്കെല്ലാം വിറ്റുപറക്കി കണാരത്നം ദേവിയേട്ടത്തെയും പോയി.
1: എവിടേക്ക്?
4: അറിഞ്ഞൂടാ, ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല.
1: ഇനി അച്ഛൻ ഏത് നേരത്തെ വരാന്നറിയില്ല, കിടന്നോളൂ. നാമം ജപിച്ച് കിടന്നാ മതി. വേറെ ഓരോ വിചാരമായി ഉറങ്ങാണ്ടിരുന്ന പനി വിടില്ല.
4: ഇന്നുറങ്ങും, സമാധാനമായിട്ട് ഉറങ്ങും.
1: തല നനയ്ക്കണ്ടെന്നാ തോന്നണേ, മുറിവ് ഉണങ്ങണ വരെ. പതുക്കെ
4: സാരല്ല, കൂടെ ചെന്ന് കുളിപ്പിച്ചു കൊടുക്കാരുന്നില്ലേ?
9: എടോ, ആ നികുതി ചീട്ട് മേടിക്കണ്ടേ?
4: ഞാൻ കടം വാങ്ങണില്ല, കൃഷി നടത്താനും പോണില്ല.
9: താൻ എന്താ ഈ പറയണത്?
4: ലാഭം വേണ്ട, തലത്തിന് കൊടുത്ത കാശ് കൈ തന്നാ മതി ആരെങ്കിലും. ഞാൻ എന്റെ പാട് നോക്കി പോവാ.
9: ഇതെന്താണോ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ?
4: നിങ്ങൾക്കൊക്കെ ഞാനിപ്പോ ഒരു ശല്യമാ, എനിക്കറിയാം.
9: ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല നിന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയണത്. ഒരു തരത്തിൽ നീ ഇവിടെ വന്ന് വിട്ടത്
4: നാണുവേട്ടിന് തോന്നുന്നുണ്ടാവില്ല.
9: ഓ, അത് ശരി. കൊച്ചുട്ടി അല്പം മുൻചുണ്ടിയോണ്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വകവെക്കണ്ട. ഞാൻ വിചാരിച്ച ചില കാര്യങ്ങള് ബാലൻ പറയും.
4: ബാലനോ?
9: ആ,
4: പോയി പോയിപ്പോ മദ്യസം പറയാനും ബാലൻ വേണമെന്നായോ?
9: ഏ, അതല്ല ബാലൻ.
4: കള്ളത്തിരുമാലി, അയ്യോഭാവം തോന്നിക്കാൻ അവൻ ഇല്ലാത്ത സൂക്കേട് അടിച്ച് ഇറക്കല്ലേ. അവൻ ഏതാ സാധനം നിങ്ങൾക്കറിയോ? നിങ്ങളെ വലിയ കാര്യപ്രാപ്തിയിലെ മോളില്ലേ, അവക്കറിയോ?
9: ബാലനോ? എന്താ ഈ പറയണത്?
4: തരം കിട്ടി ആറാം മുറിച്ച് കക്കും. എന്റെ ചെങ്ങായിയൊക്കെ ആയിരുന്നു പണ്ട്. പറയായിരുന്ന പിന്നെ അത് എന്റെ പേരിലൊരു തെറ്റാവും.
9: ഈശ്വരാ, കൊച്ചൂട്ടി ഒറ്റയ്ക്ക് അവിടെ
4: ഇല്ല. ഇവിടെ ഞാനുള്ളതുകൊണ്ട് അതിന് ധൈര്യം വരില്ലാന്ന് വെച്ചോളൂ. കക്കണതല്ല പേടിക്കേണ്ടത്. അതിലും വലിയ സംഗതി മേലാ നോട്ടം.
6: ഏ
4: കൊച്ചുകൂട്ടി എടുത്ത് കൊഞ്ചലും കുഴലും ഞാൻ കാണുന്നുണ്ട്. അവൻ ഞഞ്ഞാമിഞ്ഞ നാല് വർത്താനം പറഞ്ഞ ആരും വീഴും. അവന്റെ കളവ് കേസ് കേട്ടപ്പോ നിങ്ങളൊക്കെ തലേ കൈവച്ചില്ലേ? അതാ അവന്റെ സാമർത്ഥ്യം. ഇനിയും കഥകൾ വരും. കാൽ കാശില്ലാത്തവന് കട്ടുപോകാൻ കെട്ടിയിരിപ്പല്ലേ? അങ്ങനെ ഇല്ലാത്തൊക്കെ പറഞ്ഞു മയക്കി മോളെ ചാടിച്ചോണ്ട് പോകാനോ മടിക്കില്ല. അവനതിൽ അപ്പുറം ചെയ്യും.
9: എന്റെ മോളോ അങ്ങനെ ആർക്കും മയക്കാനൊന്നും അവളെ കിട്ടില്ല. ആ പേടിയൊന്നും എനിക്കില്ല.
4: ഓ പണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നിട്ടുണ്ടാവും ഏതോ വാര്യത്തെ കാരണവന്മാരും അല്ലേ.
9: വഴിയുണ്ട്, ഇറങ്ങിക്കോ. പടിയും കൊത്തി പതുക്കെ പതുക്കെ സ്ഥലം വിട്ടോന്ന് ഞാൻ ഇപ്പൊ പറയാലോ. നല്ലത് വിചാരിച്ച് ഓരോന്ന് ചെയ്യുമ്പോ.
4: വേണ്ട, ഇപ്പൊ മനസ്സിൽ വെച്ചാ മതി. നടക്കാറായിന്ന് കണ്ട ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടേ വിട്ടോളാം. വല്ലതും പത്തോ അമ്പതോ കൊടുത്ത് തുലയ്ക്കാം. അതിനല്ലേ വന്നത്.
9: ബസ് കൂലി അതി കൂടുതൽ കാ കാശ് കൊടുക്കരുത്. നയിച്ചുണ്ടാക്കട്ടെ.
1: പശുകുട്ടി ലോഹി ആവണുണ്ടോ?
10: രക്ഷപ്പെടുത്താൻ ഒരു കാരണം ഇതുവാണല്ലോ. ആ നന്ദി പറയാണ് ഞാൻ. മൂത്തവരാണെന്ന് വെച്ചാ എന്താ പ്രതിഷ്ഠ?
1: എന്തോ കോഴിയും കള്ളും ഒക്കെ ഇഷ്ടമുള്ള ആളാ അല്ലേ നാഗമ്മേ? എന്നാലും ഒരു കാവല്ലേ.
5: ഓരോ മനുഷ്യ ജീവിതത്തിലും ഒരു പ്രകാശമുണ്ട്. ബാലന്റെ ജീവിതത്തിൽ ആ പ്രകാശത്തിന്റെ പേരാണ് രാജി. സ്നേഹവും വിശ്വാസവും നിറഞ്ഞൊരു പെൺകുട്ടി. ബാലന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി നിന്നവൾ. അവളുടെ വരവോടെ ജീവിതം കൂടുതൽ മനോഹരമാകുമെന്ന് ബാലൻ വിശ്വസിച്ചു. പക്ഷേ വിധി മറ്റൊന്നാണ് എഴുതി വെച്ചിരുന്നത്. ഈ രംഗങ്ങളിൽ ഭരതൻ ഒരു കാര്യം മനഃപൂർവ്വം ചെയ്യുന്നുണ്ട്. പ്രേക്ഷകനെയും രാജിയുമായി അടുപ്പിക്കുന്നു. കാരണം പിന്നീട് സംഭവിക്കുന്ന ദുരന്തം പ്രേക്ഷകന്റെ മനസ്സിലും വേദനയാകണം. ബാലൻ എന്ന കഥാപാത്രം വളരെ കുറച്ച് സംസാരിക്കുന്നു. ഇത്തരം കഥാപാത്രങ്ങൾ അഭിനയിക്കുക എളുപ്പമല്ല. കണ്ണുകളിലും മുഖഭാവത്തിലും ശരീരഭാഷയിലുമാണ് വികാരങ്ങൾ മുഴുവൻ എത്തിക്കേണ്ടത്. ഈ കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിച്ച രീതിയെ ഇന്നും സിനിമാ പ്രേമികളും നിരൂപകരും അദ്ദേഹത്തിന് മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കുന്നു.
10: വല്ലവരുടെ സാരി കടം വാങ്ങി വഴി വലിച്ചു ചുറ്റിയതുപോലുണ്ട്.
1: അത്ര പരിഷ്കാരം മതി.
10: പോരാ, ഞാൻ ഇനി പഠിപ്പിച്ചു തരുന്നുണ്ട് ചിലത്.
4: അമ്പലത്തിൽ 100 ആളുണ്ടാവും, മാറണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വീട് കൂടലിന് വേറെ പാർട്ടി നടത്താണ്ട് കഴിഞ്ഞു കാരണം അവർക്ക് അല്ലേ.
10: ഇനിയും പണി കുറെ ബാക്കിയുണ്ട്.
5: മോഹൻലാലിന്റെ മുഖത്ത് ചിരിയുണ്ട്. സലിം ഗൗസിന്റെ മുഖത്തും ചിരിയുണ്ട്. പക്ഷെ ഇന്ന് ഈ രംഗങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകൻ അറിയാം ഈ ചിരി അധികം വൈകാതെ അവസാനിക്കുമെന്ന്.
4: നീ ഒരു ഭാഗ്യവാനാണ്ടോ? ഒരു കൊല്ലം തുള്ളി തൊട്ടിട്ടില്ല. രണ്ട് ഗ്ലാസ് എടുക്കാൻ പറഞ്ഞ വീട്ടുകാർക്ക്
10: വേണ്ട വേണ്ട
4: പറ്റില്ല. എന്റെ ഒരു സന്തോഷത്തിന് ഓ രണ്ട് ഗ്ലാസ് എടുക്കും, കുറച്ച് വെള്ളവും. ഇന്ന് നമ്മൾ കൂടിയിട്ടില്ല, പിന്നെ എന്നാ? നാളെ ഞാൻ എവിടെയാണെന്ന് ആര് കണ്ടു? ഓളൊന്നും പറയില്ല, നീ അത് പേടിക്കണ്ട. കഴിക്ക്, ഇതെന്റെ വക ആഘോഷമാണ്. ഈ പണി കഴിയാൻ നിൽക്കണല്ലോ ഞാൻ. നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടാലോ എന്ന ആലോചന. കഴിക്കേ, നമ്മൾ ഒരുമിച്ച് ഇനി ഒരു കൂടലുണ്ടാവില്ല. കഴിക്കേ, ചിലർ വിളിച്ചോടുത്ത് വരും പടച്ചോൻ അല്ലേ. സേട്ടുവിന്റെ കമ്പനി എന്നൊരു കടം തരുന്നു പറഞ്ഞു ലോറിക്ക്.
10: ആദ്യത്തെ അടവിനുള്ളത് ആയിട്ടില്ല.
4: അപ്പൊ കാരണം ഒരു വാക്കേറില്ലേ. കഴിക്കേ കഴിക്ക്.
1: എന്നോട് ഈ ദിവസം തന്നെ വേണം കുടിച്ചിട്ട് ബോധമില്ലാതാവാൻ.
10: നിന്റെ അച്ഛൻ കുടിക്കില്ലേ?
1: അതുപോലെയാ?
10: നിനക്ക് ഇഷ്ടമല്ല, വേണ്ട. ഇനി ഞാൻ തൊടില്ല. എനിക്ക് അങ്ങനെ വലിയ കമ്പൊന്നുമില്ല. അവൻ നിർബന്ധിച്ചപ്പോ വേണേ സത്യം ചെയ്യാ. ഇനി തൊടില്ല.
5: പ്രിയ ശ്രോതാക്കളെ, സൗഹൃദം, സ്നേഹം, വിശ്വാസം എല്ലാം മനോഹരമായി മുന്നോട്ട് പോകുന്നത് പോലെ തോന്നുന്നു. പക്ഷെ ജീവിതം ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം മാറ്റിമറിക്കാം. ബാലന്റെ ജീവിതത്തിലും അങ്ങനെയൊരു രാത്രി വരാനിരിക്കുകയാണ്.
4: ഉത്സവം എങ്ങനെ ഉണ്ട്? നിനക്കെന്താ ഇപ്പൊ ഒരു മിണ്ടാട്ടമില്ലാത്ത മാതിരി? അവൻ കുറുകുറുന്ന് പറയുന്ന കേൾക്കാൻ വലിയ രസമല്ലേ. ശുശ്രൂഷ ഏത് നേരത്തും കുളൂസവനെ കുറിച്ച് കൂറുണ്ട്. ഞാൻ തൊട്ടാ മാത്രമേ നമ്പരാട്ടി കൈത്തുള്ളൂ.
1: നേരെ ശരി, ഞാൻ പോട്ടെ.
4: കള്ളക്കഥകൾ ചിലവാലെന്ന് കണ്ട വന്നവൻ പോവും. ഒരു ദിവസം അവനെ കാണില്ല. ഇവിടെ നിനക്ക് നന്ദിക്കും, പിന്നെ ഞാനൊരുത്തിനും ഉണ്ടാവും. അത് മനസ്സിലാക്കോ. അവൻ ഏതാ തരമെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയണമെന്നുണ്ടെങ്കി ചോദിച്ചു നോക്ക്.
9: ഇവൻ എന്തിനാ നിന്നെ തിരഞ്ഞ് ഇങ്ങോട്ട് വന്നത്?
4: കാശ്
11: എതിമുട്ടിയ എന്നും എന്റെ അടുത്ത് വരും.
9: നീ എടുത്ത് കൊടുക്കുകയും ചെയ്യും.
11: കുറെ ചീത്ത പറയും, ഉപദേശിക്കും, അവസാനം എന്തെങ്കിലും കൊടുക്കുമെന്ന് അവനറിയാം.
9: അതാ തെറ്റ്, ഇങ്ങനത്തവരോട് ദയ പാടില്ല, ഒരിക്കലും പാടില്ല. ഞാൻ പുറത്താ കിടക്കണേ, ഈ വാതലിലൊന്നും ഒരു അടച്ചുറപ്പില്ല. ഉറക്കത്തിൽ വല്ലവന് അകത്ത് കിടന്നാൽ തന്നെ നമ്മൾ അറിയില്ല.
12: രാഘവൻ പറഞ്ഞില്ലേ
9: അകത്ത് വല്ലാത്ത ചൂടെടുക്കണം, പറയുമ്പോ മകരമാസം കാല.
1: നടക്കാനിപ്പോ
3: കഷ്ടിച്ചു പറ്റും, വെക്കോളാം, പേടിക്കണ്ട.
1: അതുകൊണ്ട് ചോദിച്ചല്ല.
3: എന്നെ പേടിച്ച് അച്ഛൻ കാവലിടക്കാൻ തുടങ്ങിയ നന്നായി. പാതിരേക്ക് തലയ്ക്കടിച്ച് പണി തീർക്കുമെന്ന വിചാരമില്ലാതെ കിടന്നുറങ്ങായിപ്പോ. പുല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി. പിന്നെ ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പിറന്നവനായിരിക്കില്ല ഈ ബാലൻ. കൊല്ലാൻ ഇനിയും നോക്കും അവൻ, ചാവാതിരിക്കാൻ ഞാനും.
1: ആര്, എന്തായി പറയണേ? ആര് കൊല്ലാൻ? എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. കൊല്ലണതും ചാവണതും ഒക്കെ എന്തിനാ പറയണേ?
3: അധികം മനസ്സിലായാൽ വേണ്ട. ഒരു കാര്യം മാത്രമേ എനിക്കറിയണ്ടൂ. അച്ഛൻ ഗുരുവായൂർ നടക്കിൽ വെച്ച് ഒരു കല്യാണക്കാര്യം വലിയ മോഹമായിട്ട് പറയുകയുണ്ടായി. മകൾക്കും അത് തന്നെയാണോ മോഹം എന്നൊന്നറിയണം.
1: അച്ഛൻ എങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഞാൻ.
3: കല്യാണക്കാരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നോട് സ്നേഹം കാണിച്ചവര്, ദയ കാണിച്ചവര്, അവർക്ക് ആപത്തൊന്നും വരരുത് എന്നുണ്ട് എന്റെ മനസ്സിൽ. അതുകൊണ്ട് ചോദിച്ചാണ്.
1: എന്താപത്ത് പറയൂ, എന്താപത്ത്?
3: അച്ഛനോ മകൾക്കോ രാജിക്ക് പറ്റിയതുപോലെ എന്തെങ്കിലും ആപത്ത്.
1: രാജിക്ക്?
3: രാജി മരിച്ചതല്ല,
1: പിന്നെ
3: കൊന്നതാണ്.
1: ആര്?
3: അച്ഛൻ മകൾക്ക് കണ്ടുവച്ച ഇവൻ, ഇവൻ തന്നെ. ആരും കേൾക്കാത്തൊരു വെള്ളപ്പൊക്കം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെ നിങ്ങളും.
1: എല്ലാം കളവോ?
3: അവൻ കക്കും, കളവ് പറയും, വേണ്ടി വന്നാൽ കൊല്ലും. രാജുവിനെ എനിക്കറിഞ്ഞൂടെ.
1: ഈ രാഘവേട്ടനോ കൊല്ലേ?
3: അതിന് അവന് പറയാനുണ്ടാവും കയ്യബദ്ധം. മുമ്പൊരു കയ്യബദ്ധത്തിൽ ഒരാൾ ചത്ത കേസ് നിലവിലുണ്ട്. അടുത്ത കയ്യബദ്ധത്തിന് ഞാനാവേണ്ടതായിരുന്നു, നടന്നില്ല.
1: പറയൂ, എന്താ ഉണ്ടായേ, പറയൂ. എനിക്ക് എനിക്ക് പേടിയാവണോ?
3: ഞാൻ മുഴുവൻ പറഞ്ഞില്ല.
1: വേണ്ട, എനിക്ക് കേക്കണ്ട. നമ്മളിപ്പ എന്താ ചെയ്യ?
3: നമ്മൾ
9: കൊച്ചുട്ടി, നിനക്ക് നടക്കാന്നായല്ലോ ഇപ്പോ, എന്നാ വൈകിക്കണ്ട, നടന്നോ. ഇതാ ഇത് ബസ് വിളിക്ക് വെച്ചോ.
1: ബാലേട്ടിന് സുഖായിട്ടില്ല, ഇപ്പൊ പോണില്ല.
9: ആരാടി നിനക്കൊരു ബാലേട്ടൻ? അകത്ത് പോയി നിന്റെ ജോലി എന്താ വെച്ചാ ചെയ്താ മതി.
1: പോണ്ട, എവിടേക്കും പോണ്ട, ഞാനാ പറയണ.
5: ചില സന്തോഷങ്ങൾക്ക് ആയുസ് വളരെ ചെറുതാണ്, പക്ഷെ ആ നിമിഷങ്ങളുടെ ഓർമ്മ ഒരു ജീവിതകാലം മുഴുവൻ മനുഷ്യനെ പിന്തുടരും. ബാലന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു ചെറിയ സ്വർഗകാലം ഉണ്ടായിരുന്നു. രാജിയോടൊപ്പമുള്ള ആ ദിവസങ്ങൾ, നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, ചെറിയ സ്വപ്നങ്ങൾ, സാധാരണ മനുഷ്യരുടെ സാധാരണ ജീവിതം. ഭരതൻ ഈ രംഗങ്ങളിൽ വലിയ നാടകീയത സൃഷ്ടിക്കുന്നില്ല. വീട്ടിലെ ചെറിയ ചിരികൾ, അടുക്കളയിലെ തിരക്കുകൾ, ഒരു നേർനോട്ടം, ഇതൊക്കെയാണ് ഈ ബന്ധത്തിന്റെ ആഴം നമ്മളെ അറിയിക്കുന്നത്. സന്തോഷരംഗങ്ങൾ ഭരതൻ വളരെ ലളിതമായാണ് ചിത്രീകരിക്കുന്നത്. കാരണം ഈ സന്തോഷം നീണ്ടു നിൽക്കില്ലെന്ന് സംവിധായകൻ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ശാന്തത പിന്നീടുണ്ടാക്കുന്ന ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കുന്നു. ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത് പലപ്പോഴും ശത്രുക്കളല്ല, അയാൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആളാണ്. രാജു ബാലന്റെ സുഹൃത്ത്, അവന്റെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന മനുഷ്യൻ. വിശ്വാസം നേടിയെടുത്ത ഒരാൾക്ക് വഞ്ചന എളുപ്പമാണ്. കാരണം അയാൾക്കായി വാതിലുകൾ തുറന്നു കിടക്കുന്നു. ഈ രാത്രിയിൽ രാജുവിന്റെ കണ്ണുകളിൽ അസ്വസ്ഥതയുണ്ട്. ബാലൻ അത് മനസ്സിലാകുന്നില്ല. രാത്രി സിനിമയിലെ മറ്റൊരു കഥാപാത്രമാകുന്നു. നിശബ്ദത ഒരു മുന്നറിയിപ്പ് പോലെ അനുഭവപ്പെടുന്നു. ജോൺസന്റെ പശ്ചാത്തല സംഗീതം പോലും ഇവിടെ പ്രേക്ഷകനോട് പറയുന്നത് ഒന്നാണ്, എന്തോ സംഭവിക്കാൻ പോകുന്നു. ജോൺസന്റെ പശ്ചാത്തല സംഗീതത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ അത് രംഗത്തെ നിയന്ത്രിക്കില്ല, മറിച്ച് രംഗത്തിന്റെ വികാരത്തെ മാത്രം ഉയർത്തിക്കാട്ടും. താഴ്വാരം അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഇനി കാണാൻ പോകുന്ന രംഗം താഴ്വാരം എന്ന സിനിമയുടെ ഹൃദയമാണ്. ഒരു രാത്രി കൊണ്ട് ബാലന്റെ ജീവിതം അവസാനിക്കുന്നു. ശാരീരികമായി അല്ല, മാനസികമായി. സൗഹൃദം തകരുന്നു, വിശ്വാസം മരിക്കുന്നു, സ്നേഹം നഷ്ടമാകുന്നു. അതിന്റെ ചാരത്തിൽ നിന്ന് ജനിക്കുന്നത് പ്രതികാരമാണ്.
1: എന്തൊരു ശബ്ദം കേട്ടല്ലോ ബാലേട്ട.
10: ഒന്നുമില്ല, കിടക്ക്. ലെലിയെ പൂച്ചയോ?
1: അയ്യോ, കള്ളൻ, കള്ളൻ, ബാലേട്ട, കള്ളൻ,
10: രാജു.
5: ഈ സംഭവത്തിന് ശേഷം പഴയ ബാലനില്ല. ഇനി കാണാൻ പോകുന്നത് മറ്റൊരു മനുഷ്യനെയാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും മായാത്ത ഒരു മുറിവുമായി ജീവിക്കുന്ന ഒരാളെ. മോഹൻലാലിന്റെ മുഖത്തിപ്പോൾ കണ്ണീരില്ല, പക്ഷേ കണ്ണീരിനേക്കാൾ ശക്തമായ ശൂന്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ കഥാപാത്രം ഇന്നും പ്രേക്ഷകരെ വേദനിപ്പിക്കുന്നത്. പല പ്രതികാര സിനിമകളിലും നായകർ പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്ന നിമിഷം വലിയ സംഭാഷണങ്ങൾ ഉണ്ടാകും, പക്ഷേ താഴ്വാരം അങ്ങനെ ചെയ്യുന്നില്ല. ഇവിടെ തീരുമാനം ഒരു വാക്കിലൂടെയല്ല, ഒരു നോട്ടത്തിലൂടെയാണ്. എം ടിയുടെ എഴുത്തിന്റെയും ഭരതന്റെ സംവിധാനത്തിന്റെയും ഏറ്റവും വലിയ ശക്തി അതാണ്. പ്രിയ ശ്രോതാക്കളെ, ഒരു മനുഷ്യന്റെ ജീവിതം തകർത്ത ആ രാത്രി അവസാനിച്ചു, പക്ഷേ ആ രാത്രിയുടെ ഓർമ്മ അവസാനിച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ബാലനെ പിന്തുടരുന്നു. ആ ഓർമ്മയാണ് അയാളെ മലകളിലേക്ക് എത്തിച്ചത്. ഇനി കഥ വർത്തമാനത്തിലേക്ക് മടങ്ങുകയാണ്. ബാലനും രാജുവും തമ്മിലുള്ള അവസാന പോരാട്ടത്തിലേക്കാണ് സിനിമ സഞ്ചരിക്കുന്നത്.
10: ഇതെന്താ കാശ? അരപ്പട്ടിന് കിടന്ന് ഞാൻ ഉണ്ടാക്കിയ കാശ്. ഉറും വരുമണി സൂക്ഷിക്കും പോലെ രാജു ഈട്ടം കൂട്ടി വെച്ച കാശ്.
9: അവ നൂറ് മോഹം വെച്ച് നുള്ളിപ്പറക്കി വെച്ച കാശു എടുത്ത് ഒറ്റ പോക്ക് അല്ലട നായേ.
10: നന്നേട്ടാ,
9: മതിയായില്ലേ? ഇവിടത്തെ വെള്ളം കുടിച്ച് ഈ ഉമ്മറത്ത് കിടന്നതല്ലേ, അതുകൊണ്ട് പോലീസിനെ ഏൽപ്പിക്കണില്ല. ഇറങ്ങടാ.
10: നന്നേട്ടാ,
9: ഇറങ്ങാൻ.
10: കൊച്ചുട്ടി, ഞാൻ പറഞ്ഞതൊക്കെ നേരാണ്.
1: നേരോ നുണയോ ആർക്കറിയാം. ഞങ്ങളിവിടെ ഇത്തിരി സ്വൈരായിട്ട് കഴിഞ്ഞിരുന്നവരാ. കടന്നു പോട്ടെ, രണ്ടാളും കടന്നു പോട്ടെ. അച്ഛൻ നമ്മൾ മതി, എല്ലാരും കടന്നു പോട്ടെ.
9: നീ പറഞ്ഞപ്പോ മുഴുവൻ അങ്ങോട്ട് വിശ്വാസം ആയില്ലെന്ന് വെച്ചോളൂ, പക്ഷെ ദൈവം കണ്ണി കാണിച്ചു.
10: എന്താ
9: മുഴുവൻ വിശ്വസിച്ചില്ല എന്നത്? എന്റെ കയ്യിൽ വന്ന തെറ്റ്.
10: എന്താ പറയണേ?
9: കളവ് കയ്യോടെ പിടിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. ഉള്ള കാശ് ഒന്നുകിൽ അകത്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ അടിവാരത്തുകൊണ്ട് ബാങ്കിലിടുക. ഒന്നും പോയില്ല എന്നുള്ളത് ദൈവാസീനം. അവൻ നിന്റെ കാശെടുത്തു, ഞാൻ കയ്യോടെ പിടിക്കുകയും ചെയ്തു.
10: എന്നിട്ട് അവനോട്?
9: പേടിക്കണ്ട, ഒരു ദമ്പടി എടുക്കാൻ അവന് സമയം കിട്ടിയിട്ടില്ല.
10: എവിടെ അവനെന്നാ ചോദിച്ചത്?
9: കേസിനും കൂട്ടത്തിനും ഒക്കെ നിന്നാൽ പിന്നെ അതുമായിട്ട് കെട്ടിമറിയേണ്ടി വരും. വിട്ടു, പോയി തൊലയട്ടെ.
10: അവനെവിടെ
9: പോയി? മുതൽ പോയില്ല, പിന്നെന്താ?
10: എപ്പോ പോയി?
9: ഉച്ചക്ക് ഇറക്കി വിട്ടു. ഇനി അബദ്ധം പറ്റരുതല്ലോ. അകത്ത് അടച്ചുറപ്പുള്ള പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാശ് അവന് കൈകൊണ്ട് തൊടാൻ കിട്ടിയിട്ടില്ല. വേണമെങ്കിൽ ഒന്ന് എണ്ണ ചെയ്തോളൂ. വരൂ, എണ്ണി നോക്കിക്കോ.
5: സത്യം പുറത്തു വരും, മുഖമൂടികൾ അഴിയും. അവസാന ഏറ്റുമുട്ടലിനായി കഥ തയ്യാറെടുക്കുകയാണ്. സത്യം പുറത്തു വരുന്നു. പ്രതികാരത്തിന്റെ അവസാനം, ഒരു സിനിമയുടെ അനശ്വരത. ബാലൻ സുഖം പ്രാപിച്ച് വീണ്ടും രാഘവനെ നേരിടാൻ തയ്യാറെടുക്കുന്ന രംഗങ്ങളാണ് അടുത്തത്. പ്രിയ ശ്രോതാക്കളെ, മനുഷ്യനെ കൊല്ലാൻ എളുപ്പമാണ്, പക്ഷേ ഒരു ലക്ഷ്യത്തെ കൊല്ലാൻ കഴിയില്ല. പാറക്കെട്ടിൽ നിന്ന് വീണ ബാലൻ മരണത്തെ തോൽപ്പിച്ചാണ് തിരിച്ചു വന്നത്. ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും, പക്ഷെ മനസ്സിലെ മുറിവുകൾ, അവ ഉണങ്ങുന്നത് നീതി ലഭിക്കുമ്പോഴാണ്. ഇപ്പോൾ ബാലന്റെ മുഖത്ത് പഴയ വികാരങ്ങളൊന്നുമില്ല. കോപമില്ല, ഭയമില്ല, ഒരു തീരുമാനത്തിന്റെ ശാന്തത മാത്രം. ഇവിടെയാണ് താഴ്വാരം സാധാരണ പ്രതികാര സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ബാലൻ പ്രതികാരം ചെയ്യാൻ ഓടുന്നില്ല, അയാൾ കാത്തിരിക്കുന്നു. കാരണം സമയം തന്നെ തന്റെ ഭാഗത്താണെന്ന് അയാൾക്കറിയാം. ഒരു നുണയ്ക്ക് എത്ര കാലം ജീവിക്കാൻ കഴിയും? സത്യം വൈകിയെത്തിയാലും അതെത്തുന്ന നിമിഷം നുണയുടെ ആയുസ് അവസാനിക്കും. നാണുവേട്ടൻ പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. വർഷങ്ങളായി വിശ്വസിച്ച മനുഷ്യൻ, അയാൾ കരുതിയതുപോലെയല്ല. ഈ തിരിച്ചറിവിന്റെ വേദന ശങ്കരാടി അതിഗംഭീരമായി അവതരിപ്പിക്കുന്നു. ശങ്കരാടിയുടെ കഥാപാത്രം ചിത്രത്തിൽ അധികം നേരം വരില്ല, എന്നാൽ കഥയുടെ ധാർമ്മികത അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിലൂടെയാണ് നിലനിൽക്കുന്നത്. നല്ല മനുഷ്യർ പലപ്പോഴും ചതിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം ഈ കഥാപാത്രം ഓർമ്മിപ്പിക്കുന്നു.
12: രാഘവ നീ എന്നോട് ഇത്
3: ശബ്ദം പുറത്തു കേട്ട ആർക്കും ഞാൻ
5: സത്യം പുറത്തുവരുന്നു. രാജു നാണുവേട്ടനെയും കൊച്ചൂട്ടിയെയും ആക്രമിച്ച് ഒളിച്ചോടുന്നു. അപ്പോൾ താഴ്വാരത്ത് ബാലൻ കാത്തു നിൽക്കുന്നുണ്ട്. അവസാനം രണ്ട് മനുഷ്യർ ഒരേ താഴ്വാരത്തിൽ വീണ്ടും നേർക്കുനേർ. ഇനി വാക്കുകൾക്ക് സ്ഥാനമില്ല. വർഷങ്ങളായി മനസ്സിൽ കത്തിയ തീയുടെ അവസാന ജ്വാലയാണിത്. കാറ്റ് ശക്തമാകുന്നു, മരങ്ങൾ ഉലയുന്നു, പ്രകൃതി പോലും ശ്വാസമടക്കി നിൽക്കുന്നത് പോലെയാണ്. സംഭാഷണങ്ങളില്ലാതെ അവസാനിക്കുന്ന ആ രംഗം മലയാള സിനിമയുടെ ചരിത്രത്തിൽ മറക്കാനാകാത്ത ഒരു ദൃശ്യമാണ്. മലയാളത്തിലെ മികച്ച വെസ്റ്റേൺ സ്റ്റൈൽ സിനിമകളിലൊന്നാണിത്. ആദ്യവും അവസാനവും നീണ്ട നിശബ്ദ രംഗങ്ങൾ, വേണുവിന്റെ ഛായാഗ്രഹണം ചിത്രത്തിന്റെ വലിയ ശക്തിയാണ്. ജോൺസന്റെ പശ്ചാത്തല സംഗീതം കഥയുടെ ആവേശം വർദ്ധിപ്പിക്കുന്നു. സലീം ഗൗസിന്റെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് ഇത്. ഈ പോരാട്ടത്തിൽ ജയിക്കുന്നത് ആരാണ് എന്നതിനേക്കാൾ ഈ പോരാട്ടത്തിൽ തോൽക്കുന്നത് ആരാണ് എന്നതാണ് പ്രധാനം. രാഘവൻ തോൽക്കുന്നു, പക്ഷെ ബാലനും വിജയിക്കുന്നില്ല. കാരണം പ്രതികാരം ഒരു മനുഷ്യന് സമാധാനം തരണമെന്നില്ല, അതൊരു കണക്ക് തീർക്കൽ മാത്രമാണ്. ക്ലൈമാക്സിൽ ഭരതൻ അനാവശ്യ വീരപരിവേഷം സൃഷ്ടിക്കുന്നില്ല, നായകനെ ആഘോഷിക്കുന്നില്ല. മനുഷ്യന്റെ ഉള്ളിലെ ശൂന്യതയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അവസാന രംഗം ഇന്നും മനസ്സിൽ നിലനിൽക്കുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായി ചിത്രീകരിച്ച ക്ലൈമാക്സുകളിൽ ഒന്നായാണ് താഴ്വാരം പല സിനിമാ നിരൂപകരും വിശേഷിപ്പിക്കുന്നത്. മലനിരകളുടെ പശ്ചാത്തലവും പ്രകൃതിദത്ത വിളിച്ചവും ചേർന്ന് ക്ലൈമാക്സിന് അസാധാരണമായ യാഥാർത്ഥ്യ ബോധം നൽകുന്നു. രാജുവിന് പരിക്കേൽക്കുന്നു, തോട്ടപ്പുരക്ക് തീ പിടിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, 30 വർഷങ്ങൾ പിന്നിട്ടിട്ടും താഴ്വാരം ഇന്നും പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഈ സിനിമ ഒരു കാലഘട്ടത്തിന്റെ കഥയല്ല, മനുഷ്യവികാരങ്ങളുടെ കഥയാണ്. വിശ്വാസവും വഞ്ചനയും സ്നേഹവും പ്രതികാരവും ഈ വികാരങ്ങൾക്ക് കാലഹരണപ്പെടില്ല. ഭരതൻ സിനിമകൾ സംവിധാനം ചെയ്തിരുന്നില്ല, അദ്ദേഹം കവിതകൾ വരച്ചിരുന്നു. ഓരോ ഫ്രെയിമും ഒരു ചിത്രകാരന്റെ ക്യാൻവാസ് ആയിരുന്നു. ഓരോ നിശബ്ദതയും ഒരു കവിതയുടെ വരിയായിരുന്നു. താഴ്വാരം അതിന് ഏറ്റവും മനോഹരമായ തെളിവാണ്. MT വാസുദേവൻ നായർ കഥ എഴുതുമ്പോൾ കഥാപാത്രങ്ങളെ വിധിക്കാറില്ല, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ബാലനെയും രാഘവനെയും നമ്മൾ വെറുക്കുകയോ സ്നേഹിക്കുകയോ മാത്രം ചെയ്യാതെ അവരെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നത്. ജോൺസന്റെ പശ്ചാത്തല സംഗീതം ഈ സിനിമയുടെ അദൃശ്യ കഥാപാത്രമാണ്. സംഗീതമില്ലാത്തിടത്ത് പോലും ജോൺസന്റെ നിശബ്ദത കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്റർ വിട്ടിറങ്ങും. പക്ഷേ ഒരു മഹത്തായ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ നമ്മളെ വിട്ടുപോകില്ല. ഭരതന്റെ താഴ്വാരം അത്തരമൊരു സിനിമയാണ്. ഇന്ന് ചിത്രപരിചയത്തിലൂടെ നമ്മൾ ഓർത്തെടുത്തത് ഒരു സിനിമ മാത്രമായിരുന്നില്ല, മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു ദൃശ്യകാവ്യമായിരുന്നു. ഇതോടെ ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മലിശ്ശേരി. നന്ദി, നമസ്കാരം.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായ ശ്രോതാക്കൾ,

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. നമ്മുടെ കൂടെയുള്ളത് ശിവപ്രിയയാണ്. പാട്ടുകളെ കയ്യിൽ കരുതിയിട്ടില്ലേ? ഇഷ്ടങ്ങൾ ഈണങ്ങൾ കേൾക്കാറുണ്ടോ?
1: ഇടക്കിടക്ക് കേൾക്കാറുണ്ട്.
0: പാട്ടിഷ്ടാണോ? പാടാനാണോ കേൾക്കാനാണോ?
1: രണ്ടും ഇഷ്ടം.
0: പറഞ്ഞാല് കുറച്ച് പാട്ടൊക്കെ പാടിത്തരില്ലേ? ആദ്യം നമുക്കൊരു പാട്ട് കേൾപ്പിച്ചുകൊണ്ട് തുടങ്ങിയാലോ?
1: തുടങ്ങി.

0: രസായിട്ട് പാടില്ലോ. എങ്ങനെ പാട്ട് പഠിച്ചേ?
1: സ്വന്തമായിട്ട്
0: പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നു.
1: പഠിക്കുന്നു.
0: എവിടെയാ?
1: ചാലോട്, ശ്രീരാഗം.
0: ഓക്കെ. എത്ര വർഷമായി പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്?
1: 2 വർഷമായി.
0: അത്രയായിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു പാട്ട് കേൾപ്പിച്ചാലോ എന്നാല്?

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശിവപ്രിയ പ്രശാന്ത് ആണ് നമ്മുടെ കൂടെയുള്ളത്. അടുത്ത പാട്ട് ഏതാണ്?
1: കിളിവന്ന കുഞ്ചിയം.
0: ജാലകവാതിൽ പ്രണയവർണ്ണങ്ങൾ എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് ഇഷ്ടാണോ? പാടിക്കൂടെ?

0: എങ്ങനെയുള്ള പാട്ടാണ് ശിവപ്രിയക്ക് കൂടുതൽ ഇഷ്ടം?
1: പഴയ പാട്ടുകളോടാ ഇഷ്ടം.
0: ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തതെന്ന്?
1: ഇതമ്മ.
0: അമ്മക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. അമ്മ പാടുവോ?
1: ചെറുതായിട്ട്.
0: അമ്മ പാടിത്തരാറുണ്ടോ വീട്ടിന്ന്? ഏത് പാട്ടാ പാടിത്തരുന്നത്?
1: അങ്ങനെയൊന്നുമില്ല, ഓരോ സമയം ഓരോ പാട്ടാ.
0: ഏത് പാട്ടാണോ തോന്നുന്നത് ആ പാട്ട് പാടും. ഓക്കെ, എന്നാലും ശിവപ്രിയ പാടിയ ഈ ഒരു പാട്ട് നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിമധുരമായി പാട്ടുകൾ പാടിത്തന്നുകൊണ്ട്, പാട്ടുവിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ശിവപ്രിയ പ്രശാന്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എവിടെയാണ് ശിവപ്രിയ വീട്?
1: എടയന്നൂര്.
0: ഏത് സ്കൂളിലാ പഠിക്കുന്നത്?
1: കൂടാളി.
0: എത്രയല്ല?
1: നയൻത്തില്.
0: സ്കൂളിലൊക്കെ പ്രോഗ്രാംസിന് പങ്കെടുക്കില്ലേ പാട്ട് പരിപാടി?
1: പങ്കെടുക്കാറുണ്ട്.
0: ഏതൊക്കെ ഐറ്റംസാ?
1: കവിത, ലളിത ഗാനം, പിന്നെ ഗ്രൂപ്പായിട്ട് ദേശഭക്തി ഗാനം, നാടൻപാട്ട്.
0: എങ്ങനെയുള്ള പാട്ട് പാടാനാണ് ഇഷ്ടം? കവിതയാണോ, ലളിതഗാനാണോ, ഫിലിം സോങ്സ് ആണോ?
1: കവിത.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാ?
1: ചിതറിത്തെറിക്കുന്ന.
0: അതാണ് ഇഷ്ടം. നമുക്കൊരു സിനിമ പാട്ട് ഒന്നുകൂടെ കേൾപ്പിക്കണ്ടേ? ഏതാണ്?

0: ഉണ്ട്. ക്ലാസിക്കലാണോ?
1: ക്ലാസിക്കലും
0: പഠിക്കുന്നുണ്ടോ?
1: ആ ഇപ്പം പഠിക്കുന്നുണ്ട്.
0: കുറച്ച് കാലങ്ങളേ ആയുള്ളൂ പഠിക്കാൻ തുടങ്ങി?
1: കുറച്ച് മാസങ്ങളേ ആയില്ല.
0: ഏതാ ഇഷ്ടം, പാട്ടോ ഡാൻസോ?
1: രണ്ടും ഇഷ്ടം.
0: ഒരുപോലെ ഇഷ്ടമാണ് പാട്ടും ഡാൻസും ഒക്കെ. ഇഷ്ടപ്പെടുന്ന ശിവപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കേൾക്കാം.

0: ഭാഗം.
1: ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ?
0: വലിയ മക്ക വേണ്ടിട്ട്.
1: അതെന്താ?
0: അല്ല, അവർക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം.
1: എങ്ങനെയുള്ള പാട്ടാ? പഴയ പാട്ടുകളാണോ?
0: എല്ലാ പാട്ടും ഇഷ്ടം.
1: അപ്പൊ ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തെന്ന്?
0: വെല്ലുമ്മ.
1: വെറുതെ അല്ല വെല്ലുമ്മക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത്. എന്താ വെല്ലുമ്മയുടെ പേര്?
0: ബിന്ദു.
1: ബിന്ദു വെല്ലുമ്മക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ഈ ഒരു പാട്ട്.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശിവപ്രിയ, നമ്മൾ പാട്ടുകളൊക്കെ പാടി പാട്ടുകളൊക്കെ ശ്രോതാക്കളെ കേൾപ്പിച്ചു. കൂടാളി സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ആരാണ് ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ?
1: വൈഷ്ണവി, സഹറ, പിന്നെ കുറച്ച് ആൾക്കാർ, ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്.
0: അവര് പാട്ട് പാടുവോ?
1: വൈഷ്ണവി പാടും.
0: നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പാടും. ഇതിൽ ശിവപ്രിയോട് പാട്ട് പാടാൻ ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ?
1: ആ പറയും, വൈഷ്ണവി, ദിഹാര, ഋതിക, അവരെല്ലാം പറഞ്ഞുകൊടുക്കും.
0: എന്നിട്ട് അവര് പറഞ്ഞുതരുമോ ഇന്നേ പാട്ടാ പാടണ്ടെന്ന് പറഞ്ഞുതരുമോ?
1: ആ.
0: ഏത് പാട്ടാ അപ്പൊ പാടിക്കൊടുക്കുന്നേ?
1: അങ്ങനെയൊന്നുമില്ല, നമ്മളിപ്പോ കാട്ടു ചെമ്പകലില്ലേ,
0: ആ
1: നമ്മളിപ്പോ എല്ലാരും ഒരുമിച്ച് ഫ്രീ ടൈമിലെല്ലാം ഇരിക്കൂലേ, നേരെ തോന്നുന്ന പാട്ട് എല്ലാരും പാടും. ഒരാള് തുടങ്ങുമ്പോ ബാക്കി എല്ലാരും പാടും,
0: കൂടെ ചേർന്ന് പാടും. ക്ലാസ് ടൈമിലൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ടീച്ചേഴ്സ് ഒക്കെ പറയില്ലേ ഒരു പാട്ട് പാടുമെന്ന്?
1: ഇല്ല,
0: അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇഷ്ടങ്ങൾ ഇണങ്ങൾ കഴിയുമ്പോഴേക്ക് ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ പറയട്ടെ അല്ലേ? ഒരു രസല്ലേ ക്ലാസ് ഒക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുന്നത്,
1: കൊറേ പഠിക്കാനല്ലേ, അപ്പൊ ആരും അങ്ങനെ പറയലില്ല,
0: എല്ലാരും പോഷൻ എടുത്ത് തീർക്കാനും തിരക്കില്ല. ഇനി അടുത്ത പാട്ട് ഏതാണ്?
1: ചക്കരപ്പന്തലി.
0: ആർക്ക് വേണ്ടി പാട്ട് ചോദിച്ചു?
1: അച്ചമ്മക്ക് വേണ്ടിട്ട്.
0: അച്ചമ്മക്കും പഴയ പാട്ടുകളാണ് ഇഷ്ടം. അച്ചമ്മ കൂടെ വന്നിട്ടുണ്ടോ ഇന്ന്?
1: ഇന്ന് വന്നിട്ടില്ല.
0: എന്താ പേര്?
1: രോഹിണി.
0: അപ്പൊ രോഹിണി അച്ചമ്മയോട് ഞങ്ങൾ അന്വേഷിച്ചു എന്ന് പറയണം. അച്ചമ്മക്ക് വേണ്ടി ശിവപ്രിയുടെ ശബ്ദത്തില് രണ്ടുപേര് പാടിക്കൂടെ?
1: ആ പാടാം. ചക്കര

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. നമ്മൾ ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ പാട്ടുകൾ ഇങ്ങനെ ആസ്വദിച്ചു വരികയാണ്. പാട്ട് പാടിത്തരുന്നത് ശിവപ്രിയ പ്രശാന്താണ്. വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: അച്ഛൻ, അമ്മ, അച്ഛമ്മ, ഏട്ടൻ, ഞാൻ.
0: എല്ലാവരുടെയും പേര് പറഞ്ഞുതരോ?
1: അച്ഛൻ പ്രശാന്ത്, അമ്മ ബിജിന, അച്ഛമ്മ രോഹിണി, ഏട്ടൻ ശ്രീനിധി, ഞാൻ ശിവപ്രിയ.
0: ഇതല്ലേ ശിവപ്രിയ കൂടാതെ വേറെ ആരൊക്കെ പാട്ട് പാട്?
1: അച്ഛൻ പാടും.
0: എന്നിട്ട് അച്ഛനെ കൂട്ടാണ്ട് വന്നെ?
1: തിരക്കേനു അച്ഛന്.
0: അച്ഛൻ ഇതുവരെ ഇഷ്ടങ്ങൾ ഇണങ്ങൾ ചെയ്തിട്ടില്ലല്ലോ.
1: അല്ല, അത് ചെയ്തിട്ടില്ല, ബാക്കി പരിപാടികളെല്ലാം ചെയ്യലുണ്ട്.
0: ഇനി എപ്പോഴും അച്ഛനെ കൂട്ടിയിട്ട് ഇഷ്ടങ്ങൾ ഇണങ്ങൾ ചെയ്യാനായിട്ട് വരുന്നത്?
1: എപ്പോഴും വരാം.
0: ഓക്കെ, അടുത്ത ഗാനം ഏതാണ്?
1: മോഹം കൊണ്ടു ഞാൻ.
0: നല്ല പാട്ടാണ്, പാടിക്കൂടെ?
1: ആ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല പാട്ടുകൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഏതാണ് അടുത്തതായി സെലക്ട് ചെയ്തത്?
1: ആവണി പൊന്നുങ്ങൽ.
0: വീണ്ടും അടിപൊളി പാട്ടാണ്. ആ സിനിമ കണ്ടിട്ടുണ്ടോ? ആവണി പൊന്നുങ്ങാൽ പാട്ടുള്ള
1: പകുതി കണ്ടിരുന്നു,
0: പിന്നെ കണ്ടിട്ടില്ല.
1: പാട്ട് കേട്ടിനെ, സിനിമ പകുതി ഫുള്ളായിട്ട് കണ്ടിട്ടില്ല.
0: ഇഷ്ടായിട്ടില്ല സിനിമ?
1: ഇഷ്ടായിനെ.
0: പിന്നെ എന്താ പകുതിയിൽ വെച്ച് നിർത്തിയ?
1: ഫുള്ള് കണ്ടിട്ടില്ല. ഇടുന്നല്ലോ ഇങ്ങനെ ഇടക്കിടക്ക് കാണുന്നേ.
0: അങ്ങനെയുള്ള

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. എല്ലോരും മട്ടന്നൂർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശിവപ്രിയ പാട്ടുകളായിട്ട് കൂടെയുണ്ട്. സിനിമ കാണാറുണ്ടോ ശിവപ്രിയ?
1: തിയേറ്ററിലൊക്കെ
0: പോയിട്ട്?
1: ആ കാണാറുണ്ട്.
0: അടുത്ത് കണ്ട സിനിമ ഏതാ?
1: ദൃശ്യം 3.
0: ഇഷ്ടായോ? ആരുടെ കൂടെ സിനിമക്ക് പോകുന്നേ?
1: ഫാമിലി ആയിട്ട്.
0: എല്ലാരും ഒരുമിച്ച്? ടിവിയിലെ സിനിമ കാണോ? ഫോണിലോ?
1: ഹോട്ട്സ്റ്റാർ കാണും.
0: സിനിമ ഇഷ്ടമാണ്, പാട്ടും ഇഷ്ടമാണ്. അടുത്ത പാട്ട് ഏതാണ്?

0: ഈ പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ ഉണ്ട്, അച്ചാച്ചന് വേണ്ടി.
0: അച്ചാച്ചന്റെ പേരെന്താ?
1: കരുണാകർ.
0: കരുണാകർ. അച്ചാച്ചൻ വന്നിട്ടുണ്ടോ കൂടെ?
1: ഇല്ല, വന്നിട്ടില്ല.
0: അച്ചാച്ചൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണോ?
1: അങ്ങനൊന്നുമില്ല, ഒരു പഴയ പാട്ടുകളോടാണ് ഇഷ്ടം.
0: ഇതിപ്പോ പാടിയ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള പാട്ടാണല്ലോ.
1: ഞാൻ ഏത് പാട്ട് പാടിയാലും ഇഷ്ടം.
0: അച്ചാച്ചൻ ഇഷ്ടമാണ്. അച്ചാച്ചനാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്?
1: ആ, പാട്ട് പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത്.
0: അപ്പൊ അച്ചാച്ചന് വേണ്ടി തന്നെ നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഇണങ്ങൾ തുടരുകയാണ്. ശിവപ്രിയ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്, നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞു. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ?
1: ഡ്രോയിങ്
0: ചെയ്യാറുണ്ട്. എഴുതാറുണ്ടോ?
1: ആ, കഥ എഴുതലുണ്ട്, കവിത എഴുതലുണ്ട്.
0: എന്നിട്ട് അതെന്താ ഞങ്ങൾക്ക് വായിച്ച് അയച്ചുതരാത്തത്? റേഡിയോ സ്കൂളിലൊക്കെ കൊടുത്തൂടെ?
1: ആ, കൊടുക്കാം.
0: പക്ഷെ ഇതുവരെ തന്നിട്ടില്ലല്ലോ.
1: ഇല്ല.
0: ഇനി എഴുതി തരുമോ?
1: ആ.
0: എങ്ങനെയുള്ള കഥ എഴുതാറ്?
1: അത് വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും ഒരുപോലെ വായിക്കാൻ പറ്റുന്ന
0: കഥ.
1: ആ,
0: ഏതെങ്കിലും എഴുതിയൊരു കഥയുടെ ത്രെഡ് ഓർമ്മയുണ്ടോ?
1: ഇങ്ങനെ കുറെ എഴുതിയേനേ, ഭയങ്കര ഓർമ്മയില്ല.
0: സ്കൂൾ കോമ്പറ്റീഷന് പങ്കെടുക്കാറുണ്ടോ?
1: പങ്കെടുക്കും.
0: പ്രൈസ് കിട്ടാറുണ്ടോ?
1: കിട്ടാറുണ്ട്.
0: ഓക്കെ, അപ്പൊ പിന്നെ തീർച്ചയായിട്ടും വായിച്ചിട്ട് അയച്ചു തരണം. ഓക്കെ, ഇനി അടുത്ത പാട്ട് ഏതാണ്?

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ അതിമനോഹരമായ പാട്ടുകൾ നമ്മൾ കേട്ടു. ഇഷ്ടങ്ങളിൽ ഇണങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നത് ശിവപ്രിയ പ്രശാന്ത് ആണ്. ശിവപ്രിയക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പോ?
1: ഞാന് റേഡിയോ മലബാറിൽ 3 കൊല്ലമായി വരാൻ തുടങ്ങിച്ചു. നല്ല അനുഭവങ്ങളേനു. വല്യമ്മയാന്ന് റേഡിയോ ഇങ്ങനെ കേക്കല്, വല്യമ്മയാ പറഞ്ഞ് ഇങ്ങനെ പോണോന്നല്ല
0: രാമായണ പാരായണത്തിന്റെ സമയത്ത്.
1: പിന്നെ നന്ദാട്ടനായിരുന്നു രാമായണ അയച്ച് സപ്പോർട്ട് ചെയ്ത കൂടുതൽ.
0: റേഡിയോ മലബാർ തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. ശിവപ്രിയ 3 വർഷങ്ങളായിട്ട് രാമായണ പാരായണം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾ ഇണങ്ങളും നമ്മൾ ചെയ്തില്ലേ, ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളായിരുന്നു. പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. 1 മണിക്കൂർ നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം.
1: താങ്ക് യു.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 24, ഹിജർ വർഷം 1448, റബിയുൽ അവൽ 28, ശകവർഷം 1948, ഭാദ്രം 19, 2026 സെപ്റ്റംബർ 10, വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.